0: സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
1: നിഭൃത നിശബ്ദയായ ബാലാമണിയെ രോഗം കാർന്നു തിന്നുന്നത് ആരും അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം അവൾ കിടപ്പിലായി. എന്താ മോളെ? മാധവിയമ്മ ചോദിച്ചു. വയ്യ അമ്മേ, അമ്പേ തളർന്ന സ്വരത്തിലായിരുന്നു ബാലാമണിയുടെ ഉത്തരം. മാധവിയമ്മ നിശബ്ദമായി മാസ്റ്ററുടെ മുഖത്തേക്ക് നോക്കി. അയാൾ മുഖം താഴ്ത്തി കുടയുമെടുത്ത് പുറത്തേക്ക് കടന്നു.
2: ജ്യേഷ്ഠത്തിക്കെന്താ?
1: വിശ്വം രാധയോട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു.
2: ദീനമാണ്. എന്തിനാ ദീനം വന്നത്? ആളുകൾക്ക് ദീനം പിടിക്കില്ലേ?
3: എനിക്കും പിടിക്കൂ.
2: രാധയ്ക്കോ
3: പിടിക്കും?
2: ഏ,
1: അതവന് വിശ്വസിക്കാൻ വയ്യായിരുന്നു. ആ വീട്ടിൽ അവന്റെ ആരാധനാ കേന്ദ്രം രാധയാണ്. തനിക്കറിയാത്ത അനേകം കാര്യങ്ങൾ രാധയ്ക്കറിയാം. എങ്ങനെയാണിതൊക്കെ മനസ്സിലാകുന്നത്? അവൾക്കു ചുറ്റും ഒരു പരിവേഷമുള്ളതുപോലെ വിശ്വത്തിന് തോന്നി. അതിനെക്കുറിച്ചൊരു പേടിയും. അവൻ വീണ്ടും ചോദിച്ചു,
2: രാധയ്ക്കും ദീനം പിടിക്കോ?
1: പിടിക്കും.
2: വേണ്ട, ദീനം പിടിക്കണ്ട.
1: അവൾ ചിരിച്ചു. എന്തിനാണ് ചിരിച്ചതെന്ന് വിശ്വത്തിന് മനസ്സിലായില്ല. കൂടുതൽ ചോദിക്കാൻ ധൈര്യപ്പെട്ടതുമില്ല. കുറെ കഴിഞ്ഞപ്പോൾ മരുന്നുകളുമായി മാസ്റ്റർ തിരിച്ചെത്തി. മരുന്നുകൾ കുട്ടിക്ക് കൊടുത്തിട്ട് അയാൾ ഭാര്യയെ ഉമ്മറത്തേക്ക് വിളിച്ചു സ്വകാര്യം പറഞ്ഞു.
4: എല്ലാം തീർന്നു.
2: എന്തേ?
4: ഇനി സ്കൂളിലേക്കും പോകേണ്ടി വരില്ല.
2: എന്തു പറ്റി?
1: ഭീമ ഹരജി. മാധവിയമ്മ കാര്യം മനസ്സിലാകാതെ അയാളുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി.
4: നിന്റെ അമ്മാവൻ ചെയ്യുന്ന ഉപകാരങ്ങൾ! എന്റെ പേരിൽ ഭീമ ഹരജി തയ്യാറാക്കി നാട്ടുകാരെ കൊണ്ടൊക്കെ ഒപ്പിടിവിക്കുന്നു.
2: എന്തിന്?
4: ഞാൻ തെമ്മാടിയാണ്, സർക്കാരിനെതിരാണ്. മാസ്റ്ററാക്കി വെക്കാൻ കൊള്ളില്ല. വച്ചാൽ നാട്ടുകാർ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ല. അങ്ങനെ പലതും എഴുതിയിട്ടുണ്ടത്രേ.
2: ഉള്ള കഞ്ഞിയിലും മണ്ണു വാരിയിടുകയാണോ?
4: അതേ.
2: ആ ചെകുത്തൻ ചത്താൽ പുല കുളിക്കാതെ കഴിഞ്ഞു.
1: മാധവിയമ്മ അമർത്തി പറഞ്ഞു.
4: ഉയരത്ത് നിൽക്കുന്നത് ഊക്കിൽ വീഴും.
1: നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവർ അകത്തേക്ക് പോയി. മാസ്റ്റർ ഭാര്യയുടെ ആ പോക്ക് നോക്കി. ഇന്നേ വരെ അമ്മാമനെ പറ്റി ഇത്രയും കടുത്ത സ്വരത്തിൽ അവർ സംസാരിച്ചിട്ടില്ല. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കേഴമാനും യുദ്ധം വിട്ടു. മാസ്റ്റർ നിശബ്ദനായിരുന്ന് ചിന്തിക്കുകയാണ്. ചിന്തയാണോ? മനസ്സ് ഒഴുകിയൊഴുകി പോകുന്നു. വിശ്വം പതുക്കെ അടുത്ത് ചെന്ന് ചോദിച്ചു,
2: പുഴ കടന്ന് വലിയ രാജ്യത്തിലെത്തിയിട്ട്?
1: എന്ത്? മാസ്റ്റർ തലയുയർത്തി നോക്കി.
2: ഏഴു വെള്ളക്കുതിരയെ പൂട്ടിയ തേര് പുഴയുടെ മീതെ ഒഴുകിപ്പോയില്ലേ? എന്നിട്ടൊരു രാജ്യത്തെത്തിയില്ലേ? എന്നിട്ട് പിന്നെ?
4: ഇപ്പോഴങ്ങോട്ട് പോവൂ, എന്നെ ഉപദ്രവിക്കാതെ.
1: മാസ്റ്റർ മുഖം തിരിച്ചു. നിരാശനായ വിശ്വനാഥൻ ആ രാജകുമാരന്റെ ഭാവിയെപ്പറ്റി ഉത്കണ്ഠാകുലനായി അകത്തേക്ക് കടന്നു. രാധയുടെ അടുത്ത് ചെന്ന് നിശബ്ദനായിരുന്നു.
2: എന്തേ വിശ്വം?
1: രാധ ചോദിച്ചു.
2: ഒന്നുമില്ല.
1: അവന്റെ കൺപീലികൾ നനഞ്ഞിരുന്നു. രാധ ആ കണ്ണുകളിലേക്ക് ആർദ്രമായി നോക്കി.
0: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
5: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496565631. ഒരു നമ്പർ കൂടി, 9496596321. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിമധുരം കേൾക്കാം. വയൽപൂക്കൾ നിറഞ്ഞ പൂവരമ്പും സ്നേഹിച്ചു കൊല്ലുന്ന സ്നേഹപ്പുല്ലും കുങ്കുമം കുറിയിട്ട സായന്തനങ്ങളും കൊയ്തൊഴിഞ്ഞ മുണ്ടകൻ പാടവും മേഞ്ഞു നടക്കുന്ന പൂവാലികളും ഇവയെ

എല്ലാം ഉൾക്കൊള്ളുന്ന എൻ്റെ ഗ്രാമവുമായി ബന്ധപ്പെട്ട ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ. ആദ്യം കന്മദം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും രാധികാ തിലകും പാടിയത്. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

സ്മൃതി മധുരത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. കൈതപ്രം വരികൾ എഴുതി സംഗീതം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം.

0: മറ്റൊരു പശ്ചാത്തലത്തിലെ ഗാനങ്ങളുമായി സ്മൃതിമധുരം ഇനി നാളെ രാവിലെ 8:35 കേൾക്കാം. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ വയോജനങ്ങൾക്കായുള്ള യോഗ. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP സംസാരിക്കുന്നു.
3: വാർദ്ധക്യം ഒരു സാധാരണവും അനിവാര്യവുമായ ജൈവിക പ്രതിഭാസമാണ്. പ്രായമായവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും 1 October വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അന്താരാഷ്ട്ര വയോജന ദിനമായി ആഘോഷിക്കുന്നു. അത്ഭുതകരമായ വേഗത്തിൽ ലോകം മുന്നോട്ട് ചലിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊപ്പം പോകുന്നതിന് പലപ്പോഴും മുതിർന്ന പൗരന്മാർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. മാത്രവുമല്ല, ഇനിയും നിറവേറ്റപ്പെടാനാവാത്ത ആഗ്രഹങ്ങളും വന്നു ചേർന്നേക്കാവുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള പേടിയും അരക്ഷിതാവസ്ഥയും സാമ്പത്തിക പ്രശ്നങ്ങളും അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലും കുടുംബത്തിലെ പ്രാധാന്യം നഷ്ടപ്പെടലും എല്ലാം അവരുടെ ദൈനംദിന ജീവിതം ദുസ്സഹമാക്കുന്നു. ഏകാഗ്രതയും ഓർമ്മക്കുറവും സന്ധിവേദനകളും പലപ്പോഴും വിഷമങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തിലും വ്യായാമം അത്യാവശ്യമാണ്. അവയവ ബലഹീനത, മാനസിക പിരിമുറുക്കം, വാർദ്ധക്യജന്യ രോഗങ്ങൾ, ഉറക്കക്കുറവ്, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വ്യായാമം മികച്ച ഒരു പരിഹാരമാണ്. യാതൊരുവിധ ദോഷവശങ്ങളുമില്ലാത്ത, ചിലവ് കുറഞ്ഞ ഒരു സമഗ്രമായ ജീവിത രീതി എന്ന നിലയിൽ യോഗ വാർദ്ധക്യം മനോഹരമാക്കുവാനും ആസ്വാദ്യകരമാക്കുവാനും ആരോഗ്യത്തോടെ ഇരിക്കുവാനും സഹായിക്കും. ഒരു വ്യക്തിയുടെ സൈക്കോഫിസിയോളജിക്കൽ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാനുള്ള യോഗയുടെ കഴിവ് വിവിധ ശാസ്ത്രീയ പഠനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാഹ്യമായ നിരവധി സമ്മർദ്ദങ്ങൾക്കിടയിലും സമാധാനമായും സ്വസ്ഥമായും നിലകൊള്ളാൻ ഈ ശക്തമായ പൗരാണിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. യോഗയിലെ യമം, നിയമം, ആസനം, പ്രാണായാമം തുടങ്ങിയ ബഹിരംഗ പരിശീലനങ്ങൾ സാമൂഹികവും ശാരീരികവുമായ ആരോഗ്യം ഉണ്ടാകുവാൻ സഹായിക്കുമ്പോൾ, പ്രത്യാഹാരം, ധാരണ, ധ്യാനം പോലുള്ള അന്തരംഗ പരിശീലനങ്ങൾ മാനസികവും ആത്മീയവുമായ ആരോഗ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. കൂടാതെ യോഗയുടെ തത്വചിന്തയെക്കുറിച്ചുള്ള അറിവ് ആന്തരിക സമാധാനവും സമത്വവും വികസിപ്പിക്കാൻ ഒരാളെ പ്രാപ്തനാക്കുന്നു. ഇത് ചിലവ് കുറഞ്ഞതും മറ്റ് ഔഷധ സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കുവാൻ സാധിക്കുന്നതും കൊണ്ട് തന്നെ രോഗികൾക്ക് വളരെ പ്രയോജനകരവും ആകുന്നു. മുതിർന്നവർക്കായി ഗ്രൂപ്പ് യോഗ ക്ലാസുകളാണ് നല്ലതെങ്കിലും യോഗ പരിശീലനം ആരംഭിക്കുന്നതിന് മുമ്പ് വിശദമായ ഒരു കൗൺസിലിംഗ് നടത്തി ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുകയും ആവശ്യമെങ്കിൽ വൈദ്യോപദേശം തേടുകയും ചെയ്യണം. പ്രായമായവർക്ക് അനുഭവപ്പെട്ടേക്കാവുന്ന ഫോബിയകൾ നീക്കം ചെയ്യുന്നതിനും ആത്മവിശ്വാസം നേടുന്നതിനും ആവശ്യമായ ശാരീരിക പിന്തുണ നൽകുന്നതിനും സമപ്രായക്കാരുമായി ഉല്ലസിക്കുന്നതിനും വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നതിനും കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനും ഗ്രൂപ്പ് യോഗ ക്ലാസുകൾ ഉപകരിക്കും. തുടക്കക്കാർക്ക് പതിയെ കൈവീശിയുള്ള നടത്തവും ചെയർ യോഗയും പരിശീലിക്കാവുന്നതാണ്. പേശികൾക്കും സന്ധികൾക്കും അയവ് തരുന്ന, കൈകാലുകൾ മടക്കി നിവർത്തി ചെയ്യുന്ന ചെറിയ സ്ട്രെച്ചിങ് വ്യായാമങ്ങളും പ്രാണായാമവും ധ്യാനവും എല്ലാം ചെയ്യാം. അതുപോലെ തന്നെ ശരീരവും പ്രാണനും ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധവും യോഗ സൈക്കോളജിയും ഉൾപ്പെടുത്താവുന്നതാണ്. എല്ലാ ആളുകൾക്കും എല്ലാ പരിശീലനവും ഒരുപോലെ ചെയ്യാൻ കഴിയില്ല. അതിനാൽ ശാരീരിക പരിമിതികൾ മനസ്സിൽ വച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന പരിശീലനത്തിൽ ആവശ്യമായ മെച്ചപ്പെടുത്തലുകളും പരിഷ്കാരങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ്. കൃത്യമായ ഇടവേളകളിൽ വിശ്രമം നൽകുന്നതിനും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. ദിവസവും 20 മിനിറ്റെങ്കിലും യോഗയ്ക്കായി മാറ്റിവെക്കുക. കഴിവതും ഒരേ സ്ഥലത്തും ഒരേ സമയത്തും യോഗ പരിശീലിക്കുന്നതും എല്ലാ ദിവസവും മുടങ്ങാതെ 2 നേരവും പ്രാണായാമം ചെയ്യുന്നതും വളരെ പെട്ടെന്ന് വിഷമതകൾ ഒഴിവാക്കുവാനും ആരോഗ്യം തിരിച്ചുപിടിക്കാനും സന്തോഷവും സമാധാനവും ഉണ്ടാക്കുവാനും സഹായിക്കും. പ്രായമായവർക്കായി ഒരു ഭക്ഷണക്രമം യോഗ ഗ്രന്ഥങ്ങൾ പ്രത്യേകമായി സൂചിപ്പിക്കുന്നില്ലെങ്കിലും യോഗ പരിശീലനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് ഹഠയോഗ ഗ്രന്ഥങ്ങൾ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. മാനസികാവസ്ഥയും ചിന്തയും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സത്വഗുണപ്രധാനവും മിതവുമായ ഭക്ഷണം ആനന്ദകരമായ നിലനിൽപ്പിന് നല്ലതാണെന്ന് യോഗശാസ്ത്രവും ആയുർവേദവും പറയുന്നു.
2: വയോജനങ്ങൾക്കായുള്ള യോഗ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP.
0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വെള്ളിത്തിര എന്ന ചിത്രത്തിന് വേണ്ടി ഹരിഹരനും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം അൽഫോൺസ്.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ
3: പോലീസ്.

0: RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
4: ഒരു ഗാനം കൂടി കേൾക്കാം. രാവണപ്രഭു എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീരാമും സ്വർണലതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി.
1: ആകാശവാണി.

തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി നാഷണൽ ടാസ്ക് ഫോഴ്സ്.

0: വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ആത്മഹത്യകൾ, വിവേചനങ്ങൾ തുടങ്ങിയവ പരിശോധിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി വിവിധ മേഖലകളിലെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ചിട്ടുള്ള പദ്ധതിയാണ് നാഷണൽ ടാസ്ക് ഫോഴ്സ് ഓൺ മെന്റൽ ഹെൽത്ത് ഓഫ് സ്റ്റുഡന്റ്സ്. ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യനീതി ശാക്തീകരണം, വനിതാ ശിശുവികസനം, നിയമ നീതി തുടങ്ങി വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാർ ഈ പദ്ധതിയിലെ എക്സ് ഒഫിഷ്യോ അംഗങ്ങളായിരിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് ടാസ്ക് ഫോഴ്സിന്റെ കൺവീനർ. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കും നോഡൽ ഓഫീസർ. സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടുന്നുണ്ടോ എന്നതിനെപ്പറ്റി പരിശോധന നടത്തുകയാണ് ടാസ്ക് ഫോഴ്സ് ചെയ്യുന്നത്. ഇത്തരം കാരണങ്ങൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുള്ളതും ഗൌരവമായി കാണേണ്ട വിഷയമാണ്. റാഗിംഗ്, ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, ലൈംഗിക പീഡനം, അക്കാദമികപരമായ സമ്മർദ്ദങ്ങൾ, മാനസികാരോഗ്യം, ഗോത്രവർഗ സംബന്ധിയായ വിവേചനം, ശാരീരിക മാനസിക വൈകല്യങ്ങൾ തുടങ്ങി അനേകം കാരണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ വിദ്യാർത്ഥികൾ നേരിടുന്ന വിവേചനങ്ങൾക്കും മറ്റു പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നുണ്ടോ എന്നതും പരിശോധിക്കുകയാണ് ഇത്തരം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പ്രൊഫസർ ഡോക്ടർ സുജിത് എൻ തമ്പി.
1: ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തേണ്ടത് ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. പലവിധ സമ്മർദ്ദങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഭാഗമായി മാനസികമായി തകർന്നു പോകുന്ന കുട്ടികൾ ആത്മഹത്യ എന്ന കുറുക്കുവഴി തിരഞ്ഞെടുക്കുന്ന പ്രവണത രാജ്യത്ത് ഏറി വരികയാണ്. ഈ വിഷയം പഠിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക സംഘം ഫീൽഡ് വിസിറ്റ് നടത്തി അതിനുശേഷം സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ട് ഈ പ്രശ്നത്തിന്റെ ഗൗരവമായ ഇരുണ്ട ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്നതാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ ക്യാമ്പസുകൾ ഇനിയും ഏറെ ജനാധിപത്യവൽക്കരിക്കേണ്ടിയിരിക്കുന്നു. ഫ്യൂഡലിസത്തിന്റെ കറകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലും ക്യാമ്പസുകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. സൗഹാർദ്ദപരമായ പഠന അന്തരീക്ഷം ഒരുക്കി നമ്മുടെ ക്യാമ്പസുകളെ ആധുനികമാക്കേണ്ട ചുമതല നമ്മൾ ഏവർക്കുമുണ്ട്. ദുർബലരായവരെ ചേർത്ത് പിടിക്കുന്ന മാനവികത നമ്മുടെ സംസ്കാരത്തിലും വ്യവഹാരത്തിലും ബോധപൂർവം നടപ്പാക്കേണ്ടതുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിലെ കുട്ടികളെ മുഖ്യധാരയിലേക്ക് അനന്തമായ പിന്തുണ നൽകി കൊണ്ടുവരേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ജാതി, മതം, നിറം, പ്രദേശം, ഭാഷ തുടങ്ങി നിരവധി വിഷയങ്ങളിലെ അതിക്ഷേപങ്ങളും വേർതിരിവുകളും മാനസിക ആരോഗ്യം കുറഞ്ഞവരെ എന്ന പോലെ തന്നെ മാനസിക ആരോഗ്യം ഉള്ള കുട്ടികളെ പോലും തകർത്തു കളയുന്നു. ഭാവി ഭാരതം കെട്ടിപ്പടുക്കേണ്ട വിദ്യാർത്ഥികൾക്ക് ശാരീരികവും ബൗദ്ധികവുമായ ആരോഗ്യത്തോടൊപ്പം മാനസിക ആരോഗ്യവും പരമപ്രധാനമാണ്. വികസിത രാജ്യമാകാൻ കുതിക്കുന്ന ഇന്ത്യയുടെ വികസനം കിതയ്ക്കാതെ സുസ്ഥിരത ഉള്ളതാവണമെങ്കിൽ മാനസിക ആരോഗ്യം ഉള്ള ഒരു യുവജനതയുടെ അടിത്തറ അനിവാര്യമാണ്. അതിനായുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ മഹത്തായ പ്രവർത്തനങ്ങൾ പ്രതീക്ഷ ഉളവാക്കുന്നതാണ്.
0: വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമായ രീതിയിലുള്ള സംവിധാനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓരോ കുട്ടിയുടെ ഗ്രഹാന്തരീക്ഷവും അവിടെ നിന്നും കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളും അധ്യാപകർ മനസ്സിലാക്കി വേണം കുട്ടികളോട് പെരുമാറാൻ. വീടുകളിലെ സാഹചര്യങ്ങൾ കുട്ടികൾക്ക് അനുകൂലമായ മാനസിക അവസ്ഥയാണോ ഉണ്ടാക്കുന്നതെന്ന് അധ്യാപകർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മോശം ഗ്രഹാന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കോളേജിലെ അന്തരീക്ഷവുമായി

0: പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ തുടങ്ങി ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് പലരും. ഇത്തരം കാര്യങ്ങളെല്ലാം ഭയമില്ലാതെ അവരുടെ അധ്യാപകരോട് തുറന്നു പറയാൻ കഴിയണം, അതല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിനോട്. വിദ്യാർത്ഥികളുടെ ഇടയിൽ നടക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം മാനസികമായ പക്വത ഇല്ലായ്മയാണ്. ഒരു വ്യക്തിയുടെ മാനസികവും സാമൂഹികവും വൈകാരികവുമായ മെച്ചപ്പെട്ട അവസ്ഥയാണ് മാനസികാരോഗ്യം എന്ന് മനസ്സിലാക്കാവുന്നതാണ്. സ്റ്റുഡന്റ് കൗൺസിലറും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സിന്ധു ബി കെ.
1: നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറിവിന്റെയും വളർച്ചയുടെയും കേന്ദ്രങ്ങളാണ്. എന്നാൽ സമീപകാലത്തായി നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ഏറെ വേദനിപ്പിക്കുന്നതാണ്. ജാതീയമായ വിവേചനം, റാഗിംഗ്, പഠനഭാരം, ഒറ്റപ്പെടൽ തുടങ്ങിയ കാരണങ്ങളാൽ നമ്മുടെ മിടുക്കരായ വിദ്യാർത്ഥികൾ ആത്മഹത്യയിലേക്ക് തള്ളപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും ആത്മഹത്യകൾ പൂർണ്ണമായും തടയുന്നതിനുമായി ഒരു ദേശീയ കർമ്മസമിതി, നാഷണൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികൾ കേവലം വിദ്യാഭ്യാസപരമല്ല, മറിച്ച് അത് സാമൂഹികവും മാനസികവുമായ തലങ്ങളിലേക്ക് വേവിച്ചു കിടക്കുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും പ്രാദേശികതയുടെയും പേരിൽ നടക്കുന്ന വിവേചനങ്ങൾ വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു. ഒപ്പം മാറുന്ന കാലത്തിനനുസരിച്ചുള്ള റാഗിങ്ങിന്റെ പുതിയ രൂപങ്ങളും വിദ്യാർത്ഥികളെ വലിയ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തെ നേരിടാൻ സർക്കാർ നിയോഗിച്ച ദേശീയ കർമ്മസമിതിയുടെ പ്രസക്തി വളരെ വലുതാണ്. സമിതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ കർമ്മസമിതി ഒരു ബഹുമുഖ സമീപനമാണ് സ്വീകരിക്കുന്നത്. വെറുമൊരു ഔദ്യോഗിക സംവിധാനമല്ല ഇത്. ഇതിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? ഒന്ന്, മാനസികാരോഗ്യ വിദഗ്ധർ. വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയമായ കൗൺസിലിംഗും ചികിത്സയും ലഭ്യമാക്കാൻ. രണ്ട്, വിദ്യാഭ്യാസ വിദഗ്ധർ. ക്യാമ്പസുകളിലെ പഠന അന്തരീക്ഷം സമ്മർദ്ദരഹിതമാക്കാൻ. മൂന്ന്, സാമൂഹിക നീതി മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ. ക്യാമ്പസുകളിൽ ജാതി മത വിവേചനങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താനും തുല്യനീതി ഉറപ്പാക്കാനും. നാല്, വിദ്യാർത്ഥി പ്രതിനിധികൾ. വിദ്യാർത്ഥികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഭരണകൂടത്തെ അറിയിക്കാൻ. കർമ്മസമിതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സമിതി പ്രധാനമായും ഊന്നൽ നൽകുന്നത് മൂന്ന് കാര്യങ്ങൾക്കാണ്. ഒന്ന്, പ്രതിരോധം, പ്രിവെൻഷൻ. റാഗിങ്ങും വിവേചനവും നടക്കാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുക. ഓരോ ക്യാമ്പസിലും വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി തങ്ങളുടെ പരാതികൾ അറിയിക്കാൻ കംപ്ലയിന്റ് സെല്ലുകൾ ശക്തിപ്പെടുത്തുക. രണ്ട്, മാനസിക പിന്തുണ, മെന്റൽ സപ്പോർട്ട്. വിദഗ്ധരായ കൗൺസിലർമാരുടെ സേവനം 24 മണിക്കൂറും ക്യാമ്പസുകളിൽ ലഭ്യമാക്കുക. മാനസികാരോഗ്യത്തെ കുറിച്ചുള്ള അവബോധം ക്ലാസുകൾ വഴി നൽകുക. മൂന്ന്, സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ്. ജാതീയമോ ലിംഗപരമോ ആയ വിവേചനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക. പരാതികൾ വന്നാൽ കാലതാമസമില്ലാതെ അന്വേഷണം നടത്തുക. അതെ, ഓരോ വിദ്യാർത്ഥിയും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്, നാളെയുടെ വാഗ്ദാനമാണ്. അവരുടെ മരണം ഒരു കേവലം സംഖ്യയല്ല, മറിച്ച് നമ്മുടെ സാമൂഹിക സംവിധാനത്തിന്റെ പരാജയമാണ്. ക്യാമ്പസുകൾ വിദ്യയുടെ മാത്രം കേന്ദ്രങ്ങളല്ല, അവ സ്നേഹത്തിന്റെയും സുരക്ഷിതത്തിന്റെയും ഇടങ്ങൾ കൂടിയായി മാറണം. ദേശീയ കർമ്മസമിതിയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹപാഠികളുടെയും വലിയൊരു പിന്തുണ ഈ ലക്ഷ്യം നേടുന്നതിന് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ക്യാമ്പസുകൾ ഇനി ഒരു വിദ്യാർത്ഥിയുടെയും കണ്ണീർ വീഴാത്ത, ഭയമില്ലാത്ത ഇടങ്ങളായി മാറുമെന്ന് പ്രത്യാശിക്കാം.
0: അനാവശ്യമായ മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള പദ്ധതികൾ നിലവിലുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും വേണം. കേന്ദ്ര സർക്കാരിന്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സൗജന്യ ഹെൽപ്പ് ലൈനാണ് ടെലിമാനസ്. 144 16 അല്ലെങ്കിൽ 1-800-891-44 എന്നീ നമ്പറുകളിൽ വിളിച്ചാൽ ഏത് ഭാഷയിലും സേവനം ലഭ്യമാണ്. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056 അല്ലെങ്കിൽ

0: നാല് ഏഴ് ഒന്ന് 255 20 56 എന്നിവയിൽ വിളിച്ചാലും മാനസികാരോഗ്യ സംശയങ്ങൾക്കും കൗൺസിലിംഗിനുമായി വിദഗ്ധരുമായി സംസാരിക്കാവുന്നതാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മാനസിക ബുദ്ധിമുട്ടുകൾക്കും സഹായങ്ങൾക്കുമായി 10 98 എന്ന നമ്പറിൽ 24 മണിക്കൂറും മലയാളത്തിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇത്തരം സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുകയും വേണം. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഹിന്ദി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സലീജ എ പി.
1: ചില പുഞ്ചിരിയുടെ പിന്നിൽ പെയ്യുന്ന വേദനയുടെ മഴ പലപ്പോഴും ചുറ്റുമുള്ളവര് കാണാതെ പോകാറുണ്ട്. നിറഞ്ഞ ക്ലാസ് മുറികളിലും ഏകാന്തതയുടെ തണുപ്പില് വിറയ്ക്കുന്ന മനസ്സുകൾ ഉണ്ടാവാം. ഒന്ന് ആശ്വാസം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, ചിലപ്പോ ഒരു ചിരിയോടൊപ്പമുള്ള ചോദ്യം മാത്രം മതി, സുഖമാണോ എന്ന്. അവിടെ നമ്മൾ അവർക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ടാവാം. പരിഗണനയുടെ സന്തോഷം, ചേർത്ത് പിടിക്കലിന്റെ സന്തോഷം. പക്ഷേ മറ്റു ചിലരുടെ പ്രശ്നങ്ങൾ അതുകൊണ്ടൊന്നും തീരുന്നതാവില്ല. അവർക്ക് ചിലപ്പോ അവര് കേൾക്കാൻ ആളില്ലാത്തതിന്റെ പ്രശ്നമാവാം. അത്തരത്തിൽ ക്യാമ്പസുകളിൽ കേട്ടിരിക്കാനും പരിഹരിക്കാനും ആളുണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ്. ഇപ്പോ നിലവിലുള്ള ജീവനീ അധ്യാപകരുടെ ഇടപെടലുകൾ കോളേജുകളിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് മാസായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അതുമല്ല, സ്ഥിരം ഫാക്കൽറ്റീസ് അല്ല, ഗസ്റ്റ് മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ മുഴുവൻ കാലയളവിൽ അവര് കോളേജുകളിൽ ഉണ്ടാവുന്നില്ല. ഇത്തരത്തില് നമ്മുടെ കോളേജ് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. അക്കാദമിക സമ്മർദ്ദം ഉണ്ട്, അതില് മത്സരമുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതിലുള്ള താരതമ്യവും ഒക്കെ എപ്പോഴും വലിയ പ്രശ്നമായി മാറാറുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, ഭാവിയെ കുറിച്ചുള്ള ആശങ്ക, ജോലി ഏത് നേടണം, എങ്ങനെ നേടണം എന്നുള്ള സമ്മർദ്ദം, പ്രണയപരാജയങ്ങൾ പിന്നെ എപ്പോഴും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. ഹോസ്റ്റൽ ജീവിതങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഇതിൽ ഹോം സിക്നസ്സും ഭക്ഷണ പ്രശ്നവും ഒക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. ജാതി മത ലിംഗവിവേചനങ്ങൾ ഇപ്പോഴും എപ്പോഴും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ തോന്നുന്നത് സോഷ്യൽ മീഡിയ മൂലമുള്ള താരതമ്യ ബോധമാണ്. അത് വലിയ തോതിൽ കുട്ടികളിലെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ മെന്റൽ ഇൽനെസ്സിലേക്കും അതുപോലെ തന്നെ ആത്മഹത്യകളിലേക്കും ഒക്കെ നയിക്കപ്പെടാറുമുണ്ട്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്ന റാങ്കുകൾ സൃഷ്ടിക്കുന്ന ഇടങ്ങൾ മാത്രമായിട്ടല്ല നിലനിൽക്കേണ്ടത്. സുരക്ഷിതമായ മനസ്സുകളും ആത്മവിശ്വാസമുള്ള മനുഷ്യരുമാണ് അവിടെ വളരേണ്ടത്. അത്തരം ഇടമായിട്ട് അത് മാറണം. അതിനുവേണ്ടി മാനസികാരോഗ്യത്തിന് വലിയ രീതിയിൽ ഊന്നൽ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കേൾക്കപ്പെടാനും മനസ്സിലാക്കപ്പെടാനും ആൾക്കാരില്ലാത്തതിന്റെ കുറവ് കൂടി കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് സുപ്രീം കോടതി നിയോഗിച്ച NTF സംഘത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 സംസ്ഥാനങ്ങളിൽ 350,000-ത്തിലധികം വിദ്യാർത്ഥികൾ സഹായം തേടിയെങ്കിലും അതൊരു വലിയ സംഖ്യയാണ്. അത്തരം ആവശ്യക്കാരിലേക്ക് നമ്മൾ ഇനിയും എത്തേണ്ടതുണ്ട്. അതിനുള്ള പദ്ധതികൾ ഇനിയും ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങളും പദ്ധതികളും NTFനും സുപ്രീം കോടതിക്കും മറ്റ് സന്നദ്ധ സംഘടനകൾക്കും ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന ആശംസ.
0: ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന വസ്തുത അറിയാത്തവരില്ല. എങ്കിലും സമ്മർദ്ദത്തിന്റെ ഫലമായുള്ള നൈമിഷിക തീരുമാനങ്ങൾ ഇത്തരം അവസ്ഥയിലേക്ക് എത്തിച്ചേക്കാം. അത് ഒഴിവാക്കുക എന്നത് സമൂഹത്തിന്റെ ഒരു കടമയും കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് വീട്ടിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനുള്ള ആരോഗ്യപരമായ മികച്ച പ്രവർത്തനങ്ങൾ നാഷണൽ ടാസ്ക് ഫോഴ്സിന്റെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിദുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം.

0: എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തികച്ചും വ്യത്യസ്തമായ രണ്ട് മേഖലകളെ ഒരേ താളത്തിൽ കൂട്ടിയിണക്കുന്ന അപൂർവ വ്യക്തിത്വമാണ്. ഒരു വശത്ത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ തിരക്കേറിയ ഓങ്കോളജിസ്റ്റ് എന്ന നിലയിൽ അർബുദ രോഗികൾക്ക് സാന്ത്വനമേകുന്ന വൈദ്യശാസ്ത്ര വിദഗ്ധൻ, മറുവശത്ത് ആടയാഭരണങ്ങൾ അണിഞ്ഞ് അരങ്ങുകളിൽ കഥകളിയുടെ വിസ്മയം തീർക്കുന്ന അനുഗ്രഹീത കലാകാരൻ ഡോക്ടർ കെ ആർ രാജീവാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി സ്റ്റുഡിയോയിലൊപ്പമുള്ളത്. സ്വാഗതം. ഇപ്പോൾ ആഗ്നേയം എന്ന പുതിയ കഥകളി ആവിഷ്കാരത്തെ കുറിച്ചൊന്ന് പറയാം. അതാണല്ലോ ഏറ്റവും ഒടുവിലായി വന്ന പെർഫോമൻസ്. ഇപ്പം ഗ്രീക്ക് പുരാണത്തിലെ പ്രൊമിത്യൂസിന്റെ കഥയെ ആസ്പദമാക്കിയുള്ള ഒരു അവതരണമായിരുന്നല്ലോ. ഇപ്പം ഇത്തരം പരീക്ഷണാത്മകമായ ഇടപെടലുകൾ സാധ്യമാകുന്നത് എങ്ങനെയാണ്?
3: ആഗ്നേയം തിരുവനന്തപുരത്ത് തന്നെ കഴക്കൂട്ടത്തുകാരനായിട്ടുള്ള കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന എനിക്കൊരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനമുള്ള ഒരു വലിയ കഥകളിക്കാരൻ്റെ ഒരു സ്ഥാപനമുണ്ട്, അർജുന എന്ന് പറഞ്ഞു. അപ്പം ആ സ്ഥാപനത്തുമായിട്ട് ഞാൻ ഇടപഴകി തുടങ്ങിയിട്ട് ഏതാണ്ട് കഴിഞ്ഞൊരു മൂന്നോ നാലോ ചുരുങ്ങിയ വർഷങ്ങളായിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വ്യക്തി എന്നെ വല്ലാതെ സ്വാധീനിച്ചു പോയി. കാരണം പാലക്കാട് ജനിച്ച് വളർന്ന് തിരുവനന്തപുരത്ത് വന്ന് ഒരു സ്ഥാപനം കെട്ടിപ്പടുത്ത് ഇപ്പം ഏകദേശം ഒരു 1000 കുട്ടികൾ അവിടെ പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അറിയപ്പെടുന്ന ഒരു കലാകാരൻ അർജുൻ സുബ്രഹ്മണ്യൻ. ഞാനും ഒരു കലാകുടുംബത്തിൽ തന്നെ ജനിച്ച് വളർന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹവുമായിട്ട് വളരെ നല്ലൊരു അടുപ്പം ഉണ്ടാക്കാനും നിരവധി പരിപാടികളെല്ലാം ചെയ്യാനുമായിട്ട് വന്നു. അവിടെ വ്യത്യസ്തമായി എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ചപ്പോൾ ഞങ്ങളൊരു 3-4 ഒരു കൃഷ്ണകുമാർ സാറ്, SBIയിൽ ജോലി ചെയ്യുന്ന സാറ്, പിന്നെ അതുപോലെ തന്നെ മനോജ് കൃഷ്ണ എന്ന് പറഞ്ഞ ടെക്നോപാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു സാറ്, അങ്ങനെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് മനോജ് കൃഷ്ണ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയത്തിന് കൃഷ്ണകുമാർ സാറ് അത് വരികളിലോട്ടാക്കി, സുബ്രഹ്മണ്യൻ ചേട്ടൻ അതിനെ ഒരു സംവിധാനം ചെയ്ത്, പിന്നെ ഞങ്ങളാവുന്ന വിധം എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാവോ. വാസ്തവത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു വലിയ കാര്യം ചെയ്യുക എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് നമ്മൾ അത്രയും നേരം നമ്മളെ തന്നെ മറന്നു പോവുകയാണ് ജീവിതത്തിൽ. അപ്പോൾ ആ കല എന്ന് പറയുന്നതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അടിസ്ഥാനവും അത് തന്നെയാണ്. ഇപ്പോൾ ഒരു കലാകുടുംബത്തിൽ ഉള്ളൊരു മേന്മയും അത് തന്നെയാണ്. കലാകുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിലും ആ കലയിൽ കൂടി ഞാൻ അനുഭവിച്ച് വളർന്ന ആളാണ്, അത് മാറിപ്പോവും. അപ്പോൾ അങ്ങനെ അത്രയും ദിവസം ഞങ്ങൾക്ക് അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സങ്കടം വരുന്നത്. കാരണം ഇനി അടുത്തത് ചെയ്യാനായിട്ട് ആ ഒരു ഒത്തുകൂടലില്ലല്ലോ. കുറേ അനുഭവം, നല്ല നല്ല അനുഭവം.
2: സാധാരണ നമ്മുടെ തന്നെ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ തിരഞ്ഞെടുക്കുക. പക്ഷേ ഇത് ഗ്രീക്ക് പുരാണത്തിലെ ഒരു പ്രൊമിത്യൂസ് എന്ന് പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് മനുഷ്യന് വേണ്ടി അഗ്നി കൊണ്ടുവന്ന ഒരു കഥാപാത്രത്തെയാണ് താങ്കൾ ചെയ്തത്. അപ്പോൾ അതിലെ ഒരു വെല്ലുവിളി എന്തായിരുന്നു പ്രധാനമായിട്ടും?
3: തീർച്ചയായിട്ടും, അതായത് ഇപ്പോൾ നമുക്ക് കൊട്ടാരക്കര തമ്പുരാനും കോട്ടയം തമ്പുരാനും ഉണ്ണായിവാരനും വിനയമ്മൻ തമ്പി എല്ലാം എഴുതിയ ആട്ടക്കഥകൾ അതിനൊരു വ്യവസ്ഥാപിതമായ ഒരു ചിട്ടക്രമം ആചാര്യന്മാർ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇപ്പം പണ്ടത്തെ കാലമല്ല, നിലത്തിലിരുന്ന് വിളക്കിന്റെ വെളിച്ചത്തിൽ മാത്രം മൈക്കില്ലാതെ ഇങ്ങനൊരു കാലഘട്ടമല്ല ഇപ്പോൾ. അപ്പോൾ ഏതിനും അതിൻ്റെതായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയണ പോലെ അതിൻ്റെ കൂടെ നമ്മൾ ചലിച്ചാലേ ആവുള്ളൂ. അപ്പോൾ അതിലോട്ട് വഴങ്ങാത്ത ഒരു കാര്യത്തിനെ എങ്ങനെ ഈ പുരാണ രൂപത്തിലേക്ക് ആക്കി നമ്മളുടെ ശാസ്ത്രീയ കലയിലേക്ക് കൊണ്ടുവരാം, അതിൻ്റെ ഒപ്പം തന്നെ കഥകളിയുടെ ശാസ്ത്രീയത ഒട്ടും വിട്ടുമാറാതെ നിൽക്കും വേണം, എന്നാൽ ആ കഥ വരും വേണം. മൂന്നാമത്തെ ഒരു പ്രധാന കാര്യം, എന്ത് കഥ ചെയ്യുമ്പോഴും എൻ്റെ ഒരു അനുഭവത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കുവാനൊരു സന്ദേശം ഉണ്ടാവണം അതിൽ നിന്ന്. അപ്പോൾ ആ മനുഷ്യന് കിട്ടിയ ആ അഗ്നിയെ വെച്ച് മനുഷ്യൻ തന്നെ മനുഷ്യനാശിയെ നശിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് നമ്മളൊരു പക്ഷെ ഒരു ലേഖനം എഴുതിയാലോ ഒരു പുസ്തകം എഴുതിയാലോ ജനങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ 1000 ഒരു ദൃശ്യാവിഷ്കാരത്തിൽ കൂടെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമ്മളൊരു ദൃശ്യാവിഷ്കാരം സ്റ്റേജിൽ കാണുമ്പോൾ വളരെ പെട്ടെന്ന് അത് ജനങ്ങളിലേക്ക് എത്തുക. ഈ പ്രൊമിത്യൂസിൻ്റെ കഥ പുതിയ കഥയല്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളത് ഈ അഗ്നി വളരെ ഒരു വലിയ രൂപമായി കാണിക്കുകയും പ്രൊമിത്യൂസിനെ കഴുകന്മാരെല്ലാം ആക്രമിക്കുന്ന ചെയ്യുമ്പോൾ ഒരു ലേഖനം വായിക്കുന്നതിൻ്റെ 10 ഇരട്ടിയാണ് അത് വരുന്നത്. അപ്പോൾ അർജുന എന്ന് പറയുന്ന ആ സ്ഥാപനം വാസ്തവത്തിലൊരു കുടുംബമാണ്. അവിടെ അച്ഛനും അമ്മയും മക്കളും പോലെയാണ് ഞങ്ങളെല്ലാവരും ഇടപഴകുന്നത്. ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് സന്തോഷത്തിൽ നിന്ന് നല്ലൊരു ആവിഷ്കാരം ഉണ്ടായി എന്നുള്ളത്.
2: സാർ പറഞ്ഞ പോലെ സമൂഹത്തിന് നൽകാൻ ഒരു സന്ദേശം ആ കഥയ്ക്ക് ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. മനുഷ്യന് വേണ്ടിയിട്ട് അഗ്നി കൊണ്ടുവന്ന പ്രൊമിത്യൂസ് മനുഷ്യരാൾ

0: തന്നെ അവഹേളിക്കപ്പെട്ട് അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളാൽ ശിക്ഷിക്കപ്പെട്ട് അവസാനം വളരെയധികം വേദനാജനകമായ മരണത്തെ വരിക്കുന്ന ഒരു കഥയാണ്. അപ്പം സാറ് പറഞ്ഞതുപോലെ അതിൻ്റെ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് പല വെല്ലുവിളികളും ഉണ്ട്. ഇപ്പം കഥകളി സംഗീതത്തിന് അതിൻ്റെതായിട്ടുള്ള പരമ്പരാഗത ശീലുകളും സംഗീതവും ഒക്കെ ഉണ്ട്. അപ്പം ഇതിൽ തന്നെ പേരുകൾ നമ്മൾ വ്യത്യസ്തപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ പ്രൊമിത്യൂസ്, സിയൂസ് ഇതിനെല്ലാം നമ്മൾ കഥകളിയിലോട്ട് കൊണ്ടുവരുമ്പം അതിനനുസരിച്ച് കഥാപാത്രങ്ങളുടെ പേര് വ്യത്യസ്തപ്പെടുത്തണം, സംഗീതം അതിനനുസരിച്ചാകണം. നമ്മുടെ പരമ്പരാഗത സംഗീതം ഗ്രീക്ക് മിത്തോളജിയിലെ കഥാപാത്രങ്ങളെ നമ്മൾ ആവാഹിക്കുമ്പോൾ ആ സംഗീതവുമായിട്ട് ഒത്തുപോകുന്നതാണോ? അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും എന്നുണ്ടോ?
1: തീർച്ചയായിട്ടും ഇത് പുതിയതായി നമ്മൾ പറഞ്ഞ പോലെ കഥാപാത്രങ്ങൾക്ക് അമരമൗലി എന്ന സിയൂസിന് പേര് കൊടുക്കുക, പ്രൊമിത്യൂസിന് പ്രഗതിശീലൻ എന്ന് കൊടുക്കുക, അദ്ദേഹത്തിന്റെ അനിയന് എപ്പിമെത്തിയസ് എന്ന് പേര് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ വരികളും പുതുതായി സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഈ കഥകളി എന്ന് പറയുന്ന കലാരൂപത്തിന്റെ പ്രത്യേകത തന്നെ ഇതൊരു കൂട്ടായ്മയാണ്. ഒരിക്കലും കഥകളി ഒരു വ്യക്തിയുടെ പ്രഭാവം കൊണ്ട് നന്നാവുന്നതല്ല, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ പ്രഭാവം ഇല്ലായ്മ കൊണ്ട് മോശമാവുകയുമില്ല. കഥകളി ഒരു ടീം വർക്കാണ്, ഒരു ഒത്തുചേരലിന്റെ കലയാണ്. അപ്പോൾ നമ്മളൊരു വരി എഴുതുമ്പോൾ അതൊരു പ്രത്യേക താളത്തിൽ പിടിച്ച് ആ വരി പറയുമ്പോൾ അതിലവിടെ ചേരായ്മ വരികയാണെങ്കിൽ ആ സംഗീതം അതിനനുസരിച്ച് ചേർക്കുന്ന ആ കലാകാരന് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. ഇപ്പം ഇതിൽ പാടിയത് കലാനിലയൻ രാജീവൻ എന്ന് പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകൻ ഹരിശങ്കറുമാണ്. അപ്പോൾ അവരവിടെ അതിന് സംഭാവന കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ സംവിധാനം ചെയ്യുമ്പോൾ ഇപ്പോൾ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ അത് സംവിധാനം ചെയ്തു. കൂടെ തന്നെ രംഗക്രിയകൾ ചെല്ലുമ്പോൾ അതിന് ചെണ്ട വായിച്ച കലാമണ്ഡലം കൃഷ്ണദാസ് സാർ, അദ്ദേഹത്തിന് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുണ്ടാവും. മദ്ദളം ചെയ്യുന്ന ആൾക്കാർ അവർക്ക് സംഭാവന കൊടുക്കാനുണ്ടാവും. ഈ അഗ്നി എന്ന് പറയുന്ന കഥാപാത്രത്തിന് എങ്ങനെ വേഷം കൊടുക്കണം, ഒരു പക്ഷെ ഒരു ചുട്ടി കലാകാരൻ മാർഗി രവീന്ദ്രൻപിള്ള വിഷ്ണു, അപ്പൊ അവരുടെ സംഭാവനകൾ ഉണ്ടാവും. ഈ ഒരു കഴുകന്റെ വേഷം വരുമ്പോൾ അതിന്റെ ഉടുത്തുകെട്ട് എങ്ങനെ വേണം, അണിയറ കലാകാരൻ ഉണ്ടാവും. ഈ തെരശ്ശീല പിടിപ്പോ സ്വർഗത്തിൽ നിന്ന് പ്രൊമിത്യൂസും സഹോദരനും കൂടി വരിക, ഭൂമിയിൽ നിന്ന് മനുഷ്യനെ കാണുക. അപ്പൊ ഇതെങ്ങനെ സ്വർഗത്തിൽ ഇവർ നിൽക്കുന്നു, താഴെ ഭൂമിയിൽ മനുഷ്യൻ നിൽക്കുന്നു എന്ന് സംവിധാനം ചെയ്യുമ്പോൾ അവിടെ തെരശ്ശീല പിടിക്കുന്നതിലെ
0: ഉയർച്ചകൾ
1: ഉണ്ടാവും, അവർ പിടിക്കുന്നതിന്റെ സ്ഥാനത്തിന് പ്രസക്തി ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒന്ന് അപകടമായാൽ ഈ ദൃശ്യാവിഷ്കാരം മൊത്തത്തിൽ മോശമായി പോകും. അപ്പൊ അവിടെയാണ് ഇതിന്റെ ആ ഒരു യോജിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അവകാശപ്പെടുന്ന കാര്യമല്ല, അത് ആ കുടുംബത്തിന്, ഇവരെല്ലാം ചേർന്നിട്ടുള്ള ആ കുടുംബത്തിന് അവകാശപ്പെടുന്നു.
0: കേവലം വിനോദത്തിനപ്പുറം ആത്മസംതൃപ്തിക്കായിട്ടാണ് കലയെ ഉപാസിക്കുന്നതെന്ന് ഡോക്ടർ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് കഥകളിയിലേക്ക് എത്തുന്നത്? നേരത്തെ പറഞ്ഞു കലാകുടുംബമാണ്, അതിന്റെ ഒരു പശ്ചാത്തലം പറയാമോ?
1: അതെ, തീർച്ചയായിട്ടും ഞാനൊരു കലാകുടുംബത്തിൽ, അച്ഛൻ കഥകളിക്കാരനായിരുന്നു, കലാനിലയൻ രാഘവൻ എന്ന പേര്. അച്ഛനിപ്പോ 91 വയസ്സായി. ഇരിഞ്ഞാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം കൂടൽ മാണിക്യസ്വാമിയുടെ തൊട്ടടുത്ത്. അച്ഛന് ഉണ്ടായ ഒരു വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്കൊക്കെ കാണുന്ന പോലെ അച്ഛന് ആരും ഉണ്ടായിരുന്നില്ല. ഞാനിത് ഗുണം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുനാള് മുതല് ആ ഒരു ഒറ്റയ്ക്കുള്ള ഒരു ജീവിതത്തിന്റെ പടപൊരുതലിൽ അച്ഛൻ ആദ്യത്തെ ഒരു കൂട്ട് വരുന്നത് അമ്മയാണ്, ഭാര്യയായിട്ട് അമ്മയാണ് വരുന്നത്. അപ്പൊ അച്ഛൻ എപ്പോഴും പറയും, എൻ്റെ ഭാര്യയും അമ്മയും മകനും മകളും സഹോദരിയും എല്ലാം സരസ്വതിയാണ് എന്ന് പറയും. ഞങ്ങൾ 4 മക്കളാണ്, എനിക്ക് 3 സഹോദരിമാരും ഞാൻ 4-ാമത്തളാണ്. അപ്പോൾ അമ്മ കാഥികയായിരുന്നു കഥാപ്രസംഗം ചെല്ല ഇപ്പോൾ കാണുന്ന ആ ഒരു ഭാഗമല്ല, ഹരികഥ അതിപ്പോൾ വളരെ ചുരുക്കമാണ്. അമ്മ ഹരികഥാ കലാകാരിയായിരുന്നു സരസ്വതി അമ്മ എന്ന് പറയും. എൻ്റെ മൂത്ത സഹോദരി വളരെ നന്നായിട്ട് അക്ഷര ശ്ലോകം ചൊല്ലുമായിരുന്നു. ചേച്ചി കണക്ക് ടീച്ചറായിരുന്നു, ചേച്ചി റിട്ടയർ ചെയ്തു. 2-ാമത്തെ സഹോദരി ജയശ്രീ, ചേച്ചി ഭരതനാട്യവും കഥകളിയും ഒക്കെ ചെയ്യുമായിരുന്നു. ചേച്ചി ഇപ്പോൾ കാർഷിക വികസന ബാങ്കിലെ മാനേജറാണ്. 3-ാമത്തെ സഹോദരി ജയന്തി, ചേച്ചി ചെയ്യാത്തതൊന്നുമില്ല, ഭരതനാട്യം മോഹിനിയാട്ടം. എൻ്റെ സത്യം പറഞ്ഞ വലിയൊരു പ്രചോദനം ചേച്ചിയാണ്. ചേച്ചി കാലടിയിൽ സംസ്കൃത കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻ്റ് ഹെഡാണ്, പിന്നെ 4-ാമത് ഞാനും. അപ്പോൾ ഇവരിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റെ കയ്യിലുള്ളത് മൃദംഗമാണ്. ഞങ്ങളുടെ ഈ മക്കളും അച്ഛനും അമ്മയുള്ള ഈ കുടുംബത്തിലേക്ക് എൻ്റെ 2-ാമത്തെ സഹോദരിയുടെ ഭർത്താവായിട്ട് വരുന്നത് കലാനിലയം ഗോപി. ഞാനിന്ന് കലയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് കലാനിലയം ഗോപിയാണ്.
0: കഥകളി എല്ലാം നൽകുന്നു, ചികിത്സാ മുറിയിലെ ഏകാഗ്രത, രോഗം നിർണയിക്കുമ്പോൾ ഉണ്ടാകേണ്ട കൃത്യത, രോഗിയെ കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ട ക്ഷമ, വ്യക്തി ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന ധാർമ്മികതയും നിഷ്ഠയും തുടങ്ങി കഥകളിയിലെ ജീവിതം, ശാസ്ത്രീയത എല്ലാം ഈ കലാരൂപം നൽകുന്നതായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കഥകളി വേഷം കെട്ടിയാടുമ്പോൾ ലഭിക്കുന്ന ഊർജം എങ്ങനെയാണ് ഒരു ഓങ്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ താങ്കളെ സ്വാധീനിക്കുന്നത്?
1: ഓങ്കോളജി എന്ന് പറയുന്ന ഒരു തൊഴില്, നമ്മളിപ്പോൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, എത്രയൊക്കെ അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിലും ധൈര്യമുണ്ടെങ്കിലും വളരെ സമാധാനമായി

0: പോകുന്ന ഒരു വീട്ടിൽ ഇപ്പം ഇന്ന് തന്നെ നമ്മളെ വീട്ടിലോട്ട് വൈകുന്നേരം ചെന്ന് കയറുമ്പോൾ നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് അച്ഛനാവട്ടെ മകളാവട്ടെ മകനാവട്ടെ ഒരു ക്യാൻസർ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ എത്ര ധൈര്യമുള്ള ആളൊന്ന് പതറിപ്പോവും. അപ്പം ആ പതർച്ചയിൽ കൂടി ഒരു കുഞ്ഞിനെയും കൊണ്ട് ബ്രെയിൻ ട്യൂമറായിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരു അച്ഛനമ്മ അല്ലെങ്കിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു വരുന്ന ഒരു വ്യക്തി, ഇവർക്ക് ഒരു 70% ഊർജം കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ 700% ഊർജം വേണം. എന്നാലേ ഒരു 70 എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് എൻ്റെ കയ്യിൽ 40 ഉള്ളുവെങ്കിൽ ഞാൻ എന്താ കൊടുക്കുക? ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പം അവർ നിങ്ങൾ തളരരുത് എന്ന് വാക്കാൽ പറഞ്ഞ് അവരുടെ കൂടെ ഒരാളായി ഞാനുണ്ട് നിങ്ങൾക്ക് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ഊർജമുണ്ട്. ഇത് കൊടുക്കണമെങ്കിൽ എനിക്ക് നല്ല കുടുംബം വേണം, എനിക്ക് നല്ല മനസ്സ് വേണം, എനിക്ക് നല്ല ശരീരം വേണം, എന്നാൽ മാത്രമേ എനിക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ ഒരു തലത്തിലോട്ടേക്ക് എന്നെ എത്തിക്കുന്നതിന് ഞാൻ അഭ്യസിച്ച ഈ കലകളെല്ലാം, കഥകളി ആയിക്കോട്ടെ മൃദംഗം ആയിക്കോട്ടെ, എല്ലാ കലകളും വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒ പിയിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് എന്നെ കാണുമ്പോൾ എൻ്റെ വിദ്യാർത്ഥികളൊക്കെ സാറിന് ഇന്നലെ കഥകളി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഊർജം കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളെല്ലാം മറക്കുകയാണ്. ഇപ്പോൾ ഒരു അമ്പലത്തിലോട്ട് ചെല്ലുന്നു, ആ അമ്പലത്തിൽ കുളത്തിൽ കുളിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം, ഒരു ആശുപത്രി അന്തരീക്ഷം അല്ല അവിടെ. അവിടെ ഞാനും ഗുരുവായൂരപ്പനും ദേവിയും ഒക്കെ തമ്മിലുള്ള ഒരു സംവേദനമാണ് നടക്കുന്നത്. അപ്പം ആ ചെയ്യുന്ന കഥ, ആ കഥയിലെ വേഷം, അർജുനനായിക്കോട്ടെ കൃഷ്ണനായിക്കോട്ടെ ബ്രാഹ്മണനായിക്കോട്ടെ, ഞാൻ അതിലങ്ങ് പോയി കഴിയുമ്പോൾ ഏകദേശം ഒരു 2-3 ലീവ് എടുത്ത ഒരു പ്രതീതിയാണ് ഒരു കഥകളി കഴിഞ്ഞ് എനിക്ക് തിരിച്ചു പോരുമ്പോൾ. കാരണം അത്രയും നേരം ഞാൻ മറ്റൊരു ലോകത്തായിരുന്നു. അപ്പം ഈ ഒരു പ്രതീതിയിൽ നിന്ന് ഞാനൊരു വെക്കേഷൻ കഴിഞ്ഞ പോലെയാണ് അടുത്ത ദിവസം ഒപ്പിയിലോട്ട് ചെല്ലുന്നത്. അതെന്നെ കണ്ടമാനം സഹായിച്ചിട്ടുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഈ പരിപാടിയിൽ നമ്മൾ ഇഷ്ടഗാനങ്ങൾ കൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഡോക്ടറിനെ കേൾക്കാൻ ആഗ്രഹമുള്ള ആദ്യത്തെ പാട്ട് ഏതാണ്?
0: നമ്മൾ തുടങ്ങിയത് കുടുംബത്തിൽ നിന്ന് തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഏറ്റവും ജീവിതത്തിൽ വില കൽപ്പിക്കുന്നതും കുടുംബത്തിനെയാണ്. കാരണം അടിസ്ഥാനം അതാണ് എന്നാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. അച്ഛൻ്റെ പേര് രാഘവൻ എന്നാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന 1993 ഇറങ്ങിയ മമ്മൂട്ടിയുടെ വാത്സല്യം എന്ന് പറഞ്ഞൊരു സിനിമ എന്നെ വല്ലാതെ സ്പർശിച്ചൊരു സിനിമയാണ്. അതിനപ്പുറം ആ കഥാപാത്രത്തിൻ്റെ പേരും രാഘവൻ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതിൽ ആ കഥാപാത്രം ആ കുടുംബത്തിലെ എല്ലാവരെയും തണലിൽ നിർത്തി പരിപോഷിച്ച് പോരുമ്പോൾ ഇടയ്ക്ക് അറിയാതെ തന്നെ സഹോദരന്മാരിൽ നിന്നും അവരിൽ നിന്നൊക്കെ പല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അദ്ദേഹം അനുഭവിച്ചിരുന്ന ആ വേദന, അത് അലയും കാറ്റിൻ ഹൃദയം എന്ന് പറയുന്ന ആ ഒരു, അത് അന്നത്തെ കാലത്ത് ഞാൻ ആ കഥാപാത്രത്തിന് അച്ഛനോട് വെച്ച് താരതമ്യപ്പെടുത്തി ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് ഗദ്ഗദണ്ഡമായിട്ട് ആ ഒരു ഇതുണ്ട്. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ആ പാട്ടാണ്. അത് രചിച്ചിരിക്കുന്നത് കൈതപ്രമാണ്, എസ് പി വെങ്കടേഷിൻ്റെ സംഗീതത്തിൽ യേശുദാസാണ് അത്.
1: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു

0: ക്ലിനിക്കൽ ഓങ്കോളജി തിരഞ്ഞെടുക്കാനുണ്ടായ പ്രചോദനം എന്താണ്? അപ്പം എങ്ങനെയായിരുന്നു ആർ സി സിയിലോട്ടുള്ള യാത്ര?
1: തീർച്ചയായിട്ടും ദൈവനിഷ്ഠയെ മാത്രമാണല്ല, അത് ഞാനായിട്ട് മനഃപൂർവ്വം തീരുമാനിച്ചതൊന്നുമല്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കഥകളിക്കാരൻ്റെയും കാഥികയുടെയും മകനായിട്ട് ജനിച്ച ഒരു കുട്ടിക്ക് ഈ തരത്തിലൊരു ഡോക്ടറാവുക അല്ലെങ്കിൽ ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആവുക എന്നുള്ളതൊക്കെ ചിന്തിക്കാവുന്നതിനപ്പുറത്താണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് കുർമാണിക്കസ്വാമി എന്നെ കൂടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഈശ്വരനാണ് എന്നേക്കാൾ നന്നായി അറിയുക എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം എന്നിൽ ഏൽപ്പിക്കുന്ന ജോലി എനിക്ക് പറ്റുന്നത് കൊണ്ടാണ് ഈശ്വരൻ എന്നെ ഏൽപ്പിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഒരു ഭാഗത്ത് അച്ഛൻ കലാകാരൻ്റെ ജീവിതം അറിയാലോ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ജീവിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയിൽ പോകുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ ഒഴിവ് സമയങ്ങളിലൊക്കെ പോവും, അവിടെയുള്ള ക്യാൻസർ രോഗികളുടെ കൂടെ കൂടും. ഒപ്പം അവിടെ അന്ന് ആ വിഭാഗത്തിൻ്റെ തലവനായിരുന്ന ഡോക്ടർ സുധാകരൻ സാറ് വളരെ വലിയ പ്രൊഫസറായിരുന്നിട്ടും കൂടി രോഗികളുടെ അടുത്ത് ഇടപഴകുന്ന രീതി, അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിൻ്റെ കേരളത്തിലെ തന്നെ അതിൻ്റെ ഉപജ്ഞതാവ് എന്ന് പറയപ്പെടുന്ന രാജഗോപാൽ സാറ് താല്പര്യമുള്ള കുട്ടികളെ കൊണ്ട് ഈ ഹോം കെയർ അതിനൊക്കെ പോവും. സാറിൻ്റെ ലാളിത്യവും സാറ് അവരുടെ ഇടപഴകുന്ന സമ്പ്രദായവും എല്ലാം കണ്ട് അന്ന് ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇത് മതി. അന്നൊക്കെ ക്യാൻസർ വാർഡിലേക്ക് തന്നെ പോകാൻ ആൾക്കാർ പേടിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ അതിൽ തന്നെ ആഗ്രഹിച്ചപ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്നെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കണോ എന്ന് പറഞ്ഞ് എനിക്കൊരു കത്ത് വരുന്നത്. അതും ഈശ്വരനിഷ്ഠയാണ്. അങ്ങനെ അവിടെ ജോലി ചെയ്ത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് വെല്ലൂർ പോകണമെന്ന് താല്പര്യം വന്നു. ഞാൻ സാറിൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ വെല്ലൂർ പോയി. ഏകദേശം ഒരു കൊല്ലം അവിടെ ജോലി ചെയ്തപ്പോൾ അമ്മയ്ക്ക് വയ്യാതെ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. എന്തായാലും ഞാൻ തീരുമാനിച്ചു എനിക്കിത് തന്നെ വേണം. അങ്ങനെ എൻട്രൻസിന് വേണ്ടി പഠിച്ചു. വളരെ പെട്ടെന്നാണ്, തികച്ചും യാദൃശ്ചികമായിട്ട് തലേ ദിവസം ഞാൻ അറിയുന്നു പിറ്റേ ദിവസം ആർ സി സിയിൽ അപേക്ഷിക്കാനുള്ളതിൻ്റെ അവസാന തീയതി. അപ്പം അതും ഒരു ഈശ്വര ഭാഗ്യമാണ്. അന്ന് എനിക്ക് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ മാർഗമൊന്നുമില്ലായിരുന്നപ്പോൾ മുൻ എം പി ആയിരുന്ന പ്രൊഫസർ സാവിത്രി ലക്ഷ്മൺ ടീച്ചർ എന്നെ ടൂട്ടയർ എ സിയിൽ ഒരുമിച്ച് കൊണ്ടുവരുകയാണ്. അപ്പം ഇതൊക്കെ ഒരു ദൈവനിയോഗം പോലെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ആർ സി സിയിൽ വന്നിട്ട് അന്ന് ഞാൻ വാസ്തവത്തിൽ ഇവിടെ ആദ്യം കൊടുക്കാനുള്ള ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. തികച്ചും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ബുദ്ധിമുട്ടുകളാണ് വാസ്തവത്തിൽ എന്നെ ഇവിടെ എത്തിച്ചത്, അല്ലെങ്കിൽ ഞാൻ എത്തില്ലായിരുന്നു. അപ്പോൾ അന്ന് ആർ സി സിയിൽ എനിക്ക് കിട്ടിയത് ദൈവനിയോഗമാണ്, അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്ത് കണക്ക് കൂട്ടി ഏതെങ്കിലും ഡോക്ടർമാർ പറഞ്ഞു തന്നു ഇതൊന്നുമല്ല. കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരുമില്ല. അച്ഛൻ എപ്പോഴും പറയും, മോനെ എനിക്ക് കഥകളി ചോദിച്ചാൽ പറഞ്ഞു

0: ഇതൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. നീ നിന്റെ ഗുരുദാസന്മാരോട് ചോദിക്കുക, അവരോട് അറിയുക എന്നുള്ളത്. അപ്പോൾ എനിക്കിതൊന്നും വേണ്ടിയൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ എവിടെ നോക്കിയോ ഓരോ ശക്തികൾ ഇങ്ങനെ എന്നെ ഇങ്ങനെ കൊണ്ടുപോയി എത്തിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, ആ ലക്ഷ്യത്തിന് നമ്മൾ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ആ ലക്ഷ്യത്തിനെ അങ്ങ് പ്രണയിക്കുക, അതിനുവേണ്ടി അങ്ങ് പരിശ്രമിക്കുക, നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ അതിന് സഹായം വരും. അങ്ങനെ ഞാൻ തികച്ച യാദൃശ്ചികമായിട്ടാണ് RCCയിൽ എത്തിപ്പെട്ടത്.
1: അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിന് വിളിച്ചമാകാൻ പറ്റുന്നുണ്ടല്ലോ. പല അവാർഡുകളും കിട്ടിയിട്ടുണ്ടല്ലോ, ഇപ്പോൾ ബെസ്റ്റ് യൂത്ത് ഡോക്ടർ അവാർഡ്, റോട്ടറി ക്ലബ് എക്സലൻസ് അവാർഡ് തുടങ്ങിയ ബഹുമതികൾ താങ്കളെ തേടി വരുമ്പോൾ അത് രോഗികളെ പരിചരിക്കുന്നതിൽ ഇത്തരം അംഗീകാരങ്ങൾ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നതായിട്ട്, അതായത് കുറച്ചും കൂടെ ഒരു പ്രചോദനം കിട്ടുന്നു, നമ്മൾ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള ഒരു തോന്നലും കൂടെ വരുമ്പോൾ അതെങ്ങനെയാണ് രോഗി പരിചരണത്തിൽ പ്രതിഫലിക്കുന്നത്?
0: വാസ്തവത്തിൽ അത് ഒട്ടും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. കാര്യം ഇത് തികച്ചും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. ഈ ബഹുമതികളെല്ലാം കലയിൽ എനിക്ക് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു പ്രചോദനം, പക്ഷേ രോഗി പരിചരണവും ഇതുമായിട്ട് യാതൊരു ബന്ധവും എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഞാനവിടെ വ്യത്യസ്തനായിട്ടുള്ളൊരു മനുഷ്യനാണ്. എൻ്റെ RCCയിലെ ഗുരുനാഥന്മാരൊക്കെ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരു ആശുപത്രിയിലെ ഏറ്റവും പ്രഥമ സ്ഥാനം അവിടുത്തെ ഡയറക്ടർക്കോ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനോ ഒന്നുമല്ല, അവിടെ വരുന്ന രോഗിക്ക് അവർ കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ആ എന്റെ മുമ്പിലിരിക്കുന്ന രോഗിയുടെയും കുടുംബത്തിന്റെയും അടിമാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി, ഇത്രയേ ഉള്ളൂ എനിക്ക് അവിടെ ജോലി. കാരണം പ്രവർത്തിക്കുന്നത് ഞാനല്ല, അത് ഈശ്വരനാണ്. ഈശ്വരൻ നമ്മളിൽ കൂടി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന അവരുടെ വേദന മാറണം, അവരുടെ കഷ്ടപ്പാട് മാറണം, അവർ നല്ല രീതിയിലാവണം എന്ന ചിന്തയും അതിനുവേണ്ടി ശാസ്ത്രത്തിനെ എങ്ങനെ ഉപയോഗിക്കാം ഈ ഒരു ചിന്തയും മുമ്പ് പറഞ്ഞ എനിക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ അതുമായിട്ട് ഒരു ബന്ധവും വരുന്നില്ല. അവിടെ ഞാൻ സാധാരണ ഒരു പച്ചയായ മനുഷ്യൻ എന്നുള്ളത്.
1: ക്യാൻസർ ചികിത്സയും കഥകളിയും ഒരുപോലെ സമഗ്രവും ശാസ്ത്രീയവുമായിട്ടുള്ള സമീപനം ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണല്ലോ. അപ്പോൾ തികച്ചും വ്യത്യസ്തമായ രണ്ട് മേഖലകളുടെയും ഒരു ബ്ലെൻഡിങ് അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ എങ്ങനെയാണ് താങ്കളുടെ മനസ്സിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ സാർ പറഞ്ഞു ഒന്ന് പ്രൊഫഷനാണ്, ഒന്ന് പാഷനാണ്. അപ്പോൾ രണ്ടും തമ്മിൽ വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു വേർതിരിവുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് ഒരു സമയത്ത് രണ്ടും ഒരു ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സമയം കൂടെ വരുമല്ലോ. എങ്ങനെയാണ് ആ കൂടിച്ചേരൽ സംഭവിക്കുന്നത്?
0: ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശാസ്ത്രമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ശാസ്ത്രീയ കല എന്ന് പറയുന്നത്. അപ്പൊ ഈ ശാസ്ത്രീയ കലകൾ അഭ്യസിക്കാൻ എനിക്ക് പറ്റി, അത് കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റി എന്നുള്ളത് വാസ്തവത്തിൽ വലിയ ഉപകാരമായി. ഈ ശാസ്ത്രീയ കലകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു സമ്പ്രദായമുണ്ട്. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു വ്യക്തി കൃഷ്ണൻ കളിക്കുന്നു, തിരുവനന്തപുരത്തുള്ള ഞാൻ കൂടാർജുനൻ കളിക്കാം. എന്തുകൊണ്ടാണ്? അതിനൊരു ചിട്ടയുണ്ട്, അതിനൊരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. എറണാകുളത്തുള്ള ഒരു വ്യക്തി പാട്ട് പാടാൻ ഇരുന്നാൽ എനിക്ക് കൂടെ ഇരുന്ന് മൃദംഗം വായിക്കാം കച്ചേരിക്ക്. കാരണം എന്താ? അതിനൊരു വ്യവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രീയ കല എന്ന് പറയുന്നത്. ഒരു വ്യക്തി ബ്രസ്റ്റില് ക്യാൻസറായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ അത് എങ്ങനെ അതിനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനൊരു ശാസ്ത്രമുണ്ട്. ആദ്യം അവരെ പരിശോധിക്കുക, അത് കഴിഞ്ഞ് അതിനുവേണ്ട ടെസ്റ്റുകൾ ചെയ്യുക, അത് കഴിഞ്ഞ് ബയോപ്സി ചെയ്യുക, ഇന്നതാണെങ്കിൽ ഇന്നത് ചെയ്യുക, ഇതിനൊരു വ്യവസ്ഥയുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ പഠിച്ച കഥകളിയും മൃദംഗവും മെഡിസിനും എല്ലാം വ്യവസ്ഥയിൽ കൂടെ, സമ്പ്രദായത്തിൽ കൂടെ, ചിട്ടയിൽ കൂടെ പോകുന്ന കാര്യമാണ്. അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ല. പക്ഷെ പുറമേ നിന്ന് മറ്റൊരു വ്യക്തിക്ക് നോക്കുമ്പോൾ ഞാൻ ഡാൻസ് കളിക്കണു, ഇപ്പോൾ കഥകളിയെ നമുക്ക് ഡാൻസ് എന്ന് പറയാമല്ലോ, അല്ലെങ്കിൽ ഞാൻ കൊട്ടാൻ പോകണു, മൃദംഗത്തിനെ നമ്മൾ മൃദംഗം വായിക്കുക എന്നാണ് പറയുക. അപ്പോൾ അവർ നോക്കുമ്പോൾ മൃദംഗം കൊട്ടണു. പക്ഷേ ഡോക്ടർ എന്തൊക്കെയോ പുതിയത്, വാസ്തവത്തിൽ പുതിയതായിട്ടൊന്നും ചെയ്യുന്നില്ല. അവിടെ ആ ഒരു വ്യവസ്ഥയിൽ കൂടെ ഇപ്പോൾ ഒരു ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന ഇന്ന ഒരു പർട്ടിക്കുലർ സ്റ്റേജിലുള്ള ഒരു രോഗിയേക്ക് ഞാൻ കൊടുക്കുന്ന ചികിത്സയും കോഴിക്കോടുള്ള ഒരു ഡോക്ടർ ഇരുന്ന് ചികിത്സിക്കുന്നതും ഡൽഹിയിലിരുന്ന് ചികിത്സിക്കുന്നതും ഒരു വ്യവസ്ഥയിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അത് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ ദുര്യോധനം കളിച്ചാലും തിരുവനന്തപുരത്ത് ദുര്യോധനം കളിച്ചാലും ഒരുപോലെ ഇരിക്കുന്നത്. പക്ഷെ അവിടെ എന്താണ് ആസ്വദിക്കുന്നത് എന്ന് വെച്ചാൽ ആ ചെയ്യുന്നതിൽ നമ്മളുടെ വ്യക്തി അതിൽ ആ കഥാപാത്രമാകുവാനായിട്ട് ചേർക്കുന്ന ഒരു സമ്പ്രദായം. എല്ലാവരും കൃഷ്ണൻ കെട്ടിക്കഴിഞ്ഞ കൃഷ്ണനാണെന്ന് കാണുന്നവർക്ക് തോന്നിക്കൊള്ളുന്നില്ല. മംഗളം തിരുമേനിയുടെ കൃഷ്ണനാണ് ഏറ്റവും പ്രസിദ്ധമായ കൃഷ്ണൻ. എൻ്റെ അച്ഛൻ്റെയും പ്രധാനപ്പെട്ട വേഷങ്ങളിലൊന്ന് കൃഷ്ണനായിരുന്നു. അച്ഛൻ എപ്പോഴും പറയും കൃഷ്ണനാണെന്ന് തോന്നണ്ടേ. അപ്പം നമ്മൾ വേഷം കെട്ടിയുണ്ട് മാത്രം കാര്യമില്ല. അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥന് വളരെ ഉള്ള കാര്യമാണ് കൃത്യനിഷ്ഠ. ഗോപിച്ചേട്ടൻ എന്നെ കഥകളി പഠിപ്പിക്കുമ്പോൾ എന്നെ ആദ്യം പഠിപ്പിച്ചത് കഥകളിയല്ല, കാര്യം എൻ്റെ അളിയനാണ് എന്നെ കുഞ്ഞുനാള് പോലെ കൈപിടിച്ച് വളർത്തിയതാണ്. അപ്പോൾ ചേട്ടൻ 9 മണി എന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ 10 മണിയാക്കാം, പക്ഷേ ചേട്ടനത് സംഭവിക്കില്ല. 5 മിനിറ്റ്

0: ഉണ്ടാക്കി എന്താണെന്ന് ചോദിക്കും. ഇതേ കൃത്യനിഷ്ഠയാണ് ഞാൻ വൈദ്യശാസ്ത്രത്തിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്തും ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൃദംഗം അഭ്യസിപ്പിക്കാൻ പോകുമ്പോൾ അവിടെ കൊരമ്പ് സുബ്രഹ്മണ്യം തിരുമേനിയാണ് എന്നെ ആ തിരിഞ്ഞാലക്കുടയിൽ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കൊടുവായൂർ രാധാകൃഷ്ണൻ മാഷ്. മൃദംഗം എന്ന് പറഞ്ഞ ശാസ്ത്രത്തിലെ കണക്കാണ്, ആ കണക്കിൽ കൂടിയേ പോകാൻ പറ്റുള്ളൂ. അവിടെ രണ്ടൊന്നും മൂന്നേ ആകാവൂ, അതിനപ്പുറത്ത് പറ്റില്ല. ഇതെല്ലാം തന്നെയാണ് ഒരു മരുന്നിന്റെ ഡോസ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യുമ്പോൾ വരുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എനിക്ക് കൂട്ടിച്ചേർക്കാൻ വ്യക്തിപരമായി എനിക്ക് വളരെ എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ അത് സന്തോഷമായിരുന്നു. പക്ഷെ പുറമേ നിന്നൊരു വ്യക്തി നോക്കുമ്പോൾ വ്യത്യസ്തതയുണ്ട്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: ഞാൻ വിട്ടുപോവാതെ പറയേണ്ടുന്ന അല്ലെങ്കിൽ കേൾക്കേണ്ടുന്ന ഒരു പാട്ട് ജയചന്ദ്രന്റെ ആണ്. ഞാൻ ഇരിഞ്ഞാലക്കുടക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ മറന്ന് എനിക്ക്, എന്റെ നാട്ടുകാരനാണ്, അദ്ദേഹം മറ്റൊരു തലത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും കുടൽമാണിക്യ സ്വാമിയുടെ ആശ്രിതനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒന്നിനി ശ്രുതി താഴ്ത്തി പൊങ്കുയിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, അത് ഉണ്ണികുറുപ്പ് സാറിന്റെ വരികള് ദേവരാജൻ മാഷ്ടറെയാണ് സംഗീതം.

0: കഥകളി പരിശീലനമാണെങ്കിലും രോഗികളെ പരിചരിക്കുന്നതാണെങ്കിലും വളരെയേറെ സമയം വേണ്ടി വരുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പൊ സാർ ഒരുപാട് സമയം ആശുപത്രിയിൽ ചെലവാക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു കഥകളി അരങ്ങിലെത്തണമെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് അധ്വാനം പരിശീലനം ഒക്കെ വേണമല്ലോ. എങ്ങനെയാണ് ചികിത്സയും ചികിത്സക്കിടയിൽ കഥകളിയിലെ പ്രാക്ടീസിന് വേണ്ടുന്ന സമയവും ഒക്കെ മാനേജ് ചെയ്യുന്നത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു ഗുരുനാഥൻ, അദ്ദേഹത്തിന്റെ പേര് ജോസഫ് ടി ജോൺ എന്നാണ്, ഫോറൻസിക് വിഭാഗത്തിന്റെ മേധാവിയായിരുന്നു. ഒരിക്കൽ മാത്രം ഞാൻ അദ്ദേഹത്തിനോട് സമയം കിട്ടിയില്ല സാർ എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ജീവിതത്തിൽ ഇന്നു വരെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അന്ന് അദ്ദേഹം എന്നെ തിരുത്തിയത്, രാജീവ് അത് സമയം അതിന് കിട്ടണം എന്ന് രാജീവ് ചിന്തിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഒരു പിഴവ് മാത്രമാണ് അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കഥകളി ചെയ്യണമെങ്കിലും മൃദംഗം വായിക്കണമെങ്കിലും ഒരു വൈദ്യൻ്റെ ജോലി ചെയ്യണമെങ്കിലും കഠിനാധ്വാനം ഇല്ലാതെ പറ്റില്ല. ഞാൻ അത് ചെയ്തിട്ടുള്ളൂ, അതിനപ്പുറത്ത് അതിൽ വേറെ ഷോർട്ട് കട്ടുകളൊന്നുമില്ല. അപ്പോൾ വൈദ്യം എങ്ങനെ കഥകളിയെ സഹായിച്ചു അല്ലെങ്കിൽ മൃദംഗത്തെ സഹായിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ കഥകളി എന്ന് പറയുന്നത് തല മുതൽ കാല് വരെ ശരീരത്തിൻ്റെ നിയന്ത്രണമാണല്ലോ. പലപ്പോഴും ഒരു കുട്ടിയെ ശരീരം പാകപ്പെടുത്തിയെടുക്കാൻ കണ്ടമാനം ബുദ്ധിമുട്ട് വരാറുണ്ട് ഗുരുനാഥന്മാർക്ക്. ആ ബുദ്ധിമുട്ടുകൾ എനിക്കിതിൻ്റെ ശാസ്ത്രം അറിയുമ്പോൾ എന്താണ് അതിൽ നിന്ന് അവിടോട്ട് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്നുള്ളത്. പിന്നെ ഇതുവരെ എനിക്ക് കിട്ടിയ ഒരു ഗുരുനാഥനും, മൃദംഗം പഠിപ്പിച്ച രണ്ട് ഗുരുനാഥന്മാരായിക്കോട്ടെ, കഥകളി പഠിപ്പിച്ച കോച്ചറിനായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇന്നേ വരെ ഒരു ക്ലാസ് പോലും പഠിക്കാനുള്ളത് മുടക്കി കല പഠിക്കാൻ വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ കൊരമ്പ് തിരുമേനിയൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്, ഒരിക്കലും പേന പിടിക്കുന്ന കൈയുടെ ശക്തി മൃദംഗം വായിക്കുമ്പോൾ കിട്ടുന്ന വിരലുകൾക്ക് വന്നോളണമെന്നില്ല എന്ന്. അപ്പോൾ ഈ ഒരു തരത്തിൽ എന്നെ കുട്ടിക്കാലം മുതലേ ഗുരുനാഥന്മാർ അങ്ങനെ കൊണ്ടുപോയത് കൊണ്ട് വാസ്തവത്തിൽ ഇന്ന് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നും കലയെ ഉപജീവന മാർഗമായിട്ടെടുക്കാൻ ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അച്ഛന് വളരെ നിർബന്ധമായിരുന്നു, ഞങ്ങൾ നാലു മക്കളും കലയൊക്കെ ചെയ്യണം, പക്ഷേ ജീവിക്കാനൊരു ജോലി ഉണ്ടാവണം. കാരണം നമ്മുടെ നാട്ടിൽ ഇന്നും ഈ കലയെ ജനങ്ങൾക്കുള്ളൊരു ആസ്വാദന ഉപാധി, അത് ചെയ്യുന്നവർ ആ ഒരു ഉപാധി ചെയ്യുവാനുള്ളൊരു വ്യക്തികൾ എന്നുള്ളതിനപ്പുറത്ത് അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ കുടുംബം എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അത് അച്ഛൻ അനുഭവിച്ച ആ വഴിയിൽ കൂടി ഞങ്ങൾ അനുഭവിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവിടെ എനിക്ക് വിദ്യാഭ്യാസം കലയ്ക്ക് നല്ലോണം സഹായം ചെയ്തു, കല വിദ്യാഭ്യാസത്തിനും സഹായം ചെയ്തു.
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
1: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കലയും കുടുംബവും കൂടി ചേർന്ന് കാണുമ്പോൾ, ഞങ്ങള് വീട്ടിൽ തന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പണക്കങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളൊരു അമ്പലത്തിലോട്ട് പ്രോഗ്രാമിന് പോയി ഒന്നര മണിക്കൂർ ഒരു ഓട്ടം തുള്ള പ്രോഗ്രാം കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പോലും ഞങ്ങൾ മറന്നു പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥ വീട്ടിലുണ്ട്. കുറെ കുട്ടികൾ വരിക, അപ്പൊ ഡോക്ടർ ബിന്ദു, ഐ എസ് ആർ മുൻ ചെയർമാൻ രാധാകൃഷ്ണൻ സാറ്, ഇവരൊക്കെ അച്ഛൻ്റെ ശിഷ്യന്മാരൊക്കെ ആയിരുന്നു. അപ്പൊ അവരിപ്പോഴും പറയുന്നത് അവര് കഥകളി പഠിച്ച കാര്യമൊന്നുമല്ല, വീട്ടിൽ വന്നപ്പോ അമ്മ കൊടുത്ത വീലിന്റെ കാര്യവും ഒക്കെയാണ് അവരിപ്പോഴും പറയുന്നത്. അപ്പോൾ ആ ഒരു പവിത്രം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സിനിമയിൽ ഈ വാലിന്മേൽ പൂ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട്, അതിൽ എല്ലാ കുടുംബാംഗങ്ങളും കൂടി ചേർന്ന്, ഇപ്പോൾ നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ തന്നെ ഇപ്പോൾ എല്ലാവരും ചേർന്ന്

0: കഷ്ണം അരിയ അല്ലെങ്കിൽ ഇളക്കുക, രാത്രി അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. ഇന്നിപ്പോ അതൊന്നുമില്ല. അവിടെ ആക്ച്വലി അത് കൂട്ടാനോ അല്ലെങ്കിൽ ചോറുണ്ടാക്കാനോ ആൾക്കാരില്ലാത്തതുകൊണ്ട് എല്ലാവരും ചെയ്യണേ. ആ ഒരു ബന്ധം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്മരണയാണ് എനിക്ക് ആ പാട്ടിൽ കൂടി ആഗ്രഹിക്കുന്നത്. അത് കുറുപ്പ് സാർ, ഓ എൻ വി കുറുപ്പ് സാറിന്റെ രചനയില് ശരത്ത് അദ്ദേഹം സംഗീതം നൽകിയിട്ട് എം ജി ശ്രീകുമാർ.
1: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെയാർ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഹലോ
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: ഒരു 10,00,000 തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2,00,000 അയക്ക്. ബാക്കി പിന്നെ.
2: 2,00,000?
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
7: ലോകോത്തര നിലവാരമുള്ള കോഴ്സുകൾ സൗജന്യമായി പഠിക്കാൻ അവസരം. നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാം. സ്വയം പോലുള്ള സർക്കാർ പോർട്ടലുകൾ വഴി MOOC കോഴ്സുകളിൽ ചേരുക. പുതിയ അറിവുകൾ നേടുക. സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുക. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനകരം. ഇപ്പോൾ തന്നെ ഡിജിറ്റൽ പഠനം തുടങ്ങൂ.
8: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം H. പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.
9: മായാമുദ്രകൾ,
10: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
11: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
12: ജോൺ വക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ. രചന ജേക്കബ് എബ്രഹാം.
9: മായാമുദ്രകൾ,
13: റീഗൽ ജ്വല്ലേഴ്സ്, ചരിത്രത്തിൽ ഇന്ന്.
14: എന്നും രാവിലെ 7:13.
13: പ്രായോജകർ, ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
14: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
15: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10:00. സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: ദിശാസൂചി റേഡിയോ ഹെൽത്ത്. നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിന്റെ ജനനം എന്നത് ആ കുടുംബത്തിന് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുഞ്ഞിന് ജന്മനായുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും ഇന്ന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ അത് നേരത്തെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജന്മനായുള്ള ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ രാധിക. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വിവിധ പരിശോധനകൾ നടത്താറുണ്ടല്ലോ, അതിൽ പ്രധാനമായ ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ്. എന്താണ് ഈ പരിശോധന, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ് എന്നത് പുതുതായി ജനിച്ച കുഞ്ഞിന്റെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ലളിതമായ പരിശോധനയാണ്. ഇതുകൊണ്ട് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു.
0: മാഡം, ഈ പരിശോധന ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
1: ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ പലതും കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴുടനെ വളരെ ആരോഗ്യവന്മാരായിട്ട് തോന്നും. അവർക്ക് ആ നീലനിറം ഉണ്ടാവാറില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ഹൃദ്രോഗത്തിന്റെ സിംറ്റംസ് ഒന്നും നേരത്തെ കാണിക്കാറില്ല. കുഞ്ഞ് നല്ല കരച്ചിലും നല്ല പിങ്ക് കളറിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ചില സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ കുഞ്ഞിന്റെ ജീവന്റെ ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ സൃഷ്ടിക്കാം. അപ്പൊ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിദഗ്ധ പരിശോധനയും എക്കോകാർഡിയോഗ്രാഫ് നടത്തി ഹൃദ്രോഗം കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാനും സഹായിക്കുന്നു.
0: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധന എങ്ങനെയാണ് ചെയ്യുന്നത്? പരിശോധനാ സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
1: ഒരിക്കലും ഇല്ല. ഇത് വളരെ ലളിതമായ ഉള്ളൊരു പരിശോധനയാണ്. COVID-19 സമയത്ത് നമ്മൾ പലരും ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് വെച്ച് ഓക്സിജൻ സാച്ചുറേഷൻ വിരലിന്റെ അറ്റത്ത് ഒരു പ്രോബ് വെച്ച് കണക്ട് ചെയ്ത രീതി പലരും സുപരിചിതയാവും. കുഞ്ഞുങ്ങൾ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങളുടെ കൈ വലത്തെ കയ്യിലെ വിരൽ തുമ്പിലും അതേപോലെ കാലിലും ഈ പ്രത്യേകതരം പ്രോബ് ഘടിപ്പിച്ച് ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്. 5 മിനിറ്റിൽ താഴെ ഈ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ.
0: മാഡം, ഇന്ന് ഈ ജന്മനായുള്ള ഹൃദ്രോഗങ്ങൾ എത്രത്തോളം സാധാരണമാണ്?
1: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8 മുതൽ 10 കുട്ടികൾ വരെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മനാ ഹൃദ്രോഗങ്ങൾ കാണപ്പെടുന്നു. പക്ഷെ ഇതിൽ ചിലത് ലഘുവായിരിക്കാം. എന്നാൽ 2 to 4 കുഞ്ഞുങ്ങൾ 1000 ജനനങ്ങൾ ഇത് സങ്കീർണമായ ക്രിട്ടിക്കൽ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം.
0: മാഡം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പൾസ് ഓക്സിമീറ്റർ ടെസ്റ്റിൽ നോർമൽ ഓർ പാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
1: ഒരു നോർമൽ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് ഫലം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് 95% അധികം ആയിരിക്കണം. ഇത് കൈകളിലും കാലിലും രണ്ടിടത്തും 95% കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കൈയിലെയും കാലിലും ലഭിക്കുന്ന വാല്യൂസിന്റെ തമ്മിലുള്ള വ്യത്യാസം 3% കൂടുതലാകാൻ പാടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ് പൾസ് ഓക്സിമെട്രി റിസൾട്ട് അഥവാ നോർമൽ റിസൾട്ട് എന്ന് പറയും.
0: അതുപോലെ തന്നെ മാഡം, ഈ ടെസ്റ്റിൽ അബ്നോർമൽ ഓർ ഫെയിൽഡ് റിസൾട്ട്, അതിലൂടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ?
1: ഒരു അബ്നോർമൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 95% കുറവാണ് ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ്, അല്ലെങ്കിൽ കൈയുടെയും കാലിന്റെയും തമ്മിലുള്ള 3% വ്യത്യാസം കിട്ടുകയാണെങ്കിൽ അതൊരു ഫെയിൽഡ് റിസൾട്ടാണ്. ഇതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഹൃദ്രോഗം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വിദഗ്ധമായി ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കൂടുതൽ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തുകയും ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് അഥവാ എക്കോ കാർഡിയോഗ്രാം എന്ന പരിശോധന നടത്തുകയും ചെയ്യണം. ഇതുകൊണ്ട് മാത്രമേ നമുക്കത് ഹൃദ്രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഒരു ഫെയിൽഡ് റിസൾട്ട് വരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു അസുഖങ്ങളിലും ചിലപ്പോൾ ഓക്സിജന്റെ സാച്ചുറേഷന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്.
0: മാഡം, അതുപോലെ

0: ഈ പരിശോധനയിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക?
1: ചില കുഞ്ഞുങ്ങളിൽ ജന്മനാ തന്നെ ഹൃദയത്തിന്റെ ഘടനയിൽ തകരാറുണ്ടാകാം. ഇതുമൂലം ഓക്സിജന്റെ ശുദ്ധീകരണം നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ നീലനിറം വരണം എന്നില്ല. ഉടനെ തന്നെ കുഞ്ഞ് വളരെ ആരോഗ്യവാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മുഖേന ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് കുറവ് കണ്ടുപിടിക്കുകയും അതിന് നേരത്തെ തന്നെ ചികിത്സ തേടുകയും ചെയ്യാം. വളരെ സങ്കീർണമായിട്ടുള്ള ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസസ്, അതിന്റെ പേരുകൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്, ട്രൈകസ്പിഡ് അട്രീഷ്യ, പൾമനറി അട്രീഷ്യ, അങ്ങനെ പല ഡിസീസസും ഈ ഒരു പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
0: അതുപോലെ തന്നെ മാഡം, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത ഹൃദ്രോഗങ്ങളുണ്ടോ?
1: ഉണ്ട്. അതും മാതാപിതാക്കളെ നമ്മൾ അറിയിച്ചിരിക്കണം. എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചെറിയ തുളകൾ, അതായത് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് VSD, ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് ASD, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള വാൽവിൻ്റെ പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള മഹാധമനി, നമ്മുടെ അയോർട്ടയുടെ ചുരുങ്ങൽ, ഈ ഒരു ഇത് ആദ്യഘട്ടത്തിൽ ഈ അസുഖങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറയാറില്ല. അപ്പോൾ ഈ ഓക്സിജൻ സ്ക്രീനിങ് വെച്ച് ചില എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ പലതും കണ്ടുപിടിക്കാൻ സാധിക്കും.
0: മാഡം, ഇതല്ലാതെ നവജാത ശിശുവിന്റെ മറ്റ് പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തെല്ലാമാണ്?
1: ജനിച്ചാൽ ഉടനെ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് സ്ക്രീനിങ്ങുകൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങൾ ഉണ്ടോ എന്നുള്ള വിഷ്വൽ ബർത്ത് ഡിഫെക്ട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കേൾവി പരിശോധന. ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഹിയറിംഗ് സ്ക്രീനിങ്, OAE എന്ന് പറയും, ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അത് സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്യുന്നത്. എത്രയും നേരത്തെ കേൾവി കുറവ് കണ്ടുപിടിച്ചാൽ അതിന് തക്കമുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള സ്പീച്ചിനെ അത് ബാധിക്കാതെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ കാലിൽ കുത്തിയുള്ള മെറ്റബോളിക് സ്ക്രീനിങ്. ചില ഇപ്പം നിലവിൽ കേരളത്തിൽ സൗജന്യമായി ചെയ്തു വരുന്ന സർക്കാർ ആശുപത്രിയിൽ 4 തരം ഡിസീസസിനുള്ള സ്ക്രീനിങ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച 48 മണിക്കൂറിന് ശേഷമാണ്. അപ്പൊ നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം, ഗാലക്ടോസീമിയ, G6PD, അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ, നിലവിൽ ഈ 4 ഡിസീസസിനുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 കിലോയിലോ താഴെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയുടെ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെ എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, വിഷ്വൽ ബർത്ത് ഡിഫെക്ട്, ജന്മനുള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഈ ഹൃദയത്തിലുള്ള പൾസ് ഓക്സിമെട്രി ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ കേൾവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ്, കണ്ണിനുള്ള ROP ടെസ്റ്റ്, അത് പ്രിമച്യൂർ ബേബീസിനാണ്, അതുകൂടാതെ കാലേ കുത്തിയുള്ള മെറ്റബോളിക് ഡിസീസ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: മാഡം, ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന മരുന്നുകളോ അമ്മയുടെ ആരോഗ്യസ്ഥിതിയോ കുഞ്ഞിന്റെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ?
1: ഒരു പരിധിവരെ അത് ബാധിച്ചേക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില രീതിയിലുള്ള വൈറസ് ബാധകൾ, വളരെ നേരത്തെയുള്ള വൈറസ് ബാധകൾ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൃദ്രോഗം വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്നൊരു രോഗം, അമ്മയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള പനിയും ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള റാഷസും മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും കുഞ്ഞിൻ്റെ ഹൃദയത്തെ ബാധിക്കുകയും കാഴ്ചയും കേൾവിയും ഒക്കെ ബാധിക്കാം. അത് കുഞ്ഞിന് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്ന ഒരു ഡിസീസസ് ാണ്. അപ്പൊ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയാൽ അതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആകാം. അതേപോലെ ഇപ്പം വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ്. അപ്പൊ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് തുടക്കം മുതലേ തന്നെ ഉണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ, നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമുള്ള മരുന്നുകൾ മാത്രം എടുക്കുക. അതേപോലെ ഇപ്പം വളരെ മദ്യപാനം, എക്സ്പോഷർ ടു അതർ ടോക്സിൻസ് അങ്ങനെയൊക്കെ വരുന്ന അമ്മമാർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഗർഭിണിയായ അമ്മയുടെ

0: ആരോഗ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കണം.
1: മാഡം, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: കുഞ്ഞിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അതായത് വേഗത്തിലോ ബുദ്ധിമുട്ടുള്ളോ ശ്വാസോച്ഛ്വാസം വിടുക, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ക്ഷീണിക്കുക, പാല് കുടിക്കുമ്പോൾ അമിതമായിട്ട് തല വേർക്കുക, ചുണ്ടുകളിലോ നാവിലോ നീല നിറം കാണുക, ശരിയായ അളവിൽ ഭാരം കൂടാതിരിക്കുക, ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്.
1: മാഡം, ജന്മനാ ഉള്ള കുട്ടികളുടെ ഹൃദയവൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി ഒരു പദ്ധതി ഇന്ന് സർക്കാരിന്റെ കീഴിൽ നിലവിലുണ്ടല്ലോ, ഹൃദ്യം എന്ന പേരിൽ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതെ, കേരളത്തിലെ ഹൃദ്യം പദ്ധതി ഒരു മാതൃകാപരമായ ഒരു സംരംഭമാണ്. 2017 ഇത് ആരംഭിച്ചത്. ജന്മനാ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സ ഉറപ്പിക്കാനും അതിനുള്ള ഫോളോ അപ്പും പിന്തുടരുകയും സഹായം നൽകാനും ഒരു സംസ്ഥാനതല സംവിധാനമാണിത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എംപാനൽഡായിട്ടുള്ള ഗവൺമെന്റ് ആശുപത്രികളും പ്രൈവറ്റ് ആശുപത്രിയിലുമുണ്ട്. ഇവിടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും സർജറിക്കുമുള്ള ഫ്രീ ചികിത്സ ആയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആംബുലൻസ് സർവീസ്, ഈ വിദഗ്ധ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ ഒരു പദ്ധതി മുഖേന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സഹായം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയില്ലേ? അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്ന്, നമ്മൾ പറഞ്ഞത് തന്നെ, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ അൾട്രാസൗണ്ട് ടെക്നീക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഗർഭസ്ഥ അവസ്ഥയിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നമുക്ക് ഒരു പരിധിവരെ കുറെ നമുക്ക് ഈ ജനന വൈകല്യങ്ങളും ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ ജനിച്ചാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം. എന്റെ കുഞ്ഞിന് പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടോ? ഇത് വളരെ ലളിതവും വേദനയില്ലാത്തതുമായി ജീവൻ രക്ഷിക്കുന്ന ഒരു പരിശോധനയാണ്. എല്ലാ ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ പോലും വളരെ അപകടകരമായ ചില പലതും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ നേരത്തെ ചികിത്സ തേടാനും നേരത്തെ തന്നെ സർജറി ചെയ്യാനും ജീവൻ രക്ഷിക്കാനും സഹായമാകും. അതേപോലെ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് വിട്ടാൽ പോലും വീടുകളിൽ കുഞ്ഞു അച്ഛനും അമ്മമാരും വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുഞ്ഞിൻ്റെ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിൻ്റെ വായിലുള്ള നീല നിറം, കുഞ്ഞിന് പാല് കുടിക്കാനുള്ള വിമുക്തത കാണിക്കുക, കൂടുതൽ മയക്കം കാണിക്കുക, അല്ലെങ്കിൽ ശരീരഭാരം കൂടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്.
1: കുഞ്ഞുങ്ങളിലെ ഹൃദയവൈകല്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രാധികയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇന്നത്തെ രാഗാമൃതത്തിൽ രമാ രാമയ്യ പാടുന്ന കൃതികൾ കേൾക്കാം. കടനാട് വി കെ ഹരിദാസ് വയലിൻ, വെൺകുളം എം മനേഷ് കുമാർ മൃദംഗം, നെയ്യാറ്റിൻകര ജി കൃഷ്ണൻ മുഖർശംഖ്. ആദ്യം ശരണം ഭവ കരുണാമയി എന്നു തുടങ്ങുന്ന നാരായണ തീർത്ഥർ തരംഗം, രാഗം ഹംസവിനോദിനി, രൂപകതാളം.

0: നീ ചരണാംബുജമുലു. രാഗം കീരവാണി, ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യം കൃതി.
1: തനരീ.

ഇതുവരെ കേട്ടത് രമാരാമയ്യ പാടിയ കൃതികൾ. കടനാട് വി കെ ഹരിദാസ് വയലിൻ, വെൺകുളം എം മനേഷ് കുമാർ മൃദംഗം, നെയ്യാറ്റിൻകര ജി കൃഷ്ണൻ മുഖർശംഖ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11:02 കേൾക്കാം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വിഷാദ രോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ മോഹൻ റോയ് മറുപടി നൽകുന്നു. ഇന്ന് രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ.
1: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: മായാമുദ്രകൾ
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.

0: സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ വിഷാദരോഗം തിരിച്ചറിയാം, ചികിത്സ തേടാം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മോഹൻ റോയ്. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495653231. ഒരു നമ്പർ കൂടി, 9495953231. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം സെവിൽ ജിഹാൻ.
2: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം സർ.
3: സ്വാഗതം.
2: നമ്മൾ ദിവസവും പല വിധത്തിലുള്ള ചെറിയ ചെറിയ വിഷമങ്ങളിലൂടെ കടന്നു പോകാറുണ്ടല്ലോ സർ. അപ്പോൾ അതിൽ അതുപോലെ ചില സമയം നമുക്ക് മാനസിക സമ്മർദ്ദവും ഉണ്ടാവാറുണ്ട്. അതും ഈ ഡിപ്രഷനും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയാം.
3: അവതാരകൻ സ്വാഗതം പറഞ്ഞത് വിഷാദരോഗത്തിലേക്കാണ്. വിഷാദരോഗമാണല്ലോ ചർച്ച. വിഷാദരോഗത്തിന് ഒരു സ്വാഗതം പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊതുവെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയുള്ളൊരു കാര്യമാണ് വിഷാദം. അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് അത് വ്യക്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാവർക്കും സാധാരണ ഒരു എന്താ നമ്മുടെ പുതിയ ന്യൂജൻ്റെ ഭാഷയെ പറഞ്ഞാൽ അല്പം ക്രിഞ്ചാവുമ്പോൾ ലോ ആവും. എന്താണതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ അടുത്ത ഒരു സുഹൃത്തിന് ഒരു രോഗാവസ്ഥ, ഒരു ചെറിയ സാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ എത്താൻ വൈകിയത് കൊണ്ട് നിങ്ങളുടെ ബോസ് വഴക്ക് പറയില്ല കേട്ടോ, വഴക്ക് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, സാധാരണയിൽ നിന്നും അപ്പം നമ്മളൊന്ന് താഴോട്ട് പോകും, ഒരു സുഖമില്ല എന്ന് തോന്നും, ഇതൊക്കെ സംഭവിച്ചല്ലോ എന്ന് തോന്നും, എന്നാലും ഇതത്ര ശരിയായില്ലെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോകുന്നു, ഒരു ചായ കുടിക്കുന്നു, നിങ്ങളുടെ സുഹൃത്തിനെ കാണുന്നു, സംസാരിക്കുന്നു, നിങ്ങളൊരു പുതിയ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങളുടെ സാരിയെ ഒരാൾ പ്രശംസിക്കുന്നു, നമുക്കപ്പോൾ ഒരു സുഖം തോന്നില്ലേ? ഇതാണ് സാധാരണ വിഷാദം. വിഷാദ രോഗമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരവസ്ഥയാണ്. തിരിച്ചു വരാൻ സാധിച്ചല്ലോ നേരത്തെ. വിഷാദ രോഗത്തിൽ ഈ തിരിച്ചു വരവ് സാധ്യമല്ല. അതിന് കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, സന്തോഷം ആസ്വദിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സാധാരണ സന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നല്ല ഭക്ഷണം, കൂട്ടുകാരോടത്തുള്ള യാത്ര, നല്ല പുസ്തകങ്ങൾ, നമുക്കിഷ്ടമുള്ളത് എന്തും നമുക്കൊരു സന്തോഷം തരും. പക്ഷേ ഈ സാധാരണ സന്തോഷം തരുന്ന കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരാത്ത അവസ്ഥയിലെത്തും. നമുക്കൊരു ഉന്മേഷമുണ്ടാകില്ല, ജോലി ചെയ്യാൻ ഉത്സാഹം തോന്നില്ല. നമ്മൾ നേരത്തെ എഴുന്നേക്കും. സാധാരണ ഒരാളൊരു 10 മണി മുതൽ 6 മണി വരെ ഉറങ്ങുന്ന ആളാണെന്ന് വിചാരിക്കുക. ഇദ്ദേഹം ഒരു 3.5-4 മണിക്ക് അങ്ങ് ഉണരും. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ചിന്തകളൊക്കെ ഒരു വല്ലാത്ത തരത്തിലാണ്. എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്? ഇന്നത്തെ ദിവസം എങ്ങനെയാണ്? ഇന്നത്തെ ജോലി എങ്ങനെ ചെയ്യാൻ സാധിക്കും? എനിക്കെൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? ഇത് ഓർത്ത് തന്നെ അദ്ദേഹത്തിനൊരു ഉത്കണ്ഠ വരും. ഉത്കണ്ഠയിലേക്ക് നമ്മൾ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ശരീരഭാരം കുറയും, 10% ശരീരഭാരം കുറയും. നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ആൾക്കാർ നമ്മളോട് തന്നെ ചോദിച്ചു തുടങ്ങും, നിനക്ക് എന്താണ്, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ നിന്നെ കണ്ടാൽ. നമുക്ക് വസ്ത്രം ശരിയായി ഇടാൻ തോന്നില്ല, പോകുന്ന ആൾക്കാരോട് ഇടപഴകാൻ തോന്നില്ല, ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, ഇതിനേക്കാൾ ഭേദമങ്ങ് പോയാൽ പോരെ. അതോടൊപ്പം തന്നെ ആത്മഹത്യാ ചിന്തകളും ചിലപ്പോൾ ആത്മഹത്യാ ശ്രമത്തിലേക്കും എത്തും. നേരത്തെ ഉള്ളതിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലായില്ലോ. നേരത്തെ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നു, നമ്മൾ ചിലപ്പോൾ 2 ബിരിയാണി കഴിക്കും, അപ്പോൾ കുഴിമന്തി കഴിക്കും, അപ്പോഴൊക്കെ നമ്മളങ്ങ് നോർമലാവും. ഇതങ്ങനെയല്ല, മാറാതെ നിൽക്കുന്ന, എന്തുകൊണ്ടും മാറാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് വിഷാദരോഗം.

0: ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ഒരു ശ്രോതാവുണ്ട് നമ്മളോടൊപ്പം. ഹലോ ഹലോ.
1: ഹലോ,
0: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാറേ.
2: നമസ്കാരം, പറഞ്ഞോളൂ.
1: എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, ഉറക്കമില്ലായ്മയാണ് എനിക്ക്.
2: എത്ര നാളായിട്ട് ഉറക്കമില്ലായ്മയുണ്ട്?
1: ഇപ്പൊ ഒരു 10, 30, 35, 40 വയസ്സോളം, 35 വർഷം കൊണ്ടേ ഉണ്ട്. ഗുളിക കഴിച്ചുകൊണ്ടായിരിക്കുന്നത്, ഗുളിക കഴിച്ചാ ഉറങ്ങുന്നത്.
2: അങ്ങേക്ക് മറ്റ് രോഗാവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടോ?
1: മറ്റു രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹാർട്ടിന്റെ സർജറി ചെയ്താ
2: കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രമേഹം, രക്തസമ്മർദ്ദം, അങ്ങനെ എന്തെങ്കിലും?
1: രക്തസമ്മർദ്ദം ഇല്ല, ഷുഗർ ഉണ്ട്.
2: ഷുഗർ ഉണ്ട്, അത് നിയന്ത്രണ വിധേയമാണല്ലോ. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലേ അല്ലേ?
1: മരുന്ന് കഴിക്കുന്നുണ്ട്, ഷുഗറിന്
2: പരിശോധിക്കുന്നുണ്ട്. ശരി. പിന്നെ പൊതുവെ നമ്മുടെ ദിനചര്യ ഒന്ന് നോക്കിയാലേ, ഈ വൈകുന്നേരത്തെ ചായയും കാപ്പിയും ഒക്കെ ഒരു ഏകദേശം എത്ര മണിക്കാണ് അങ്ങ് കുടിക്കുന്നത്?
1: 4 മണിക്കുള്ളിൽ.
2: വെരി ഗുഡ്. അത് ശരിക്കും വേണ്ട ഒരു കാര്യമാണ്. ഒരു വ്യായാമം ഒക്കെ ഉണ്ട്. എത്ര വയസ്സായി അങ്ങക്ക്?
1: 72.
2: ഒരു നടപ്പോ അങ്ങനത്തെ വ്യായാമങ്ങളോ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
1: നടക്കുന്നുണ്ട്.
2: ശരി. പൊതുവേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ, ഒരു ഉന്മേഷവും ഉത്സാഹവും ഇല്ല, നെഗറ്റീവായ ചിന്തകളുണ്ട്, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടോ?
1: അങ്ങനെയൊന്നുമില്ല.
2: ഈ ഉറക്ക പ്രശ്നത്തിനായിട്ടാണോ അങ്ങ് മരുന്ന് കഴിക്കുന്നത്? മരുന്നിന്റെ പേര് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറയാമോ? അറിയാമെങ്കിൽ. ശരി. അങ്ങ് പകൽ ഉറങ്ങാറുണ്ടോ?
1: ഇല്ല, പകലും ഉറങ്ങാറില്ല, രാത്രി ഈ ഗുളിക കഴിച്ചാണ് ഞാൻ ഉറങ്ങുന്നത്. അത് ഉറങ്ങുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ, ഇപ്പൊ ഗുളിക പഴയതുകൊണ്ട് പഴവത്തല്ല, ഒത്തിരി കാലം കൊണ്ട് കഴിക്കുന്നതായോണ്ട്.
2: പകൽ അങ്ങ് കിടക്കാറെങ്കിലും ഉണ്ടോ?
1: കിടക്കാറുണ്ട്.
2: എപ്പോ, എത്ര സമയം കിടക്കും?
1: ചിലപ്പോ 1-2 മണിക്കൂർ
2: കിടക്കും. ശരി, ഞാൻ പറഞ്ഞോട്ടെ, കാര്യം പറഞ്ഞോട്ടെ, മറുപടി പറഞ്ഞോട്ടെ. ശരി. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, അതാണ് ഇതിലേക്കുള്ള സൂചകങ്ങളായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ഉറക്ക പ്രശ്നമുള്ളവർ വൈകുന്നേരത്തെ ചായയും കാപ്പിയും കുടിക്കുന്നത്. വൈകുന്നേരത്തെ ചായയും കാപ്പിയും അദ്ദേഹം അത് കൃത്യമായി ചെയ്യുന്നുണ്ട്, 5 മണിക്ക് മുമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ദിവസം കുടിക്കുന്ന ചായയുടെയും കാപ്പിയുടെയും എണ്ണം നിജപ്പെടുത്തേണ്ടതുണ്ട്. ശാരീരിക വ്യായാമം ആവശ്യമാണ്. കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. അതിനുശേഷവും അല്പം നടപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങയുടെ കാര്യത്തിലെ ഈ കിടക്കുന്നതാണ്. നമുക്ക് ഉറക്കമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ദിവസത്തെ ശാരീരികവും മാനസികവുമായ ക്ഷീണത്തിൻ്റെ ആകെത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അങ്ങയുടെ കാര്യത്തിൽ വ്യായാമമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് പൊതുവേ നമ്മുടെ ആക്ടിവിറ്റി ഒരു പ്രായമാകുമ്പോൾ കുറയും. അങ്ങേക്കും അറിയാമല്ലോ, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വരേണ്ടത്, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് അത് കാണുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ക്ഷീണം ഈ കിടക്കുന്നത് കൊണ്ട് മാറും യഥാർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് രാത്രിയിലേക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആ ദിവസത്തെ ക്ഷീണമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാരീരികവും മാനസികവുമായ ക്ഷീണം ഉണ്ടാവുകയും തലച്ചോറിനാവശ്യമായ വിശ്രമം വേണ്ട സമയവുമാണ് ഉറക്കം. ആ വിശ്രമം ഉണ്ടെങ്കിലേ തലച്ചോറിന് പിറ്റേന്ന് നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങ് ചെയ്യേണ്ടത്, പൊതുവേ ഞങ്ങളൊക്കെ മുതിർന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അല്പം തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട്, മുതിർന്ന ആൾക്കാർ പകല് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കട്ടിൽ അങ്ങ് തിരിച്ചു വെച്ചേക്കണമെന്ന്, അതിലോട്ട് കിടക്കരുത്. മാക്സിമം ചെയ്യാൻ സാധിക്കുന്നത് അങ്ങ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ്, ഏറിയാൽ 30 മിനിറ്റ്, അതിൽ കൂടുതൽ കിടന്നാൽ പ്രശ്നമാണ്. ഉറങ്ങണമെന്നില്ല. നമ്മുടെ നാട്ടിലെ മുതിർന്ന ആൾക്കാർക്ക് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമത്. ഇവരാരും പകൽ ഉറങ്ങുന്നില്ല, പക്ഷേ അവർക്ക് ഈ ദിവസവും ഉണ്ടാകുന്ന ഒരു ക്ഷീണം ഈ പറയുന്നത് പോലെ ഈ കിടപ്പിലങ്ങ് പോകുന്നത് കൊണ്ടാണ് അവർ ഉറങ്ങാത്തത്. അപ്പോൾ അങ്ങ് ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
0: വിളിച്ചതിന് നന്ദി സർ, താങ്ക് യു. സർ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിഷാദ രോഗം എങ്ങനെ തിരിച്ചറിയാമെന്ന് കൂടി അതിൽ പറഞ്ഞു. പറഞ്ഞു വരുമ്പോൾ തന്നെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠയുടെ കാര്യം പറഞ്ഞു, ഇത് തമ്മിൽ ബന്ധമുണ്ടോ?
2: ഇവർ ശരിക്കും കൂടപ്പുറപ്പുകളാണ്. എന്താ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. വിഷാദം നമ്മൾ സൂചിപ്പിച്ചു, ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ, ആകാംക്ഷ, ഇത് പറയാൻ വളരെ എളുപ്പം, അറിയാനും വളരെ എളുപ്പം. നമ്മളെല്ലാവരും ഈ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും പരീക്ഷ എഴുതാൻ ഹാളിൻ്റെ പുറത്ത് നിന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ഉള്ളിലൊരു പെടപ്പനുഭവപ്പെടുമല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ആകാംക്ഷ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന്, ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ പല രീതിയിലും പറയാം.

0: ഏറ്റവും രസകരമായിട്ടും ഈ ആകാംക്ഷയെ ചിലവർ പേടിയായി തെറ്റിദ്ധരിക്കാറുണ്ട്. പേടിയും ഉത്കണ്ഠയും തമ്മിലുള്ള ആകാംക്ഷയും തമ്മിലുള്ള വ്യത്യാസം കൂടി ഞാൻ പറയാം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പ്രചുര പ്രചാരം നേടിയിരിക്കുന്ന ഒരു വാക്കാണ് പരീക്ഷാ പേടി, അല്ലേ? അത് പരീക്ഷാ പേടി അല്ല കേട്ടോ. പരീക്ഷാ പേടി അല്ല എന്നുള്ളത് അടുത്ത രണ്ടോ മൂന്നോ കാര്യം പറഞ്ഞ് ഞാൻ വിശദീകരിക്കുക. എന്താണ് പേടിയും ഉത്കണ്ഠയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്കൊന്ന് തിരിച്ചറിയാം. അതിൽ വളരെ വ്യക്തമാണ്. പേടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നമ്മളൊരു പാമ്പിനെ കാണുന്നു, നമ്മുടെ ഉള്ളിലൊരു വികാരം ഉണ്ടാവുമല്ലോ, ഇത് പേടിയാണ്. കാരണം ഈ പാമ്പ് ശരീരത്തിന് പുറത്തുള്ള ഒരു വസ്തുവാണ്, അതിന് നിയതമായ ഒരു രൂപഭാവമുണ്ട്, സൈസും ഷേപ്പുമുണ്ട്. പാമ്പ് കടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. ഇത്തരമൊരു വസ്തു നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള നിയതമായ രൂപഭാവങ്ങളുള്ള അതിൻ്റെ അനന്തരഫലം നമുക്കറിയാവുന്ന വസ്തുവിനോടുള്ള പ്രതികരണമാണ് പേടി. ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ ആന്തരികമാണ്. നമ്മുടെ ഉള്ളിലാണ്, നിയതമായ രൂപഭാവങ്ങളില്ല. എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല. പരീക്ഷയെക്കുറിച്ച് തന്നെ ആലോചിച്ച് നോക്ക്, പുറത്താണോ അകത്താണോ ഈ ഒരു ഇടിപ്പ്? അകത്താണ്. പരീക്ഷ നന്നാവാം, ചിലപ്പോൾ കുഴപ്പമാകാം. ഇതിനൊരു കൃത്യമായ സൈസോ ഷേപ്പോ ഉണ്ടോ? ഇല്ല. ഇതാണ് ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ. അപ്പം മനസ്സിലായല്ലോ, പരീക്ഷാ പേടിയല്ല ഇത്, പരീക്ഷയോടുള്ള ഉത്കണ്ഠയാണ്, പരീക്ഷയോടുള്ള ആകാംക്ഷയാണ്. വാക്ക് മാറ്റേണ്ട കാലം കഴിഞ്ഞു. പോട്ടെ, വിഷാദവും ഉത്കണ്ഠയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷാദരോഗമുള്ളവർക്ക് ഭാവിയിൽ ഉത്കണ്ഠാരോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടും. ഉത്കണ്ഠാരോഗങ്ങളുള്ളവർക്ക് ഭാവിയിൽ വിഷാദരോഗം വരാനുള്ള സാധ്യത കൂടും. എന്ന് മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ ഉത്കണ്ഠയും വിഷാദരോഗവും ഒരുമിച്ച് വരും. ഇതിനൊരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. അതായത് പൊതുവേ മുതിർന്ന ആൾക്ക്, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ യുവാക്കളിലെ വിഷാദരോഗവും കുട്ടികളിലെ വിഷാദരോഗവും മുതിർന്നവരിലെ വിഷാദരോഗവും തമ്മിലുള്ള വ്യത്യാസം ചർച്ച ചെയ്യും. അപ്പം നമ്മൾ കുറച്ചുകൂടി വിശദമായി അതിനെക്കുറിച്ച് സംസാരിക്കും. ഈ മുതിർന്നവരിലെ വിഷാദരോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമെന്ന് പറയുന്നത് ഈ ഉത്കണ്ഠയാണ്. ഈ ഉത്കണ്ഠ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഈ നമ്മുടെ നാട്ടുഭാഷയിലൊക്കെ ഒരു എരിപൊരി സഞ്ചാരം എന്നൊക്കെ പറയും. പൊതുവേ കാര്യങ്ങളൊന്നും ശരിയാവില്ല, എൻ്റെ ഭാവി എങ്ങനെയാവും, ഭാവി ഇരുളടഞ്ഞതാവും എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഇതുകൂടി വന്നു കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രവണതയ്ക്കുള്ള സാധ്യത കൂടുതല. ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വിഷാദരോഗങ്ങളിൽ മിക്കവാറും ഉത്കണ്ഠയുടെ ഒരു ഘടകം കൂടി കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷാദരോഗത്തെ വിലയിരുത്തുമ്പോൾ ഇതിൽ ഉത്കണ്ഠ ഉണ്ടോ എന്നും, ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയും പരമപ്രധാനമാണ്.
1: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ
2: ഹലോ
1: ആ നമസ്കാരം മാഡം.
2: ഞാൻ കരമനയിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് ജലജ.
0: പിന്നെ
2: സാറി, എനിക്ക് കുറെ പ്രശ്നങ്ങൾ പറയാനുണ്ട്, എങ്കിലും ഇപ്പൊ പരിധി ഉള്ളത് കൊണ്ട് പറയാം. എനിക്കും ഇതുപോലെ ഉറക്കമില്ലായ്മയുണ്ട്. നല്ല എന്ന് വെച്ചാൽ രാത്രി 1 മണിക്കൂറൊക്കെയാണ് ഞാൻ ഉറങ്ങുന്നത്. ബാക്കിയൊക്കെ ഞാൻ ഉണർന്നു കിടക്കും. ശരിക്കും നല്ല ഓർമ്മയോടുകൂടി തന്നെയാണ് കിടക്കുന്നത് ഉണർന്ന്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും പേടിയാണ് സാർ, എനിക്ക് വിഷാദത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ എന്ത് കേട്ടാലും, ഇപ്പൊ ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കതുണ്ടോ എനിക്കതുണ്ടോ, ചിലപ്പോ ഈ റേഡിയോയിൽ തന്നെ ക്യാൻസറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ എളുപ്പം ചിലപ്പോ റേഡിയോ അങ്ങ് ഓഫ് ആക്കും. എന്ന് വെച്ചാൽ എനിക്ക് അത് വരുമോ, അതുണ്ടോ, പിന്നെ എന്തെങ്കിലുമൊക്കെ എന്ത് കണ്ടാലും എനിക്കൊരു ഭയമാണ്, എല്ലാത്തിനും ഒരു ഭയമുണ്ട്. അപ്പൊ അതുകൊണ്ടാണോ ഈ ഉറക്കത്തിന് കാരണം? പിന്നെ എനിക്ക് ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്.
0: എനിക്ക്
2: 60 വയസ്സായി.
0: പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും എല്ലാം നിയന്ത്രണ വിധേയമാണല്ലോ.
2: ഷുഗർ കുറച്ച് കൂടുതലാണ്, കൊളസ്ട്രോൾ ഒക്കെ നിയന്ത്രണം. ഷുഗർ 250-260 ആറേ കഴിക്കണുണ്ട്.
0: തീർച്ചയായും നമ്മൾ നിയന്ത്രിക്കണം. മാഡത്തിന് ഒരു വ്യായാമമോ മറ്റോ ഉണ്ടോ? ഈ നടക്കാൻ പോകുകയോ മറ്റോ ഒക്കെ ചെയ്യുന്നത്?
2: ഞാൻ നടക്കാൻ പോകില്ല, എനിക്ക് ഒരു ജോലിയുണ്ട്, തയ്യലാണ് ജോലി. അപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് ആ ടെൻഷനും ഉണ്ട്, ആൾക്കാർ ഡ്രസ് കൊണ്ടുവന്നാൽ ഒരു കട ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് എളുപ്പം തിരിച്ചു കൊടുക്കാൻ സമയത്ത് പറ്റുമോ?
0: അപ്പൊ ഈ പറയുന്ന ഒരു വ്യായാമം കൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്നത് വൈകുന്നേരം ഒരു 4 മണി 5 മണിക്കൊക്കെ തന്നെയാണോ? വൈകിട്ടത്തെ ചായ കുടിക്കുന്നത് അതിന് ശേഷമാണോ?
2: ഞാനൊരു 5:30 ആവുമ്പോ ചായ കുടിക്കും. പിന്നെ എനിക്ക് ചായയിലും കുറച്ച് ആസക്തി ഉണ്ട്.
0: ഒന്ന്
2: ചായ കുടിക്കണം.
0: ചായയുടെ ആസക്തി എന്ന് പറയുമ്പോ ഒരു ദിവസം എത്ര ചായ കുടിക്കും?
2: ഒരു 3-4 ചായ.
0: മൂന്നോ നാലോ ചായ കുഴപ്പമില്ല, പക്ഷെ അവസാനത്തെ ചായ ഞാൻ ഈ സൂചിപ്പിച്ച പോലെ 5 മണിക്ക് മുമ്പാവണം. ഇനി ഉറക്കം അത്ര പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഈ 3-4 എന്നുള്ളത് കുറയ്ക്കുന്ന കാര്യവും ആലോചിക്കാവുന്നതാണ്. ഇനി ഏറ്റവും
2: പ്രധാന
0: പറഞ്ഞോളൂ.
2: ഉറക്കത്തിന് സിറ്റിസൺ ഗുളിക ഡോക്ടർ പറയപ്പോ എനിക്ക് അലർജി പ്രശ്നം എന്ന് വെച്ചാൽ ദേഹത്ത് ചിലപ്പോഴൊക്കെ ചൊറിച്ചിൽ വരും. അപ്പൊ ഒരു സിറ്റിസൺ ഗുളിക കഴിക്കും, അതിന്റെ കൂടെ ഈ ഷുഗറിന്റെ ഒക്കെ കൂടെ കഴിക്കും. അപ്പൊ അന്ന് കുറച്ചൊരു 2-3 മണിക്കൂർ ഉറങ്ങും, അത്ര തന്നെ.
0: ശരി, അപ്പൊ നമുക്കിതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒന്ന്, മാഡത്തിന് ജോലിയുണ്ട്, തയ്യലും ബാക്കിയൊക്കെ ഉണ്ട്, പക്ഷെ ശാരീരിക വ്യായാമം എന്ന രീതിയിൽ

0: ജോലി കുറവാണ്. ഒന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രമേഹത്തിൻ്റെ നിയന്ത്രണത്തെ അത് ബാധിക്കുന്നത്. പ്രമേഹ രോഗമുള്ളവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉത്കണ്ഠ രോഗം വരാം, ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇതിലെ ഏറ്റവും ആദ്യം ഈ വ്യായാമം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ, അതായത് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ ടി വിയിലെ സീരിയലുകളും മറ്റുമൊക്കെ കൂടുതൽ കാണാറുണ്ടോ?
1: ഇല്ല, ചിലപ്പോ ഒരു സീരിയൽ കാണും.
0: എത്ര മണിക്കുള്ള സീരിയലാണെന്ന് പറയാമോ?
1: അരമണിക്കൂർ, 20 മിനിറ്റ് ഒക്കെ ഉള്ള ഒരു സീരിയൽ കാണും.
0: എത്ര മണിക്കാണ് മാഡം? എത്ര മണിക്കാണത്
1: സാർ? അത് ഞാൻ ഇപ്പൊ അത് ഊണ് കഴിക്കാൻ വരുമ്പോ ചിലപ്പോ ഉച്ചയ്ക്കായിരിക്കും, രാത്രിയൊന്നും കാണില്ല. പിന്നെ ഫോൺ ചിലപ്പോ കാണും.
0: അതാണ് അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം. അതായത് ഈ ഉറക്കം വരാതിരിക്കുമ്പോ ഈ ഫോൺ എടുത്ത് പുതിയ റീൽസ് ഒക്കെ കാണുന്നുണ്ടാവും അല്ലേ?
1: റീൽസ് കാണില്ല, കഥ വായിക്കും.
0: പ്രതിലിപിയാണ് വായിക്കുന്നത്. ശരി, ഈ കഥകൾ കുറച്ച് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന, പ്രതിലിപിയില് പൊതുവെ കുറച്ച് വിഷമ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കഥകൾ വരും അല്ലേ?
1: അല്ല, അതല്ല, ഞാൻ കുറച്ച്
0: റൊമാൻറ്റിക്കാണ് വായിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് ഈ പ്രായത്തിലും മാഡത്തിന്റെ ഉള്ളിൽ പ്രണയം സൂക്ഷിക്കുന്നത് വളരെ നല്ല കാര്യമാണ്, കേട്ടോ, വളരെ നല്ലത്. ശരി, അപ്പൊ ഞാൻ ഇനി മറുപടി പറയാം. മാഡത്തിന് ഞാൻ സൂചിപ്പിച്ച പോലെ നേരത്തെ ഒരു വ്യായാമത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, പ്രമേഹ നിയന്ത്രണത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യുവതലമുറയുടെ വരെ ഉറക്കത്തെ ബാധിക്കുന്ന ഒരു കാര്യം. അതിപ്പോൾ മുതിർന്ന ആൾക്കാരിലും വന്നു എന്നുള്ളത്. മാഡത്തിന് 60 വയസ്സായതുകൊണ്ട് മാഡം മുതിർന്നെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, കാരണം ഇപ്പോഴും പ്രതിലിപിയിൽ പ്രണയം വായിക്കുന്ന ഒരാൾക്ക് മുതിർന്ന ആളെന്ന് വിളിക്കാനുള്ള ധൈര്യം ഞാൻ കാണിക്കില്ല കേട്ടോ.
1: അപ്പോൾ
0: മാഡത്തിന് പ്രാഥമികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഉത്കണ്ഠ രോഗമുണ്ട്. അത് എത്രയോ നാളായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് ഉലഞ്ഞു പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഉത്കണ്ഠാ രോഗങ്ങളുള്ള ആൾക്കാർക്ക് വിഷാദം വരാൻ സാധ്യതയുണ്ട്. ഈ രണ്ടു ഭാഗവും കൊണ്ടാണ് മാഡത്തിൻ്റെ ഈ ഉറക്കത്തിനെ ബാധിക്കുന്നത്. സെട്രസിൻ ഗുളിക യഥാർത്ഥ പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ.
1: ഞാൻ ചിലപ്പോൾ ഉറക്കത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും എനിക്ക് തോന്നും കട്ടിലിൻ്റെ അടിയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് കിടക്കാനും പറഞ്ഞ് എല്ലാം മുറിയുടെ കട്ടിൽ അങ്ങനെയൊക്കെ ഉള്ള പേടി എനിക്ക്.
0: ശരി, അത് മാഡം ഒരു പ്രാവശ്യം മാഡം ഇത് പരിശോധിക്കുകയും അപ്പോൾ ഉറപ്പ് വരികയും എന്നാൽ പോലും നമുക്ക് പൂർണ്ണമായ ഒരു ഉറപ്പ് വരാതിരിക്കുകയും ചെയ്ത് വീണ്ടും വീണ്ടും പരിശോധിക്കുന്ന അവസ്ഥയുണ്ടോ?
1: ഇല്ല, ഞാൻ ഒരിക്കൽ നോക്കിയിട്ട് പിന്നെ കുറെ നേരം കിടന്നിട്ട് നോക്കാം എന്ന് വിചാരിക്കും, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചങ്ങ് കിടക്കും. വീണ്ടും
0: ചിന്ത വരും, പക്ഷെ നമ്മൾ നിയന്ത്രിക്കും. അപ്പൊ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ ഒരു ഉത്കണ്ഠയും ഒരു വിഷാദവും ഒക്കെ മാഡത്തിനുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ചികിത്സ വേണ്ടി വരും. പ്രധാനമായും ഞാൻ പറയാൻ വന്ന കാര്യം, ഇപ്പൊ യുവതലമുറയെ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ രാത്രിയിൽ ഈ റീൽസും ഈ മൊബൈലിലെ വായനയും. ഇതിലൊരു അടിസ്ഥാന കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ പങ്കാളിക്ക് പോലും അറിയാത്ത നമ്മുടെ സ്വഭാവം നമ്മുടെ യൂട്യൂബിൻ്റെ സെർച്ച് എഞ്ചിനിലോ ഇൻസ്റ്റാഗ്രാമിൻ്റെ സെർച്ച് എഞ്ചിനിലോ നോക്കിയാൽ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാൻ പറ്റും. കൃത്യമാണ്, നമ്മൾക്ക് വേണ്ട സാധനമാണ് ഇത് നമ്മളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അതായത് ഇപ്പോൾ ചില രസകരമായ തലക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇന്ന ആൾ ഇന്ന ആളോട് ചെയ്തതറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞ ചില തലക്കെട്ടുകളുണ്ട്. ഈ ഞെട്ടൽ കാണുമ്പോൾ നമുക്ക് അതേല് അതിൻ്റെ ഒരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞാൽ നമുക്കൊന്ന് ഞൊട്ടാൻ തോന്നും. നമ്മളത് ഒരു 3-ഓ 4-ഓ പ്രാവശ്യം ഇങ്ങനത്തെ ഒരേ സാധനത്തെ ഞൊട്ടുമ്പം, ഇപ്പം മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്കുകാർക്ക് വ്യക്തമായിട്ട് അറിയാം മാഡം ഒരു പ്രതിലിപി ആരാധികയാണെന്ന്. ഇത് മനസ്സിലാക്കും, നമ്മളെക്കുറിച്ച് അവൻ മനസ്സിലാക്കും. നമ്മൾ ഉറക്കം വരാതെ ഇരിക്കുമ്പോൾ ഇതേ സാധനമാണ് നമ്മുടെ മുന്നിലേക്ക് അവൻ ഇട്ടു തരുന്നത്. ഇതൊക്കെ നമ്മളെ ഉദ്ദീപിപ്പിക്കുന്നതാണ്. ഉദ്ദീപിപ്പിക്കുന്ന സാധനങ്ങൾ യഥാർത്ഥത്തിൽ ഒഴിവാക്കേണ്ടതാണ്. അവിടെയാണ് നമ്മൾ ഈ സീരിയലുകളെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ സീരിയലുകളെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ എനിക്കും അവതാരികയ്ക്കും പൊങ്കാല വരുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതറിയാമല്ലോ, ഇത് വൈകാരികമായി നമ്മളെ വല്ലാണ്ട് പിടിച്ചുലയ്ക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സീരിയലിൽ വരുന്നത്. ഈ ഒരു ഒരു സമയത്തിന് ശേഷം അതുപോലെ തന്നെയാണ് നമ്മുടെ രാത്രിയിലെ ചർച്ചകളും കേട്ടോ. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ അതിശയിച്ചു പോകും. ഒരു 8 മണി മുതൽ 9 മണി
1: വരെ
0: വളരെ നല്ലതാണ് ഈ 8 മണി മുതൽ 9 മണി വരെയുള്ള പല ചാനലുകളിലെയും തീവ്രമായ ഭാഷയിലുള്ള ചാനൽ ചർച്ചകൾ കേട്ട് അപ്പം തന്നെ നമ്മുടെ ഉറക്കം പോകും. ഇതൊക്കെ യഥാർത്ഥത്തിലും മലയാളിയുടെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ 10 മണിക്കുള്ള ചില ചാനലുകളിലെ വാർത്തകളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ 7-ഓ 7.5-ഓ മണിക്ക് വന്നതിന് ശേഷം അവർ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ കാണേണ്ട വാർത്ത 10 മണിക്ക് നമ്മൾ കാണുന്നത്. ഒറ്റക്കാര്യം ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാകും. ഈ 10 മണിക്ക് നമ്മൾ കാണുന്ന വാർത്താ പ്രോഗ്രാമുകളുടെ ഇടയിലുള്ള പരസ്യങ്ങൾ മൊത്തം ഗൾഫ് രാജ്യങ്ങളെ അവിടുത്തെ പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയുള്ള പരസ്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടിയാണ് യഥാർത്ഥത്തിൽ ലോകത്ത് പൊതുവെ പ്രശ്നമുണ്ടെങ്കിലും മലയാളിയുടെ ഉറക്കത്തെ ബാധിക്കുന്നതിന് ഇത്തരം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിക്കുകയും മാഡം ഈ പറഞ്ഞ പോലെ ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും ചെറിയ തോതിലൊരു ചികിത്സയും എടുക്കുകയും ചെയ്യുക.
1: ഞാൻ ഒരിക്കൽ മെഡിക്കൽ കോളേജിൽ പോയി ഇതുപോലെയൊക്കെ പറഞ്ഞു, ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് വ്യായാമം ചെയ്യുക, കുറച്ച്

0: ദീർഘശ്വാസം എടുത്ത് അങ്ങനെ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചു ദിവസം ചെയ്ത് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്.
1: പിന്നെ
0: ശ്വാസം എടുത്താൽ വരുമോ എന്നൊക്കെ ഒരു പേടി, ഇപ്പോഴും മനസ്സിന് പേടിയാണ്.
1: മടി നമുക്ക് പാടില്ല. ആ വ്യായാമം ചെയ്യുക, അതൊന്ന് തുടരുക, ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വരിക. ഞാൻ മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത്, നമുക്ക് നോക്കാം.
2: വിളിച്ചതിന് നന്ദി മാഡം, താങ്ക് യു. സാറേ, ഇപ്പം നമ്മൾ പറഞ്ഞു മുതിർന്നവരിലും അതുപോലെ ചെറുപ്പക്കാരിലും ഒക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വ്യത്യാസപ്പെടും എന്നുള്ള കാര്യം. ഏറ്റവും ചെറിയ കുട്ടികളിലൊക്കെ ആക്ച്വലി വിഷാദരോഗം ഉണ്ടാവാറുണ്ട്, കാരണം അവരെ നമ്മൾ കളിച്ച് നടക്കുന്ന പ്രായം അത്ര ശ്രദ്ധിക്കില്ലല്ലോ.
1: ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, കാരണം 5 വയസ്സും 6 വയസ്സുമുള്ള കുട്ടികളെയൊക്കെ തന്നെ നമ്മൾ ചികിത്സിക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളൊരു കുട്ടിയെയോ കൗമാരക്കാരനെയോ നോക്കാം. നമ്മൾ സാധാരണ ഈ കുട്ടിയുടെയും കൗമാരക്കാരൻ്റെയും കാര്യത്തിൽ മാതാപിതാക്കളും സ്കൂൾ അധികാരികളും ഒക്കെ പറഞ്ഞൊരു സാധാരണ ഒരു പ്രശ്നമാണ്, ഇനി മൊബൈൽ കൂടുതൽ കാണുന്നുണ്ട്, പ്രത്യേക ചില സാധനങ്ങൾ സന്തോഷമുണ്ടാക്കുന്ന റീൽസ് കാണുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടിയുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചൊരു വിഷാദമുണ്ട്. കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ തൻ്റെ മനസ്സിലുള്ളത് വിഷാദമാണെന്ന് പോലും പറയാനുള്ള അറിവവനില്ല. നമ്മൾ പൊതുവേ പറയുമല്ലോ, നമ്മൾ അനുഭവിക്കാത്തതെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്, അതില്ല. അത് ന്യൂജൻ ഭാഷ പറഞ്ഞ ഡെലിലു ആണ്, അങ്ങനെയല്ല. നമ്മൾ അറിയാത്ത കാര്യം നമുക്കത് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. വിഷാദത്തെക്കുറിച്ചൊരു കുട്ടി വായിച്ചിട്ടില്ല, വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ ആ കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല. അവൻ്റെ മനസ്സിൽ ഈ ഒരു വിഷാദമുണ്ട്, അത് സ്വയം ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അവനത് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വഭാവം അതായിരിക്കും. 2, കൗമാരക്കാരിലെ ലഹരി ഉപയോഗം ഈ വിഷാദരോഗം കൊണ്ടായിരിക്കും. കൗമാരക്കാരിൽ മാർക്ക് കുറയുന്നത്, കൗമാരക്കാർ പഠനാവസ്ഥയിൽ പിന്നോട്ട് പോകുന്നത്, കൗമാരക്കാർ ഈ തറുതല പറയുന്ന സ്വഭാവം, നമ്മുടെ ഭാഷയിലൊരു ഓപ്പോസിഷണൽ ഡിഫൈനൽ ഡിസോർഡർ എന്നൊക്കെ പറയും, ഇതും യഥാർത്ഥത്തിൽ ഈ വിഷാദരോഗത്തിൻ്റെ ലക്ഷണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൗമാരക്കാരൻ വന്നാൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇതാണ് കൗമാരക്കാരിലെ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞതിനപ്പുറമായി നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ലക്ഷണങ്ങൾ അവ യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരിൽ കാണുന്നതാണ്. മുതിർന്നവരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉത്കണ്ഠ കൂടിയ വിഷാദരോഗമാണ് വരുന്നത്. പൊതുവേ നമ്മൾ മുതിർന്ന ആൾക്കാരുടെ ഉത്കണ്ഠ കൂടുതലായിരിക്കും. ഈ 65 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരിൽ ഉത്കണ്ഠയോട് ചേർന്ന വിഷാദമാണ് വരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആത്മഹത്യാ പ്രവണതയിലേക്ക് നയിക്കാവുന്ന ആത്മഹത്യാ സാധ്യതകളില്ല. അതോടൊപ്പം തന്നെ കൗമാരക്കാരിലും. അപ്പോൾ ഇതാണ് ഈ വിഷാദത്തിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ മാത്രമായി ഒരു കുഞ്ഞിനെയോ കൗമാരക്കാരനെയോ വിലയിരുത്താൻ പോയാൽ നമ്മൾ അവിടെ പരാജയപ്പെട്ടു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി അറിയുക. ഇപ്പോൾ കൗമാരക്കാരൻ വന്ന് റീൽസ് കാണുന്നു, അവൻ്റെ സ്വഭാവ വൈകല്യമുണ്ട്, പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴും ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വിഷാദം നാം കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്.
2: സർ, ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗത്തിനെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്?
1: തെറ്റിദ്ധാരണകളേ ഉള്ളൂ. അത് തെറ്റിദ്ധാരണകളിൽ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വിഷാദ രോഗത്തിൻ്റെ അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുടെ കാരണം പലർക്കും അറിയില്ല. ഇപ്പം നമുക്ക് ഒരു 100-100 പേരിരിക്കുന്ന ഒരു ചടങ്ങിൽ നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് ഒരു വേദന വന്നൊരാൾ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഹൃദ്രോഗമാണെന്ന് എല്ലാവരും പറയും. എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ആശുപത്രി പോകണമെന്ന് പറയും, കാർഡിയോളജിസ്റ്റിനെ കാണണമെന്ന് പറയും. പക്ഷേ നമ്മുടെ ഒരു സുഹൃത്തോ ബന്ധുവോ പരിചയമുള്ള ആളോ കുറച്ച് നാളായി എനിക്കൊരു ഉന്മേഷവും ഉത്സാഹമില്ല, വിഷമമുണ്ട്, കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം ആസ്വദിക്കാൻ പറ്റുന്നില്ല, നെഗറ്റീവായ ചിന്തകളാണ്, എനിക്ക് മരിക്കണമെന്ന് തോന്നുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയുക? എടാ, നിനക്ക് എന്താണ്, നിനക്കെന്തിൻ്റെ കേടാണ്, എനിക്കിതിനെക്കാട്ടി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എനിക്കിതൊന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരവൽക്കരിക്കും. അതിൻ്റെ അടിസ്ഥാന പ്രശ്നം യഥാർത്ഥത്തിൽ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് സമൂഹത്തെ അറിയിക്കുന്നതിൽ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത്. നെഞ്ചുവേദനയുടെ കാര്യത്തിൽ അതില്ല, ഇതിലതുണ്ട്, അവിടെയാണ് പ്രശ്നം. ആ ഒരു തെറ്റിദ്ധാരണ. പിന്നെ ഇത് സാധാരണ ചികിത്സയുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊന്ന് മനോരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെക്കുറിച്ചാണ്. മനോരോഗ ചികിത്സയ്ക്ക് ഉറിക്കുന്ന മരുന്നുകളെല്ലാം, ഈ പൊതുവേ പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളെല്ലാം കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു പൊതുവേ ആൾക്കാരുടെ ഒരു വിശ്വാസം നിലവിലുണ്ട്. ഇതെല്ലാം കെമിക്കലാണ്, നമ്മൾ കഴിക്കുന്ന കുടിക്കുന്ന വെള്ളം കെമിക്കലാണ്, H2O ആണ്, നമ്മുടെ വസ്ത്രം കെമിക്കലാണ്, മൊബൈൽ ഫോൺ കെമിക്കലാണ്, എന്താണ് കെമിക്കൽ അല്ലാത്തത്, വേസ്റ്റ് കെമിക്കലാണ്, ബ്രഷ് കെമിക്കലാണ്, ഇഡ്ഡലിയും ദോശയും ഒക്കെ കെമിക്കലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാത്രം കെമിക്കലിനോട് എന്താണ് അത്ര വലിയ വിഷമമെന്ന് ആൾക്കാർക്കറിയില്ല. പക്ഷേ അങ്ങനൊരു തെറ്റിദ്ധാരണയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ചികിത്സിച്ചാൽ എത്ര നാൾ ചികിത്സിക്കണമെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പിന്നെ വിഷാദരോഗത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ, ആരെങ്കിലും ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയാം, നമ്മൾ ഷോക്ക് ചികിത്സ എന്ന് പറയുന്ന ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പിയെക്കുറിച്ചാണ്. ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ യഥാർത്ഥത്തിൽ വിഷാദരോഗത്തെക്കുറിച്ച് അടിമുടി തെറ്റിദ്ധാരണയാണ്. ഇതിൻ്റെ ഫലമായി ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ പറയുന്നത് സ്ത്രീകളിൽ 4-ൽ 1 വിഷാദരോഗമുണ്ടെന്നാണ്. അതായത് 4 സ്ത്രീകളെ നമ്മൾ കണ്ടാൽ അതിലൊരാൾക്ക് വിഷാദരോഗമുണ്ടെന്നാണ്. പുരുഷന്മാരിൽ 5-ൽ 1 വിഷാദരോഗമുണ്ടെന്ന്. യഥാർത്ഥത്തിൽ വിഷാദരോഗത്തെ രോഗാവസ്ഥകളിലെ ജലദോഷമെന്നാണ് പറയുന്നത്.

0: ഇതിപ്പോൾ മറ്റ് രോഗങ്ങളിൽ ജലദോഷം എത്രമാത്രം സർവ്വസാധാരണമാണോ അത്രമാത്രം സർവ്വസാധാരണമാണ് മാനസികാരോഗ്യ മേഖലയിൽ വിഷാദരോഗം എന്ന് പറയുന്നത്. അത്ര സർവ്വസാധാരണമായ വിഷാദരോഗം നമ്മൾ ശ്രദ്ധിക്കുകയോ അതിനുവേണ്ട പരിഗണന കൊടുക്കുകയോ ചെയ്യുന്നില്ല.
1: ഒരു ശ്രോതാവുണ്ട്. ഹലോ ഹലോ
2: ഹലോ
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: ഞാൻ അമ്പലപ്പുറം സലീനയാണ്.
0: പറഞ്ഞോളൂ.
2: ഞാൻ ഒരു കട ഉണ്ട്
0: മാഡം. കട ഉണ്ടല്ലേ, സാമ്പത്തിക പ്രശ്നം.
2: എനിക്ക് മെയിൻ ആയിട്ട് ഉറക്കമില്ല, ടെൻഷൻ ആണ് എപ്പോഴും.
0: മാഡത്തിന് ഇപ്പോ എത്ര വയസ്സായി?
2: എനിക്ക് 53 വയസ്സ്.
0: 63 ശരി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രോഗാവസ്ഥകൾ, പ്രമേഹ, രക്തസമ്മർദ്ദം, അങ്ങനെ. വെരി ഗുഡ്. ഈ ചായയും കാപ്പിയും ഒക്കെ വൈകുന്നേരം ഒരു 4 മണി അടുപ്പിച്ചാണോ
2: കുടിക്കുന്നത്?
0: വെരി ഗുഡ്. ഒരു വ്യായാമമോ മറ്റോ എന്തെങ്കിലും ഉണ്ടോ?
2: ആ, ഞാൻ എക്സസൈസ് ചെയ്യുന്നു. രാവിലെ യോഗയുടെ ഇതെല്ലാം ഞാൻ റേഡിയോയിൽ പറയുമല്ലേ, അപ്പൊ അടുക്കള ജോലിയായിട്ട് ഞാൻ റേഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ യോഗയുടെ ഇത് പറയുമ്പോൾ ഞാൻ യോഗയുടെ അത് ചെയ്യും.
0: അടുക്കളയിലെ ജോലിയോടൊപ്പം യോഗ സമന്വയിപ്പിക്കുന്നു, അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അതൊരു മാതൃകയാക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. വെരി ഗുഡ്. പിന്നെ ഈ തൈറോയിഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ?
2: ഇല്ലല്ലോ,
0: പരിശോധിച്ചിട്ടുണ്ടല്ലേ.
2: പിന്നെ എനിക്ക് പരിശോധിച്ചാൽ എനിക്ക് പീരിയഡ്സ് വന്നില്ലായിരുന്നു. ഇപ്പൊ ഒരു 7 മാസത്തിന് മുമ്പ് ഒരു DMC ചെയ്ത് എനിക്ക് യൂട്രസിന്റെ ഫൈബ്രോയിഡ് ഉണ്ട്. അപ്പൊ ഈ യൂട്രസിനകത്ത് ഒരു ഫ്ലോയിഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നീക്കം ചെയ്ത് DMC ചെയ്ത് അതിനുശേഷം ഇപ്പൊ ഒരു 5-6 മാസം കൊണ്ട് മെൻസസ് ഇല്ല. ശരീരം ഇങ്ങനെ കുത്തുമ്പോഴെ വന്നിട്ട് ഒരു വിയർപ്പുണ്ട്. പിന്നെ എനിക്ക് എന്താ ഭയങ്കരമായ ഒരു ടെൻഷനും വിഷമം. എപ്പോഴും എനിക്ക് എന്താ എനിക്ക് എന്താ ഉറക്കമില്ലാത്ത എന്താണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്താ എന്തെങ്കിലും ഇങ്ങോട്ട് ഇരിക്കാൻ തോന്നില്ല. തയ്ക്കായിരുന്നാലും എനിക്ക് തയ്ക്കാൻ പറ്റണില്ല.
0: മാസമുറക്രമമായിട്ടാണോ അതോ ഇപ്പൊ അവസാനിക്കുന്ന ഘട്ടത്തിലാണോ? ഈ നമ്മളേ ഈ നമ്മുടെ സാധാരണ ഈ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവോ വിറ്റാമിൻ D3 എന്ന് പറയുന്നതിന്റെ അളവോ ഒക്കെ പരിശോധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു DNC സമയത്ത് അത് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല.
2: എനിക്കൊരു 3-4 മാസം മുമ്പ് ഒരു ഉപ്പിച്ച് കാരണം പെട്ടെന്ന് എന്ന് വെച്ചാൽ മെഷീൻ ചവിട്ടുന്നത് ഒരു കാലം വെച്ചാണ് ഞാൻ മെഷീൻ്റെ ഇതിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു കാലം ഇടത് കാലം വർക്ക് ചെയ്തല്ല, അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഒരു ഉപ്പിച്ച് കാലമാണ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, അങ്ങനെ ആദ്യം ആയുർവേദ പോയി, പിന്നെ കുറയാത്തോണ്ട് പിന്നെ ഹോമിയിൽ പോയി, അങ്ങനെ അങ്ങനെ ഒരു കുറേ ടെസ്റ്റിന് എഴുതിയിട്ടാണ്. അങ്ങനെ അതൊന്നും കഴിച്ചിട്ട് എനിക്ക് ശരിയാവാത്ത പിന്നെ അലോപതിയിലോട്ട് തന്നെ ഞാൻ പോയി.
0: ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചൂട് വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലേ?
2: ആ, ഉണ്ട്. ആ ശരീരം ഇങ്ങനെ കുത്തിങ്ങനെ വരുമ്പോഴും മുള്ളുപോലിങ്ങനെ വന്നതിന് ശേഷം ഭയങ്കര വേർപ്പ്. ഈ മഴ പെയ്താലും ഞാൻ വേർത്തോണ്ടിരിക്കും, എപ്പോഴും വേർപ്പാണ്.
0: ശരി ശരി. അപ്പൊ പറഞ്ഞോളാം എന്താ സംഭവം എന്ന് വെച്ചാൽ, മാഡത്തിന് ഈ പറയുന്ന ഒരു ഹോർമോൺ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത്. വ്യായാമം ഉണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ നമ്മൾ യോഗയെക്കുറിച്ച് അതിൻ്റെ വ്യായാമത്തിൻ്റെ ഇത് പറയുമ്പോൾ ഞാൻ പറയാം, യോഗ ഒരു വ്യായാമമാണ്, പക്ഷേ എല്ലാ കാര്യത്തിനും യോഗ മാത്രം ആണ് ഒരു പരിഹാരം എന്ന രീതിയിലല്ല കാണേണ്ടത്. വ്യായാമം 2-3 രീതികളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. മാഡത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ സൂചിപ്പിച്ചതുപോലെ, പൊതുവേ നമ്മൾ ഇതുവരെയുള്ള ചർച്ചകളിൽ ആൾക്കാർ പൊതുവെയുള്ള വിഷാദ രോഗത്തിനെ കുറിച്ച് സംസാരിച്ചത്, പക്ഷേ വിഷാദമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ, പ്രത്യേകിച്ച് മാഡത്തിൻ്റെ പ്രായമുള്ള സ്ത്രീകളിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ വിറ്റാമിൻ D3 ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. വിറ്റാമിൻ D3 നമ്മുടെ ശരീരത്തിൽ അളവ് കുറവായി കഴിഞ്ഞാൽ നമ്മൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ കോവിഡിന് ശേഷമാണ് വിറ്റാമിൻ D3 ഇത്രയും പഠനങ്ങളൊക്കെ വന്നത്. നമ്മളൊക്കെ ഇപ്പോൾ വെയിൽ കൊള്ളുന്നത് വളരെ കുറവാണ്, കാരണം നമ്മളൊക്കെ നമ്മുടെ ശരീര സൗന്ദര്യം വല്ലാണ്ട് നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് പോലും ടാൻ ഒരു വലിയ പ്രശ്നമാണ്. ടാൻ എങ്ങനെ അടിക്കാതിരിക്കാമെന്ന് പയ്യന്മാർ വരെ ആലോചിക്കുന്ന കാലമാണ്. ഞങ്ങളുടെ ഒന്നും ചെറുപ്പകാലത്ത് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടാനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൂര്യപ്രകാശം ഒഴിവാക്കുന്നു, വിറ്റാമിൻ D3 അളവ് വല്ലാണ്ട് കുറയുന്നു. അതായത് 20 താഴെ കുഴപ്പമാണെന്നൊക്കെ പറയുമ്പോൾ 3-4 ഉള്ള ആൾക്കാരെ അത് പരിശോധിച്ചു എന്ന് പറയുന്നത് തന്നെ പണ്ട് കാലത്ത് നമ്മൾ ചെയ്യാത്ത കാര്യമാണ് കേട്ടോ. ഇപ്പോഴേ അടുത്ത കാലത്ത് കോവിഡിന് ശേഷമൊക്കെ ചെയ്തിട്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ശരിയായിട്ടു. പക്ഷേ മാഡത്തിന് ഈ പറഞ്ഞതുപോലെ DNC ബന്ധപ്പെട്ട് ഇതിന് ശേഷം ഇപ്പം ഒരു ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ടുണ്ട്. ഈ ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ലക്ഷണങ്ങളാണ് മാഡം പറയുന്നത്. അതിനോടനുബന്ധിച്ച് ഉള്ള ഒരു വിഷാദരോഗം സ്ത്രീകളിൽ പൊതുവേ കാണാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ത്രീകളിൽ 4-1 പേർക്ക് വിഷാദരോഗം വരാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ മാനസികാരോഗ്യം ത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ വലിയ ദുരിതാവസ്ഥയില്ല, കാരണം സ്ത്രീകളുടെ ജീവിതത്തിലെ
2: ഭർത്താവിൽ നിന്നുള്ള ഒരു സന്തോഷം, അങ്ങനത്തെ ഒരു കെയറിങ് മക്കൾ അങ്ങനത്തെ ഒരു ഇതൊന്നും

0: ൾക്ക് മാനസിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വിഷാദ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. മാഡത്തിൻ്റെ കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടൊരു വിഷാദ രോഗവും യഥാർത്ഥത്തിലുണ്ട്. അത് യഥാർത്ഥത്തിൽ മാഡം ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തുടരുന്നതിനോടൊപ്പം ഒരു മനോരോഗ ചികിത്സാ വിദഗ്ധനെ കണ്ടുള്ള ഒരു ചികിത്സയും കൂടി എടുക്കുന്നത് നന്നായിരിക്കും. വ്യായാമത്തിൻ്റെ അളവും തോതും ഒക്കെ ഒന്ന് കൂട്ടേണ്ടി വരും. അത് നമ്മുടെ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മൾ സംസാരിക്കാം. മേഡം ഒരു സൈക്യാട്രിസ്റ്റിനെയാണ് കാണേണ്ടത്. മേഡം എവിടെയാണ് താമസിക്കുന്നതെന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ, ജില്ലാ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിൽ, ഏത് ജില്ലയിലാണെങ്കിലും ഇത്തരം തലങ്ങളിൽ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്.
1: സർ, ഇപ്പം നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു, പൊതു സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണകളെ കുറിച്ച് പറഞ്ഞു. ഇനി ചികിത്സയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എങ്ങനെയാണത് ചികിത്സ എങ്ങനെയാണ്?
0: ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ആൾക്കാർക്ക് നേരത്തെ സൂചിപ്പിച്ച ചികിത്സയെ പേടിയാണ്. പൊതുവേ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. പൊതുവേ എല്ലാവരും പറയുന്നതാണ് ഈ കിഡ്നി അടിച്ചു പോകുമെന്നുള്ളതാണ്. ഏറ്റവും രസകരമായ കാര്യം, ഈ ലഹരിക്കടിമപ്പെട്ടവർ ഞങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വരും. മദ്യപാനികളായിരിക്കും, ചിലപ്പോൾ ഞരമ്പിൽ നേരിട്ട് ലഹരി കുത്തിവെക്കുന്നവരൊക്കെ ആയിരിക്കും. ഇവരുടെയൊക്കെ പരിശോധന നടത്തും. പരിശോധന നടത്തുമ്പം കരളിൻ്റെ പ്രവർത്തനമൊക്കെ വളരെ, കരളിൻ്റെ എൻസൈമുകളൊക്കെ വളരെയധികം കൂടി ലിവർ ഫെയിലിയറിൻ്റെ ഘട്ടം വരെ എത്തിയിരിക്കും. ഇവർ പോലും നമ്മൾ ഇവരോട് വിഷാദരോഗമുണ്ട് അല്ലെങ്കിൽ മദ്യാസക്തിക്ക് ചികിത്സിക്കണമെന്ന് പറയുമ്പം ആളിങ്ങനെ ചരിഞ്ഞ് മുന്നിലോട്ട് വന്ന് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. നമ്മൾ പൊതുവേ പറയും, ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ സാധനത്തിൻ്റെ അത്രയൊന്നും കുഴപ്പം ഇതിനില്ല എന്ന് നമ്മൾ പറയുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഇതിലടിസ്ഥാനമായ പല ചികിത്സകളുമുണ്ട്. നമുക്ക് തെറാപ്പികളുണ്ട്. തെറാപ്പിക്ക് അപ്പുറം മരുന്ന് ചികിത്സയുണ്ട്. തെറാപ്പിക്കൊക്കെ ആൾക്കാർ പൊതുവെ വില്ലിങ്ങാണ്, കാരണം കുഴപ്പമൊന്നുമില്ലെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി ചെയ്യാത്ത തെറാപ്പി അപകടകരമാണെന്നുള്ളതിന് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. മരുന്ന് ചികിത്സയിൽ നമ്മൾ നേരത്തെ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നില്ല. വിഷാദരോഗത്തിൻ്റെ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടത്. വിഷാദരോഗത്തിൻ്റെ കാരണം തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ അളവിലെ ഏറ്റക്കുറച്ചിലുകളാണ്. നമ്മുടെ സ്വഭാവം നിശ്ചയിക്കുന്നത് തലച്ചോറാണ്. തലച്ചോറും സാമൂഹിക സാഹചര്യങ്ങളും ജനിതക ഘടകങ്ങളുമാണ് നമ്മുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. അതോടൊപ്പം തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുണ്ട്, നോറപ്പിനെഫ്രിൻ, സെറട്ടോണിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറയുന്നത്. അടിസ്ഥാനപരമായി സെറട്ടോണിൻ, ഡോപ്പമിൻ, നോറഡ്രിനാലിൻ, ഈ മൂന്ന് രാസപദാർത്ഥങ്ങളാണ് നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവയിൽ തന്നെ പരമപ്രധാനമായത് സെറട്ടോണിനാണ്. സെറട്ടോണിൻ്റെ അളവ് തലച്ചോറിൽ കുറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിഷാദരോഗത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രചുരപ്രചാരമായ അറിവ്. ഇതിൽ ഈ സെറട്ടോണിൻ്റെ അളവ് ക്രമീകരിക്കുന്ന മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ മരുന്ന് ചികിത്സയ്ക്ക് ഉള്ള ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ പൊതുവെ ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ പനിക്കോ ജലദോഷത്തിനോ ചികിത്സ എടുക്കുന്നത് അപ്പോൾ മരുന്ന് കഴിക്കുന്നു, മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് ലക്ഷണങ്ങൾ കുറയുന്നു, ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ലക്ഷണം കുറയും. അപ്പോൾ പോലും അഞ്ച് ദിവസം മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ച് നിർത്തുന്നവരാണ്. വിഷാദരോഗത്തിൻ്റെ ചികിത്സ അങ്ങനെയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ അളവിലുള്ള വ്യത്യാസമാണ് ഇതിൻ്റെ കാരണം. തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ ഈ അളവ് ക്രമീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ച് കുറഞ്ഞത് 10 മുതൽ 14 ദിവസം കൊണ്ടേ മരുന്നിൻ്റെ പ്രവർത്തനം ആരംഭിക്കൂ. 4 മുതൽ 6 ആഴ്ചയോ 6 മുതൽ 8 ആഴ്ചയോ കൊണ്ടേ 50% ലക്ഷണങ്ങൾ മാറുകയുള്ളൂ. പൊതുവേ അന്താരാഷ്ട്ര തലത്തിൽ നമ്മളിപ്പോൾ പിന്തുടരുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 6 മുതൽ 9 മാസം വരെ ഈ മരുന്നുകൾ കഴിക്കേണ്ടി വരും. നമുക്ക് പൊതുവേ രണ്ട് തരം ചികിത്സാ രീതി അറിയാവൂ. ഒന്ന്, ഈ പനിക്കും ജലദോഷത്തിനും അപ്പം മരുന്ന് കഴിച്ച് പെട്ടെന്ന് നടന്നത്. 2, ദീർഘകാലം മരുന്ന് കഴിക്കേണ്ട ജീവിതശൈലീ രോഗങ്ങൾ, പ്രമേഹ, രക്തസമ്മർദ്ദം തുടങ്ങിയവ. പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു ചികിത്സയുണ്ട്. നമുക്ക് പണ്ട് ഓർമ്മയുണ്ട്, ഈ ക്ഷയം തുടങ്ങിയ രോഗങ്ങൾക്ക് 6 മുതൽ 9 വരെ മാസം കഴിച്ച് മരുന്ന് നിർത്തുന്ന ഒരു ചികിത്സ. നമുക്ക് വലുതായി പരിചയമില്ല. വിഷാദരോഗത്തിൻ്റെയും പല മാനസിക രോഗങ്ങളുടെയും ചികിത്സ ആ ഗണത്തിൽ പെടുന്നതാണ്. പക്ഷേ നമ്മൾ സ്വീകരിക്കില്ല. നമ്മൾ വിചാരിക്കുന്നത് മരുന്ന് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് മാറും. ഇപ്പോൾ വിഷാദരോഗത്തിൻ്റെ മരുന്ന് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തല്ലിപ്പിടിപ്പിച്ച് ഈ പറയുന്ന 4 മുതൽ 6 ആഴ്ച വരെയോ 6 മുതൽ 8 ആഴ്ച വരെയോ മാറും. ലക്ഷണങ്ങൾ 50% കുറയും. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം കൂടെ ഉത്സാഹ കമ്മിറ്റി ഇടപെടും. ഉത്സാഹ കമ്മിറ്റി പലതും പറയും, വിഷഗുളികകളാണല്ലോ, കിഡ്നി അടിച്ചു പോകുമല്ലോ, ഇതൊക്കെ ആരെങ്കിലും കഴിക്കുമോ. അത് നിർഭാഗ്യവശാൽ ഈ മരുന്നുകൾ കൊടുക്കുന്ന മെഡിക്കൽ സ്റ്റോറിലെ ആൾ തൊട്ട് നമ്മുടെ അടുത്തുള്ളവരെല്ലാം. ചികിത്സയുടെ കാര്യത്തിൽ മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആര് പറഞ്ഞാലും എന്തും കേൾക്കും. ഇപ്പം നമ്മുടെ വീട്ടിലൊരു കിണറുണ്ട് എന്ന് വയ്ക്കുക, നമ്മൾ പത്രമിടുന്ന ആളെ കൊണ്ട് കിണറിൻ്റെ പണി ചെയ്യിപ്പിക്കുമോ? ഒരിക്കലുമില്ല. കറണ്ടിൻ്റെ പണി എടുക്കുന്ന ആളെ കൊണ്ട് പത്രം ഹൃദയത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചികിത്സയുടെ കാര്യത്തിൽ മലയാളി എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും കേൾക്കും.

0: അത് പൊതുവേ നമ്മുടെ ഉള്ളിൽ ഒരു ശാസ്ത്രവിരുദ്ധതയൊക്കെ നിലനിൽപ്പുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരായിട്ടുള്ളൊരു നിലപാട് നമുക്കുണ്ട്. ഇങ്ങനെ മരുന്ന് കഴിക്കാതെ ഇരിക്കുകയും ഭാവിയിൽ ഇത് കുഴപ്പത്തിലേക്ക് പോവുകയും ചെയ്യും. ഇതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തെറാപ്പിയും ബാക്കിയും ഉൾപ്പെടെയുള്ളവ വേണം, വ്യായാമം വേണം, സാമൂഹികമായ കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തണം. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം.
1: ഹലോ, ഹലോ,
2: ഹലോ,
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: വിഷാദരോഗവും ഡിപ്രഷനും ഉത്കണ്ഠയൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും എനിക്ക് അതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. സാറ് ശരിയാണ്, അതിനെ കുറിച്ചൊക്കെ പറയുന്നു. സാറ് പഠിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും എനിക്ക് രണ്ടു മൂന്ന് സുഹൃത്തുക്കളുണ്ട്, അവർക്കൊക്കെ ഭയങ്കര ഡിപ്രഷനാണ്. ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നവരോട്, ഒരു ഡിപ്രഷനും ഇല്ല, ഡിപ്രഷനും ഇല്ല, അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഡിപ്രഷനാണ്, നമുക്കൊന്നുമില്ലടാ, അതൊക്കെ നമ്മൾ ചിന്തിച്ച് ജീവിക്കണം എന്നൊക്കെ പറയാം. പക്ഷെ എനിക്കും അങ്ങനെ തന്നെയാണ്, എനിക്ക് രാത്രി ഉറപ്പില്ല, പിന്നെ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടതാണ്, ഒറ്റപ്പെട്ട ജീവിതമാണ് എന്റെ എന്നങ്ങനെ പറഞ്ഞ എനിക്കും പല ചിന്തകളും ഉണ്ട്. പക്ഷെ അത് നമ്മളങ്ങനെ പിടിച്ചു നിന്ന് ജീവിക്കാൻ ഉള്ള അവസ്ഥ ഇല്ല. പക്ഷെ പലപ്പോഴും എനിക്ക് ആത്മഹത്യ ചെയ്യണം, എന്തിനു ജീവിക്കുന്നത്, നമ്മളെ സ്നേഹിക്കാനും ആരുമില്ല, നമ്മളെ മക്കളൊക്കെ അവരുടേതായ കുടുംബവും ജീവിതമൊക്കെ ആയി പോയി, ഇനിയിപ്പോ നമ്മൾ ആർക്കും വേണ്ടാത്തവരാണ് എന്നുള്ള ചിന്തയൊക്കെ എനിക്ക് വരാറുണ്ട്. ഇതിനൊക്കെ വിഷാദ രോഗം എന്താ പറയാ, അങ്ങനെയൊക്കെ ആണെന്ന് അംഗീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല.
0: അല്ല മേഡം, നമുക്ക് ശാസ്ത്രം നമുക്ക് അംഗീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിൽ ഞാൻ മാഡത്തിനെ കുറ്റം പറയില്ല. കാരണം മാഡത്തിന് വിഷാദരോഗം അംഗീകരിക്കാൻ സാധിക്കാത്തത് മാഡത്തിനോട് വിഷാദരോഗത്തെക്കുറിച്ച് അറിയിക്കുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ ഞാനുൾപ്പെടെയുള്ള ഒരു പരാജയപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. കാരണം യഥാർത്ഥത്തിലെ വർഷങ്ങൾക്ക് മുമ്പ് ലോകാരോഗ്യ ദിനത്തിൽ വിഷാദരോഗമായിരുന്നു പ്രധാന തീം. അന്ന് ഞാൻ 6 പരിപാടികളാണ് തിരുവനന്തപുരം നടത്തി ചെയ്തത്. ഒരു 3 ചാനൽ ചർച്ച, റേഡിയോയിൽ 2 രാവിലെ ഒരു നടത്തം, വൈകുന്നേരം ഒരു പബ്ലിക് പ്രോഗ്രാം. എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ, എൻ്റെ സ്കൂളിൽ പഠിച്ച സുഹൃത്തുക്കൾ, എൻ്റെ MBBS സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിച്ചു, എടാ ലോകത്തിൽ പട്ടിണിയും പരിവട്ടവും ഒക്കെ മാറിയോ, വിഷാദമാണോ ഏറ്റവും വലിയ കാര്യം എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി ഒരല്പം ഓവറായിപ്പോയില്ലെന്ന്. പക്ഷേ 2 കഴിഞ്ഞപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം, ഈ സുഹൃത്ത് ഒരു പ്രൊഫഷണൽ കൂടിയാണ്, ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, എടാ അച്ഛൻ കുറച്ച് ദിവസമായി കുറച്ച് വിഷമത്തിലായിരുന്നു, എന്നോട് ചോദിച്ചു, ഞാൻ നിനക്കൊരു ബാധ്യതയാണല്ലേ, നിനക്ക് കുറച്ച് വിഷം മറ്റോ വാങ്ങിത്തന്ന് എന്നെ ഞങ്ങൾക്ക് ഒന്നുകൂടി, ഇത് പുറത്തറിയാനൊന്നും പോകുന്നില്ല, നീയും രക്ഷപ്പെടും. എൻ്റെ ആ സുഹൃത്തിന് വിഷാദരോഗം ആണ് സ്വന്തം പിതാവിന് നിന്ന് മനസ്സിലായില്ല. അത് അവബോധത്തിൻ്റെ പ്രശ്നമായി ഞാൻ അങ്ങ് എടുത്തു. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മാഡത്തിലേക്ക് വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളും വിഷാദരോഗമാണെന്നും അറിയിക്കുന്നതിൽ സംവിധാനം പരാജയപ്പെട്ടതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് മാഡം. മാഡം അനുഭവിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, മാഡത്തിന് ഇത് മനസ്സിലാകാത്തത് കൊണ്ട് മാഡത്തിന് പ്രിയപ്പെട്ടവരും ഇത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വിഷാദരോഗം ചികിത്സിച്ചു കഴിഞ്ഞാൽ എനിക്കൊരൊറ്റ ഓഫറേ മാഡത്തിന് വയ്ക്കാനുള്ളൂ, മാഡവും സുഹൃത്തുക്കളും കൂടി വരിക, വിഷാദരോഗം ചികിത്സിക്കുക. ഇത് കഴിഞ്ഞുണ്ടാകുന്ന വ്യത്യാസം മാഡത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഒരു ഉറപ്പെനിക്ക് തരിക, മാഡം വിഷാദരോഗത്തിനെതിരായുള്ള ക്യാമ്പയിനിൽ എൻ്റെ കൂടെ നിൽക്കുമെന്ന് പറയുക. ക്യാമ്പയിനിലുള്ള വേദികൾ ഞാൻ ഉണ്ടാക്കിത്തരാം. മാഡത്തിനെ പോലെയുള്ളവരെ നമുക്ക് വേണ്ടത്. കാരണം ഒരു കാര്യമില്ല എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് നിർഭാഗ്യവശാൽ അത് ഇല്ലാതാവുന്നില്ല. നമ്മൾ ഈ മണലാരണ്യത്തിൽ ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നൊരു ജീവിയുണ്ട്. ഒട്ടകപ്പക്ഷി വേട്ടക്കാർ വരുമെന്ന് പേടിച്ച് മണ്ണിൽ തലപൂഴ്ത്തി നിൽക്കും. വേട്ടക്കാരൻ അടുത്ത് തന്നെയുണ്ട്, വേട്ടയാടേണ്ട മൃഗം അടുത്ത് തന്നെയുണ്ട്. പക്ഷെ നമ്മൾ തലപൂഴ്ത്തി നിൽക്കുന്നത് കൊണ്ട് നമ്മളത് അറിയുന്നില്ല. ഇത് അപകടമാണ്, നമ്മുടെ ജീവൻ അപകടമാണ്. അപ്പം മാഡം തന്നെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ സുസജ്ജമാണെങ്കിൽ ഇപ്പോൾ ഈ കോള് ട്രേസ് ചെയ്ത് മാഡത്തിനെ കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം മാഡം വിഷാദരോഗം കൊണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഒരു പരാജയത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണം മാഡം ഞാൻ പറയുന്നത്. അതിലൊരിക്കലും ഞാൻ മാഡത്തിനെ കുറ്റം പറയില്ല. നമുക്കറിയാത്ത ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് മാഡം, അതൊരിക്കലും ഒരു കുറ്റമല്ല. പക്ഷേ അത് നമ്മുടെ ജീവനോ നമ്മുടെ വെൽബീയിങ്ങിനോ ഒക്കെ ഒരു തടസ്സമാകുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇടപെടുക.
1: വിളിച്ചതിന് നന്ദി മാഡം, താങ്ക് യു. സർ, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്

0: മരുന്നുകളുടെ ഉപയോഗിച്ചുള്ള ചികിത്സയും അതിനുശേഷം തെറാപ്പിയെ പറ്റി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്ന് പറയാം.
1: തെറാപ്പി യഥാർത്ഥത്തിൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ നടന്നു പോകുന്നു, നമ്മുടെ സുഹൃത്ത് നമ്മളെ കണ്ടു, സുഹൃത്ത് നമ്മളെ ശ്രദ്ധിച്ചില്ല, ചിലപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും, ഇനി ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ അവനവൻ്റെ വേറെ ജോലി ഉള്ളതുകൊണ്ട് പോകുമായിരിക്കും. സാധാരണ മനോനിലയിലുള്ളവർ എന്താ ചിന്തിക്കുക? അവനെന്നെ കണ്ട് കാണില്ലായിരിക്കും, അല്ലെങ്കിൽ കണ്ടു അവന് വേറെ എന്തെങ്കിലും ഇതുണ്ടായിരിക്കും. എനിക്ക് വിഷാദമാണെന്ന് വെച്ചോളൂ, എൻ്റെ ഒരു ചിന്തകൾ എങ്ങനെയായിരിക്കും എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓ, അവൻ എന്നെ നോക്കിയില്ല, ഇപ്പം ആരും എന്നെ നോക്കുന്നില്ല, ആർക്കും എന്നെ വേണ്ട, എനിക്കൊരു വിലയില്ലാത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് എന്നെ വേണ്ടാത്തത്. ഇങ്ങനെ വിലയില്ലാത്ത ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഇതിനെക്കാട്ടി ഭേദം അങ്ങ് പോകുന്നതാണ്, ആത്മഹത്യയല്ലേ ഇതിനെക്കാട്ടി ഭേദം? ഈ ചിന്തകൾ ആത്മഹത്യയിലേക്ക് നയിക്കുക. ഇപ്പം നമ്മൾ പൊതുവേ പറയുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നും വികാരങ്ങൾ ഉണ്ടാകുന്നു, ആ വികാരങ്ങളിൽ നിന്നും സ്വഭാവം രൂപപ്പെടുന്നു. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ പുറത്തോട്ട് വാഹനമായിട്ട് ഇറങ്ങുമ്പം മുമ്പിൽ ഒരുത്തൻ നിൽക്കുന്നു, അവനെ ഇടിച്ചാൽ കുഴപ്പമാകുക എന്ന ചിന്തയിൽ ഉണ്ടാകുന്ന ഭയമാണ് എന്നെ കൊണ്ട് ബ്രേക്ക് ഘട്ടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചിന്തയെ നമ്മൾ മാറ്റിമറിക്കാനാണ് യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള പലതരം തെറാപ്പിയുണ്ട്, ഒരു തെറാപ്പിയിൽ ഇത് ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ വ്യക്തിയോട് നമ്മൾ സംസാരിക്കുകയാണ്, നമ്മൾ ചോദിക്കുന്നത്, നോക്കൂ താങ്കൾ ഇന്ന് വരുന്ന വഴിക്ക് എത്ര പേരെ കണ്ടു? അവരോടെല്ലാവരും താങ്കൾ സംസാരിച്ചു, താങ്കൾ കാണാതിരിക്കാനുള്ള സാധ്യതയില്ലേ? ഇനി അഥവാ അയാൾ കണ്ടെങ്കിൽ തന്നെ സംസാരിച്ചില്ലെങ്കിൽ താങ്കളുടെ വില കുറഞ്ഞത് കൊണ്ടാണ് അയാൾ താങ്കളോട് സംസാരിക്കാത്തതെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? അയാൾ സംസാരിക്കുന്നത് കൊണ്ടാണോ താങ്കളുടെ വില? താങ്കൾക്ക് ഇത്ര ഇത്രയും കഴിവുകളും ബാക്കിയൊക്കെ ഉള്ളത് കൊണ്ട് ഈ വിലയില്ലേ? ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വിലയിരുത്തി ആ സാഹചര്യങ്ങളിലെ ഇയാളുടെ അടിസ്ഥാനപരമായ ചിന്തയെ നമ്മൾ ഒന്ന് വഴിമാറ്റാൻ ശ്രമിക്കുകയാണ്. അതിന് നമ്മൾ ചെയ്യുന്നത് മറ്റു ചില ഉദാഹരണങ്ങൾ കൊടുത്തുകൊണ്ട്, മറ്റു ചില എക്സ്പ്ലനേഷൻസ് കൊടുത്തുകൊണ്ട്. ഇനി നമ്മൾ പറയുന്നത്, അടുത്ത ഒരു പ്രാവശ്യം മറ്റൊരാളെ കാണുമ്പോൾ അയാൾ ഇതുപോലെ താങ്കളോട് പെരുമാറിയാൽ അപ്പോഴും താങ്കൾ ഇങ്ങനെ ആലോചിച്ചുകൂടി? ഇത്തരത്തിലുള്ള സാധാരണ സാഹചര്യങ്ങൾ എടുക്കുന്നത് നമ്മൾ സെഷനുകളായിട്ടാണ് ചെയ്യുന്നത്. വ്യക്തി ഒരു ദിവസത്തെ കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നു, ഓരോ സമയത്തും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ വികാരം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അത് ക്രമീകരിച്ച് ക്രോഡീകരിച്ച് ഓരോ പ്രാവശ്യമായി എടുക്കുന്ന ഒരു രീതിയുണ്ട്. പലതരത്തിലുള്ള തെറാപ്പികളുണ്ട്. ആ തെറാപ്പി യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സമയം പ്രാധാന്യമാണ്. കാരണം ദിവസം കുറഞ്ഞത് ഒരു മണിക്കൂറൊക്കെ എടുക്കുന്ന സെഷനുകളാണ്. അത് 12 മുതൽ 18 വരെ അല്ലെങ്കിൽ 20 മുതൽ 25 വരെ വേണ്ടി വന്നേക്കാം. അതിന് പ്രിപ്പറേഷൻ, ഈ പറയുന്ന ആൾ ഇത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഡോക്ടർ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, അതിനൊക്കെ സമയവും മറ്റ് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചില ആൾക്കാരെങ്കിലും ആദ്യം തന്നെ പറയാറുണ്ട് ഞങ്ങൾക്ക് തെറാപ്പി എല്ലാ മരുന്നുകളാണ് ആവശ്യമെന്ന് പറയുന്നവരുണ്ട്. പൊതുവായ ഇത്തരത്തിലുള്ള തെറാപ്പികൾ നമ്മൾ മരുന്നും ഉൾപ്പെടെയുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് നമുക്കുള്ളത്.
0: ഒരു കോൾ ഉണ്ട്. ഹലോ.
2: ഹലോ.
0: ആ നമസ്കാരം മാഡം. മാഡത്തിന്റെ പേര്? ആ ഓക്കെ, ചോദിച്ചു
1: പറഞ്ഞോളൂ മാഡം.
2: സാർ, ഞാൻ എനിക്ക് എന്താ, എനിക്ക് രണ്ട് മക്കളുണ്ട്. പക്ഷെ എനിക്ക് പണ്ടേ അങ്ങനെയല്ല, കുട്ടികളോട് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതാ കുട്ടികളോടൊരു സന്തോഷം അങ്ങനെ എപ്പോഴും പറയാം. കുട്ടികളാണ് ഇപ്പം വലുതായി, ഒരു മോള് പ്രൊഫസറാണ്, ഒരു മോള് മോൻ ഇങ്ങനെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും പറയാം, അമ്മേന്റെ മുഖം നോക്കുമ്പോ ചെറുതിന് എന്റെ അമ്മ മരിച്ചിരുന്നു, 10 വയസ്സിൽ മരിച്ചത്. കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു.
1: 10 വയസ്സിന് ശേഷം അമ്മ മരിച്ചതിന് ശേഷം കുറച്ച് ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ,
2: കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറേ. അതുകൊണ്ടായിരിക്കണം
1: എനിക്ക് തോന്നുന്നത്. അമ്മയ്ക്ക് ഇപ്പോഴും ചെറുതായിട്ട് കരച്ചിൽ വരുന്നുണ്ടോ?
2: കരയുന്നുണ്ട്,
1: വരുന്നുണ്ട് അല്ലേ?
2: ഇപ്പൊ എനിക്ക് തേയ്മാനം മുട്ടിന് ജാത തേയ്മാനാണ്. പക്ഷെ എനിക്ക് ജാതനിങ്ങളും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ അങ്ങനെ അതിനൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് സന്തോഷം കണ്ടെത്തല്. പക്ഷെ ഇപ്പോഴേ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഗവേഷണമാണ് മരിക്കേണ്ട, ഏത് കുട്ടികളെ ബുദ്ധിമുട്ടിക്കാണ്ട് എങ്ങനെ മരിക്കണം, എങ്ങനെ മരിക്കണം എന്നുള്ള ഗവേഷണം നടത്തുന്ന മാറ്റും.
1: അത്തരം ഗവേഷണം ഒന്നും നടത്തേണ്ട അമ്മ, കൃത്യമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ഞാൻ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഭാവിയിൽ വിഷാദരോഗം വരാനുള്ള സാധ്യത കൂട്ടുന്ന ചില ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ രണ്ട് മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നത്. അത് ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഇത്രയും നാൾ ഈ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ

0: വിഷാദത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ, അതിലൊന്ന് വ്യായാമമാണ്, രണ്ട് നമ്മൾ ഈ പെറ്റുകളെ വളർത്തുന്നത്, പൂച്ചയും പട്ടിയൊക്കെ വീട്ടിൽ വളർത്തുന്നത്, മൂന്ന് ഗാർഡനിങ് ആണ്.
1: പൂന്തോട്ട കോഴിയെല്ലാം വളർത്താറുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് കാലിന് തീരെ വയ്യ എന്ന് പറഞ്ഞാൽ വല്ലാതെ വയ്യ. ഒരു 2013 തുടങ്ങിയിട്ട് ചികിത്സയായിരുന്നു. ഇപ്പോഴെനിക്ക് അത് വല്ലാതെ ആയിരിക്കുന്നു. ഇഞ്ചക്ഷനും മറ്റേ ഹോർമോണിന്റെ ഇഞ്ചക്ഷനും അതും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴ് എന്താ പറയണ്ടത്, ഇപ്പോഴെനിക്ക് അത് ഓരോരിക്ക വയ്യ, വല്ലാതെ വയ്യാണ്ട് ഡോക്ടർ പറയും വീഴാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ എക്സസൈസോ അങ്ങനെ ഡോക്ടർ പറഞ്ഞ എക്സസൈസ് അല്ലാണ്ട് വേറാണ്ട് പുറത്തൊന്നും അങ്ങനെ ഗാർഡനിങ് ഒന്നും ഇപ്പൊ അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ പുള്ളിക്കാരികളും വെച്ചിട്ട് എന്തൊക്കെ ചെയ്യും, അങ്ങനെ കാണാനുള്ള ഇഷ്ടമായിരുന്നു.
0: നമ്മള് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷാദരോഗത്തിന്റെ ഒരു സാധ്യത, അത് വരാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നിട്ടും അമ്മയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊണ്ട് അമ്മ ഈ പറയുന്ന ഉള്ളിലുള്ള ഒരു വിഷാദത്തെ ഒരു പരിധിവരെ അകറ്റി നിർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഇല്ലാതായപ്പോൾ ആ വിഷാദം അധികരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളത് ചികിത്സിക്കേണ്ട ഒരു ഘട്ടത്തിലാണ്. അത് തീർച്ചയായും ചികിത്സ എടുക്കുക. മുട്ടുവേദനയും ബാക്കി കാര്യങ്ങളും നമുക്ക് അതിന്റെ ഒരു ചികിത്സ വേണം.
1: തളർച്ചയാണ് തളർച്ചയായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൊറേ ഡോക്ടർ അവിടെ ആയുർവേദത്തിലെല്ലാം പോയി ചികിത്സിച്ച്, പിന്നെ കൂടാണ്ട് ഇംഗ്ലീഷ് മറ്റേ അലോപ്പതിയും ഉണ്ട്, അങ്ങനെയുണ്ട്, ഇഞ്ചക്ഷനും കാര്യങ്ങളും ഉണ്ട്, കൂടാതെ അങ്ങനെയും ചികിത്സിക്കുന്നുണ്ട്. പിന്നെ കണ്ണിനും വയ്യ. കണ്ണിനിപ്പോ എനിക്ക് പണ്ട് ഞാൻ വായിച്ചിട്ടല്ല നേരം പോക്കായിരുന്നു, ഇപ്പൊ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയും പറ്റി.
0: അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അമ്മയ്ക്ക് ആ
1: ഭക്ഷണത്തിൻ്റെതും എല്ലാം തന്നെയാണ് ഇങ്ങനെ വന്നത്.
0: സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരു വിഷാദം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ഈ മൂന്ന് നാല് കാര്യങ്ങൾ കൊണ്ട് വളരെ ഫലപ്രദമായി അതിനെ പ്രതിരോധിച്ചിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ
1: നല്ലോണം വായിക്കാൻ, അതുപോലെ ടിവിയിൽ ഞാൻ അങ്ങനെ സീരിയൽ അങ്ങനത്തെ ഒന്നും കാണേയില്ല. മറ്റേ ഒന്നിക്കൽ വാർത്ത കാണും, അല്ലെങ്കിൽ പുതിയ ആനുകാലിക സംഭവങ്ങള്, കൃഷി സംബന്ധമായ കാര്യങ്ങൾ എല്ലാം ഇവിടെ കേരളം തൊട്ട് കൃഷി ഓഫീസേഴ്സിന്റെ നമ്പറുകൾ ഉണ്ടെടുത്തുണ്ട്.
0: കൃഷി യഥാർത്ഥത്തിൽ വളരെയധികം മാനസിക ഉല്ലാസം തരുന്ന ഒരു കാര്യം. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് ഒന്ന് പിൻവാങ്ങേണ്ടി വന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കുക. അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പല ഘടകങ്ങളുള്ളതുണ്ട്. നമ്മളതിൽ വിഷാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയേണ്ടത് ശാരീരികവും മാനസികവുമായ പല പല ഘടകങ്ങൾ വന്നു കഴിയുമ്പോൾ അവസാനം സംഭവിക്കുന്നത് നമ്മളീ എന്താ സായിപ്പിൻ്റെ നാട്ടിൽ ലാസ്റ്റ് സ്ട്രോ ദാറ്റ് ബ്രോക്ക് ദ ക്യാമൽസ് ബാക്ക് എന്നോ, മലയാളത്തിലാണത് കൃത്യമായി മോങ്ങാനിരുന്ന് അവസാനത്തെ തേങ്ങ എന്ന് പറയുന്നത് പോലെയുള്ള ഏറ്റവും അവസാനത്തെ ഒരു കാര്യമായി ഈ പറയുന്ന പല പല പല കാര്യങ്ങൾ വരും. ഇപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു മാതാപിതാക്കൾ ഒരാളെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിന് താല്പര്യമുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോയ അവസാനമായപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടായ ഒരാൾ. അപ്പോൾ ഈ ഘടകങ്ങൾ നമ്മൾ ശരിയാക്കി എടുക്കുന്നതിനോടൊപ്പം ചികിത്സയും വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുതിർന്ന ആൾക്കാരിലെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ അറിയാം, കേരളം ഏകദേശം മുതിർന്നവരുടെ നാടായിരിക്കുക, 20% കൂടുതൽ മുതിർന്നവരാണ്.
1: കുട്ടികളെല്ലാം ഓരോരോ അവരവരുടെ ജോലിയാണ്. അപ്പൊ ഒരു ഡോക്ടർ പോകാനൊന്നും എനിക്കൊരു കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെ ആളില്ല.
0: അല്ല അത് അല്ല, കേരളത്തിന്റെ വലിയൊരു പ്രതിസന്ധിയാണത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാർ ഇതുമായി ബന്ധപ്പെട്ടൊരു വയോജന വകുപ്പ് രൂപീകരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കൺസൾട്ടേഷനുകളും മറ്റും ഓൺലൈൻ ആക്കുകയും ആ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവുകയും വീടുകളിൽ ഉൾപ്പെടെ വന്ന് ആരോഗ്യ സേവനങ്ങൾ വാതിൽപ്പടി സേവനങ്ങളായി നൽകേണ്ട ഒരവസ്ഥയിലേക്ക് കേരളം താമസിയാതെ എത്തുമെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അത്രയധികം മുതിർന്നവർ ഒറ്റപ്പെട്ട് ഏകാന്ത ജീവിതം നയിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരം നഗരത്തിലൂടെ വാഹനം ഓടിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ധാരാളം ഇരുനില കെട്ടിടങ്ങളുണ്ട്. വൈകുന്നേരം വരെ 7:30 കഴിഞ്ഞാൽ ഈ ഇരുനില കെട്ടിടങ്ങളിൽ നിന്ന് മുകളിൽ ലൈറ്റില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, കുട്ടികൾ വീട്ടിലില്ല, കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. 2014 നമുക്ക് ഏകദേശം 536,000 കുട്ടികൾ ജനിച്ചിരുന്നെങ്കിൽ 2026 348,000 കുട്ടികളാണ്. ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെ എണ്ണം 310,000 എങ്ങാണ്ട. ഇവിടുത്തെ 70s കിഡിനൊക്കെ അറിയാം, അവരുടെ കാലത്ത് 5.5 ലക്ഷം കുട്ടികൾ സ്കൂളിലുണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന ഈ ഭീമമായ കുറവും മുതിർന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന കൂടുതലും വന്നു കഴിയുമ്പോൾ പൊതുവെ മുതിർന്നവരുടെ ആരോഗ്യ പരിപാലനം ഉൾപ്പെടെ അവരുടെ സാമൂഹ്യ ജീവിതം ഉൾപ്പെടെ അപകടത്തിലാവുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പറയുന്ന വിഷാദരോഗവും മറ്റ് മുതിർന്നവരിലെ പ്രശ്നങ്ങളും കൂടാനുള്ള സാധ്യതയുമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളൊരു വയോജന വകുപ്പിന്റെ കാര്യമൊക്കെ തന്നെ തീരുമാനിച്ചത്.
1: അപ്പൊ മക്കള് നിസ്സഹായതാണ്. മോളാങ്കിലി റിസർച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ മോളടുത്ത് പോയി നിന്നാലും മോള് പറയുന്നു എനിക്ക് അമ്മേനെ നോക്കാൻ പറ്റുന്നില്ല.

0: മോനാണെങ്കിൽ ഇവിടെ 9 മണിയാകും മോനും ബാജിന്റെ. അപ്പഴേ നമ്മളിപ്പോ രാത്രി വരെ ഇങ്ങനെ റേഡിയോ കെട്ടി തന്നെ ഇരിക്കും. റേഡിയോ ടി വി അങ്ങനെ കാണാറില്ല. റേഡിയോ കെട്ടി ടി വി തന്നെ വെക്കാൻ, ഇപ്പോഴത്തെ ടി വി ഒന്നും നമുക്ക് വെക്കാൻ പറ്റൂല. നമ്മളെ പ്രായമുള്ള അവരുടെ പുതിയ മോഡൽ
1: അല്ല ഇത്. എല്ലാം അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും മറ്റ് സംവിധാനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കേണ്ടതുമുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക്, അപ്പോൾ വിഷാദം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശാരീരികമായ ഘടകങ്ങൾ മാത്രമല്ല സാമൂഹികവും മാനസികവുമായ ഘടകങ്ങളുണ്ട്. സമൂഹമാണ് തീരുമാനിക്കേണ്ടത്. യഥാർത്ഥത്തിലെ യൂറോപ്പിലെ ചില രാജ്യങ്ങളിലൊക്കെ ഡിഫീറ്റ് ഡിപ്രഷൻ ക്യാമ്പയിൻ, വിഷാദത്തെ തോൽപ്പിക്കൂ എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ തന്നെ തുടങ്ങുന്നുണ്ട്. അതിൽ പലയിടത്തും നമ്മൾ കേട്ടാൽ രസകരമാണെന്ന് തോന്നും, അവർ ദേഹത്തെ ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിരിക്കും, ടോക്ക് ടു മീ, എന്നോട് സംസാരിക്കൂ. അതായത് സംസാരിക്കാൻ ആളില്ലാത്തവർ അവരുടെ ശരീരത്തിൽ ഈ സ്റ്റിക്കർ ഒട്ടിക്കും, എന്നോട് സംസാരിക്കുന്നു വെച്ചാൽ മുതിർന്നവർ വന്നിരിക്കും അവരോട് സംസാരിക്കാൻ വേണ്ടി. അത്തരത്തിലുള്ള അവസ്ഥകളിലേക്കൊക്കെ കേരളം വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഒരു പദ്ധതിയും മറ്റുമൊക്കെ
0: ആവശ്യമാണ്.
1: കുടുംബശ്രീ കൂട്ടങ്ങൾ ഉണ്ടാകണം, അയൽക്കൂട്ടങ്ങൾ ഉണ്ടാകണം, അങ്ങനെ സംസാരിക്കണം. നമുക്ക് സാമൂഹ്യ ജീവിതം വളരെ ആവശ്യമുള്ളതാണ്. ശരി, അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം.
2: വിളിച്ചതിന് നന്ദി മാഡം, താങ്ക് യു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രണ്ട് കോൾ തൊട്ട് മുന്നേ ഉള്ള കോളിൽ ആ മാഡം പറഞ്ഞിരുന്നു താല്പര്യം മീൻസ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. ഇപ്പോൾ അടുത്തൊരു കോളിൽ ഇപ്പം സംസാരിച്ചാണ് രണ്ടുപേരും, പക്ഷെ കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു ആത്മഹത്യ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിനെക്കുറിച്ച്.
1: നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ഇന്നത്തെ ദിവസം എത്ര കോൾ കിട്ടി? 8-9 കിട്ടിയ 8-9 കോളുകളിൽ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്ന രണ്ട് പേരുണ്ടെന്ന് പറയുന്നത് ഒട്ടും തന്നെ നിസ്സാരമായ കാര്യമല്ല. എനിക്ക് യഥാർത്ഥത്തിൽ സംവിധാനങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആകാശവാണി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ടുപേരെ ട്രേസ് ചെയ്യുക, രണ്ടുപേരെ ട്രേസ് ചെയ്തിട്ട് അവർക്ക് മാനസികാരോഗ്യ സേവനങ്ങൾ എത്തിക്കുക എന്നതിലേക്ക് നമുക്ക് ചെയ്യേണ്ടി വരും. നോക്കൂ, നമ്മളീ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പരിപാടിയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ 1 മണിക്കൂറുള്ള ഈ പരിപാടിയിൽ എത്ര കോള് വരുമെന്ന് നമ്മൾ ആശങ്കപ്പെടുത്തിയിരുന്നു. നോക്കൂ, എത്രയോ ആൾക്കാർ സംസാരിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. ഇപ്പോഴും ആകാശവാണിക്ക് ശ്രോതാക്കളുണ്ട്, അവർ വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെങ്കിലും ഒരാളുടെ മുന്നിൽ ചെന്നിരുന്ന് നമ്മുടെ മനസ്സിലെ വിഷമമോ സങ്കടമോ പറയുമോ? ഇവരാരെങ്കിലും ഒരാൾ ഇവരോട് സംസാരിക്കാൻ കാത്തു നിൽക്കുകയാണ്. നമ്മൾ എത്രമാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ബോംബിൻ്റെ മുകളിലാണെന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ സാമൂഹ്യ സാഹചര്യം അത്രയ്ക്ക് ആയിരിക്കുന്നു എന്നുള്ളത്.
2: അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കോളിലേക്ക് പോകാം, സമയം വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ഹലോ ഹലോ ഹലോ, കട്ടായി പോയി. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ
1: സാർ, പറഞ്ഞോളൂ.
3: നമസ്കാരം
1: സാർ, പറഞ്ഞോളൂ.
3: ഇത് ഈ പരിപാടി ഞാൻ കേൾക്കുകയായിരുന്നു, ഞാൻ കാസർഗോഡ് വിളിക്കുന്നു. ഏറെ പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണ് ആകാശവാണി. ആദ്യം ആകാശവാണിക്കും അഭിനന്ദനം പറഞ്ഞത്, അതുപോലെ മോഹൻ റോയൽ സാറിനും പ്രത്യേക അഭിനന്ദനം. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങളില് ഈ പിന്നെ ഇപ്പോ ഈ വിഷാദ രോഗം വർദ്ധിച്ചതായിട്ട്, അതായത് പഠനത്തിന്റെ കാര്യത്തിലാണെന്നും പഠനത്തിൽ അവര് പിന്നെ പിന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വിഷാദ രോഗം ഉണ്ടോ എന്റെ സംശയമാണ്. വിഷാദ രോഗം അങ്ങനെ ബാധിക്കുന്നത്, ഇപ്പം നമ്മുടെ ഫോൺ, കുഞ്ഞു മക്കൾ വരെ ഫോൺ എടുത്തിട്ട് മൊബൈൽ എടുത്തിട്ട് അവര് ആ ഇത് കാണുന്നുണ്ട്, അത് റീൽസ് കണ്ടിട്ട് അവരെ ഈ രീതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് പിന്നെ തടയാൻ എന്തെങ്കിലും വഴി?
1: തീർച്ചയായും അങ്ങ് പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സാർ. കാരണം ഈ കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗം, യഥാർത്ഥത്തിലെ നമ്മൾ മാതാപിതാക്കൾ വളരെ കുറ്റവാളികളാണ് കേട്ടോ. കാരണം ഞാൻ പറയാം, ഒരു കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ അതിനെ മൊബൈലിൻ്റെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ ചുണ്ടിൻ്റെ അടുത്തേക്ക് ഭക്ഷണം എത്തിക്കുന്നു, കുട്ടി വാതുറക്കുമ്പോൾ നമ്മൾ ഈ ഭക്ഷണം വായിലേക്ക് ഇട്ട് കൊടുക്കുന്നു, അവിടുന്ന് നമ്മളാണ് കുട്ടിയെ മൊബൈലിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ലോകത്ത് പല രാജ്യങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപഴകാനുള്ള പ്രായം കുട്ടികൾക്ക് നിജപ്പെടുത്തിയിട്ടുണ്ട്. 13 വയസ്സാണ് പല പ്ലാറ്റ്ഫോമുകളിലും ഉള്ളത്. പക്ഷേ മാതാപിതാക്കളുടെ ഫോൺ കുട്ടികളുടെ കയ്യിലെത്തുകയും അവരീ പറയുന്ന അക്കൗണ്ടുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കുടുംബത്തിലൊരു പരിശീലനം ആവശ്യമാണ്. ഈ പറയുന്ന മാതാപിതാക്കളാണ് കുട്ടികളെ ആദ്യം മൊബൈൽ ഫോണിലേക്ക് എത്തിക്കുന്നത്. പറയുമ്പോൾ പല മാതാപിതാക്കളും ചോദിക്കും, ഡോക്ടറെ പഴയ കാലം പോലെ കാക്കയും പൂച്ചയും കാണിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പറ്റില്ല, നമുക്കറിയാം. പക്ഷേ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലെങ്കിലും മാതാപിതാക്കൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ പേരൻ്റൽ ട്രെയിനിങ് എന്ന് പറയുന്ന മാതാപിതാക്കളുടെ ഒരു പരിശീലനം, അത് രസകരമാണ് കേട്ട് കഴിയുമ്പോൾ. കുട്ടിയെ വളർത്താനൊക്കെ പരിശീലനം വേണമെന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ ഇനി അത് വേണ്ടതാണ്. കാരണം പേരൻറ്റിങ് എപ്പോഴും രണ്ട് രീതിയിലാണ് നടക്കുന്നത്. എന്നെ നന്നായി വളർത്തിയത് കൊണ്ട് ഞാൻ ഇങ്ങനെയായി, അതുകൊണ്ട് ആ രീതി ഞാൻ ചെയ്യും.

0: അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ഞാൻ നന്നാവാതെ പോയത്, അതിനെതിരായിട്ടുള്ള ഒരു നിലപാട് ഞാൻ സ്വീകരിക്കും. ഇത് രണ്ടുമല്ല, ശാസ്ത്രീയമായ പേരൻറ്റിംഗ് ഉണ്ട്, അതിൽ അങ്ങ് പറഞ്ഞ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്.
1: അപ്പം വിളിച്ചതിന് നന്ദി സർ, താങ്ക് യു സർ. ഇപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു പല കോളേഴ്സും ചിലപ്പം അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വിളിക്കാതെ മടിച്ച് നിൽക്കുന്നവരും ഉണ്ടായിരിക്കാം. അപ്പോൾ പൊതുവിൽ സാറിനോട് എല്ലാവരോടുമായിട്ട് വിഷാദ രോഗത്തെ പറ്റി എന്താണ് പറയാനുള്ളത്?
0: യഥാർത്ഥത്തിൽ വിഷാദരോഗത്തിൻ്റെ ഒരു നേർചിത്രമാകണ്ട, ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് നമ്മൾ പറയും. നമ്മളീ കണ്ടിരുന്നത് മലയുടെ, മഞ്ഞുമലയുടെ എട്ടിലൊന്നാണ്, എട്ടിലേഴ് താഴെയുണ്ട്. വിളിച്ച 8 പേരിൽ 2 പേർ ആത്മഹത്യാ പ്രവണത ആക്റ്റീവായിട്ടുള്ളവരെന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൽ എത്ര ശതമാനം ഇതുണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. വിഷാദരോഗത്തെ തോൽപ്പിക്കുക, വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുക, ചികിത്സ നേടാൻ വൈകാതിരിക്കുക, ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടറോട് തുറന്ന് സംസാരിക്കുക. വ്യായാമത്തിൻ്റെ പ്രാധാന്യമുണ്ട്, സാമൂഹിക ജീവിതത്തിൻ്റെ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ വിഷാദത്തെ തോൽപ്പിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ശരാശരി ആത്മഹത്യാ നിരക്കിൻ്റെ 1/3 കേരളത്തിലുണ്ട്. നിർഭാഗ്യവശാൽ അത് കൂടി വരുന്നുണ്ട്. മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളിൽ വിഷാദരോഗത്തെ തോൽപ്പിക്കാനുള്ള ക്യാമ്പയിനുകൾ സജീവമായി വരേണ്ടതുണ്ട്. മുതിർന്നവരുടെ, 60 വയസ്സിൽ കൂടുതലുള്ളവരുടെ ആരോഗ്യകാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംവിധാനങ്ങൾ, കുടുംബശ്രീ ഉൾപ്പെടെയുള്ള താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ട് ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കണ്ട ഈ പൊട്ടാൻ പോകുന്ന ടൈം ബോംബ് ഏത് നിമിഷവും പൊട്ടിയേക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് പോയേക്കാം.
1: ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്.
0: നന്ദി.
2: വിഷാദരോഗവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മോഹൻ റോയ്. സ്റ്റുഡിയോയിൽ സിവിൽ ജിഹാൻ. സാങ്കേതിക സഹായം സന്തോഷ് തിരുമല, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഷെർലി, അനന്തു മൈലച്ചൽ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, കവരത്തി 1152 കിലോഹെർട്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാഹെർട്സ്, കായംകുളം എഫ് എം 100.1 മെഗാഹെർട്സ്, പത്തനംതിട്ട എഫ് എം 101 മെഗാഹെർട്സ്. സമയം 12 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് രമേശൻ നായർ വരികൾ എഴുതി ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് എസ് ജാനകി പാടിയതാണ് ആദ്യ ഗാനം. ചിത്രം മയിൽപ്പീലിക്കാവ്.

കൈതപ്രം വരികൾ എഴുതി എസ് പി വെങ്കടേഷ്, ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണിനി. ചിത്രം കുങ്കുമച്ചപ്പ.

ആകാശവാണി പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ബിജോ എം നായർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. നെയ്യാറ്റിൻകര പുരുഷോത്തമനാണ് സംഗീതം. ആദ്യ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് രാധാകൃഷ്ണൻ പെണ്ണുക്കര. ശ്യാമസാഗരങ്ങളേഴും സാദരം തൊഴുന്നു മുന്നിൽ എന്നാരംഭിക്കുന്നു.

രാധാകൃഷ്ണൻ പെണ്ണുകര, സുനിൽ വിഷം നൂറനാട് എന്നിവർ വരികൾ എഴുതി നെയ്യാറ്റിൻകര പുരുഷോത്തമൻ സംഗീതം പകർന്ന് ബിജോ എം നായർ പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. ജോലിയിൽ ഒരു വളർച്ച ആഗ്രഹിക്കുന്നുണ്ടോ? പുതിയ സാങ്കേതിക വിദ്യകളും തൊഴിൽപരമായ കഴിവുകളും ഓൺലൈനിലൂടെ നേടാം. കമ്പ്യൂട്ടർ കോഡിംഗ്, ഡേറ്റാ സയൻസ്, സോഫ്റ്റ് സ്കിൽസ് തുടങ്ങിയ കോഴ്സുകൾക്ക് പണം മുടക്കേണ്ടതില്ല. സമയം കണ്ടെത്തി NPTELന്റെ സൗജന്യ ഓൺലൈൻ കോഴ്സുകളിൽ ചേരുക. നിങ്ങളുടെ പ്രൊഫൈൽ മെച്ചപ്പെടുത്തുക. മികച്ച തൊഴിൽ സാധ്യതകൾക്കായി ഇന്ന് തന്നെ ഡിജിറ്റലായി പഠനം ആരംഭിക്കൂ.
1: ഇപ്പോൾ സമയം 12:59:57. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 ദിവസം നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള PSCയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഇന്തോനേഷ്യയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2018 ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ മുന്നോട്ടുവച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തെ സന്ദർശനം കൂടുതൽ ദൃഢമാക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ മോദി അറിയിച്ചു. സന്ദർശന വേളയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുമെന്നും ശ്രീ മോദി അറിയിച്ചു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസം നീളുന്ന പരിപാടി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയമാണ് സംഘടിപ്പിക്കുന്നത്. ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: രാവിലെ വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് പ്രതിനിധികളുടെ പരിചയപ്പെടുത്തലും

0: മേധാവികളുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ തുടക്കം. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും രണ്ടു ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേരള പി എസ് സിയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പി എസ് സിയുടെ വിശ്വാസ്യത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്ന് മാഫിയയെ തകർക്കാൻ ആയതായും പോലീസിനെ ആക്രമിക്കുന്ന മയക്കുമരുന്ന് ലോബിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ മാറ്റങ്ങളുണ്ടായതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറേണ്ടതുണ്ടെന്നും അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും മന്ത്രി പറഞ്ഞു.
1: ഒരു ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാവട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് പലപ്പോഴും ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലെ കുട്ടികളുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അങ്ങനെ മത്സരിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന വിധം നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്.
0: നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ചെന്താമര പ്രതിയായ രണ്ടാമത്തെ കൊലക്കേസാണ് ഇത്. നെന്മാറ തിരുത്തമ്പാടം ബോയൻ ഉന്നതിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് കേസ്. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും കോട്ടയത്ത് നടന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പിന്റെ ചർച്ച ആരംഭിച്ചു. തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ലേബർ കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച. വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണ എറണാകുളത്തെത്തി കമ്പനി അധികൃതരുമായി നേരിട്ട ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: റോഡ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന 7 തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി യാഷ്വാൻ 5 പുതുജീവനേകും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 10:30 കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ബന്ധുക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് 2 കരൾ, ഹൃദയവാൽവ്, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തത്. 1 കോഴിക്കോട്ടുള്ള രോഗിക്ക് നൽകും. സമയബന്ധിതമായി അവയവം എത്തിക്കുന്നതിനായി തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് റോഡ് മാർഗം പോകുന്ന ആംബുലൻസിന് പോലീസ് പ്രത്യേക ഗ്രീൻ കോറിഡോർ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. മറ്റ് അവയവങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആശുപത്രികളിലാണ് എത്തിക്കുന്നത്. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ നടത്തിയ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി 1 ജില്ലയിൽ 850 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും 500,000 രൂപയിലധികം പിഴ ഈടാക്കി. ഷിഗല്ല ബാക്ടീരിയ വ്യാപനം തടയുന്നതിന് ഭക്ഷ്യസംരംഭങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു.
0: കഴിഞ്ഞ വർഷത്തെ പുലിക്കളിക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാത്ത സംഭവത്തിൽ ഇടപെട്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന് വീഴ്ച സംഭവിച്ചതാണ് തുക തടസ്സപ്പെടാൻ കാരണമായതെന്ന് വിവിധ പുലിക്കളി സംഘങ്ങളുമായുള്ള യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെയും പ്രതിനിധികളിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപി വിശദീകരണം തേടി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോയെ 3 2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: തോൽക്കാൻ മനസ്സില്ലാത്ത 2 അരയും തലയും മുറുക്കി ആസ്ട്രക്കയിൽ പൊരുതിയപ്പോൾ കാൽപന്ത് ലോകം ശ്വാസം അടക്കി പിടിച്ചു. 2 ഒരു ചുവപ്പുകാർഡുമൊക്കെയായി ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ വിജയിച്ച് ഇംഗ്ലണ്ട് ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. 10 പേരുമായി ചുരുങ്ങിയിട്ടും ആതിഥേയരായ മെക്സിക്കോയെ 2 3 വീഴ്ത്തിയാണ്

0: മുൻ ലോക ചാമ്പ്യന്മാരുടെ മുന്നേറ്റം. മെക്സിക്കോയുടെ ആധിപത്യം കണ്ട മത്സരത്തിൽ കളിയുടെ ഗതിക്ക് വിപരീതമായാണ് ഇംഗ്ലണ്ട് ആദ്യ പകുതിയിൽ ലീഡ് പിടിച്ചെടുത്തത്. വിജയദാഹവുമായി പൊരുതിക്കളിച്ച മെക്സിക്കോയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് 98 സെക്കൻഡിനിടെയാണ് ഇംഗ്ലണ്ട് തുടരെ തുടരെ ഗോളുകൾ അടിച്ചു കയറ്റിയത്.
1: അതേസമയം ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിന് പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് നേടി. 64 റൺസ് നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫീബി ലിച്ച്ഫീൽഡ് 48 റൺസ് നേടി. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്രായ്, ട്രസ്റ്റി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 434 പോയിന്റ് ഉയർന്ന് 78,198 നിഫ്റ്റി 139 പോയിന്റ് നേട്ടത്തിൽ 24,410 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ താഴ്ന്ന 1,07,520 ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 13,440 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 ദിവസം നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള PSC ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി ഇപ്പോൾ പ്രകാശധാര.
3: ലോക ജന്തുജന്യ രോഗ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു.
4: ഇന്ന് July 6 ലോക സൂണോസിസ് ദിനം. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. സൂണോസിസ് ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു ശാസ്ത്രീയ പദം മാത്രമായി തോന്നിയേക്കും. എന്നാൽ ഈ വിഷയം നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരനും പ്രത്യേകിച്ച് കർഷകർ, കന്നുകാലികളുമായി അടുത്തിടപഴകുന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടവർ, വനമേഖലയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നവർ, വളർത്തുമൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവർ, മത്സ്യത്തൊഴിലാളികൾ എന്നിവർക്കൊക്കെ ഒരുപോലെ ബാധകമായ ഒന്നാണ്. കാരണം ഈ രോഗങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തോട് അത്രയേറെ ഇടകലർന്നു നിൽക്കുന്നവയാണ്. 1885 July 6 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ ആദ്യമായി പേവിഷബാധയ്ക്കുള്ള വാക്സിൻ വിജയകരമായി ജോസഫ് മെർ എന്ന ബാലനിൽ പ്രയോഗിച്ചത്. ആ ചരിത്ര മുഹൂർത്തത്തിന്റെ ഓർമ്മയ്ക്കായാണ് July 6 ലോക സൂണോസിസ് ദിനമായി ആചരിക്കുന്നത്. സൂണോസിസ് എന്ന പദം ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. സൂൺ എന്നാൽ മൃഗമെന്നും നോസിസ് എന്നാൽ രോഗമെന്നും അർത്ഥം. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് സ്വാഭാവികമായി പകരുന്ന രോഗങ്ങളെയാണ് ജന്തുജന്യ രോഗങ്ങൾ അഥവാ സൂണോസിസ് എന്ന് വിളിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം മനുഷ്യരെ ബാധിക്കുന്ന സാംക്രമിക രോഗങ്ങളിൽ 60% ജന്തുജന്യ രോഗങ്ങളാണ്. കൂടാതെ കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളിൽ കണ്ടെത്തിയ പുതിയ സാംക്രമിക രോഗങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും ഉറവിടം മൃഗങ്ങളാണ്. സാധാരണയായി കാണപ്പെടുന്ന എലിപ്പനി മുതൽ പേവിഷബാധ, നിപ്പ, പക്ഷിപ്പനി തുടങ്ങിയ ഗുരുതര രോഗങ്ങൾ വരെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇന്ന് ലോകമെമ്പാടും ജന്തുജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായി നാം കാണുന്നു.

നിപ്പ, കോവിഡ്, പക്ഷിപ്പനി, എംപോക്സ് തുടങ്ങിയ രോഗങ്ങൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഇതിന്റെ ഗൗരവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരം രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ഇതിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. നഗരവൽക്കരണവും ജനസംഖ്യാ വർധനവും ആണ് ഇതിൽ ആദ്യം പറയേണ്ടത്. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ധാരാളം വീടുകളും വ്യവസായ സ്ഥാപനങ്ങളും മറ്റു കെട്ടിടങ്ങളും നിർമ്മിക്കപ്പെടുന്നു. ഇതിനായി പലപ്പോഴും വനപ്രദേശങ്ങളും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള അകലം കുറയുന്നു. മുമ്പ് വനങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന പല ജീവികളും മനുഷ്യവാസ മേഖലകളിലേക്ക് എത്താൻ തുടങ്ങുന്നു. ഇതോടെ മൃഗങ്ങളിൽ ഉണ്ടായിരുന്ന രോഗാണുക്കൾ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. നിപ്പ വൈറസിന്റെ കാര്യത്തിൽ ഫലബുക്കുകളായ വവ്വാലുകളും മനുഷ്യരും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിച്ചത് ഇത്തരം പരിസ്ഥിതി മാറ്റങ്ങൾ കാരണമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി വലിയ തോതിലുള്ള മൃഗസംരക്ഷണ ഫാമുകൾ വ്യാപകമായിട്ടുണ്ട്. ഒരേ സ്ഥലത്ത് ധാരാളം മൃഗങ്ങളെ വളർത്തുമ്പോൾ രോഗങ്ങൾ അതിവേഗം പടരാൻ സാധ്യത കൂടുതലാണ്. കോഴി ഫാമുകളിലും പന്നി ഫാമുകളിലും രോഗവ്യാപനം ഉണ്ടായാൽ അത് മനുഷ്യരിലേക്കും പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ ആധുനിക മൃഗസംരക്ഷണ രീതികൾ രോഗനിയന്ത്രണത്തിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ആഗോള യാത്രകളും വ്യാപാരവും വർദ്ധിച്ചത് മറ്റൊരു വലിയ കാരണമാണ്. ഇന്ന് ലോകമൊരു ചെറിയ ഗ്രാമം പോലെ മാറിയിരിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഒരാൾക്ക് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഇതേ വേഗതയിൽ രോഗാണുക്കൾക്കും സഞ്ചരിക്കാൻ കഴിയുന്നു. രോഗബാധിതരായ മനുഷ്യരോ മൃഗങ്ങളോ അല്ലെങ്കിൽ മലിനമായ ഉൽപ്പന്നങ്ങളോ രാജ്യങ്ങൾക്കിടയിൽ സഞ്ചരിക്കുമ്പോൾ രോഗങ്ങൾ പുതിയ പ്രദേശങ്ങളിലേക്ക് എത്തുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു രോഗം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യം ഇന്ന് സാധാരണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് കാലാവസ്ഥാ വ്യതിയാനം. താപനില വർദ്ധിക്കുന്നതും മഴയുടെ രീതികളിൽ മാറ്റം വരുന്നതും കൊതുക്, ഈച്ച, ചെള്ള് തുടങ്ങിയ രോഗവാഹകരുടെ വളർച്ചയ്ക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു. മുമ്പ് കാണാത്ത പ്രദേശങ്ങളിൽ പോലും ഇത്തരം ജീവികൾ വ്യാപിക്കുകയും രോഗങ്ങൾ പുതിയ സ്ഥലങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. മറ്റൊന്ന് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നതാണ്. മനുഷ്യരിലും മൃഗങ്ങളിലുമായി ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം രോഗാണുക്കളെ കൂടുതൽ ശക്തരാക്കുന്നു. മരുന്നുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള രോഗാണുക്കൾ രൂപപ്പെടുമ്പോൾ അവയെ നിയന്ത്രിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകുന്നു. ഇത് രോഗചികിത്സ സങ്കീർണമാക്കുന്നതോടൊപ്പം രോഗവ്യാപന സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ലോകാരോഗ്യ സംഘടന ഇന്ന് ഇതിനെ ഒരു പ്രധാന ആഗോള ആരോഗ്യ ഭീഷണിയായാണ് കണക്കാക്കുന്നത്. മനുഷ്യന്റെ ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. വളർത്തുമൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത്, വന്യമൃഗങ്ങളുമായുള്ള സമ്പർക്കം കൂടുന്നത്, കാടുകളിലേക്കുള്ള വിനോദ സഞ്ചാര പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നത് എന്നിവയും രോഗവ്യാപന സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ്. അതുപോലെ മാലിന്യ സംസ്കരണത്തിലെ പോരായ്മകളും ശുചിത്വക്കുറവും എലികൾ, ഈച്ചകൾ, കൊതുകുകൾ തുടങ്ങിയ രോഗവാഹകരുടെ വർദ്ധനവിന് കാരണമാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ജന്തുജന്യ രോഗങ്ങളുടെ വർദ്ധനവ് ഒരു കാരണത്തിന്റെ മാത്രം ഫലമല്ല. അതുകൊണ്ട് തന്നെ ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കണമെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യം മാത്രമല്ല മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം ഒരുപോലെ സംരക്ഷിക്കുന്ന സമഗ്രമായ സമീപനം ആവശ്യമാണ്. ഇനി രോഗങ്ങൾ എങ്ങനെയാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് എന്ന് നോക്കാം. എല്ലാ രോഗങ്ങളും ഒരേ രീതിയിലല്ല പകരുന്നത്. ചിലത് നേരിട്ട് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്താം. മറ്റു ചിലതാകട്ടെ വെള്ളം, ഭക്ഷണം, വായു അല്ലെങ്കിൽ രോഗവാഹകരായ ചെറുജീവികൾ എന്നിവയുടെ സഹായത്തോടെയാണ് പകരുന്നത്. അതിനാൽ രോഗവ്യാപന മാർഗങ്ങളെ കുറിച്ച് അറിയുന്നത് പ്രതിരോധത്തിന്റെ ആദ്യ പടിയാണ്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ പ്രധാനമായും രോഗബാധിതമായ മൃഗങ്ങളുടെ രക്തം, ഉമിനീർ, മൂത്രം, വിസർജ്യങ്ങൾ എന്നിവയുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ത്വക്കിലെ ചെറിയ മുറിവുകളിലൂടെയും രോഗാണുക്കൾ ശരീരത്തിനുള്ളിലേക്ക് കടക്കാം. എലിപ്പനി, ബ്രൂസെല്ലോസിസ് തുടങ്ങിയ രോഗങ്ങൾ ഇത്തരത്തിൽ പകരുന്നവയാണ്. കണ്ണ്, മൂക്ക്, വായ തുടങ്ങിയ മൃദുചർമ്മ ഭാഗങ്ങളിലൂടെയും രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ടാണ് രോഗബാധിതമായ മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ നിർബന്ധമാക്കുന്നത്. ഇതുകൂടാതെ മൃഗങ്ങളുടെ കടിയോ മാന്തലോ വഴിയും രോഗാണുക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇതിൽ ഏറ്റവും സുപരിചിതമായ ഉദാഹരണം പേവിഷബാധയാണ്. രോഗബാധിതമായ നായ, പൂച്ച തുടങ്ങിയ മൃഗങ്ങളുടെ കടിയിലൂടെ വൈറസ്

0: മനുഷ്യശരീരത്തിലേക്ക് പ്രവേശിക്കുകയും സമയബന്ധിത ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവൻ പോലും അപകടത്തിലാക്കുകയും ചെയ്യുന്നു. നാം കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ചിലപ്പോൾ രോഗവ്യാപനത്തിന് കാരണമാകാം. ശുദ്ധീകരിക്കാത്ത പാൽ, ശരിയായി പാകം ചെയ്യാത്ത മാംസം, മത്സ്യം, മലിനജലം എന്നിവയിലൂടെ നിരവധി രോഗാണുക്കൾ മനുഷ്യരിലേക്ക് എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷ ജന്തുജന്യ രോഗപ്രതിരോധത്തിലെ പ്രധാന ഘടകമാണ്. കൊതുക്, ഈച്ച, ചെള്ള്, പാറ്റ തുടങ്ങിയ ചെറുജീവികളും പല രോഗങ്ങളുടെയും വാഹകരാണ്. ഇവ ഒരു രോഗബാധിത ജീവിയിൽ നിന്ന് രോഗാണുക്കളെ സ്വീകരിച്ച് മറ്റൊരു ജീവിയിലേക്ക് എത്തിക്കുന്നു. ഉദാഹരണത്തിന്, ചില ബാക്ടീരിയകളും വൈറസുകളും ചെള്ളുകളുടെയും കൊതുകുകളുടെയും സഹായത്തോടെയാണ് മനുഷ്യരിലേക്ക് എത്തുന്നത്. അതിനാൽ രോഗവാഹക നിയന്ത്രണം ജന്തുജന്യ രോഗ നിയന്ത്രണത്തിന്റെ പ്രധാന ഭാഗമാണ്. ഇനി ചില രോഗാണുക്കൾ വായുവിൽ കലർന്ന സൂക്ഷ്മ കണികകളിലൂടെ പകരാം. രോഗബാധിതമായ മൃഗങ്ങളുടെ സ്രവങ്ങളിലൂടെയോ വിസർജ്യങ്ങളിലൂടെയോ പുറത്തു വരുന്ന അണുക്കൾ വായുവിലൂടെ മറ്റുള്ളവരിലേക്ക് എത്താം. അടച്ചിട്ട ഇടങ്ങളിൽ ഇത്തരം രോഗവ്യാപന സാധ്യത കൂടുതലാണ്. അതിനാൽ നല്ല വായു സഞ്ചാരവും ശുചിത്വവും വളരെ പ്രധാനമാണ്. മണ്ണ്, പൊടി, മലിനമായ പരിസരം എന്നിവയും ചില രോഗങ്ങളുടെ ഉറവിടമാകാറുണ്ട്. മൃഗങ്ങളുടെ വിസർജ്യങ്ങളാൽ മലിനമായ മണ്ണിലോ ജലാശയങ്ങളിലോ രോഗാണുക്കൾ ദീർഘകാലം നിലനിൽക്കും. പിന്നീട് മനുഷ്യർ അവയുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ രോഗബാധ ഉണ്ടാകാം. അപൂർവമായെങ്കിലും ചില ജന്തുജന്യ രോഗങ്ങൾ ഗർഭകാലത്ത് മാതാവിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാൻ കഴിയും. ടോക്സോപ്ലാസ്മോസിസ് പോലുള്ള രോഗങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അതുകൊണ്ട് ഗർഭിണികൾക്ക് പ്രത്യേക മുൻകരുതലുകളും ആവശ്യമാണ്. ഒരു രോഗം എങ്ങനെ പകരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ വ്യാപനം തടയാൻ നമുക്ക് കഴിയുന്നത്. രോഗാണു, അതിന്റെ ഉറവിടം, പകരുന്ന മാർഗം, രോഗം സ്വീകരിക്കുന്ന വ്യക്തി, ഈ ശൃംഖലയിൽ ഏതെങ്കിലും ഒരു കണ്ണി തകർക്കാൻ കഴിഞ്ഞാൽ രോഗവ്യാപനം തടയാൻ കഴിയും. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ എങ്ങനെ പകരുന്നു എന്ന അറിവ് ചികിത്സയേക്കാൾ പ്രധാനപ്പെട്ട പ്രതിരോധ ആയുധമാണെന്ന് പറയാം. ഈ ലോക ജന്തുജന്യ രോഗദിനത്തിൽ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുമെന്ന യാഥാർത്ഥ്യം നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മിക്കാം.
1: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6-ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ബുധനാഴ്ച വരെയുള്ള ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ അവസാന പാദത്തിൽ ശ്രീ മോദി ന്യൂസിലൻഡിലെ ഓക്ലൻഡ് സന്ദർശിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയായി. കാർഷിക ഗ്രാമീണ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് സഹകരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗം അസമിലെ ഗുവാഹത്തിയിൽ ഇന്നും നാളെയുമായി നടക്കും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്.

0: പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്നും നാളെയും പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളിലേക്ക്.
1: പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന് വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ഈ മാസം 14-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ബീഹാറിലെ ബംഗിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നീ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഈ മാസം 13 വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക. ജൂലൈ 30-നാണ് വോട്ടെടുപ്പ്. നീറ്റ് യു ജി പരീക്ഷയുടെ ഫീസ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള കാലാവധി നാളെ അവസാനിക്കും. ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചവർക്ക് ഫീസ് തിരിച്ചു നൽകി തുടങ്ങിയതായി NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് 3-ന് നടന്ന പരീക്ഷ റദ്ദാക്കിയതോടെയാണ് ഫീസ് റീഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനതല പ്ലസ് 1 പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള PSC ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭാരതീയ ജനസംഘ് സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്ന് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ശ്യാമപ്രസാദ് മുഖർജിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഇറാനിൽ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ച ഇന്ത്യൻ സർക്കാരിന് നന്ദി അറിയിച്ച് ഇറാൻ എംബസി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ പ്രതിഫലനമാണിതെന്ന് ഇറാൻ പ്രതികരിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9-ാം സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. പരിപാടി മറ്റന്നാൾ സമാപിക്കും. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ USA ബെൽജിയവുമായി ഏറ്റുമുട്ടും. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ മറികടന്ന നോർവേ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. 1-2 നോർവേയുടെ ജയം. അതിനിടെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കഴിഞ്ഞ 1.5 ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സിയിൽ കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ സ്വന്തം ചുമലിലേറ്റിയ ഐതിഹാസിക യാത്രയ്ക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. 2010 മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അമേരിക്കയ്ക്കെതിരെ കളിച്ചുകൊണ്ടാണ് നെയ്മർ ബ്രസീലിനായി അരങ്ങേറ്റം കുറിച്ചത്. 16 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ അതേ മൈതാനത്ത് വെച്ച് തന്നെ തന്റെ മഞ്ഞക്കുപ്പായത്തിലെ കരിയർ താരം അവസാനിപ്പിക്കുകയാണ്. പെലെയുടെ റെക്കോർഡ് മറികടന്ന് ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന പുരുഷ താരമെന്ന ഖ്യാതി നെയ്മർക്ക് സ്വന്തമാണ്. ആകെ 129 മത്സരങ്ങൾ, 80 ഗോളുകൾ, 4 ലോകകപ്പുകളിലും സാന്നിധ്യമായി. ബ്രസീലിയൻ ദേശീയ ടീമിനൊപ്പമുള്ള നെയ്മറുടെ കഥ ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഫുട്ബോൾ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്നും

0: സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കും.
1: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 539 പോയിന്റ് ഉയർന്ന് 78,303, നിഫ്റ്റി 159 പോയിന്റ് നേട്ടത്തിൽ 24,430, വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,07,520 രൂപയും ഗ്രാമിന് 13,440 രൂപയുമാണ് ഇന്നത്തെ വില. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ മരണസംഖ്യ 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000-ലധികം പേരെയാണ് കാണാതായത്. 80 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5 സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി, സമയം 1:00.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാൻ ഇപ്പോൾ മുതൽ 2 മണിവരെ ആകാശവാണിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. ഇന്ന് ഗാനസലാപത്തിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി കൂടെ ചേരുന്നു എൻ ജെ ജോഷിലാൽ.
1: ഗാനസലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഗാനസലാപത്തിലെ ആദ്യത്തെ അതിഥി ആരാണ് എന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം, ഗാനസലാപത്തിലേക്ക് സ്വാഗതം.
2: ടിവി മുഹമ്മദ് വടക്കേവാവനൂർ.
1: മിക്കവാറും സ്ഥിരമായി കേൾക്കുന്ന ഒരു പേരാണല്ലോ പി വി വടക്കേവാവനൂർ. വടക്കേവാവനൂർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്?
2: പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി അടുത്തായിട്ട് വരും.
1: പാലക്കാട് പട്ടാമ്പിക്ക് അടുത്തല്ലേ? ശരി.
2: പാലക്കാടിന്റെ 16 അറ്റായിട്ട്
1: വരും. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം?
2: ഇന്ന് നല്ല വിശേഷങ്ങൾ, ഇന്ന് മഴ ഒന്നുമില്ല, ഇന്ന് നല്ല വെയിലാണ്, അതിനനുസരിച്ച് ഞങ്ങൾക്ക് നല്ല ചൂടുണ്ട്.
1: മഴയും ചൂടുമാണല്ലേ നമ്മുടെ വിശേഷം.
2: അതാണ് പ്രധാന വിശേഷം. യൂണിഫോമിന്റെ വർക്കിലായിരുന്നു, അതുകൊണ്ടൊന്നും വിളിച്ചാലൊന്നും
1: വർക്കിലായിരുന്നു.
2: യൂണിഫോം
1: നമ്മൾ കഴിഞ്ഞ ഗാനസല്ലാപത്തിൽ ഇതേപോലെ നമ്മുടെ ടൈലറിംഗ് തൊഴിൽ ചെയ്യുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ വിളിച്ചിരുന്നു. അവർക്ക് ഇപ്പോൾ നല്ല പണിയാണ് എന്ന് പറഞ്ഞു. യൂണിഫോമിന്റെ വർക്ക് തീർന്നില്ലേ? ഇപ്പൊ ജൂലൈ മാസം ആയില്ലേ? അതിന്റെ ജോലി ഉണ്ടല്ലേ. ശരി ശരി. ഇന്നെങ്ങനെ ഇപ്പൊ കടയിലാണോ അതോ വീട്ടിൽ വന്നോ? ഒരുമിച്ച് തന്നെയാണ്. അത് ശരി. ഞാൻ

0: ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ബി ഡി കുഞ്ഞമ്മ എന്ന സിനിമയിലെ ഏകാന്തതയുടെ നാമങ്ങൾ മഞ്ഞിൽ മുങ്ങിയിരുന്നത്,
0: യേശുദാസും അമ്പിളിയും പാടിയ ഗാനം അല്ലേ? ആ, പൂവച്ചൽ ഖാദർ. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എ ടി ഉമർ സംഗീതം നൽകിയ ഗാനം. അധികം ആരും ആവശ്യപ്പെടാത്തൊരു ഗാനമാണല്ലോ ഇത്. എന്താണ് ഈ ഗാനം ഇഷ്ടപ്പെടാൻ കാരണം?
1: അത് നമ്മൾ കേൾക്കാത്ത ഗാനങ്ങൾ ഇഷ്ടപ്പെടുക, അധികം വരാത്ത ഗാനങ്ങൾ ചോദിക്കുക, നമുക്ക് കേൾക്കുക, ആസ്വദിക്കുക.
0: നമ്മൾ കേൾക്കാത്ത ഗാനങ്ങൾ തിരഞ്ഞു പിടിച്ച് ആകാശവാണിയിലൂടെ നമ്മൾ കേൾപ്പിക്കുന്നു അല്ലേ? ശരി ശരി, നല്ല കാര്യം. കാര്യം ഒത്തിരി നാളെ ഈ ഗാനമൊക്കെ കേട്ടിട്ട്. ആ, നല്ല പാട്ടാണ്, നല്ല പാട്ടാണ്. എ ടി ഉമറിന്റെ നല്ല ഒരു ഗാനമാണല്ലോ. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഗാനം?
1: നമ്മുടെ അനീഷ് കൊല്ലമ്പടി, മധുസ് തിരുവല്ലൂര്, പിന്നെ വേണുഗോപാൽ കിടങ്ങറ, ചാത്തന്നൂര്, പിന്നെ കെട്ടി മോനെ, വരരാജ, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: എല്ലാവർക്കും, എല്ലാവരും നമ്മുടെ ആകാശവാണി സുഹൃത്തുക്കളാണല്ലോ അല്ലേ?
1: ജോസഫ് കിടങ്ങറ.
0: ശരി, അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ. ശരി എന്നാൽ. ഓ, അത് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി എന്നാൽ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ.
2: ആ, പേര് പറയൂ.
3: എന്റെ പേര് പ്രീതി ജോസഫ് എന്നാണ്. ഞാൻ പിന്നെ ചങ്ങനാശ്ശേരി എന്നാണ് വിളിക്കുന്നത്.
2: ഏത് ഗാനമാണ്?
3: രണ്ടു മൂന്ന് ദിവസം ട്രൈ ചെയ്തിട്ട്.
2: ശരി ശരി, നമുക്ക് അതിന്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: ഞാനേ പിന്നെ മീശമാധവനില്ലേ, ആ ദിലീപിന്റെ ആ പാട്ടില്ലേ,
2: ഏത് പാട്ടാണ്?
3: എന്റെ
2: എല്ലാം എല്ലാം അല്ലേ?
3: അത്
2: തന്നെ ഓർത്തിരുന്ന
3: സാറിന്റെ ശബ്ദം എന്നും ഞാൻ കേൾക്കും. ഞാൻ റേഡിയോ സ്ഥിരം കേൾക്കുന്ന ഒരു വ്യക്തിയാണ്.
2: എനിക്ക്
3: രണ്ട് മക്കളാണ്. പിന്നെ രണ്ട്, ഒന്ന് ബി എഡ് കഴിഞ്ഞു, ഒന്ന് ബി കോം. ബി എഡിന് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു, 96.6 മാർക്ക് ഉണ്ടായിരുന്നു.
2: നല്ല കാര്യം.
3: അതിനിപ്പം ജോലിയുടെ കാര്യത്തിന് നോക്കി. അവനും കേൾക്കും ഞാനും കേൾക്കും. ഞാൻ അന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ നീ കൂടെ വിളിക്കട, അന്നേരം നമുക്ക് കിട്ടത്തുള്ളെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷക്കാരാണ്.
2: രണ്ടുപേരും അങ്ങനെ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. ഏതായാലും കിട്ടിയല്ലോ, സന്തോഷമായല്ലോ അല്ലേ?
3: ഭയങ്കര സന്തോഷമായി സാറേ. ആദ്യമായിട്ട് കിട്ടുന്ന റേഡിയോ ഇവിടെ ഞാൻ കുഞ്ഞിലെ വിട്ട് കേൾക്കുന്നതാ.
2: ആദ്യമായിട്ടാണോ ഗാനശലാപത്തിലേക്ക് വിളിക്കുന്നത്?
3: ആദ്യമായിട്ട്
2: വിളിച്ചപ്പോ തന്നെ കിട്ടിയല്ലേ. ആ, വീട്ടില് വേറെ ആരെ? വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
3: എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 2 വർഷമായി. പുള്ളി സ്ഥിരം റേഡിയോയുടെ ആളായിരുന്നു. പിന്നെ എന്ത് പറയണമെന്ന് അറിയത്തില്ല. കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം.
2: നമുക്ക് നമ്മുടെ ഇപ്പൊ ഒരു നല്ലൊരു സുഹൃത്തിനോട് സംസാരിക്കും പോലെ സംസാരിച്ചാൽ മതിയല്ലോ. പക്ഷെ ഒരു പേടിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. അപ്പോ നമുക്ക് ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
3: എന്റെ രണ്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്.
2: പാട്ടെല്ലാം ഇഷ്ടമാണ്. ഈ പാട്ട് പ്രത്യേകം ഇഷ്ടമുണ്ടോ?
3: ഇഷ്ടമുണ്ട്.
2: ഫോൺ വിളിക്കാൻ പറഞ്ഞ ആൾ അവിടെ ഉണ്ടോ? ഉണ്ടല്ലേ.
4: ഹലോ.
2: ആ ഹലോ, പേരെന്താണ്?
4: എന്റെ പേര് ജിൻസൺ.
2: കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ?
4: ജിൻസൺ.
2: ജിൻസൺ അല്ലേ. എങ്ങനെയുണ്ട് പഠിത്തവും കാര്യങ്ങളൊക്കെ? ജോലി ശ്രമിക്കുന്നുണ്ടല്ലേ. ശരി, നടക്കട്ടെ. നമുക്ക് അടുത്ത തവണ വിളിക്കുമ്പോഴത്തേ ഒരു ജോലി കിട്ടിയ സന്തോഷം നമ്മളെ അറിയിക്കണം കേട്ടോ. എന്റെ പേര് ജോഷിലാൽ. കേൾക്കുമ്പോ പറയും. ശരി, അപ്പൊ നമുക്ക് അമ്മ ചോദിച്ചിരിക്കുന്ന ഗാനം മീശമാധവൻ എന്നുള്ള ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ എന്റെ എല്ലാം എല്ലാം അല്ലേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ആ ഗാനം തന്നെയാണോ ജെൻസനും കേൾക്കേണ്ടത്? തന്നെ. ആ പാട്ട് കേൾക്കാം. അപ്പോ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന്, യേശുദാസും സുജാതയും പാടിയ ഗാനം മീശമാധവൻ. ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് ഇനിയും വിളിക്കുക കേട്ടോ. ആദ്യമായി കിട്ടിയതാണെന്ന് പറഞ്ഞു, അതിന്റെ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ ഗാനം കേൾക്കാം.

0: അല്ലേ,
1: മാറിലേ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ.
0: കഴിച്ചടാ.

0: ഹലോ.
1: ആ
0: ആ
1: ഗാനസലാപത്തിലേക്ക്
0: സാറേ,
1: സ്വാഗതം.
0: ഞാൻ സ്വാഗതം സാറേ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ നിന്ന് വിളിക്കുക.
1: പേരെന്താണ്?
0: എൻ്റെ പേര് കനകമ്മ ഗോപാലകൃഷ്ണൻ.
1: പറഞ്ഞോളൂ.
0: എനിക്ക് വെട്ട വന്ന സിനിമയിലേക്ക് എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണ് വേണ്ടത്.
1: എം ജി ശ്രീകുമാർ പാടിയ ഏത് ഗാനമാണ്? മഴത്തുള്ളികൾ എന്ന് തുടങ്ങുന്ന ഗാനമാണോ?
0: അതെ അതെ അതെ അതെ.
1: നമ്മൾ ആദ്യമായിട്ടാണ് ഗാനശലാപത്തിലേക്ക് വിളിക്കുന്നത്. തന്നല്ലേ, പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് സംസാരിക്കാൻ തോന്നുന്നു അല്ലേ? ഞാനാണോ? ആ അത് ശരി, മറന്നുപോയി കേട്ടോ. ഒരുപാട് നമ്മൾ ഒത്തിരി ശ്രോതാക്കൾ വിളിക്കുന്നതല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ട്?
0: വീട്ടിൽ എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് മക്കളാണ്, മൂത്ത മോള് ജ്യോതി ലക്ഷ്മി, മോന്റെ പേര് മുകേഷ് കുമാർ.
1: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
0: അവര് മോളാണ് ഒരു സ്കൂളിലെ വണ്ടി ഓടിക്കുക, വാൻ ഓടിക്കുക. മോളനാണെങ്കിൽ ഒരു കടയിൽ നിൽക്കുക.
1: എവിടെ? ഇവിടെ തന്നെ
0: അല്ല, പാലായില്ല,
1: പാലായിലാണല്ലേ. അത് ശരി.
0: ഓക്കെ,
1: എല്ലാരും സുഖമായി കഴിയും.
0: മൂന്ന് മക്കളാണ്, മോൾക്ക് മൂന്ന് പേരാ. മൂത്തമോള് ഐശ്വര്യ ലക്ഷ്മി, അവളെ സന്നിധിന്റെ പരീക്ഷ എഴുതിയിട്ടിരിക്കുക.
1: ശരി.
0: രണ്ടാമത്തെ മോൻ ഐ പി എല്ലെ, മൂന്നാമത്തെ വേണിന്ന് പ്ലസ് വണ്ണിന് ചേർന്നിരുന്നു. മോനാണ് ഒരു മോൻ, ഉണ്ണിക്കുട്ടൻ.
1: ഓക്കെ ഓക്കെ, എല്ലാവരും സുഖമായി കഴിയുന്നു അല്ലേ. ഈ ഗാനം ആർക്കെങ്കിലും, നമ്മൾ സ്ഥിരം ചോദിക്കുന്ന പോലെ ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ ഗാനം?
0: എന്റെ മക്കൾക്കും കൊച്ചു മക്കൾക്കും എനിക്ക് എന്റെ ഹസ്ബൻഡിനും ഇവിടെ അയലത്തുള്ളവർക്ക് എല്ലാവർക്കും
1: എല്ലാവർക്കും. അപ്പോ അടുക്കള പണി കഴിഞ്ഞോ?
0: കഴിഞ്ഞു സാറേ.
1: ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അല്ലേ? നമുക്ക് പാട്ട് പാട്ട് കേട്ടിട്ടേ കഴിക്കുന്നുള്ളൂ അല്ലേ. പാട്ടിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അല്ലേ. ശരി, അപ്പോൾ നമുക്ക് ഏതായാലും, അപ്പോൾ നമുക്ക് ഈ കാത്തിരിപ്പ് നമുക്ക് താമസിപ്പിക്കണ്ട. ഗാനം കേട്ടാലോ? ശരി ശരി, അപ്പോൾ വിളിച്ചതിന് നന്ദി. ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട്, ഒരു 3 മാസമോ കഴിഞ്ഞിട്ട് വിളിച്ച് നമുക്ക്, പക്ഷെ നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്താണ് ഈ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം വിശേഷങ്ങൾ പങ്കുവെക്കേണ്ടി വരുന്നത് കേട്ടോ. അതെ, എൻ്റെ കാര്യം ധാരാളം ശ്രോതാക്കൾ കാത്തു നിൽക്കുകയല്ലേ എല്ലാവർക്കും. അതെ, അപ്പോൾ നമുക്ക് ഗാനം കേട്ടാലോ. ബി ആർ പ്രസാദിൻ്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം വെട്ടം.

0: பொறுப்பு மொத்தம் உன் மேல இருந்திருந்தாலும் உன் பக்கம் தாண்டி நிற்பேன்.
1: സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. അയ്യോ, നമ്മൾ ഹലോ,
3: നമസ്കാരം. അനീഷാണ്.
2: ആ,
3: അനീഷാണ്. മലപ്പുറം ജില്ലയിലെ അരീക്കോടിന് അടുത്ത് കൊല്ലമ്പടിയിൽ.
2: മലപ്പുറം ജില്ലയിൽ അനീഷ് അല്ലേ? എന്ത് ചെയ്യുന്നു അനീഷ്?
3: ഞാന് കിച്ചന്റെ വർക്കാണ് ഇപ്പോ.
2: ഇന്ന് വർക്കില്ലായിരുന്നോ?
3: ഇല്ല, ഇന്ന് ഇന്ന് അവിടെ പണിക്കാർക്കൊക്കെ വേറെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്ന് മൊത്തം ലീവാക്കി.
2: ആഹാ, പണിക്കാർക്ക് വേറെ പണിയുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ലീവ് ആകും അല്ലേ?
3: അർജന്റ് ആയിട്ട് കുറച്ച് ഇടവിടൊക്കെ പോവാനുള്ളത് കൊണ്ടേ അങ്ങനെ ലീവാക്കി.
2: ലീവ് കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് ചെയ്തു തീർക്കും അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട് അനീഷ്?
3: വീട്ടിലെ അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏട്ടിയമ്മ,
2: എല്ലാവരും ഒരുമിച്ച് തന്നെയാണോ അതോ?
3: അതെ അതെ, എല്ലാവരും ഒരുമിച്ചാണ്. കഴിഞ്ഞ മാസാണ് പുതിയ വീട് വെച്ച് മാറിയത്.
2: നല്ല കാര്യം.
3: വിഷുവിന്റെ രണ്ടു ദിവസം മുമ്പായിരുന്നു പോലെയാക്കിയത്.
2: അത് ശരി. പുതിയ വീട്ടില് താമസവും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് അല്ലേ? അപ്പൊ നമുക്ക് ഈ ഇപ്പോഴത്തെ ജോലി എങ്ങനെയാ, നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടാവുന്നുണ്ടോ?
3: കുഴപ്പമില്ല,
2: പോകുന്നുണ്ടല്ലേ. നിങ്ങളങ്ങനെ ഓർഡർ എടുത്ത് ചെയ്യുകയാണല്ലേ ഇത് പണി?
3: ശരി,
2: ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? ഏതാണ്?
3: എഴുതിയിട്ടുള്ള പാട്ട്. എം ഡി രാജേന്ദ്രൻ സാറിന് ഇന്നലെ പരിചയപ്പെടാനും പറ്റിയിട്ടുണ്ടായിരുന്നു. കരപ്പനങ്ങാടി വെച്ചിട്ട് അദ്ദേഹം ഒരു പുസ്തക പ്രകാശന ചടങ്ങില് വന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് പരിചയപ്പെടാനും അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. പിന്നെ ആകാശവാണിയില് ജോലി ചെയ്ത ഒരാളാണല്ലോ
2: ആകാശവാണിയിൽ. ഭാഗ്യമാണല്ലോ പരിചയപ്പെടാനും കഴിയുക എന്നുള്ളത്. എത്ര മികച്ച ഗാനങ്ങളാണ്
3: അദ്ദേഹം എഴുതിയ ഒരു വ്യക്തി. അതെ, സംഗീതമായിട്ട് അത്രയും ആഴത്തിലുള്ള ഒരു ബന്ധം വ്യക്തി എന്ന് നമുക്കൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ ഭാഗ്യമാണ്.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇതിന് ഈ ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് ജി ദേവരാജനാണ്, പാടിയത് യേശുദാസ്. അധികം കേൾക്കാറില്ല. അതെ അതെ, അധികം കേൾക്കാറില്ല. വളരെ അപൂർവം. ഇതെങ്ങനെ ഈ ഗാനം ഇഷ്ടപ്പെടാൻ ഒരു കാരണം എന്താണ്?
3: പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.
2: നേരത്തെ നമ്മുടെ ഒരു പ്രിയ ശ്രോതാവ് വിളിച്ചപ്പോഴും ഇതേപോലെ പറഞ്ഞു, നമുക്ക് അപൂർവമായി മാത്രം കേൾക്കുന്ന ചില
3: രഞ്ജിനിയൊക്കെ കത്ത് എഴുതുമ്പോ തന്നെ അധികം കേൾക്കാത്ത പാട്ടുകൾ തെരഞ്ഞുപിടിച്ചാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്.
2: തീർച്ചയായിട്ടും അങ്ങനെ ചോദിക്കും.

0: അപ്പോഴാണ് നമുക്കും അതൊന്ന് പ്രക്ഷേപണം ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലേ?
1: കാരണം ഒരുപാട് ഗാനങ്ങൾ ആകാശവാണിയിൽ നമ്മൾ ശ്രോതാക്കൾ കേൾക്കാത്ത ഗാനങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്.
0: അതെ അതെ,
1: അതൊക്കെ പൊടിയേറ്റി എടുത്ത് ആകാശവാണിക്ക് കേൾപ്പിക്കുക എന്ന് പറയുമ്പോൾ
0: എന്നാലും നമ്മൾ കൂടെ ഗാനങ്ങൾ കേൾപ്പിക്കാറുണ്ട്. നല്ല നല്ല ഗാനങ്ങൾ, നമ്മൾ അധികം കേൾക്കാത്ത ഗാനങ്ങളൊക്കെ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. ചിലപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇത് ഇഷ്ടമുള്ള ഒരാൾ കേൾക്കുന്നില്ലായിരിക്കാം, അങ്ങനെ സംഭവിക്കാറുണ്ട്. മനസ്സിലായില്ലേ?
1: പിന്നെ വേറൊരു അഭിപ്രായം എന്നുള്ളത്, ആകാശവാണിയുടെ ചലച്ചിത്രഗാന പരിപാടിയിൽ കാതലായിട്ടുള്ള മാറ്റം വേണം. കാരണം നമ്മളിപ്പോ പഴയ രീതി എന്താ, ചിത്രത്തിന്റെ പേര്, ഗാനരചന, അതുപോലത്തെ സംഗീതം, ഗായകൻ അല്ലെങ്കിൽ ഗായിക, ഈ പേര് അത് അനുബന്ധ വിവരങ്ങളായിട്ട് ഏത് വർഷം പുറത്തിറങ്ങി അല്ലെങ്കിൽ ഏത് ബാനറിൽ പുറത്തിറങ്ങി, സംവിധായകനാല് ഇത്തരം വിവരങ്ങളൊക്കെ പങ്കുവെച്ചുകയാണെങ്കിൽ വിനോദത്തോടൊപ്പം വിജ്ഞാനം കൂടി ഉണ്ടാവും.
0: അത് നമ്മൾ മിക്കവാറും നമ്മൾ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിൽ വേറൊരു കാര്യം, അധികം സമയം നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല ഗാനങ്ങളുടെയും അധികമായ വിവരങ്ങൾ നമ്മൾ പറയാത്തത്. പിന്നെ ചില വർഷങ്ങൾ നമ്മൾ പറയാറുണ്ട്, വർഷങ്ങൾ പറയാറുണ്ട്, അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറയാറുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രഗത്ഭരായ ആൾക്കാരുടെ ഓർമ്മ ദിനമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ഓർമ്മ ദിനത്തിനൊരു കുറിപ്പ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ പാട്ട് അവതരിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ആ ഗാനത്തിൻ്റെ പ്രത്യേകതയും നമ്മൾ പറയാറുണ്ട് കേട്ടോ. ആ അതൊക്കെ പറഞ്ഞു തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ചില ചലച്ചിത്ര ഗാനങ്ങളിൽ നമ്മൾ അതിൻ്റെ വിവരണം നമ്മൾ കൊടുക്കാറില്ല എന്ന് മാത്രം. മനസ്സിലായില്ലേ? ആ അങ്ങനെ ചെയ്യുന്നുണ്ട് ആകാശവാണി, അത് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും ഈ ഗാനം നമുക്ക് കേട്ടാലോ? എം ടി രാജേന്ദ്രൻ എഴുതി, ജി ദേവരാജന് ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം, ചിത്രം മോചനം. ഇനിയും വിളിക്കണം കേട്ടോ അനീഷ്. ആ ഇതുപോലെ നമ്മൾ പണിയൊക്കെ ഒന്ന് ഫ്രീ ആവുമ്പോൾ, ആ ജോലിയൊക്കെ ഒന്ന് ഫ്രീ ആവുമ്പോൾ ഒന്ന് വിളിക്കുക. വിളിച്ച് നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക്. ശരി, എന്നാലും വിളിച്ച ആ പറഞ്ഞോളൂ.
1: നമ്മളെ പ്രിയ സുഹൃത്തുക്കളുണ്ട്, നമ്മളെ ആദ്യം വിളിച്ച ബി മുഹമ്മദ് വടക്കേ വാവന്നൂര്, പിന്നെ ലങ്കേഷ് അഗസ്തികോട്, ലങ്കേഷ് ഏട്ടൻ, പിന്നെ രാജീവ് മരുത്തംകോട്, അങ്ങനെ കുറച്ച് പേര്, പിന്നെ മുഹമ്മദ് ഷെരീഫ് ദാപ്പ്, ശശി തൃക്കലങ്ങോട്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട്, പിന്നെ ഞാൻ അറിയുന്ന എന്നെ അറിയുന്ന എല്ലാവർക്കും, കാരണം ഒരുപാട് സുഹൃത്തുക്കൾ ആകാശവാണി വഴി കിട്ടിയിട്ടുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഗാനം സമർപ്പിക്കും. പിന്നെ തിരുവനന്തപുരം ആകാശവാണിയിലെ അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും സാറിന് പ്രത്യേകമായിട്ട് ഈ ഗാനം സമർപ്പിക്കും.
0: നന്ദി. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ?
1: തീർച്ചയായിട്ടും.
0: ശരി.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ, നമസ്കാരം സാറേ.
0: ആ നമസ്കാരം, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഞാൻ 2025 ഡിസംബർ
0: പിന്നെ
1: ഇപ്പോഴാണ് വിളിക്കുന്നത്.
0: ഇപ്പോഴും വിളിച്ചപ്പോ നമുക്ക് കിട്ടിയല്ലോ. അങ്ങയുടെ പേര് പറയൂ.
1: എന്റെ പേര് രാമചന്ദ്രൻ.
0: ആ പറഞ്ഞോളൂ, എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഞാൻ കോട്ടയം ജില്ലയിലെ വാഴൂർ എന്ന സ്ഥലത്തു നിന്ന്.
0: വാഴൂർ അല്ലേ?
1: അതെ. ഞാൻ ഈ പരിപാടികളിലെല്ലാം പങ്കെടുക്കാറുണ്ട്, എല്ലാം വിളിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. രഞ്ജനിയെ ഫോണിൻ, ഫോൺ ഔട്ട്, എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടുണ്ട്. എല്ലാം കിട്ടാറുമുണ്ട്.
0: രഞ്ജനിയിലേക്ക് കത്തുകളൊക്കെ അയക്കാറുണ്ടല്ലേ?
1: 55 വർഷത്തിന് മുന്നായിട്ട് റേഡിയോ ശ്രോതാവാ.
0: പറഞ്ഞോളൂ.
1: വീട്ടിലെ വലിയ അംഗമാ.
0: പറഞ്ഞോളൂ.
1: അതുകൊണ്ട് പാട്ടുകളും പരിപാടികളും എല്ലാം കേൾക്കുന്നത് വളരെ ഇഷ്ടമാണ്.
0: പിന്നെ നമുക്ക് റേഡിയോ റേഡിയോ പരിപാടികൾ കേട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ? അല്ലേ,
1: നമ്മൾക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല.
0: നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണത്. അല്ലേ,
1: റേഡിയോ ഒരെണ്ണം കേടായി കഴിയുമ്പോ അടുത്ത റേഡിയോ
0: അടുത്ത വാങ്ങിക്കും. ഇപ്പോ റേഡിയോ എന്ന് പറഞ്ഞ
1: ഒരു കാലഘട്ടമുണ്ട്.
0: അതെ, ഇപ്പൊ റേഡിയോ എന്ന ഉപകരണം മാത്രമല്ല, ഇപ്പൊ മൊബൈലിൽ നമുക്ക് കിട്ടും, ഡിടിഎച്ചിൽ കിട്ടും, അങ്ങനെ സാധ്യതകൾ കൂടുതലാണ്. അതല്ല, ലോകം മുഴുവനും ഇപ്പോൾ റേഡിയോ കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ?
1: എന്നാലും നമ്മൾ ഈ റേഡിയോയ്ക്ക് അകത്ത് കിട്ടുന്ന
0: റേഡിയോ എന്ന ഒരു ഉപകരണം പ്രവർത്തിക്കുന്ന പോലുള്ള സംതൃപ്തി നമുക്ക് മറ്റു ഉപകരണങ്ങളിൽ നമുക്ക് കിട്ടാറില്ല. അല്ലേ,
1: ഒരു ഉപകരണത്തിൽ നിന്നും കിട്ടില്ല. ആകാശവാണിയിൽ നിന്നുള്ള പരിപാടി പറ്റില്ല. എഫ്എം ചാനൽ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇത്രയും ഉണ്ടല്ലോ.
0: അതിനതിന്റേതായ പ്രത്യേകതകളുണ്ട്, നമുക്ക് നമ്മുടേതായ പ്രത്യേകതകൾ, അത്രേ ഉള്ളൂ. ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: തിരുവനന്തപുരം ആകാശവാണി എന്നുള്ള പരിപാടി.
0: അതെ അതെ. അപ്പൊ അങ്ങേക്ക് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? ശരി ശരി. ഇതിനിടയ്ക്ക് ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: ഞാൻ പഴയ ഒരു പടമാണ് ദൃക്സാക്ഷി എന്ന ചിത്രത്തില് ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ എന്ന് തുടങ്ങുന്ന ഗാനം
0: യേശുദാസ് പാടിയത് അല്ലേ?
1: അതെ,
0: ശ്രീകുമാരൻ തമ്പി എഴുതി, ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഗാനം. സിനിമ കണ്ടതാണോ? പിന്നെ നമുക്ക് അതിന് ഞാനൊരു സന്തോഷം അങ്ങോട്ടും പറയട്ടെ. കാര്യം താങ്കളെ പോലുള്ള റേഡിയോ സ്നേഹിക്കുന്ന ശ്രോതാക്കളോട് സല്ലപിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. റേഡിയോ സ്നേഹിക്കുന്ന റേഡിയോ ഗാൻ ചലച്ചിത്ര ഗാനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഇത്രയും ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്ത് സന്തോഷമാണെന്ന്
1: അറിയാം.
0: അല്ല, റേഡിയോ തന്നെ പുരോഗതിയുടെ ഒരു ഭാഗമാണല്ലോ. ഇല്ലേ, നമ്മുടെ പുരോഗമനത്തിന്റെ പാതയിലെ ഏറ്റവും മികച്ച സംഭാവനകളിൽ ഒന്ന് തന്നെയാണ് റേഡിയോ പ്രക്ഷേപണവും. അതെ അതെ. അപ്പൊ നമുക്ക് റേഡിയോ പഴയതാണ് എന്ന് കരുതി നമുക്ക് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. അതെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് പലപ്പോഴും അത് കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കേട്ട് കഴിയുമ്പോൾ

0: നമുക്കത് കേൾക്കാതിരിക്കാനും പറ്റില്ല. അത് തന്നെയാണ്,
1: അത് ഒഴിവാക്കാൻ പറ്റില്ല.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ ഗാനം അങ്ങ് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ശ്രോതാക്കൾക്കുമായി
0: സമർപ്പിക്കുന്നു. നല്ലൊരു ഗാനമാണ് കേട്ടോ, നല്ല അതെ ദക്ഷിണമൂർത്തി ഈണം പകർന്ന ഗാനം.
1: അപ്പൊ
0: നമുക്ക് പാട്ട് കേട്ടാലോ? അങ്ങയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാൻ അത് ചോദിച്ചില്ല, കുടുംബത്തിന്റെ കാര്യം ചോദിച്ചില്ല. വീട്ടിലാരൊക്കെ ഉണ്ട് അങ്ങയുടെ?
1: വീട്ടിന്റെ ഭാര്യ, ഒരു മോന്, പിന്നെ ഒരു മോളുണ്ട്, മോളെ വിവാഹം ചെയ്തയച്ചു.
0: അങ്ങനെ എല്ലാവരും സുഖമായി കഴിയുന്നു അല്ലേ?
1: ഇങ്ങനെ കഴിയുന്നു.
0: അങ്ങ് എന്തെങ്കിലും സർവീസിൽ വല്ലതായിരുന്നോ അങ്ങ്?
1: ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു.
0: ആ എവിടെയായിരുന്നു?
1: ഞാൻ ഈ ISM ഡിപ്പാർട്ട്മെന്റിലായിരുന്നു.
0: അത് ശരി. എത്ര വർഷം ഉണ്ടായിരുന്നു സാർ?
1: ആ
0: ദീർഘകാലം സേവനം അനുഷ്ഠിച്ച ആളാണല്ലോ അല്ലേ? നല്ല നല്ല നല്ല പരിചയ സമ്പത്തിന്റെ ഒരു ഉടമ കൂടിയാണ് അങ്ങ് അല്ലേ? നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ നമ്മളെപ്പോഴും പറയും പോലെ സമയപരിമിതി ഒരു നമ്മെ പലതിൽ നിന്നും പിൻവലിക്കുന്നുണ്ട്. നമുക്ക് പാട്ട് കേട്ടാലോ? ഇനിയും വിളിക്കണം കേട്ടോ, ഇനിയും വിളിച്ച് ഇതേപോലെ ഗാനങ്ങൾ ചോദിക്കണം. ശരി എന്നാൽ.

0: പാട്ട് വേണോ?
1: പിന്നെന്താ, പാട്ട് തരാമല്ലോ. അതിനു മുമ്പ് അവിടുത്തെ പുന്നമടയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ.
0: പുന്നമടയിലെ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ സാറേ.
1: ഓ, ഞാൻ ഇതിനിടയ്ക്ക് ഒരു ഞാനൊരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. വീട്ടിൽ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം ഇങ്ങനെ പരസ്യമായി പറയരുത് കേട്ടോ. പറഞ്ഞ മനസ്സിലായോ? ഞാൻ അതിൻ്റെ പറഞ്ഞതിൻ്റെ ഗൗരവം താങ്കൾക്ക് മനസ്സിലായോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആ, വീട്ടിൽ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാണ്, എൻ്റെ കൂടെ ആരുമില്ല, എങ്ങനെയൊക്കെയാണ്, ഞാൻ അനാരോഗ്യത്തിലാണ് എന്നൊന്നും റേഡിയോയിൽ കൂടെ പറയരുതെന്നല്ല, പരസ്യമായി ഇങ്ങനെ പറയരുത് കേട്ടോ. എല്ലാവരും കേൾക്കുന്ന എല്ലാവരും ഒരുപോലെ ഇത് ഉൾക്കൊണ്ടുവന്ന് വരത്തില്ല കേട്ടോ.
0: ആ,
1: ഇനി പറഞ്ഞോളൂ, വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ.
0: ഓ,
1: ആ പിന്നെ ശരി, നമുക്ക് പിന്നെ നമുക്കൊരു കൂട്ട റേഡിയോ ഉണ്ടല്ലോ ഇല്ലേ? ആ, പിന്നെന്താണ്? പിന്നെ നമ്മള് ചമ്പക്കുളം വള്ളംകളി കഴിഞ്ഞു, അതിന്റെ ആവേശം, ആവേശത്തിന്റെ അലയൊലി ഇതുവരെ അടങ്ങിയിട്ടില്ല അല്ലേ? ഇനിയും വരുന്നു, ഇനിയും അടുത്ത.
0: ഓ,
1: അയ്യോ, നമ്മുടെ ആ വിഷമമൊക്കെ ഇപ്പൊ മാറിയില്ലേ? അതെ അതെ,
0: നമുക്ക്
1: നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ അതിനൊരു ഫലം ഉണ്ടാകുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? പിന്നെ ഇതിപ്പോ നമുക്ക് ഇതുപോലൊരു സന്തോഷം വേറെ എന്താ വേണ്ടത് അല്ലേ? പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ വീട്ടില്? ആ, ഇനി പാട്ടൊക്കെ കേട്ടിട്ടേ കഴിക്കുന്നുള്ളൂ. ഓ, അപ്പോ അപ്പോ ശരി, അപ്പൊ ഏത് ഗാനമാണ് കേൾക്കേണ്ടത് അതും കൂടെ ഒന്ന് പറഞ്ഞോളൂ. ആ, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് അവിടെ അയല പൊരിച്ചതും കരിമീൻ വറുത്തതും ഉണ്ടോ അവിടെ? ഇതൊക്കെ ധാരാളം കിട്ടുന്ന സ്ഥലമാണല്ലോ പുന്നമട അല്ലേ? കരിമീൻ ധാരാളം കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പുന്നമട. അതെ അതെ, അതെ, കായലില് പ്രത്യേകം കരിമീൻ കൃഷിയും കൊഞ്ചി കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണ് അല്ലേ? നല്ല നല്ല നല്ല കരിമീൻ നമുക്കറിയാവുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാ ഇതൊക്കെ. ശരി, അപ്പോ ഈ ഗാനം അങ്ങ് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണെന്നാണ് പറയുന്നത്. അതെ, ശരി ശരി. അപ്പോ കിട്ടിയ എന്റെ സന്തോഷം ഈ ഭാങ്ങ വാക്കുകളിൽ തന്നെ കേൾക്കാനുണ്ട് കേട്ടോ. ദേഷ്യത്തില് മാറ്റി വെച്ചതാണോ ഫോണ്? ഓ, അങ്ങനെ, അത് ശരി. അപ്പൊ നമുക്ക് ഏതായാലും നമുക്ക് ഗാനം കേട്ടാലോ. ശരി, അപ്പൊ ഗാനം, ഈ ഗാനത്തിന്റെ രചന ശ്രീകുമാരൻ തമ്പിയാണ്, സംഗീതം എം എസ് വിശ്വനാഥൻ. പാടിയതാരാണ് നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ഈശ്വരി പാടിയ ഗാനം. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് അല്ലേ? ശരി, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. വിളിച്ചിരുന്നാ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ
1: ഹലോ,
0: ഗാനശലാപത്തിലേക്ക് ഹലോ ഗാനശലാപത്തിലേക്ക്
1: അയ്യോ,
0: സ്വാഗതം.
1: എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഒത്തിരി നാളോട് ഇങ്ങനെ വിളിക്കുമായിരുന്നു സാറേ, ഇതിപ്പോഴാണ് കിട്ടിയത്. അതെ അതെ, അയ്യോ, എനിക്കൊന്ന് സന്തോഷം. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വിളിക്കുവാ.
0: പേര് പറയൂ.
1: എന്റെ പേര് ജഗതാ ബാബു.
0: ജഗതാ ബാബു അല്ലേ?
1: അതെ അതെ. ഞാൻ പിന്നെ ആലപ്പുഴ ജില്ലയിലെ പിന്നെ ആറാട്ടുപുഴ പഞ്ചായത്ത് തിരുക്കാട് ജെട്ടിയ വീട്.
0: നേരത്തെ
1: നമ്മൾ സന്തോഷം കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല.
0: സന്തോഷം കൊണ്ട് നമ്മൾ ശരി, നമുക്ക് ഞാൻ
1: ഞാൻ നേരം വെളുത്ത് എണീറ്റ് വന്നാൽ ഉടനെ എനിക്ക് പിന്നെ റേഡിയോയുടെ സ്വിച്ച് ഓൺ ആക്കി അത് തീരുന്നിടം വരെയുള്ള പരിപാടി എനിക്ക് വൈ ഒന്നും പറയാൻ.
0: അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? അത് പറഞ്ഞിട്ട് നമുക്ക്.
1: എനിക്ക് എന്റെ മോടെ വെഡിങ് ആനിവേഴ്സറി നാളെ, നാലാം വെഡിങ് ആനിവേഴ്സറി. അപ്പൊ അതിന് പറ്റുന്ന എന്തെങ്കിലും പാട്ട് വെച്ചുതരണം.
0: ആശംസകൾ എന്നുള്ള പാട്ട് വെച്ചിരട്ടെ, ഹലോ മദ്രാസ് ഗേൾ എന്നുള്ള ചിത്രത്തിലെ.
1: അതെ അതെ, അത് മതി അത് മതി. എന്റെ മോടെ പേര് കാവ്യ, എന്റെ മോടെ പേര് കാവ്യ. പിന്നെ മരിമോന്റെ പേര് ബിയാൻഡസ് ബാബു. പിന്നെ എനിക്കൊരു മോനും കൂടെ ഉണ്ട്, അത് കിഷൻ ബാബു. പിന്നെ ഹസ്ബൻഡിന്റെ പേര് സുരേഷ് ബാബു.
0: എല്ലാം ബാബു ആണല്ലോ.
1: പാട്ട് ഇഷ്ടമുള്ള പാട്ട്
0: നമുക്ക് ഒരു ആശംസ ആശംസ

0: ഇല്ല ചോദിച്ചത്. അപ്പം നമുക്ക് ഹലോ മദ്രാസ് ഗേൾ എന്നുള്ള ചിത്രത്തിലെ ആശംസകൾ എന്നുള്ള ഗാനം നമുക്ക് കേൾക്കാം. ഹലോ. ആ ആ ആ
1: ഹലോ,
0: ആ
1: കേൾക്കുന്നുണ്ട്?
0: നമുക്ക് ആ ആദ്യം ഫോൺ ആദ്യമായിട്ട് കിട്ടിയതിന്റെ ഒരു ഒരു ഒരു
1: അയ്യോ,
0: ആകാംക്ഷയൊക്കെ.
1: എനിക്ക് ഞാൻ വർഷങ്ങളായിട്ട് എന്റെ അമ്മ മുതൽ എനിക്ക് ആദ്യമായിട്ടാണ്, എന്നും ഇരുന്ന് നോക്കും, ട്രൈ ചെയ്ത് നോക്കി, ഇതുവരെയും കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയതിന്റെ ഒരു എക്സ്പെക്ടേഷനും കൂടെ എനിക്ക് വയ്യ.
0: ശരി ശരി. അപ്പൊ ഈ ഈ റേഡിയോ അവിടെ ഉള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഈ നമ്മുടെ നേരത്തെ പേര് പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും റേഡിയോ കേൾക്കുന്നുണ്ടോ?
1: എന്റെ ഹസ്ബൻഡ് ഉണ്ട് ഇവിടെ,
0: ആ
1: ഉണ്ട്,
0: ഉണ്ടോ? ആ ഫോൺ
1: ഉണ്ട്.
0: സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ?
1: ഇല്ല, ഞാൻ കൊടുക്കാം.
2: ഹലോ
0: ഹലോ,
2: ഹലോ
0: നമസ്കാരം. നമസ്കാരം.
2: നമസ്കാരം ഉണ്ടല്ലോ സാറേ.
0: പേര് സുരേഷ് ബാബു അല്ലേ?
2: ഞാൻ അപൂർവായിട്ട് വീട്ടിൽ കാണാറുണ്ട്.
0: ശരി ശരി ശരി.
2: എന്റെ വൈഫ് ഇങ്ങനെ ഇങ്ങനെ
0: അപ്പോ കാവ്യ അപ്പോ കാവ്യക്കും കുടുംബത്തിനുമായിട്ട് കാവ്യക്കും കാവ്യക്കും കുടുംബത്തിനുമായിട്ട് നല്ലൊരു ഗാനം ചോദിച്ചിട്ടുണ്ട്. അവരുടെ വിവാഹ ഈദുമോൻ. ആ ശരി. അപ്പോ ഒരു നല്ലൊരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശംസകൾ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കാവ്യയുടെയും കുടുംബത്തിന്റെയും നല്ല വിവാഹ വാർഷികത്തിന് വേണ്ടി ആവശ്യപ്പെട്ട ഗാനമാണ്. ഗാനം കേട്ടാലോ നമുക്ക്? ശരി. അപ്പൊ നമുക്ക് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട് കേട്ടോ നമുക്ക്. ആ ആ ആ ശരി ശരി ശരി. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ? അപ്പോ എല്ലാ എല്ലാവിധ ആശംസകളും.
2: ആ
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പൂവച്ചൽ ഖാദർ എഴുതി ഗംഗ അമരൻ പൂവച്ചൽ ഖാദർ എഴുതി ഗംഗ അമരൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ആശംസകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് ശ്രുതി എം, അനീഷ് പി നായർ.
1: ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു. ഇന്ന് ഗാനസല്ലാപത്തിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നത് എൻ ജെ ജോഷിലാൽ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം നാലാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, രഘു ചന്ദ്രിക, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്. സംവിധാനം റൂബി ബാബു.

0: രേഖ, നീയായിരുന്നോ?
1: അപ്പോ ചന്ദ്രു ആരെയാ പ്രതീക്ഷിച്ചോണ്ടിരുന്നത്?
0: ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ രേഖ. ബാംഗ്ലൂരിൽ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റിൽ താമസിക്കുന്ന വ്യക്തിയുടെ വാതിൽക്കൽ രാത്രി 9 മണിക്ക് എത്തുന്നത് ഫുഡ് ഡെലിവറി ബോയ് മാത്രമായിരിക്കും.
1: അപ്പോ ഈ ഗേളിനോട് അകത്തേക്ക് വരണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്?
0: ഗേളോ? നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്നിട്ട് ഞാൻ ഗേളിനെ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ.
1: പോടാ, നിനക്ക് ഫുഡ് വേണമെങ്കിൽ പറയായിരുന്നില്ലേ, ഞാൻ ഇഡലി ഉണ്ടാക്കിയിരുന്നു.
0: ഓ, ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. അല്ല, രാജീവിന് ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? മോനെന്തിയേ ഭഗത്?
1: രാജീവിന് ഈവനിങ് ഷിഫ്റ്റാ. ഭഗത് ഓൺലൈൻ ട്യൂഷന് കയറി. കന്നഡ ലാംഗ്വേജ് പഠിപ്പിക്കാനൊന്നും എനിക്കറിയത്തില്ല.
0: വാ, എന്തായാലും നീ ഇരിക്കേ. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമല്ലോ, തണുത്തത് വല്ലതും ഫ്രിഡ്ജിൽ കാണും.
1: വേണ്ട, ഞാൻ വേറെ കാര്യം പറയാനാ വന്നത്.
0: എന്ത് കാര്യം?
1: നീ ശ്രദ്ധിച്ച് കേക്കണം, നിന്റെ വിവാഹാലോചന പറ്റി തന്നെയാ.
0: എന്റെ ലേഖ നീ അത് ഇതുവരെ വിട്ടില്ലേ?
1: ചന്ദ്രു, ഞാൻ വിട്ടാലും ആ പെണ്ണ് വിടത്തില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. പെണ്ണ് കാണാൻ വന്നവരെ പൊക്കാൻ പോലീസിനെ വിളിച്ചു വരുത്തിയെങ്കിൽ ആ കൊച്ച് ചില്ലറക്കാരിയായിരിക്കില്ല.
0: സമ്മതിച്ചു. അതിന്
1: ഫസ്റ്റ് സ്റ്റെപ്പ് പാളിയതിനാൽ ഒന്നും അവളെ പിന്തിരിയാൻ പോകുന്നില്ല. അവളുടെ അടുത്ത നീക്കം എന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ?
0: എനിക്കറിയത്തില്ല, എന്തായാലും നീ തന്നെ പറ.
1: അതിന് ഞാൻ തന്നെ വേണം, കാരണം നിനക്ക് പരസ്യചിത്രം നിർമ്മിക്കാനുള്ള ഭാവന മാത്രമേ ഉള്ളൂ. എന്നെ പോലെ അത് മാർക്കറ്റ് ചെയ്യാനുള്ള കൂർമ്മ ബുദ്ധി ഉണ്ടെങ്കിലേ വരാൻ പോകുന്ന വയ്യാവേലിയെ നേരത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ.
0: MBA മാർക്കറ്റിംഗ് പഠിച്ചതിന്റെ അഹങ്കാരം അല്ലേ?
1: തെറ്റി, ഇവിടെ അപ്ലൈ ചെയ്തത് സിമ്പിൾ ലോജിക്ക് മാത്രം.

0: പെൺമനസിന്റെ ബേസിക് സ്വഭാവം അറിഞ്ഞാ മതിയാകും, അതെനിക്കറിയാം.
1: ആ എന്തായാലും നീ പറഞ്ഞോ, സ്വിഗ്ഗി പയ്യൻ ഫുഡ് കൊണ്ടുവരുന്നത് വരെ എന്തായാലും നിനക്ക് സമയമുണ്ട്.
0: 30 സെക്കൻഡ്സ് മതി. കാര്യം ഇത്രയേ ഉള്ളൂ, അവൾ മേഘയുടെ പുറകെ, അതായത് കല്യാണം കഴിഞ്ഞതിന്റെ 3-ാം നാൾ ഓടിപ്പോയ നിന്റെ ഭാര്യയുടെ പുറകെ പോകാൻ ശ്രമിക്കും.
1: പൊക്കോട്ടെന്നേ,
0: അതാണ് അപകടം. ഓടിപ്പോയ ഭാര്യയെ തിരയാത്ത ചന്ദ്രുവും ഓടിപ്പോയ മകളെ തിരയാത്ത അച്ഛൻ സോമശേഖരൻ നായരും സംശയനിഴലിലാവുന്ന ഒരു നീക്കം ആ കുട്ടിക്ക് നടത്താനാകും. 7 വർഷം മുമ്പ് ഓടിപ്പോയി എന്ന് നിങ്ങൾ പറയുന്ന മേഘ യഥാർത്ഥത്തിൽ കാണാതായതല്ലെന്ന് അവൾ വാദിച്ചാൽ?
1: അതിനിപ്പോ എന്താ വാദിച്ചാൽ എന്താ കുഴപ്പം?
0: ഇത് നിന്റെ ഫുഡ് ഡെലിവറി ആയിരിക്കും. പക്ഷേ ഇതുപോലെ അടുത്ത തവണ കോളിംഗ് ബെൽ അടിക്കുന്നത് പോലീസ് ആവാം. സോ ബി കെയർഫുൾ ചന്ദ്രു.

0: അയ്യോ, എന്തൊരു തിരക്കാണ്! ബാംഗ്ലൂർ ഇപ്പൊ പഴയ ബാംഗ്ലൂർ ഒന്നും അല്ലെന്നാ തോന്നുന്നത്. എക്സിറ്റ് ഏത് വഴി പോയാലാണാവോ എത്തുക? മെട്രോ റെയിൽ കയറാതെ ടാക്സി വിളിച്ച് പോയാൽ മതിയായിരുന്നു. ആ, അതാ വരുന്ന ആളിനോട് ചോദിക്കാം. ഹലോ സർ, വേർ ഈസ് ദ എക്സിറ്റ്? എക്സിറ്റ് സർ, സർ. ഉത്തരം പറയാൻ പോലും ഇങ്ങോർക്കൊന്നും സമയമില്ലേ? ഓ, എന്തൊരു ജാട!
1: ഹലോ ചിത്ര, ഇവിടെ ഇവിടെ.
0: ഓ ഹാവു, എൻ്റെ അന്ന നീ എത്തിയോ? പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിന്നെ വിളിക്കാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. പക്ഷെ എക്സിറ്റ് കാണാതെ ഞാൻ കുറേ തപ്പി.
1: ആ, നീ ബാംഗ്ലൂരിലേക്ക് വന്നിട്ട് ഒത്തിരി നാളായില്ലേ, അതാ ഈ കൺഫ്യൂഷൻ. വാ, ഇതുവഴി ഇറങ്ങാം. ആ എക്സിറ്റ് ഓൾഡ് മദ്രാസ് റോഡിലേക്കാ. നമുക്ക് പോവേണ്ടത് ഓപ്പോസിറ്റ് വഴിയാ.
0: ഓ ശരി ശരി. ബാംഗ്ലൂരിനിപ്പോ നല്ല മാറ്റം വന്നിട്ടുണ്ട്, തിരക്കും ഒരുപാട് കൂടി.
1: വർക്ക് ഫ്രം ഹോം ഒക്കെ പല കമ്പനികളും നിർത്തി. മിനിമം എല്ലാ ജീവനക്കാർക്കും ആഴ്ചയിൽ 3 ദിവസം ഓഫീസ് മസ്റ്റ് ആക്കി. അതാ മെട്രോയിലൊക്കെ ഇത്ര തിരക്ക്. അതിരിക്കട്ടെ, പെട്ടെന്ന് നീ എന്താ ബാംഗ്ലൂരിലേക്ക് വീണ്ടും വന്ന് ചാടിയത്?
0: പറയാം, ധൃതി വെക്കാതെ എന്റെ അന്നക്കുട്ടി.
1: വരുന്നു പറഞ്ഞ ഫോൺ ചെയ്തപ്പോഴും നീ ഒന്നും പറഞ്ഞില്ല. നീ ഇവിടെ വല്ല കമ്പനിയിലും ജോലിക്ക് കയറുവാണോ?
0: അല്ല, ഞാൻ ആദ്യം ചോദിക്കട്ടെ, നീ എന്നാ ഓസ്ട്രേലിയക്ക് പോകുന്നേ?
1: 3 മാസത്തിനുള്ളിൽ പോയാ മതി. 2 മാസം കഴിഞ്ഞ് ഭിന്നിച്ചും വരും, ഡിസൈൻ ശരിയാക്കിയിട്ട്. പുള്ളി പോകുമ്പോ ഒന്നിച്ചു പോകാനാ പ്ലാൻ.
0: വെരി ഗുഡ്. അപ്പോ അതുവരേക്കും നീ ഫ്രീ ആണല്ലേ?
1: ഫ്രീ ആണോ എന്ന് ചോദിച്ച, ഇപ്പൊ ജോലി ചെയ്യുന്ന കമ്പനിയില് ഞാൻ നോട്ടീസ് കൊടുത്തു. 1 മന്ത് കൂടി അവിടെ പോണം. വലിയ സീനില്ല. എന്താ ചോദിച്ചേ?
0: എങ്കിലേ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് വരെ അന്നെ ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ വേറൊരു കമ്പനിയിൽ കയറണം. ഇന്റേണായിട്ട് മതി.
1: നിക്ക് നിക്ക് ചിത്ര, നീ എന്തോ നീ പറഞ്ഞു വരുന്നേ. പണ്ടത്തെ ബാംഗ്ലൂർ സ്വഭാവം ഒന്നും നാട്ടിൽ പോയിട്ട് മാറ്റിയിട്ടില്ല അല്ലേ?
0: കാര്യമുണ്ടടി, അതല്ലേ ഞാൻ നാട്ടിൽ നിന്ന് ട്രെയിൻ കയറി ഇങ്ങി പോന്നത്. ആ, അത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കേസൊന്നുമില്ല. ഒരു ചെറിയ പ്രൊഡക്ഷൻ കമ്പനി, ഓണർ ഒരു മലയാളി തന്നെയാണ്, പേര് ചന്ദ്രു. കമ്പനിയുടെ പേരും അഡ്രസ്സും ഒക്കെ ഞാൻ തരാം.
1: പ്രൊഡക്ഷൻ കമ്പനിയോ? അതിനെനിക്ക്.
0: നിനക്ക് പ്രൊഡക്ഷനെ പറ്റി ഒന്നും അറിയില്ലെന്നല്ലേ? അതല്ലേ ഇന്റേണായിട്ട് കയറാൻ പറഞ്ഞത്. നീ അവിടെ കയറിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം.
1: എന്ത് കാര്യം? എടി, എനിക്ക് പേടിയാവുന്നു.
0: ചങ്ങനാശ്ശേരിക്കാരിക്ക് പേടിയോ? എടി, ഇത് നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വർക്ക് കൂടിയാ. രഹസ്യം ചോർത്തൽ, ഒരു ചെറിയ സ്പൈവർ.
1: നിന്റെ ഓൺലൈൻ പത്രത്തിന് വേണ്ടിയുള്ള വല്ല

0: വർക്കോ മറ്റോ ആണോ ചിത്ര?
1: എല്ലാം നിന്റെ ഫ്ളാറ്റിലെത്തിയിട്ട് വിശദമായിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും ചാട്ട് ഐറ്റംസ് കഴിക്കണം. നീ ഏതെങ്കിലും ബംഗാരപ്പേട്ട് ചാട്ടുകടയിലേക്ക് വണ്ടിയെടുക്കുക.

0: സോംശേരനാരെ, എന്താ മുനിസിപ്പാലിറ്റി ഓഫീസിൽ?
1: ആ ഗോവിന്ദൻ, ഓ കമലയുണ്ടല്ലോ. പുതിയ വീടിന്റെ ഓണർഷിപ്പ് എടുത്തു വെച്ചിട്ടില്ലായിരുന്നു, അതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് വെച്ചു. നിങ്ങളെന്താ ഇവിടെ?
0: ഓ, വാർഡ് മെമ്പറെ കാണാൻ ഇറങ്ങിയതാ. കൗൺസിൽ യോഗം കഴിഞ്ഞ് ആളിപ്പോഴെങ്ങും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെ ആകട്ടെ എന്ന് വെച്ചു.
1: ഓ, അത് ശരി, കണ്ടതിൽ സന്തോഷം. എന്നാ പിന്നെ ഞാൻ നീങ്ങട്ടെ.
0: ആയിക്കോട്ടെ. പിന്നെ അന്നത്തെ കാര്യം മനസ്സിൽ വെച്ചേക്കണ്ട കേട്ടോ. സമയം കിട്ടുകയാണെങ്കിൽ വീട് വഴിയൊന്ന് ഇറങ്ങിയാട്ടെ.
1: ഏയ്, ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമല്ലേ, ഒരു തമാശയായിട്ട് ഞാനതിനെ എടുത്തിട്ടുള്ളൂ. എന്താ അവരെ പറയുക, ജെൻസിയോ? എല്ലാം ധൃതിപ്പെട്ട് ചെയ്തുകളയും. അങ്ങനെ ഒരു കളിയെന്ന് വെച്ചാൽ മതി.
2: അയ്യോ, നല്ലൊരു മനുഷ്യൻ അല്ലേ ഗോവിന്ദേട്ടാ? ഇത്രയും കാര്യം നടന്നിട്ടും അതിന്റെ ഒരു നീരസോ വൈരാഗ്യമോ ഒന്നും നമ്മളോട് കാണിക്കുന്നില്ല.
0: അതാണ് മാന്യത. ചാടിക്കേറി അബദ്ധം കാണിച്ചത് നമ്മുടെ മോളല്ലേ.
2: ഇനിയും വേണമെങ്കിൽ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത്.
0: അങ്ങോട്ട് ചെന്നാ മതി, ആട്ടി വിടും അങ്ങേര്. ആ ചിന്ത വിട്ടേരെ. അല്ല, ഇത്രയും ഒപ്പിച്ചു വെച്ചിട്ട് നിന്റെ മോൾ എന്തിനാ ബാംഗ്ലൂർക്കെന്ന് പറഞ്ഞ് പോയേക്കുന്നേ?
2: എന്റെ മാത്രം മോളല്ലല്ലോ. പിന്നെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞാ കേൾക്കുന്ന കുട്ടിയാണോ അവള്? എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് അവളെ വഷളാക്കിയത് ഞാനല്ല.
0: മതി, ഞാൻ ആ സ്കൂട്ടർ എടുത്തോണ്ട് വരട്ടെ. ഇനി എങ്ങോട്ടാ? പച്ചക്കറി കടയിലേക്കല്ലേ?
2: ആ

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം നാലാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ രഘു ചന്ദ്രിക, സോമശേഖരൻ പി എം ലാൽ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ അഞ്ചാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും

0: பாயசம் மாறுங்கள்.
1: பீட்டா பெண்ணிலே ஏஜென்சிஸ்.
2: தப்பு மொத்தம் உன் மேல இருந்திருந்தாலும் உன் பக்கம் தான் நிற்பேன்.
3: சூரியும் மமிதா பைஜுவும் பிரதான வேஷத்தில் எத்தின ரொமான்டிக் ஃபேமிலி என்டர்டெய்னர் விஸ்வநாதன் சன்ஸ்.
4: ஸ்கூல் காலேஜ் வித்யார்த்திகளே ஸ்ரத்திக்குக. ക്ലാസ്സിൽ പഠിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാൻ ഡിജിറ്റൽ വിദ്യാഭ്യാസ വേദികൾ ഉപയോഗപ്പെടുത്തുക. മികച്ച പ്രൊഫസർമാരുടെ വീഡിയോ ക്ലാസുകൾ, പഠന സാമഗ്രികൾ എന്നിവ സൗജന്യമായി ലഭ്യമാണ്. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാനും അറിവ് വർദ്ധിപ്പിക്കാനും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. പഠനം എളുപ്പമാക്കാം, സ്മാർട്ടാക്കാം.
5: മായാമുദ്രകൾ,
6: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
7: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
8: ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ, രചന ജേക്കബ് എബ്രഹാം.
5: മായാമുദ്രകൾ.
4: ജോലിക്കിടയിലോ വീട്ടുജോലികൾക്കിടയിലോ ഇനി പഠനം മുടങ്ങില്ല. സൗജന്യ ഓൺലൈൻ കോഴ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത സമയം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാം എന്നതാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് ക്ലാസുകൾ കാണുക, സംശയങ്ങൾ ചോദിക്കുക. പ്രായം ഒരു തടസ്സമല്ല, പഠനത്തോടുള്ള നിങ്ങളുടെ താല്പര്യം മാത്രം മതി. ഇന്ന് തന്നെ ഒരു ഓൺലൈൻ കോഴ്സിന് അഡ്മിഷൻ എടുക്കൂ.
3: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
9: ആകാശവാണി, സമയം 2:30. ഇപ്പോൾ സ്പോൺസർ പരിപാടി കേൾക്കാം. ഉമംഗ്.

ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1161 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, കവരത്തി 1152 കിലോഹെർട്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാഹെർട്സ്, കായംകുളം എഫ് എം 100.1 മെഗാഹെർട്സ്, പത്തനംതിട്ട എഫ് എം 101 മെഗാഹെർട്സ്. സമയം 3 മണി കഴിഞ്ഞ് 27 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിലെ ആദ്യ ഗാനം പാടിയത് യേശുദാസാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിൽസന്റെ സംഗീതം. ചിത്രം ന്യൂസ് പേപ്പർ ബോയ്.

0: ഇന്റർനെറ്റ് വെറും വിനോദത്തിന് മാത്രമല്ല, അറിവ് നേടാനുള്ള ശക്തമായ ഉപകരണമാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിച്ച് ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകുക, സ്വയം വളരുക, കുടുംബത്തെ വളർത്തുക, രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവന നൽകുക. സൗജന്യമായി പഠിക്കാനുള്ള ഈ സുവർണാവസരം പാഴാക്കരുത്. ഓൺലൈൻ പഠനം തുടങ്ങൂ. ലോകം നിങ്ങളുടെ വിരൽ തുമ്പിൽ.
1: ഗാനോപഹാരത്തിൽ ഇനി നമുക്ക് കേൾക്കാം കൈതപ്പുറം വരികളെഴുതി ജോൺസൺ ഈണമിട്ട് ചിത്ര പാടിയ ഗാനം. ചിത്രം സമൂഹം.

യേശുദാസും കൂട്ടരും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കിലുകിൽ പമ്പരം. ഇനി മാജിക് ലാമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് കൈതപ്പുറവും സംഗീതം ഔസേപ്പച്ചനുമാണ്.

പുതിയംഗം മുരളി വരികൾ എഴുതി എസ് പി വെങ്കടേഷ് ഈണം പാടുന്ന ഗാനമാണിനി. ചിത്രം പ്രിയപ്പെട്ട കൊക്കോ. ഈ ഗാനം പാടിയിരിക്കുന്നു യേശുദാസും ചിത്രയും.

0: പ്രിയ ശ്രോതാക്കളെ, റിട്ടയർഡ് അധ്യാപകനും മനഃശാസ്ത്ര വിദഗ്ധനുമായ രാജൻ തൊടിയൂരാണ് ഇന്ന് സായന്ത്രത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: ഇന്ന് സായന്ത്രം പരിപാടിയിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സ്വദേശിയായ അധ്യാപകനും എഴുത്തുകാരനുമായ ശ്രീ പി ബി രാജൻപിള്ളയാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്കളുടെ കുട്ടിക്കാലവും അതുപോലെ ജനിച്ച സ്ഥലം, കുടുംബം, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാമോ?
2: കരുനാഗപ്പള്ളി താലൂക്കിലെ തൊടിയൂർ എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. തികച്ചും ഗ്രാമ്യമായ അന്തരീക്ഷമുള്ള ഒരു ചുറ്റുപാടിലാണ് അന്ന് ജനിച്ചത്. ഇന്നത് ഒരു പട്ടണത്തിൻ്റെ പകിട്ടുമൊക്കെ വന്നിരിക്കുകയാണ്. അതായത് കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം, കോളേജുകൾ, ആർട്സ് കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഗവൺമെൻറ് പോളിടെക്നിക്ക്, റെയിൽവേ സ്റ്റേഷൻ, FCI തുടങ്ങിയ ഒത്തിരി സ്ഥാപനങ്ങൾ വന്ന ഒരു ടൗണിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോഴുണ്ട്. എങ്കിലും അവിടുത്തെ ആളുകളിൽ ആ ഗ്രാമീണ ഭാവം ഇന്നും അതുപോലെ തുടിച്ചു നിൽക്കുന്ന സൗമ്യഭാവമുള്ള ഒരു വിഭാഗം ജനങ്ങളുടെ ഇടയിലേക്കാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മ വീട്ടമ്മയായിരുന്നു. അന്ന് 9 പേരുണ്ടായിരുന്നു ഞങ്ങൾ. ചിലരൊക്കെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിയ തൊഴിൽ മേഖലയിലേക്ക് കടന്നു, അധ്യാപക വൃത്തിയിലേക്ക് കടന്നു എന്നല്ലാതെ മറ്റ് ഉന്നതിയൊന്നും പ്രാപിച്ച ഒരു കുടുംബമായിരുന്നില്ല എൻ്റേത്.
1: താങ്കളുടെ കുട്ടിക്കാലമൊക്കെ ഒന്ന് ഓർത്തെടുക്കാമോ?
2: കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് പ്രൈമറി സ്കൂൾ മുതലുള്ളതാണ് എനിക്ക് കുറേ ഓർമ്മയുള്ളത്. ഇന്നത്തേതിന് തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമായിരുന്നു അന്ന് പ്രൈമറി വിദ്യാഭ്യാസം. ഇന്നാണെങ്കിൽ രക്ഷിതാക്കൾ കുട്ടികളെ നേരത്തെ തന്നെ സ്കൂളിൽ ചെന്ന് അഡ്മിഷൻ വാങ്ങിക്കുക, അതിനുശേഷം സ്കൂൾ തുറക്കുന്ന ദിവസം അവരെ അണിയിച്ചുരുക്കി രക്ഷകർത്താവ് കൂടി ഒപ്പം പോവുക. അന്നങ്ങനെയൊന്നും ആയിരുന്നില്ല. എൻ്റെ കാര്യം പറയാനാണെങ്കിൽ അടുത്തുള്ള പ്രൈമറി സ്കൂളിൽ അവിടുത്തെ ഹെഡ് മാസ്റ്റർ നാരായണ പിള്ള സാർ എൻ്റെ ഒരു ബന്ധുവും അച്ഛൻ്റെ സുഹൃത്തും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു വിട്ടു എന്നെ ചേർക്കണമെന്ന്, ചേർത്തു.
1: ഏത് സ്കൂളായിരുന്നു?
2: പുളിക്കെ കോട്ട സ്കൂൾ എന്ന് പറയും, ഗവൺമെൻറ് LPS ആണ് തൊടിയൂർ. അന്ന് ആ ഒരു സ്കൂള് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പോകുന്നത് സ്കൂൾ തുറക്കുന്ന ദിവസം പോകുന്ന അടുത്ത വീട്ടിലെ സീനിയറായ ഒരു കുട്ടി, രണ്ടിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒപ്പമാണ് എന്നെ അയക്കുന്നത്. അല്ലാതെ രക്ഷകർത്താവ് വരുന്ന പദമൊന്നുമില്ല. ഒരു എൻ്റെ അല്ല ഒരു കുട്ടിയുടെയും രക്ഷകർത്താക്കൾ വരാറില്ല. ചെന്നപ്പോൾ വളരെ വിചിത്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ ചെല്ലുമ്പോൾ മുഖങ്ങളൊക്കെ എനിക്ക് അപരിചിതമാണ്. ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രം എൻ്റെ കൂടെ ആശാൻപള്ളി കൂടുതൽ പഠിച്ചവരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കരയുന്നുണ്ട്, കണ്ണീരൊലിപ്പിക്കുന്നുണ്ട്, മൂക്കു ചീറ്റുന്നുണ്ട്. ഞാനും കൂടുതൽ ഒരാളായിട്ട് അവിടെ ഇരുന്നു. അധ്യാപികയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയം തോന്നി. ഒരു ഭാരതിയമ്മ സാറാണ്, കയ്യിൽ വടിയുമൊക്കെ ആയിട്ട് ഹാജരി ബുക്കുമായിട്ട് വന്ന ടീച്ചർ. ആദ്യം എന്നിൽ ഉണർത്തിയ വികാരം ഭയമായിരുന്നു. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്ത് കടക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആദ്യത്തെ ഇൻ്റർവെൽ. ഇൻ്റർവെൽ സമയത്ത് ഞാൻ തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് ഓടി. എൻ്റെ കൂടെ ഗാർഡിയനായിട്ട് വന്ന കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആളുണ്ട്, അദ്ദേഹത്തോടൊപ്പം ചെന്ന് അവിടെ ഇരുന്നു. എനിക്കൊരു സുരക്ഷിത ബോധമാണ് അപ്പോഴുണ്ടായത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ ഇവിടെ മാത്രമേ ഇരിക്കുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഒരു ദീർഘകായനായ ഒരു അധ്യാപകനാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അദ്ദേഹം എന്തൊക്കെയോ തിരഞ്ഞിങ്ങനെ വന്ന് എൻ്റെ അടുത്തേക്ക് വന്നു, നീ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് വളരെ ഒരു പരുഷമായ സ്വരത്തിലുള്ള ഒരു ചോദ്യം. ഞാൻ ശരിക്കും വല്ലാതെ വിറച്ചുപോയ ഒരു അവസരമായിരുന്നു അത്. അദ്ദേഹം എന്നെ പൊക്കിയെടുത്തു. നീ അടുത്ത ക്ലാസ്സിലല്ലേ, ഞാനല്ലേ പരുന്തിൻ്റെ കാലിൽ കുടുങ്ങിയ കോഴിക്കുഞ്ഞിനെ പോലെ വല്ലാതെ വിറച്ചുപോയി. അദ്ദേഹം എന്നെ അവിടെ കൊണ്ടെടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നോണം വൈകുന്നവരെ. ഞാൻ സ്കൂൾ ജീവിതത്തോടെ ആദ്യമായി വിരസത തോന്നിയ ഒരു അവസരമായിരുന്നു അത്. എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണം എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. സ്കൂൾ വിട്ടപ്പോൾ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന എൻ്റെ സഹപാഠിയോടെ ഞാൻ പറഞ്ഞു, ഇനി ഞാനില്ല ഈ സ്കൂളിലേക്ക്. പക്ഷേ അയാളൊരു മാർഗം പറഞ്ഞു തന്നു, നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം, നാളെ എന്നോട് സ്കൂളിൽ വാ എന്ന് പറഞ്ഞയാൾ വീട്ടിൽ ചെന്ന് ബന്ധുക്കളോടൊക്കെ ഞാനവിടെ കാണിച്ച പ്രകടനങ്ങളൊക്കെ പറഞ്ഞ് അവരോടൊപ്പം പറഞ്ഞ് അപഹസിച്ച് ചിരിക്കുകയാണുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അയാളൊരു വല്ലാത്ത ദേഷ്യം തോന്നി. പക്ഷേ രാവിലെ ആയപ്പോൾ ആ ദേഷ്യമൊക്കെ ഒലിച്ചുപോയി, കാരണം അയാളില്ലാതെ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. അങ്ങനെ സ്കൂളിൽ പോയി. അന്ന് ഇടവഴികളാണ്, അവിടെ ഇടവഴികളിൽ കശുമാവ് ഇങ്ങനെ തണൽ വിരിച്ച് നിൽക്കുന്ന ഒരു ഭാഗത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കിന്ന് ഇവിടെ ഇരിക്കാം, നമ്മൾ സ്കൂളിലോട്ട് പോകണ്ടേ, പോകണ്ട. ഞാൻ ചോദിച്ചു, ശങ്കരൻകുട്ടി സാർ അടിക്കത്തില്ലേ? ഇല്ല, ഒന്നുമില്ല. അദ്ദേഹം കയ്യിൽ കരുതിയിരുന്ന പൈസ കൊടുത്ത് തൊട്ടടുത്ത ചെറിയ എറുമടക്കടയിൽ നിന്ന് കുറേ കമുകിൻ പൂക്കിലയുടെ അരി പോലുള്ള ചെറിയ അണ്ടിപ്പരിപ്പും ശർക്കരയും വാങ്ങിക്കൊണ്ടുവന്ന് എനിക്ക് തന്നു. വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു അത്. ഇന്നും അതിൻ്റെ രുചി എൻ്റെ നാവിൽ നിന്ന് പോയിട്ടില്ല. അതുമൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് വൈകിട്ട് സ്കൂൾ വിടുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരുടെ വീട്ടിലേക്ക് പോയി. എനിക്ക് അദ്ദേഹത്തോട് വല്ലാത്ത ആദരവ് തോന്നി, കാരണം എൻ്റെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഈ സുഹൃത്ത് കണ്ടെത്തിയല്ലോ എന്ന സന്തോഷമായിരുന്നു എനിക്ക്. വീട്ടിലെത്തിയപ്പോഴാണ് അച്ഛനിങ്ങനെ കാർത്തിക അർജുന വിജയത്തിൽ അർജുനൻ നിൽക്കുന്ന പോലെ വിറച്ച് നിൽക്കുകയാണ്. പുറകിലെന്തോ പിടിച്ചിട്ടുണ്ട്, വടിയാണെന്ന് തോന്നുന്നു. ഞങ്ങളെ കണ്ടത് അദ്ദേഹം അലറി. വല്ലാത്ത ഒരു പ്രത്യേക ഭാഷയിൽ അദ്ദേഹം ചോദിച്ചു, എവിടെയായിരുന്നില്ല നീയൊക്കെ? സംഭവം ഇതാണ്, ഞങ്ങളുടെ ഒന്നാം സാറിൻ്റെ പ്രിയ പത്നി ഭഗീരഥിയമ്മ സാറ് എൻ്റെ വീടിനടുത്തുള്ള റോഡിലൂടെയാണ് പോകുന്നത്. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ അസാന്നിധ്യത്തെക്കുറിച്ച് അച്ഛനെ അറിയിച്ചിരുന്നു. അച്ഛനിങ്ങനെ കല്ലുള്ളിൽ നിൽക്കുകയാണ്. ശിക്ഷ എനിക്ക് കിട്ടി ചെറിയ തോതിൽ, പക്ഷേ കൂടുതൽ ശിക്ഷ കിട്ടിയത് മറ്റേ ആൾക്കാണ്. കാരണം അയാളാണല്ലോ കുറ്റത്തിന് പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ ഇതൊന്നും പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ്. അന്ന് ഈ കുട്ടികൾ തോൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഒന്നാം ക്ലാസ്സിൽ പോലും ഒരു വിഷയത്തിന് ഒരു മാർക്ക് കുറഞ്ഞാൽ പോലും തോൽക്കുമായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ആ ക്ലാസ്സിൽ സീനിയറായ വിദ്യാർത്ഥികളുണ്ട് ഒന്നാം ക്ലാസ്സിൽ. ഇന്നത്തെ കുട്ടികൾക്ക് അത് അവിശ്വസനമായിട്ട് തോന്നും. ഒരു വിദ്യാധരൻ, ഒരു ജാനു, ഇവരൊക്കെ സീനിയർ കുട്ടികളാണ്, ഞങ്ങളെയൊക്കെ ഭരിക്കുന്ന സീനിയർ കുട്ടികളാണ്. അവർ രണ്ടാം വർഷമാണ് യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ. ഞങ്ങളൊക്കെ കുറച്ച് സമർത്ഥരായ കുട്ടികളായിരുന്നു. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ എന്നേക്കാൾ സമർത്ഥരായ, പല വിഷയങ്ങളിലും എന്നേക്കാൾ ഉയർന്ന മാർക്ക് വാങ്ങിച്ച പല കുട്ടികളും ഹൈസ്കൂളിലോട്ട് വന്നില്ല. കാരണം ഹൈസ്കൂളിൽ 9-ലും 10-ലും ഒക്കെ അന്ന് ഫീസ് കൊടുക്കണമായിരുന്നു. 6 രൂപയാണ് ഫീസ്. 6 രൂപയെന്ന് പറയുന്നത് അന്ന് ഒരു വലിയ തുകയാണ്. അത് കൊടുക്കാനുള്ള ഒരു പാങ്ങില്ലാത്തതുകൊണ്ട് പല രക്ഷിതാക്കളും കുട്ടികളെ ഹൈസ്കൂളിലോട്ട് വിടാറില്ല. എൻ്റെ വീടിനടുത്തുള്ള ഒരു ശിവദാസം, ഗംഗാധരൻ, ഇവരെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അവരെന്നേക്കാൾ മിടുക്കനായിരുന്നു, പക്ഷേ അവർ ഹൈസ്കൂളിലോട്ട് വന്നില്ല. ഞാനിത് പല വേദികളിലും പലരോടും പറയാറുണ്ട്. അന്നത്തെ ഒരു കാലഘട്ടം അതായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഇപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തി കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ എത്ര പണം ചെലവാക്കാൻ പോലും രക്ഷിതാക്കൾക്ക് മടിയില്ലാത്ത ഒരു കാലഘട്ടമാണിത്. പക്ഷേ അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. പിന്നീട് ഹൈസ്കൂളിൽ ചെന്നപ്പോൾ അവിടെ ചെരുപ്പ് ഇടുന്ന കുട്ടികൾ അപൂർവമായിരുന്നു. പ്രൈമറി സ്കൂളിൽ ചെരുപ്പിടുന്ന ഒരു കുട്ടിയും ഉണ്ടായിരുന്നില്ല. യു പി സ്കൂളിൽ 1-ോ 2-ോ കുട്ടികളുണ്ടായിരുന്നു. ഹൈസ്കൂളിൽ ചെന്നപ്പോഴും എല്ലാ കുട്ടികളൊന്നും ചെരുപ്പ്, എന്തിന്? അധ്യാപകർ പോലും ചെരുപ്പിടാതെ വരുമായിരുന്നു. ചെരുപ്പെന്ന് പറയുന്നത് വിലയുള്ള ഒരു സാധനമാണ്. ഇന്ന് ഷൂസും ടൈയും ഒക്കെ ധരിച്ച് കുട്ടികൾ വളരെ ഉല്ലാസത്തോടു കൂടി പോകുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലം ഞങ്ങൾ ഓർക്കും. എങ്കിലും അതിനും ഒരു സന്തോഷമുണ്ടായിരുന്നു. അന്ന് പോകുന്നത് വാഹനങ്ങളിൽ കയറിയല്ല, വീടുകളിൽ നിന്ന് ഇറങ്ങിയാൽ സ്കൂൾ 1.5 കിലോമീറ്റർ അകലെയാണെങ്കിലും നിരത്തുകളിലൂടെ അല്ല പോകുന്നത്. പുരയിടങ്ങൾക്ക് മതിലുകളില്ല. പുരയിടങ്ങളിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയാൽ ആരും ചോദ്യം ചെയ്യാറില്ല. എള്ളു കൃഷി ചെയ്യുന്ന സമയത്ത് നിലത്തിൻ്റെ മൂലയോട് മൂല നടവഴി ഉണ്ടാക്കി പോകുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല. ടാർ ചെയ്യാത്ത റോഡുകൾ. അവിടെ കാളവണ്ടിയാണ് പോകുന്നത്. കാളവണ്ടി പോകുമ്പോൾ കാളയുടെ ചാണകം ഒക്കെ റോഡിലുണ്ടാകും. നഗ്നബോധരായി നടന്നു പോകുന്ന ഞങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ചാണകത്തിൽ ചവിട്ടിയിരിക്കും. ഈ ചാണകത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. അന്ന് അധ്യാപകൻ്റെ കയ്യിൽ നിന്നും മറ്റെന്തെങ്കിലും കാരണത്തിന് അടി കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ദുശകുനമാണ് ഈ ചാണകത്തിൽ ചവിട്ടുക എന്ന ഒരു വിശ്വാസം അന്ന് കുട്ടിക്കാലത്തുണ്ടായിരുന്നു. അതിൻ്റെ പരിഹാരവും ഉണ്ടായിരുന്നു, രസകരമായ ഒരു പരിഹാരം. പോകുന്ന വഴിയിൽ അന്ന് ഈ മതിലുകളല്ല, കൈത അതിലിടുന്ന വേലികളാണ്. ആ കൈതത്വം ഒന്ന് കെട്ടിയിട്ടാൽ മതി ഈ പ്രശ്നം പരിഹരിക്കും.

0: ിക്കപ്പെടും അന്ന് അധ്യാപകന്റെ കയ്യിൽ നടി കിട്ടില്ല. ഇങ്ങനെയുള്ള എത്രയോ വിശ്വാസങ്ങളായിരുന്നു അന്ന് കുട്ടികൾ. പിന്നെ അതുപോലെ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് സഞ്ചി എന്ന് പറയുന്ന ഒരെണ്ണമില്ല. അഥവാ അപൂർവം കുട്ടികൾക്കുണ്ടെങ്കിൽ ചാക്കുകൊണ്ടുണ്ടാക്കിയ ഇപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന സഞ്ചികൾ, അതും അപൂർവം കുട്ടികൾക്ക് മാത്രമാണുള്ളത്. കുടയെന്ന് പറഞ്ഞ ഒന്നുമില്ല. മഴ പെയ്യുമ്പോൾ ഇലയോ ചേമ്പിലയോ ഒക്കെ തലയിൽ വെച്ചുകൊണ്ടാണ് കുട്ടികൾ വരുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്റർവെൽ സമയത്ത് ചില കുട്ടികൾ വരാന്തയിലൂടെ പെൻസിൽ ഉണ്ടോ അമ്പഴങ്ങ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ആ കുട്ടികൾക്ക് 2 പൈസ മാത്രം വിലയുള്ള ഒരു പെൻസിൽ വാങ്ങാനുള്ള ശേഷി പോലും ഇല്ലാത്തവരാണ്. അപ്പോൾ വരുന്ന വഴിയിലുള്ള കൊച്ചു കാവുകളിൽ നിന്ന് അമ്പഴങ്ങ പറിച്ചുകൊണ്ട് വന്ന് അത് വിൽക്കുകയാണ് സ്കൂളിൽ. ഏതെങ്കിലും കുട്ടികൾ, പെൻസിലുള്ള കുട്ടികൾ അമ്പഴങ്ങ വാങ്ങി പെൻസിൽ കൊടുക്കും. ആ പെൻസിൽ ഉപയോഗിച്ചാണ് കുട്ടികൾ എഴുതുന്നത്. പിന്നെ ഞാൻ ഓർക്കുന്ന ഒരു പ്രത്യേക കാര്യം, ഞങ്ങളുടെ പ്രൈമറി സ്കൂളിൽ മുറ്റത്ത് അവിടുത്തെ പ്യൂൺ കം കച്ചവടക്കാരിയാണ്. അവർ ഒരു നാണിയമ്മ പല്ലില്ലാത്ത മുണയുമായി വെള്ള റൗക്കയും ഒക്കെ ഇട്ട് മുൻപിലിരിക്കുന്ന മുറത്തിൽ കമ്പിളി നാരങ്ങയും പെൻസിലും ഒക്കെ നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്ന നാണിയമ്മയുടെ ചിത്രം ഇപ്പോഴും അതേ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കോളേജ് വിദ്യാഭ്യാസത്തിലോട്ട് പോയോ, കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഞാനല്പം സമർത്ഥനമൊക്കെ ആയിരുന്നെങ്കിലും പ്രീ ഡിഗ്രിക്ക് ഞാൻ തോറ്റുപോയി. കാരണം അന്ന് സയൻസ് എടുക്കുന്ന കുട്ടികൾക്ക് ജനറൽ എഡ്യൂക്കേഷൻ എന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു ഹിസ്റ്ററി. എനിക്ക് ഹിസ്റ്ററിയോടെ പണ്ടേ താല്പര്യമില്ല. ശാസ്താംകോട്ട കോളേജിലായിരുന്നു, അവിടെ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പാണ് എടുത്തത്. ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് കണക്കിനോട് താല്പര്യമുള്ളതുകൊണ്ടാണ് എടുത്തത്. എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സാമൂഹ്യ പാഠം എന്നൊരു വിഷയമുണ്ടായിരുന്നു. അതിനെനിക്ക് മാർക്ക് കുറഞ്ഞു. എൻ്റെ ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെ വളരെ ഉയർന്ന മാർക്ക് കിട്ടിയെങ്കിലും എൻ്റെ ഒരു വർഷം നഷ്ടപ്പെട്ടു ആ വിഷയത്തിൽ തോറ്റതുകൊണ്ട്. അന്ന് ആർട്സ് എടുക്കുന്ന കുട്ടികൾ സയൻസിൻ്റെ ഒരു പേപ്പർ പഠിക്കണമായിരുന്നു. ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റികളൊന്നും അങ്ങനെ ഒരു ഏർപ്പാടില്ല. അങ്ങനെ ഒരു വർഷം നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ആ ഒരു വർഷമാണ് ശരിക്കും ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ ഉപയോഗിച്ചത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ജനതാ വായനശാല എന്നൊരു പഴയ ലൈബ്രറി ഉണ്ട്. അവിടുത്തെ മുഴുവൻ പുസ്തകങ്ങളും, അതായത് കേശവദേവ്, മൊയ്തു പടിയത്ത്, കാനവീജ്യ, പാറപ്പുറത്ത്, വെളൂർ കൃഷ്ണൻകുട്ടി, വയലാർ തുടങ്ങിയ എല്ലാവരെയും പുസ്തകങ്ങളിലൂടെ പരിചയപ്പെടുന്ന ഒന്നാണ്. ആ വായനശാലയിൽ മുഴുവൻ പുസ്തകങ്ങൾ വായിക്കാൻ ആ ഒരു വർഷം ഞാൻ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് ഒരു വലിയ. ഞാൻ വായിച്ചതിന് ശേഷം എൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ അച്ഛനും വായിക്കുമായിരുന്നു. അച്ഛനും ഒരു നല്ല വായനക്കാരനായിരുന്നു. അപ്പോഴും എനിക്ക് എഴുതിനോടൊന്നും വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വായിക്കുമായിരുന്നു, നോവല് വായിക്കുമായിരുന്നു, കവിതകൾ വായിക്കുമായിരുന്നു. അത് അന്ന് വായിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രായത്തിനനുസൃതമായ മുട്ടത്തുവർക്കിയുടെ നോവല് പോലുള്ള നോവലുകളിലോട് അന്ന് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ചില കവിതകൾ എഴുതി ഞാൻ മാസികകളിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല.
1: കോളേജിൽ
0: പഠിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അയച്ചു കൊടുത്തു കവിത. അതൊക്കെ തിരിച്ചു വന്നു, സന്തോഷപൂർവ്വം തിരിച്ചയച്ചു വന്നു. എന്തുകൊണ്ടോ കാര്യമായ പ്രോത്സാഹനം കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ രംഗത്ത് മുമ്പോട്ട് പോയില്ല. പക്ഷേ ഡിഗ്രി അവസാനം, അതും ശാസ്താംകോട്ട കോളേജിലാണ് പഠിച്ചത്, BSc ഫിസിക്സ് ആയിരുന്നു. ഒരു സയൻറ്റിസ്റ്റ് ആകണമെന്ന മോഹമൊക്കെ ആയിരുന്നു അന്ന് എൻ്റെ മനസ്സിൽ. ഇപ്പോൾ ഡിഗ്രി 3ാമത്തെ വർഷമായപ്പോൾ എനിക്ക് തോന്നി കോളേജ് തലത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ, ആനിവേഴ്സറിയോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളിൽ, സാഹിത്യ മത്സരങ്ങളൊന്ന് പങ്കെടുത്താൽ എന്താ എന്നൊന്ന് തോന്നി. ഞാൻ പങ്കെടുത്തു. അത്ഭുതകരമായിരുന്നു ഫലം. എനിക്ക് നാടകരചനയ്ക്ക് 1ാം സ്ഥാനം കിട്ടി, കവിതാരചനയ്ക്ക് 1ാം സ്ഥാനം കിട്ടി, ലേഖന മത്സരത്തിനും കഥയ്ക്കും 2ാം സ്ഥാനം കിട്ടി. അന്നെനിക്ക് സമ്മാനം തന്നതൊരു വിപുലമായ ഒരു വേദിയിൽ വെച്ച് പി കേശവദേവും NV കൃഷ്ണവാര്യരും ഒക്കെ ആയിരുന്നു. അത് ഞാൻ കൊണ്ടുവന്ന് ആ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവന്ന് എൻ്റെ അച്ഛൻ അന്ന് ഫ്രെയിം ചെയ്തു തന്നു. ഫ്രെയിം ചെയ്ത് എൻ്റെ വീടിൻ്റെ ഭിത്തിയിൽ തൂക്കി. വരുന്നവരോടൊക്കെ അഭിമാനപൂർവ്വം അച്ഛൻ പറയുമായിരുന്നു, എൻ്റെ മകന് കിട്ടിയ സാഹിത്യ മത്സരങ്ങളിൽ കിട്ടിയ സമ്മാനങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഭാഗത്തു നിന്നാണ് എനിക്കൊരല്പം പ്രോത്സാഹനം ഇത്തരം കാര്യത്തിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അതിന് മുൻ വർഷങ്ങളിലൊക്കെ 1ാം സ്ഥാനക്കാരായി വന്ന കുട്ടികൾ എന്നോടൊപ്പം മത്സരിച്ചിരുന്നു. അവരൊക്കെ അപ്പോൾ പലരും 2ാം സ്ഥാനക്കാരായി. അവരിന്ന് മലയാള സാഹിത്യത്തിന്റെ വിവിധ രംഗങ്ങളിൽ വളരെ അറിയപ്പെടുന്ന വ്യക്തികളാണ്.
1: അധ്യാപകൻ ആയത് എങ്ങനെയാണ് അതിന്റെ ഒരു സാഹചര്യം?
0: അധ്യാപകനായത് BSc ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരല്പ രാഷ്ട്രീയം ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് പഠനത്തിൽ ഞാൻ അല്പം താഴോട്ട് വന്നു. BSc ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല, അതുകൊണ്ട് MSc അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ എൻ്റെ ശാസ്ത്രജ്ഞനാകാനുള്ള മോഹം അവിടെ പൊലിയുകയാണ്. അങ്ങനെ ഞാൻ ഒരു PG വേണമെന്നുള്ളത് കൊണ്ട് മനഃശാസ്ത്രത്തിൽ പഠിച്ചു. അതുകൊണ്ടൊന്നും കാര്യമായ പ്രയോജനമൊന്നും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാനന്ന് BEd പോയി കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായി. ആ സ്കൂൾ ഇപ്പോഴേതാണ്ട് 100 വർഷം കഴിഞ്ഞ ഒരു വിദ്യാലയ മുത്തശ്ശിയാണ്. ആ സ്കൂളിൻ്റെ പ്രത്യേകത, മലയാളത്തിലെ വിലാപകാവ്യ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ CS സുബ്രഹ്മണ്യംപൂറ്റി എന്ന മഹാനുഭാവൻ നിർമ്മിച്ച സ്കൂളാണ്. അദ്ദേഹത്തിൻ്റെ വക സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സ്കൂളായിരുന്നു കരുനാഗപ്പള്ളിയിൽ.

0: ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും അദ്ദേഹം സംഭാവന ചെയ്തതാണ്. ഈ സ്കൂളും അദ്ദേഹത്തിൻ്റെതാണ്. വർഷങ്ങൾക്ക് ശേഷം അത് ഇപ്പോൾ അനേക കോടികൾ വില മതിക്കുന്ന ആ ഏക്കർ കണക്കിന് വരുന്ന സ്ഥലവും കെട്ടിടങ്ങളും സ്കൂളും ഉൾപ്പെടെ അദ്ദേഹം കരുനാഗപ്പള്ളി താലൂക്കിലുള്ള ഒരു 5 പഞ്ചായത്തിലെ ജനങ്ങൾക്കായിട്ട് സംഭാവന ചെയ്തു. ഇന്ന് ജനങ്ങളുടെ വകയാണ് ആ സ്കൂൾ. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എന്ന് മാത്രമല്ല, ആ പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനാകാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് അഭിമാനമായിരുന്നു. അധ്യാപകനാകുന്നുവെങ്കിൽ കരുനാഗപ്പള്ളി ഹൈസ്കൂളിൽ തന്നെ ആകണം എന്നൊരു ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അത് സാധുപ്രായമാവുകയും ചെയ്തു.
1: ഈ അധ്യാപന ജീവിതത്തിൽ എന്തെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന സംഭവങ്ങൾ, അനുഭവങ്ങൾ, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാം.
0: ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂളിൽ വിവിധ തരം അധ്യാപകരുണ്ട്. അത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. അധ്യാപക ജോലിക്ക് പറ്റാത്ത തരം ആളുകളും അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ചില അധ്യാപകർ, അന്ന് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ക്ലാസ്സിലും കുട്ടികൾ തോൽക്കും. 9 ക്ലാസ്സിൽ 2 തോൽക്കുന്ന കുട്ടി 2 വർഷവും ഫീസ് കൊടുക്കണം, 3 വർഷവും കൊടുക്കണം. അങ്ങനെ അന്ന് 10 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നോടൊപ്പം 10-20 വയസ്സുള്ള കുട്ടികൾ, ഞങ്ങളൊക്കെ ഒരു 14 വയസ്സുകാരായിരുന്നുവെങ്കിൽ 10-20 വയസ്സുള്ള കുട്ടികൾ വരെ അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടികളെ ഞങ്ങൾ പേരെടുത്ത് വിളിക്കാൻ പോലും മടിയാണ്, കാരണം ഒരു ജ്യേഷ്ഠൻ്റെ പ്രായമൊക്കെ തോന്നുമായിരുന്നു. അങ്ങനെയുള്ള 2 കാര്യം എനിക്കിപ്പോഴും ഓർമ്മയിൽ വരുന്നുണ്ട്. അവർ ക്ലാസ്സിലെ ഏറ്റവും പിൻബെഞ്ചുകാരാണ്. അവർ എനിക്ക് തോന്നുന്നു ഓരോ ക്ലാസ്സിലും ഇരുന്നിരുന്ന് വളരെ സീനിയോറിറ്റിയൊക്കെ അനുഭവിച്ച് 10 ക്ലാസ്സിലെത്തിയതാണ്. അന്നൊരു 19-20 വയസ്സൊക്കെ ഉണ്ട്. അവരിന്ന് കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ധനാഠ്യരും പ്രമുഖരുമാണ്. അവരെ കാണുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, ഞങ്ങളൊക്കെ അല്പം പഠിക്കാൻ മിടുക്കരായി പോയതുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലയിലും നിങ്ങൾ ഈ നിലയിലുമായിരുന്നത്. അപ്പോഴും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് അവർ പറയാറുണ്ട്. അവരിന്ന് കേരളത്തിൽ തന്നെ വ്യവസായ പ്രമുഖരായിട്ട് വളർന്ന 1-2 പേരാണ്. അവർ 10 ക്ലാസ്സോടുകൂടി വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. പക്ഷേ അന്നത്തെ അവരുടെ സാഹചര്യം അതായിരിക്കാം, പക്ഷേ അവരുടെ കഴിവ് അപാരമായിരുന്നു. ആ കഴിവ് അവർ പ്രയോഗിച്ച് വളരെ ഉന്നതമായിരുന്നു. ഞാനത് എൻ്റെ കുട്ടികളോടൊക്കെ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 22, ശകവർഷം 1948 ആഷാഢം 15, 2026 ജൂലൈ മാസം 6 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:40. FM ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: 자유레인지인데 잡다. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നലെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: മലയാള ഭാഷ ആദ്യമായി അച്ചടിക്കപ്പെട്ടത് ഏത് ഗ്രന്ഥത്തിലായിരുന്നു? ഉത്തരം: 1686 പുറത്തിറങ്ങിയ ഹോർത്തോസ് മലബാറിക്കസ് എന്ന മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥത്തിലാണ് മലയാള ഭാഷ ആദ്യമായി അച്ചടിക്കപ്പെട്ടത്. ഇനി ഇന്നത്തെ ചോദ്യം പറയാം. നാണ്യവിളകളിൽ വെളുത്ത സ്വർണമെന്നറിയപ്പെടുന്ന വിള ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: നാണ്യവിളകളിൽ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഇന്ന് 5:40 കേൾക്കാം. നൂറ്റിയൊന്ന് മെഗാഹെഡ്സിൽ ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്.
2: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ തേനിശൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. എസ് പി ബാലസുബ്രഹ്മണ്യവും പി സുശീലയും പാടിയ ഗാനം അൻപുക്കു ഞാൻ അടിമൈ എന്ന ചിത്രത്തിൽ. ഈ ഗാനം എഴുതിയത് കോതമംഗലം സുബ്ബു, സംഗീതം നൽകിയത് സി രാമചന്ദ്രൻ.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞ എടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ
4: ലിമിറ്റഡ്.
5: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITIക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
6: എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം, ഋഷിമൂലം എന്ന ചിത്രത്തിൽ. ഗാനരചന കണ്ണദാസൻ, സംഗീതം ഇളയരാജ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്
1: വരുന്നു. സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ.

അഴൈത്താൻ വരുവേൻ എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യവും പി സുശീലയും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന കണ്ണദാസൻ, സംഗീതം എം എസ് വിശ്വനാഥൻ.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്പൈസ് എഫ്എമ്മിൽ നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തേനീശി തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. മലേഷ്യ വാസുദേവനും SP ശൈലജയും പാടിയ ഗാനം ഇനി കേൾക്കാം. എങ്ക ഊരു രാസാത്തി എന്ന ചിത്രത്തിൽ

മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

എങ്കൽ വാത്തിയാർ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തോടെ ഇന്നത്തെ തേനിശൈ തമിഴ് ചലച്ചിത്ര ഗാന

0: പരിപാടി സമാപിച്ചു.
1: ദേവികുളം

സ്പൈസ് എഫ് എം സമയം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റും 5 സെക്കൻഡും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കുമാർ സാനു പാടിയത് ആഷിക്കി എന്ന ചിത്രത്തിൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്. നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിൻ്റെ ജനനം എന്നത് ആ കുടുംബത്തിന് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുഞ്ഞിന് ജന്മനായുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും ഇന്ന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ അത് നേരത്തെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജന്മനായുള്ള ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെൻറ് മേധാവിയുമായ ഡോക്ടർ രാധിക. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വിവിധ പരിശോധനകൾ നടത്താറുണ്ടല്ലോ, അതിൽ പ്രധാനമായ ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ്. എന്താണ് ഈ പരിശോധന, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ് എന്നത് പുതുതായി ജനിച്ച കുഞ്ഞിൻ്റെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ലളിതമായ പരിശോധനയാണ്. ഇതുകൊണ്ട് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു.
0: മാഡം, ഈ പരിശോധന ഇത്രയും പ്രാധാന്യമർഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
1: ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ പലതും കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴുടനെ വളരെ ആരോഗ്യവന്മാരായിട്ട് തോന്നും. അവർക്ക് ആ നീലനിറം ഉണ്ടാവാറില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ഹൃദ്രോഗത്തിന്റെ സിംറ്റംസ് ഒന്നും നേരത്തെ കാണിക്കാറില്ല. കുഞ്ഞ് നല്ല കരച്ചിലും നല്ല പിങ്ക് കളറിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ചില സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ കുഞ്ഞിൻ്റെ ജീവന്റെ ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ സൃഷ്ടിക്കാം. അപ്പോൾ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിദഗ്ധ പരിശോധനയും എക്കോകാർഡിയോഗ്രാഫ് നടത്തി ഹൃദ്രോഗം കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാനും സഹായിക്കുന്നു.
0: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധന എങ്ങനെയാണ് ചെയ്യുന്നത്? പരിശോധനാ സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
1: ഒരിക്കലും ഇല്ല. ഇത് വളരെ ലളിതമായുള്ളൊരു പരിശോധനയാണ്. COVID-19 സമയത്ത് നമ്മൾ പലരും ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് വെച്ച് ഓക്സിജൻ സാച്ചുറേഷൻ വിരലിൻ്റെ അറ്റത്ത് ഒരു പ്രോബ് വെച്ച് കണക്ട് ചെയ്ത രീതി പലരും സുപരിചിതയാവും. കുഞ്ഞുങ്ങൾ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങളുടെ കൈ വലത്തെ കയ്യിലെ വിരൽത്തുമ്പിലും അതേപോലെ കാലിലും ഈ പ്രത്യേകതരം പ്രോബ് ഘടിപ്പിച്ച് ഓക്സിജൻ്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്. 5 മിനിറ്റിൽ താഴെ ഈ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ.
0: മാഡം, ഇന്ന് ഈ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ എത്രത്തോളം സാധാരണമാണ്?
1: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8 മുതൽ 10 കുട്ടികൾ വരെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മനാ ഹൃദ്രോഗങ്ങൾ കാണപ്പെടുന്നു. പക്ഷെ ഇതിൽ ചിലത് ലഘുവായിരിക്കാം. എന്നാൽ 2 to 4 കുഞ്ഞുങ്ങൾ 1000 ജനനങ്ങൾ ഇത് സങ്കീർണമായ ക്രിട്ടിക്കൽ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം.
0: മാഡം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പൾസ് ഓക്സിമീറ്റർ

0: ടെസ്റ്റിൽ നോർമൽ ഓർ പാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
1: ഒരു നോർമൽ പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് ഫലം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് 95% അധികം ആയിരിക്കണം. ഇത് കൈകളിലും കാലിലും രണ്ടിടത്തും 95% കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കൈയിലെയും കാലിലും ലഭിക്കുന്ന വാല്യൂസിൻ്റെ തമ്മിലുള്ള വ്യത്യാസം 3% കൂടുതൽ ആകാൻ പാടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ് പൾസ് ഓക്സിമെട്രി റിസൾട്ട് അഥവാ നോർമൽ റിസൾട്ട് എന്ന് പറയും.
0: അതുപോലെ തന്നെ മാഡം, ഈ ടെസ്റ്റിൽ അബ്നോർമൽ ഓർ ഫെയിൽ റിസൾട്ട്, അതിലൂടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ?
1: ഒരു അബ്നോർമൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 95% കുറവാണ് ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ്, അല്ലെങ്കിൽ കൈയുടെയും കാലിന്റെയും തമ്മിലുള്ള 3% വ്യത്യാസം കിട്ടുകയാണെങ്കിൽ അതൊരു ഫെയിൽഡ് റിസൾട്ടാണ്. ഇതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഹൃദ്രോഗമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വിദഗ്ധമായി ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കൂടുതൽ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തുകയും ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് അഥവാ എക്കോ കാർഡിയോഗ്രാം എന്ന പരിശോധന നടത്തുകയും ചെയ്യണം. ഇതുകൊണ്ട് മാത്രമേ നമുക്കത് ഹൃദ്രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഒരു ഫെയിൽ റിസൾട്ട് വരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു അസുഖങ്ങളിലും ചിലപ്പോൾ ഓക്സിജൻ്റെ സാച്ചുറേഷൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്.
0: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധനയിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക?
1: ചില കുഞ്ഞുങ്ങളിൽ ജന്മനാ തന്നെ ഹൃദയത്തിന്റെ ഘടനയിൽ തകരാറുണ്ടാകാം. ഇതുമൂലം ഓക്സിജന്റെ ശുദ്ധീകരണം നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ നീലനിറം വരണം എന്നില്ല. ഉടനെ തന്നെ കുഞ്ഞു വളരെ ആരോഗ്യവാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മുഖേന ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് കുറവ് കണ്ടുപിടിക്കുകയും അതിന് നേരത്തെ തന്നെ ചികിത്സ തേടുകയും ചെയ്യാം. വളരെ സങ്കീർണമായിട്ടുള്ള ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസസ്, അതിൻ്റെ പേരുകൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറി, സ്ട്രൈക്കസ്പിഡ് അട്രീഷ്യ, പൾമിനറി അട്രീഷ്യ, അങ്ങനെ പല ഡിസീസസും ഈ ഒരു പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
0: അതുപോലെ തന്നെ മാഡം, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത ഹൃദ്രോഗങ്ങളുണ്ടോ?
1: ഉണ്ട്. അതും മാതാപിതാക്കളെ നമ്മൾ അറിയിച്ചിരിക്കണം. എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചെറിയ തുളകൾ, അതായത് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് VSD, ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് ASD, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള വാൽവിൻ്റെ പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള മഹാധമനി, നമ്മുടെ അയോർട്ടയുടെ ചുരുങ്ങൽ, ഈ ഒരു ഇത് ആദ്യഘട്ടത്തിൽ ഈ അസുഖങ്ങളിൽ ഓക്സിജൻ്റെ അളവ് കുറയാറില്ല. അപ്പോൾ ഈ ഓക്സിജൻ സ്ക്രീനിങ് വെച്ച് ചില എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ പലതും കണ്ടുപിടിക്കാൻ സാധിക്കും.
0: മാഡം, ഇതല്ലാതെ നവജാത ശിശുവിന്റെ മറ്റ് പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തെല്ലാമാണ്?
1: ജനിച്ചാൽ ഉടനെ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് സ്ക്രീനുകൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങളുണ്ടോ എന്നുള്ള വിഷ്വൽ ബർത്ത് ഡിഫെക്ട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കേൾവി പരിശോധന. ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഹിയറിംഗ് സ്ക്രീനിങ്, OAE എന്ന് പറയും, ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അത് സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്യുന്നത്. എത്രയും നേരത്തെ കേൾവിക്കുറവ് കണ്ടുപിടിച്ചാൽ അതിന് തക്കമുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള സ്പീച്ചിനെ അത് ബാധിക്കാതെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ കാലിൽ കുത്തിയുള്ള മെറ്റബോളിക് സ്ക്രീനിങ്. ചില ഇപ്പം നിലവിൽ കേരളത്തിൽ സൗജന്യമായി ചെയ്തു വരുന്ന സർക്കാർ ആശുപത്രിയിൽ 4 തരം ഡിസീസസിനുള്ള സ്ക്രീനിങ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞു ജനിച്ച് 48 മണിക്കൂറിന് ശേഷമാണ്. അപ്പം നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം, ഗാലക്ടോസീമിയ, G6PD, അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ, നിലവിൽ ഈ 4 ഡിസീസസിനുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 കിലോയിലോ താഴെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയുടെ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെ എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, വിഷ്വൽ ബർത്ത് ഡിഫെക്ട്, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഈ

0: ഹൃദയത്തിലുള്ള പൾസ് ഓക്സിമെട്രി ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ കേൾവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ്, കണ്ണിനുള്ള ROP ടെസ്റ്റ്, അത് പ്രിമച്യൂർ ബേബീസിനാണ്, അതുകൂടാതെ കാലേ കുത്തിയുള്ള മെറ്റബോളിക് ഡിസീസ് സ്ക്രീനിംഗ് ടെസ്റ്റുകൾ. ഇപ്പോൾ ഇത്രയുമാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: മേഡം, ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന മരുന്നുകളോ അമ്മയുടെ ആരോഗ്യസ്ഥിതിയോ കുഞ്ഞിൻ്റെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ?
0: ഒരു പരിധിവരെ അത് ബാധിച്ചേക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില രീതിയിലുള്ള വൈറസ് ബാധകൾ, വളരെ നേരത്തെയുള്ള വൈറസ് ബാധകൾ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൃദ്രോഗം വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്നൊരു രോഗം, അമ്മയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള പനിയും ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള റാഷസും മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും കുഞ്ഞിൻ്റെ ഹൃദയത്തെ ബാധിക്കുകയും കാഴ്ചയും കേൾവിയും ഒക്കെ ബാധിക്കാം. അത് കുഞ്ഞിന് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു ഡിസീസ് ാണ്. അപ്പൊ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയാൽ അതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആകാം. അതേപോലെ ഇപ്പം വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ്. അപ്പൊ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് തുടക്കം മുതലേ തന്നെ ഉണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ, നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമുള്ള മരുന്നുകൾ മാത്രം എടുക്കുക. അതേപോലെ ഇപ്പം വളരെ മദ്യപാനം, എക്സ്പോഷർ ടു അതർ ടോക്സിൻസ് അങ്ങനെയൊക്കെ വരുന്ന അമ്മമാർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഗർഭിണിയായ അമ്മയുടെ ആരോഗ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കണം.
1: മാഡം, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: കുഞ്ഞിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അതായത് വേഗത്തിലോ ബുദ്ധിമുട്ടുള്ള ശ്വാസോച്ഛ്വാസം വിടുക, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ക്ഷീണിക്കുക, പാല് കുടിക്കുമ്പോൾ അമിതമായിട്ട് തല വേർക്കുക, ചുണ്ടുകളിലോ നാവിലോ നീല നിറം കാണുക, ശരിയായ അളവിൽ ഭാരം കൂടാതിരിക്കുക, ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്.
1: മാഡം, ജന്മനാ ഉള്ള കുട്ടികളുടെ ഹൃദയവൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി ഒരു പദ്ധതി ഇന്ന് സർക്കാരിൻ്റെ കീഴിൽ നിലവിലുണ്ടല്ലോ, ഹൃദ്യം എന്ന പേരിൽ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
0: അതെ, കേരളത്തിലെ ഹൃദ്യം പദ്ധതി ഒരു മാതൃകാപരമായ ഒരു സംരംഭമാണ്. 2017 ഇത് ആരംഭിച്ചത്. ജന്മനാ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സ ഉറപ്പിക്കാനും അതിനുള്ള ഫോളോ അപ്പും പിന്തുടരുകയും സഹായം നൽകാനും ഒരു സംസ്ഥാനതല സംവിധാനമാണിത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എംപാനൽഡായിട്ടുള്ള ഗവൺമെൻറ് ആശുപത്രികളും പ്രൈവറ്റ് ആശുപത്രിയിലുമുണ്ട്. ഇവിടെ കുഞ്ഞിൻ്റെ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും സർജറിക്കുമുള്ള ഫ്രീ ചികിത്സ ആയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആംബുലൻസ് സർവീസ്, ഈ വിദഗ്ധ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ ഒരു പദ്ധതി മുഖേന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സഹായം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയില്ലേ? അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്ന്, നമ്മൾ പറഞ്ഞത് തന്നെ, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ അൾട്രാസൗണ്ട് ടെക്നീക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഗർഭാവസ്ഥ അവസ്ഥയിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നമുക്ക് ഒരു പരിധിവരെ കുറേ നമുക്ക് ഈ ജനന വൈകല്യങ്ങളും ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ ജനിച്ചാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം, എൻ്റെ കുഞ്ഞിന് പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടോ? ഇത് വളരെ ലളിതവും വേദനയില്ലാത്തതുമായി ജീവൻ രക്ഷിക്കുന്ന ഒരു പരിശോധനയാണ്. എല്ലാ ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ പോലും വളരെ അപകടകരമായ ചില പലതും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ നേരത്തെ ചികിത്സ തേടാനും നേരത്തെ തന്നെ സർജറി ചെയ്യാനും ജീവൻ രക്ഷിക്കാനും സഹായമാകും. അതേപോലെ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് വിട്ടാൽ പോലും വീടുകളിൽ കുഞ്ഞു അച്ഛനും അമ്മമാരും വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുഞ്ഞിൻ്റെ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിൻ്റെ വായിലുള്ള നീല നിറം, കുഞ്ഞിന് പാല് കുടിക്കാനുള്ള വിമുക്തത കാണിക്കുക, കൂടുതൽ മയക്കം കാണിക്കുക, അല്ലെങ്കിൽ ശരീരഭാരം കൂടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്.
1: കുഞ്ഞുങ്ങളിലെ ഹൃദയവൈകല്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രാധികയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി.

പ്രസാദ്. ശബ്ദ സന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിൽ

101.4 മെഗാ ഹെഡ്സിൽ ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകിയ ഗാനമാണ് ആദ്യം സസ്നേഹം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്.

0: മലയാള ചലച്ചിത്ര ഗാനം വീണ്ടും 8:40 കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം.
1: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന്

പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അഞ്ച് 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, ദീൻ ദയാൽ അന്ത്യോദയ യോജന. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലമ്മീടും. ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിയാം, തടയാം. ഡോക്ടർ സഞ്ജയ് ദേവരാജനുമായുള്ള അഭിമുഖം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 യുവവാണിയിൽ ആദിത്യൻ എം രമേഷുമായുള്ള അഭിമുഖം എൻ എസ് ജയമോഹൻ നടത്തുന്നു. 8:00 ഇതളുകൾ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 എസ് കെ മഹാദിയുടെ സംഗീത കച്ചേരി. കൊടുന്തരപ്പള്ളി സുബ്ബരാമൻ വയലിൻ, കൊടുന്തരപ്പള്ളി പരമേശ്വരൻ മൃദംഗം, കലാമണ്ഡലം ബൈജു മുഖർശങ്ക്. 10:30 പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 നാടകഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി, 8:00 സർഗ കേരളം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥാപ്രസംഗം, 10:00 ഹൃദയരാഗങ്ങൾ. സ്പൈസ് എഫ്എമ്മിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

ഇന്ന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. നാണ്യവിളകളിൽ വെളുത്ത സ്വർണമെന്നറിയപ്പെടുന്ന വിള ഏതാണ്? ഇതിൻ്റെ ഉത്തരം കശുവണ്ടി.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല
1: എന്ന ഭാഗത്തിൽ നിന്ന്
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല
2: കർഷക സമൃദ്ധിയുടെ

0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പരമ്പരയുടെ 4 അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണക്കാല പച്ചക്കറികളുടെയും അത്തപ്പൂക്കളം ഒരുക്കാനുള്ള പൂവിന്റെയും കൃഷിരീതികൾ വിശകലനം ചെയ്യുന്ന സമഗ്ര പ്രതിവാര പരമ്പരയാണിത്. നാം ഓണാവശ്യത്തിനായി നട്ട പച്ചക്കറികൾ തളിർത്ത് വളപ്രയോഗത്തിന്റെ 1 ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ പച്ചക്കറികളിൽ പ്രയോഗിക്കേണ്ട ജൈവ വളങ്ങളെക്കുറിച്ചും പുഷ്പിക്കുന്നതിനുള്ള ലായനികളെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ അധ്യായത്തിൽ ജൈവ കൃഷി വിദഗ്ധനും നിരവധി പേർക്ക് ഈ രംഗത്ത് പരിശീലനം നൽകി വരുന്ന ശ്രീ ഉള്ളൂർ ആർ രവീന്ദ്രൻ നടത്തിയ പ്രഭാഷണം ശ്രോതാക്കൾ കേട്ടല്ലോ. ഇന്ന് 4 അധ്യായത്തിൽ പച്ചക്കറികൾക്ക് നൽകേണ്ട ജൈവ വളങ്ങൾക്കൊപ്പം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിൽ രാസവളപ്രയോഗത്തിന്റെ വിവിധ വശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ ഒരു പ്രഭാഷണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിത്യേനയുള്ള പരിചരണവും കൃത്യസമയത്തുള്ള വളപ്രയോഗവും ഒത്തുചേരുമ്പോൾ വിളവിസ്മയം കൊണ്ട് ഓണസദ്യ ഒരുക്കാം. ഇനി നമുക്ക് ഇന്നത്തെ അധ്യായം ശ്രദ്ധാപൂർവം കേൾക്കാം. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവനാണ് വിവിധ രീതിയിലുള്ള വളപ്രയോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നത്.
2: ഓണക്കാല പച്ചക്കറികളുടെ വളപ്രയോഗ രീതികളെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു. ജൈവ രീതിയിൽ അധിഷ്ഠിതമായ വളപ്രയോഗ രീതികളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിച്ചത്. മികച്ച വിളവ് കിട്ടുന്നതിനായി ഒരു സമ്മിശ്ര വളപ്രയോഗ രീതി അവലംബിക്കുന്നതാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഏറ്റവും അഭികാമ്യം. മണ്ണിൻ്റെ ഭൗതിക രാസ ജൈവ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ ജൈവ വളങ്ങളും അനുവദനീയമായ അളവിലുള്ള രാസവളങ്ങളും ജീവാണു വളപ്രയോഗവും കൂടി സംയോജിപ്പിച്ച് ചെയ്യുന്ന വളപ്രയോഗ രീതിക്കാണ് സംയോജിത വളപ്രയോഗം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ്റ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓരോ മണ്ണിൻ്റെയും തരവും ഘടനയും രചനയും വ്യത്യസ്തമായതിനാൽ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വളപ്രയോഗ രീതി തീരുമാനിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. 2 തരത്തിലുള്ള വളപ്രയോഗമാണ് നമ്മൾ ചെടികൾക്ക് ചെയ്യാറുള്ളത്. ആദ്യത്തേത് അടിസ്ഥാന വളപ്രയോഗം അല്ലെങ്കിൽ അടിവളപ്രയോഗം. 2 മേൽവളപ്രയോഗം. ഇംഗ്ലീഷിൽ ഇതിനെ ബേസൽ ആപ്ലിക്കേഷൻ എന്നും ടോപ്പ് ഡ്രസ്സിംഗ് എന്നും വിളിക്കും. മണ്ണിൻ്റെ പുളിപ്പിനെ ക്രമീകരിച്ച് 2 സമയം കൊടുത്തതിന് ശേഷമായിരിക്കണം നമ്മളുടെ അടിസ്ഥാന വളപ്രയോഗം നടത്തേണ്ടത്. അടിസ്ഥാന വളപ്രയോഗത്തിൽ പ്രധാനമായിട്ടും അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടി, എല്ലുപൊടി, നന്നായി പൊടിച്ച വേപ്പിൻ പിണ്ണാക്ക്, ചാമ്പൽ, പിണ്ണാക്കുകൾ എന്നിങ്ങനെയുള്ള ജൈവവളങ്ങൾ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അത് ചെടികളുടെ വേരോട്ടത്തെയും മണ്ണിലെ വായു സഞ്ചാരത്തെയും മണ്ണിൻ്റെ വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള ശേഷിയെയും മണ്ണിലെ സൂക്ഷ്മാണു സാന്നിധ്യത്തെയുമെല്ലാം പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. അത് വലിയ അളവിൽ ചേർത്ത് കൊടുക്കണം എന്നാണ് ശാസ്ത്രീയമായ ശുപാർശ. അതായത് 1 സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആളുകൾ 80 മുതൽ 100 വരെ അടിസ്ഥാന വളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് മണ്ണിൻ്റെ ഫോസ്ഫറസ് അംശം കൂട്ടുന്നതിനായി റോക്ക് ഫോസ്ഫേറ്റ് എന്ന് വിളിക്കുന്ന മസൂറി ഫോസ്, രാജ് ഫോസ് പോലെയുള്ള വളങ്ങളും ചേർത്ത് കൊടുക്കുന്നത് തുടക്കത്തിൽ തന്നെ ചെടികൾക്ക് നല്ല രീതിയിൽ വേരുകൾ വളരാൻ സഹായകമാകും. അതോടൊപ്പം തന്നെ ചെടിയുടെ ആദ്യ ഘട്ടത്തിലെ വളർച്ചയെ മെച്ചപ്പെടുത്തുന്നതിനായി നൈട്രജനും പൊട്ടാസ്യവും അടങ്ങിയ വളങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്ന രീതിയാണ് അടിസ്ഥാന വളപ്രയോഗം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഓരോ വിളകൾക്കും അതിൽ തന്നെ സങ്കര ഇനങ്ങളാണോ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണോ നാടൻ ഇനങ്ങളാണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടാറുമുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ 1, പ്രാദേശികമായി നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളങ്ങളാണ്. അതിൽ ബയോഗ്യാസ് പ്ലാന്റുകളുള്ള ആളുകൾക്ക് ബയോഗ്യാസിൻ്റെ സ്ലറി

മൂന്നിരട്ടി മുതൽ നാലിരട്ടി വരെ വെള്ളം ചേർത്ത് ചെടികളുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും. ജീവാമൃത പ്രയോഗം നടത്താം, വളച്ചായ ഉണ്ടാക്കാം, ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ് പോലെയുള്ള വളർച്ചാ ത്വരകങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്ന വാട്ടർ സോലിബിൾ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജലലേയ വളങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൽ പ്രധാനമായും നമുക്ക് രണ്ട് വളങ്ങളാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. ഒന്ന് നാനോ യൂറിയ, രണ്ട് നാനോ ഡി എ പി. നാനോ യൂറിയ എന്ന വളം ഒരു ലിറ്റർ വെള്ളത്തിൽ 2 മുതൽ 4 മില്ലി വരെ ലയിപ്പിച്ച് നല്ല സ്പ്രേയറുകൾ ഉപയോഗിച്ച് ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നാനോ ഡി എ പി, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നുള്ള വളം വിത്തിൽ പുരട്ടിയും ഇലകളിൽ തളിച്ചും നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. നമ്മൾ നടാനെടുക്കുന്ന അല്ലെങ്കിൽ പാകാനെടുക്കുന്ന വിത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ 4 മില്ലി ലിറ്റർ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ലയിപ്പിച്ച ലായനിയിൽ 1 മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നടുന്നത് അതിൻ്റെ മുളകളുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ 2 മുതൽ 4 മില്ലി ലിറ്റർ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് നാനോ രൂപത്തിലുള്ളത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും കൂടുതൽ ഗുണം ചെയ്യും. അപ്പോൾ ഇത് ആധുനിക കാലത്തിൻ്റെ പുതിയ സാങ്കേതിക വിദ്യകളാണ്. നമുക്ക് കുറച്ച് വളം കൊണ്ട് കൂടുതൽ ചെടികളെ പോഷിപ്പിക്കാൻ സാധിക്കുന്ന ടെക്നോളജിയാണ് നാനോ വളങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് 19:19:19 എന്നുള്ള അനുപാതത്തിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയ 100% വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ ലഭ്യമാണ്. ചെടിയുടെ വളർച്ചയുടെ തുടക്കത്തിൽ തന്നെ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായി ഇലകൾ കുളിപ്പിച്ച് തളിക്കുന്നത് വളർച്ചയ്ക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ചെടികൾക്ക് പലപ്പോഴും ഉണ്ടാകാവുന്ന ഒരു മൂലകത്തിൻ്റെ ദൗർലഭ്യമാണ് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി. അപ്പോൾ കാൽസ്യം ഇലകൾക്ക് നല്ല വിരിവും കട്ടിയും രോഗ കീടപ്രതിരോധ ശേഷിയും നൽകുന്ന ഒരു മൂലകമായതിനാൽ കാൽസ്യം നൈട്രേറ്റ് എന്ന രൂപത്തിലുള്ള ജലലേയ വളം 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്നുള്ള രീതിയിൽ ലയിപ്പിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് ഒരുമിച്ചല്ല ചെയ്യേണ്ടത്. ഈ ആഴ്ച 19:19 ആണ് ചെയ്തതെങ്കിൽ അടുത്ത ഡോസ് അടുത്ത ആഴ്ചയിൽ കാൽസ്യം നൈട്രേറ്റ് എന്നുള്ള രൂപത്തിലാകാം. ഇനി ചെടികൾ പൂക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ ആവശ്യം ചെടികൾക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഈ സമയത്ത് മണ്ണിൽ പൊട്ടാസ്യം അടങ്ങിയ പൊട്ടാഷ് വളങ്ങൾ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ പൂർണ്ണമായും വെള്ളത്തിൽ അലിയുന്ന സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അല്ലെങ്കിൽ SOP എന്ന ജലലേയ വളം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കാം. അപ്പോൾ ചെടികളുടെ വളർച്ചയുടെ നിർണായക ഘട്ടങ്ങളിൽ കൃത്യമായിട്ടുള്ള വളപ്രയോഗം ചെടികൾക്ക് അനിവാര്യമാണ്. അത് പ്രധാനമായും അടിസ്ഥാന വളപ്രയോഗത്തിൻ്റെ രൂപത്തിലും ചെടികളുടെ ഓരോ വിളവെടുപ്പിനു ശേഷം അടുത്ത വിളവെടുപ്പിന് കൂടുതൽ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള മേൽവളപ്രയോഗ രൂപത്തിലും ആകാം. അപ്പോൾ മണ്ണ് പരിശോധനയെ അടിസ്ഥാനപ്പെടുത്തി മണ്ണിൻ്റെ അമ്ലതയെ ക്രമീകരിച്ച് ചെടികളുടെ വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള അടിസ്ഥാന വളപ്രയോഗവും അതോടൊപ്പം തന്നെ മേൽവളപ്രയോഗവും ചെയ്യുന്ന രീതിയായിരിക്കണം കൃഷിക്കാർ അനുവർത്തിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ജൈവവളങ്ങളും അനുവദനീയമായ രാസവളങ്ങളും നാനോ വളങ്ങളും ജലലേയ വളങ്ങളും ജീവാണുവളങ്ങളും അടങ്ങിയ ഒരു സമ്മിശ്ര വളപ്രയോഗ രീതി മണ്ണിൻ്റെ ആരോഗ്യത്തിനും ചെടികളുടെ മികച്ച വിളവിനും നമ്മളെ സഹായിക്കും. അതേസമയം വീട്ടിൽ പശു, ആട്, കോഴി പോലെയുള്ള വളർത്തുമൃഗങ്ങളുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സ്വന്തമായി ജൈവവള ലഭ്യത ഉറപ്പാക്കാൻ കഴിയുന്ന കർഷകർ തീർച്ചയായും അവരുടെ ലഭ്യമായ വളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വളപ്രയോഗ രീതി അനുവർത്തിക്കാം. അതേസമയം ഇത്തരം സംവിധാനങ്ങളില്ലാത്ത കർഷകരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജലലേയ വളങ്ങളും നാനോ വളങ്ങളും ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതി അവലംബിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. അപ്പോൾ ഈ ഓണക്കാലത്ത് നമുക്ക് പച്ചക്കറികൾക്ക് സമയബന്ധിതമായി വിളവെടുക്കാനും ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും ഗുണമേന്മയേറിയതാകുന്നതിനുമായി ഈ ഒരു സമ്മിശ്ര വളപ്രയോഗ രീതി അനുവർത്തിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.

0: പച്ചക്കറികൾക്കൊപ്പം നമ്മുടെ ചെണ്ടുമല്ലി കൃഷിയിലും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതിന്റെ വളപ്രയോഗവും പുഷ്പിക്കാനുള്ള മറ്റ് രീതികൾ കൂടി ചുരുക്കം ചില വാക്കുകളിൽ ശ്രീ പ്രമോദ് മാധവൻ പറയുന്നത് കേൾക്കാം.
1: ഓണക്കാലത്ത് പൂക്കൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ പൂക്കളുടെ ലഭ്യത നമ്മൾ ചെണ്ടുമല്ലി പൂക്കളുടെ കാര്യത്തിലാണ് ഇപ്പോൾ വ്യാപകമായി കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന വളപ്രയോഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതൊന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും, മിക്കവാറും ആളുകൾ അതിൻ്റെ തൈകൾ പറിച്ച് നട്ടിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ

0: തന്നെ മണ്ണിൻ്റെ പുളിപ്പ് ക്രമീകരിക്കാൻ ആവശ്യമായിട്ടുള്ള കുമ്മായ വസ്തുക്കൾ ചേർത്ത് രണ്ടാഴ്ച ഇട്ടതിന് ശേഷം 1 സെൻറ്റ് സ്ഥലത്തേക്ക് 100 കിലോ അഴുകിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയും അടിസ്ഥാന വളമായി 1 സെൻറ്റ് സ്ഥലത്തേക്ക് 220 ഗ്രാം യൂറിയ, 400 ഗ്രാം മസൂറി ഫോസ്, 100 ഗ്രാം പൊട്ടാഷ് എന്നീ അളവിൽ NPK വളങ്ങളും അടിസ്ഥാന വളമായി ചേർത്ത് കൊടുക്കണം. ഇത് 1 സെൻറ്റിൽ ഏകദേശം 200 ചെടികളാണുള്ളത്. അപ്പോൾ ഈ വളം 200 ചെടികൾക്കായി തുല്യമായി വീതിച്ച് നൽകുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ അടിസ്ഥാന വളങ്ങൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തുടക്കത്തിലുള്ള വളർച്ചയുടെ ഗതിവേഗം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനി നട്ട് 20 ദിവസം കഴിയുമ്പോൾ, 3 ആഴ്ച കഴിയുമ്പോൾ കളകൾ നീക്കം ചെയ്ത് ഇടയിളക്കി വീണ്ടും 1-ാമത്തെ മേൽവള പ്രയോഗം ചെയ്യേണ്ടതാണ്. അതിനായി നമുക്ക് 1 സെൻറ്റ് സ്ഥലത്തേക്ക് 220 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാഷും മണ്ണിൽ ചേർത്ത് കൊടുക്കുക. ഇതോടൊപ്പം തന്നെ പറിച്ച് 4 ആഴ്ച കഴിയുമ്പോൾ ചെടികളുടെ മണ്ട നുള്ളിക്കൊടുക്കുന്നത് കൂടുതൽ ശിഖരങ്ങൾ വരാനും ചെടികൾക്ക് കരുത്തു കൂടാനും സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ പൂക്കളും ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതോടൊപ്പം തന്നെ വളർച്ച കുറവുള്ള ചെടികൾക്ക് 19:19:19 എന്ന ജലലേയ വളം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല കരുത്തുള്ള ചെടികൾക്ക് ഇത്തരത്തിലുള്ള വളപ്രയോഗത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ചെടികളിൽ വളർച്ച കുറവുള്ള വളങ്ങൾ നോക്കി അവർക്ക് പ്രത്യേകമായ ഒരു പരിചരണവും കൂടി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 2 വളപ്രയോഗം, ഒരു അടിസ്ഥാന വളപ്രയോഗവും ഒരു മേൽവളവും മറ്റ് പരിപാലനവും കളനിയന്ത്രണവും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് 60-65 ദിവസം കഴിയുമ്പോൾ നമുക്ക് പൂക്കൾ വിളവെടുത്ത് തുടങ്ങാൻ സാധിക്കും.
1: കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ പ്രമോദ് മാധവൻ പറഞ്ഞു തന്ന വളപ്രയോഗ രീതികൾ മനസ്സിലാക്കിയല്ലോ. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി കൃഷിയെ മാറ്റിയാൽ ആഘോഷവേളകൾ മാത്രമല്ല എല്ലാ ദിവസവും രുചിയുള്ള ഭക്ഷണം വിഷമില്ലാതെ കഴിക്കാം. അതിന് ഇന്ന് ഓരോ കുടുംബവും തയ്യാറായി കഴിഞ്ഞു. നമുക്കൊന്നായി അണിചേരാം വിളവിന്റെ വിള സമൃദ്ധിക്കായി.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.
4: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
5: ദീൻദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഇത് ഭാരത സർക്കാരിൻ്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക,

0: വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കിക്കൊടുക്കുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മെച്ചപ്പെട്ട പെരുമാറ്റം, ആശയവിനിമയം എന്നിവയ്ക്ക് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്നിവയും മിഷൻ ലക്ഷ്യമിടുന്നു. ഔദ്യോഗികമായി വായ്പാ ലഭ്യത ഉറപ്പാക്കുക, ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുക, അവകാശങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമുള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നിവയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്നു. ഓരോ ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചു വരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ, സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൗണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു. വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
1: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

രഘുവംശരാജാക്കന്മാരുടെ നാല് ഗുണങ്ങളാണ് ഈ ശ്ലോകത്തിൽ കവി വർണ്ണിക്കുന്നത്. യഥാവിധി ഹുത അഗ്നികളാണവർ. വിധിയാവണ്ണം അഗ്നിയിൽ ഹോമം ചെയ്തവരാണ്. ഗാർഹവത്യാഗ്നി, ആഹവനീയാഗ്നി, ദാക്ഷിണാത്യാഗ്നി എന്നീ മൂന്ന് അഗ്നികളെയും ഗൃഹസ്ഥർ സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. ആ നിർദ്ദേശം യഥാവിധി പാലിക്കുന്നവർ. മറ്റൊരു വിശേഷണം, യഥാകാമ അർച്ചിത അർത്ഥിനാം, യഥാകാമം അർച്ചിതാഹ അർത്ഥിനഹ യേഷാം തേ. അർത്ഥികളെ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കും വരെ അർച്ചിക്കുന്നവരാണ് ഈ രാജാക്കന്മാർ. യഥാ അപരാധദണ്ഡാനാം, തെറ്റ് ചെയ്തവർക്ക് അപരാധത്തിന് ഉചിതമായ ശിക്ഷ നൽകുന്നവരാണ് രഘുവംശരാജാക്കന്മാർ. അപരാധികളോട് ദയ കാണിക്കാത്തവർ. യഥാകാല പ്രബോധികളാണ് രഘുവംശരാജാക്കന്മാർ. കാലത്തിനൊത്ത് ഉണർന്ന് ധർമ്മം അനുഷ്ഠിക്കുന്നവർ. യഥാവിധി ഹുതാഗ്നികൾ, യഥാകാമ അർച്ചിതാർത്ഥികൾ, യഥാപരാധദണ്ഡർ, യഥാകാല പ്രബോധികൾ എന്നിങ്ങനെ നാല് സവിശേഷതകളാണ് ഈ ശ്ലോകം രഘുവംശരാജാക്കന്മാർക്ക് നൽകുന്നത്. കൂടുതൽ വിശേഷണങ്ങൾ അടുത്ത ശ്ലോകത്തിൽ കാണാം.

രഘുവംശരാജാക്കന്മാർ നികുതി മുഖേനയും മറ്റും ധനം സമാഹരിക്കാറുണ്ട്. അത് തങ്ങൾക്കു വേണ്ടിയല്ല, കൂട്ടിവയ്ക്കാനുമല്ല, ത്യാഗായ ത്യജിക്കാൻ, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാനാണ്. സൂര്യൻ സമുദ്രത്തിൽ നിന്ന് ജലമെടുക്കുന്നത് മഴയായി ലോകത്തെ മുഴുവൻ നനയ്ക്കാനാണ് എന്ന് പിന്നീട് ഇക്കാര്യം വിശദമാക്കുന്നുണ്ട്. സത്യായ മിതഭാഷിണാം, സത്യമേ പറയൂ, വിഗത്തനങ്ങളോ വിടംബനങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ മിതഭാഷികളാണ്. വിജിഗീഷ ജയിക്കാനുള്ള ഇച്ഛയാണ്. വിജേതും ഇച്ഛ വിജിഗീഷ, ജയിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അത് യശസ്സിനു വേണ്ടിയാണ്. പ്രജായൈ ഗൃഹമേഥിനഃ, ഗൃഹമെന്നതിന് പഗ്നി എന്നാണ് ഇവിടെ അർത്ഥം. ഗൃഹൈഹി ദാരൈഹി സഹ മേധന്തേ സംഗച്ഛന്തേ ഇതി ഗൃഹമേഥിനഃ. വംശതന്തു നിലനിർത്താൻ വേണ്ടി മാത്രം ജായയോട് സംഗമിക്കുന്നവർ, ഭോഗേച്ഛ തൊട്ടുതീണ്ടാത്തവർ, ത്യജിക്കാൻ വേണ്ടി ധനം സംഭരിക്കുന്നവർ, സത്യവാദികളായ മിതഭാഷികൾ, കീർത്തിക്കു വേണ്ടി ജയമിച്ഛിക്കുന്നവർ, പ്രജയ്ക്കു വേണ്ടി ഗൃഹമേഥികളായവർ, ഇതൊക്കെയാണ് രഘുവംശ രാജാക്കന്മാരുടെ പ്രത്യേകതകൾ. അവരുടെ സവിശേഷതകൾ അടുത്ത ശ്ലോകത്തിൽ തുടരുന്നു.

ചിട്ടയായി ക്രമപ്പെടുത്തിയ ഒരു ജീവിതചര്യയുണ്ടായിരുന്നു രഘുവംശ രാജാക്കന്മാർക്ക്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ നാല് അവസ്ഥകളിൽ അതാത് കാലത്ത് വിധിച്ച കാര്യങ്ങളാണ് അവർ അനുഷ്ഠിച്ചത്. ശൈശവത്തിൽ വിദ്യാഭ്യാസം, എല്ലാ വിദ്യകളും ഈ ബ്രഹ്മചര്യാശ്രമത്തിൽ അവർ ഹൃദിസ്ഥമാക്കും. യൗവനത്തിൽ ഗാർഹസ്ഥ്യമാണ്, വിഷയസുഖങ്ങൾ തേടാനുള്ള കാരണം.

0: ലം അതാണ്. വാർദ്ധക്യത്തിൽ രാജ്യകാര്യങ്ങൾ പുത്രന്മാരെ ഏൽപ്പിച്ച് വാനപ്രസ്ഥം. അവസാനം യോഗാവസ്ഥയിൽ ധ്യാനനിമീലിതരായി ഇന്ദ്രിയങ്ങളെ ജയിച്ച് ശരീരം ത്യജിക്കും. നാല് ശ്ലോകങ്ങളിലായി സൂര്യവംശത്തിലെ രാജാക്കന്മാരുടെ 16 ഗുണങ്ങൾ കാളിദാസൻ വിവരിച്ചു. ആദർശ ഭരണത്തിൻ്റെയും ഭരണകർത്താവിൻ്റെയും സങ്കല്പം വികസിപ്പിച്ചെടുക്കുകയായിരുന്നു കാളിദാസൻ.
1: ആലാപനം ഡോക്ടർ വിനീത ജയകൃഷ്ണൻ. കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ 19 മിനിറ്റും 45 സെക്കൻഡും. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വയ ത്രിദേശീയ ഹിന്ദ് പ്രശാന്ത പ്രവാസസ്യ പ്രഥമേ ചരണെ ഇന്തോനേഷ്യ ദേശസ്യ ജകാർത്തയാം സംപ്രാപ്തവാൻ. കേന്ദ്രീയ ഗൃഹ സഹകാരിതാമന്ത്രി അമിതഷാഹ അവദത് യത് സഹകാര ആന്തോളനം പരിഷ്കാര അംഗീകരണ വ്യാവസായിക പ്രബന്ധനാനാം മാധ്യമേന വിസ്താരസ്യ നൂതനേ ചരണെ പ്രവിശതി. ഭഗവതഃ ജഗന്നാഥസ്യ

0: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
0: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
0: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തുന്ന അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ന്യൂസിലൻഡിലേക്ക് തിരിക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവും നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100 പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
4: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. Railway hamesha low income or middle class families ki sawari hai, isliye bahut dhyan diya gaya hai ki affordable services zyada se zyada badhe.
3: ഓണക്കാലത്ത് 100 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 1000 മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 എന്ന പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂളുകളിൽ പഠനേതര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ അകറ്റാൻ സഹായിക്കുമെന്ന് മന്ത്രി KA തുളസി. പാലക്കാട് ജില്ലാതല +1 പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
5: അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കണം, ആ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏതൊരു സ്കൂളിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം അതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാല് നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
3: ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഗുണഫലം താഴെത്തട്ടിലെത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കഴിഞ്ഞ വർഷത്തെ മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും TB ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള ജാഗ്രത കർശനമായി പാലിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാകും. ടൌൺഷിപ്പിലെ ആരോഗ്യ കേന്ദ്രം, പൊതു മാർക്കറ്റ്, ശുചിമുറികൾ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചതായും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന

0: ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 USA ബെൽജിയവുമായും നാളെ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തുമായും ഏറ്റുമുട്ടും. അതിനിടെ ബ്രസീലിനെ മറികടന്ന് നോർവേയും മെക്സിക്കോയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സമാശ്വാസ തുകയുടെ 2 ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. മത്സ്യത്തൊഴിലാളികൾക്കായി റെസ്ക്യൂ ബോട്ടുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് ജുവനൈൽ ഹോമിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ നാളെ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനം ആചരിക്കും. അതിനിടെ ജില്ലയിൽ ഒരു കുട്ടിക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ജില്ലയിൽ ആദ്യ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ആറന്മുള എഴുക്കാട് ഉന്നതിയിലെ കുട്ടിയുടെ സമീപവാസിയായ കുട്ടിക്കാണ് രോഗബാധ. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജില്ലയിൽ മറ്റൊരു കുട്ടിക്കുകൂടി രോഗബാധ സംശയിച്ച നിരീക്ഷണത്തിലുണ്ട്. രോഗബാധയ്ക്ക് കാരണമായത് പഴകിയ ഭക്ഷണമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. നാളെ ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനമായി ആചരിക്കും.
0: തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കടുത്ത പനി, തലവേദന, ചുമ, തൊണ്ടവേദന, കഠിനമായ ശരീരവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. എല്ലാ സർക്കാർ ആശുപത്രികളിലും H1N1 പ്രതിരോധ മരുന്ന് സൌജന്യമായി ലഭ്യമാണെന്നും DMO അറിയിച്ചു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. രാത്രി വൈദ്യുതി സംഭരിച്ചു വയ്ക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി നാളെ രാവിലെ മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത്. ആശുപത്രികളിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ മാനേജ്മെന്റുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംയുക്ത സമര സഹായ സമിതി ആവശ്യപ്പെട്ടു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി TT സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. സെൻസസ് 2027 രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടി. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. ലോകത്തെ ഏറ്റവും വലിയ സെൻസസ് പ്രക്രിയയായി വിലയിരുത്തപ്പെടുന്ന സെൻസസ് 2027 പ്രവർത്തനങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ്. 2026-27 കാലയളവിൽ നടത്തുന്ന പുതിയ സെൻസസ് ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. രാജ്യം കണ്ട ഏറ്റവും ബൃഹത്തായ സെൻസസ് എന്നതിലുപരി ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സെൻസസ് എന്ന പ്രത്യേകതയും സെൻസസ് 2027. പൌരന്മാർക്ക് ഓൺലൈൻ വഴി വിവരങ്ങൾ സ്വയം സമർപ്പിക്കാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യവും ഇക്കുറി പുതുതായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 നടക്കുന്ന സെൻസസ് നടപടികളുടെ ആദ്യഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പും ഭവന സെൻസസും നടക്കും. 2 ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. 150 പാരമ്പര്യമുള്ള ഇന്ത്യൻ സെൻസസ് ആദ്യമായി 1872 അവസാനമായി 2011 നടന്നത്.

ഈ പരമ്പരയിലെ പതിനാറാമത്തേതും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ എട്ടാമത്തെ സെൻസസുമാണ് ഇപ്പോൾ നടക്കുന്നത്. 2027 ജനസംഖ്യാ സെൻസസ് നടത്തുന്നത് സംബന്ധിച്ച് 2025 June 16 ഭാരത സർക്കാർ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിനായുള്ള വിജ്ഞാപനം 2026 January 7 പുറത്തുവന്നു. ഇതേ തുടർന്ന് 2026 ഏപ്രിലിൽ രാജ്യത്ത് ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായി. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ഗവൺമെന്റുകളുടെ സൌകര്യാർത്ഥം 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസത്തിനുള്ളിൽ 30 ദിവസത്തെ കാലയളവിലാണ് വീടുതോറുമുള്ള ആദ്യഘട്ട സെൻസസ് പ്രവർത്തനം നടക്കുക. ഈ 30 ദിവസ കാലയളവിന് തൊട്ടുമുമ്പുള്ള 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷനുള്ള സൌകര്യം അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആദ്യഘട്ടമായി വീടുകളുടെ എണ്ണമെടുക്കലും ഭവന സെൻസസും July 1 മുതൽ 30 വരെ നടക്കും. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വീടിന്റെ അവസ്ഥ, വീട്ടുകാർക്ക് ലഭ്യമായ സൌകര്യങ്ങൾ, കൈവശമുള്ള ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. ഓരോ കുടുംബത്തോടും 33 ചോദ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ചോദിക്കുക. വീടിന്റെ നിർമ്മാണ രീതി, ശുദ്ധജലം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ, വീട്ടിലുള്ള വാഹനങ്ങൾ, ഇന്റർനെറ്റ് ലഭ്യത എന്നിവ ചോദ്യങ്ങളിൽ ഉൾപ്പെടും. ഒന്നാം ഘട്ടത്തിന് മുന്നോടിയായി വ്യക്തികൾക്ക് കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി സ്വയം സമർപ്പിക്കാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ June 16 ആരംഭിച്ച് June 30 അവസാനിച്ചു. July 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത്. വിജയകരമായ വിവരങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 11 അക്ക സവിശേഷ സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ ഈ ID കൈമാറി വിവരങ്ങൾ ഡിജിറ്റലൈസ് സ്ഥിരീകരിക്കാം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാത്തവരുടെ വിവരങ്ങളും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ശേഖരിക്കും. സെൻസസിന്റെ രണ്ടാം ഘട്ടം 2027 February നടക്കുക. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലും ജമ്മുകശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെയും രണ്ടാംഘട്ട സെൻസസ് 2026 സെപ്റ്റംബറിൽ നടത്തും. കണക്കെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലാണ് ജാതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ജനസംഖ്യാപരമായ വിവരങ്ങൾ, സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ, കുടിയേറ്റം, കുടുംബം മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും ശേഖരിക്കും. രണ്ടാം ഘട്ടത്തിലെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ കൃത്യമായ തീയതികളും ഈ ഘട്ടത്തിലെ ചോദ്യങ്ങളും സർക്കാർ യഥാസമയം അറിയിക്കും. സ്വാതന്ത്ര്യത്തിന് ശേഷം 1948 സെൻസസ് നിയമം രാജ്യത്ത് നിലവിൽ വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1951 മുതൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഭാരത രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ കാര്യാലയമാണ് സെൻസസ് നടത്തിവരുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസിനാണ് സംസ്ഥാന സർക്കാരുകളുമായുള്ള ഏകോപന ചുമതല. പൊതുഭരണ വകുപ്പാണ് സംസ്ഥാനത്തെ നോഡൽ ഏജൻസി. പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാരെന്ന നിലയിൽ ഓരോ ജില്ലയിലെയും സെൻസസ് പ്രവർത്തനങ്ങളുടെ ചുമതല ജില്ലാ കളക്ടർമാർ നിർവഹിക്കും. സെൻസസ് സുഗമമായി നടത്തുന്നതിന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിർണായക പങ്കാണ് വഹിക്കുന്നത്. വിവരശേഖരണം, ഒത്തുനോക്കൽ, നിരീക്ഷണം, മേൽനോട്ടം, പുരോഗതി വിലയിരുത്തൽ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് അതാത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിയോഗിക്കുന്ന സെൻസസ് ഉദ്യോഗസ്ഥരാണ്. സെൻസസിലൂടെ ശേഖരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ തികച്ചും രഹസ്യമായി സൂക്ഷിക്കും. വിവിധ ഭരണതലങ്ങളിലുള്ള ക്രോഡീകരിച്ച വിവരങ്ങൾ മാത്രമായിരിക്കും പ്രസിദ്ധീകരിക്കുക. 1948 സെൻസസ് നിയമം, 1990 സെൻസസ് നിയമങ്ങൾ എന്നിവയിൽ കാലാകാലങ്ങളായി വരുത്തുന്ന ഭേദഗതി വ്യവസ്ഥകൾ പ്രകാരമാണ് ഇന്ത്യയുടെ സെൻസസ് നടത്തുന്നത്. 2027 സെൻസസിനായി കേന്ദ്ര ഗവൺമെന്റ് 11,718.24 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 4 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇത്തവണ ഡിജിറ്റലായി സെൻസസ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകൾ ഡിജിറ്റലായി നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് HLBC വെബ് ആപ്ലിക്കേഷൻ. എന്യൂമറേറ്റർമാർക്ക് ഹൌസ് ലിസ്റ്റിംഗ് വിവരങ്ങൾ ശേഖരിക്കാനും അപ്ലോഡ് ചെയ്യാനുമുള്ള സുരക്ഷിതമായ ഓഫ്ലൈൻ ആപ്പായി HLO മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നു. സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ സമർപ്പിക്കുന്നത് സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴിയാണ്. സെൻസസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യാനും നിയന്ത്രിക്കാനും നടപ്പിലാക്കാനും നിരീക്ഷിക്കാനും സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പോർട്ടൽ സഹായിക്കുന്നു. ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി ശേഖരിക്കുന്ന പ്രക്രിയ എന്ന നിലയിൽ 140 കോടിയിലധികം വരുന്ന ജനസംഖ്യയെ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ സെൻസസ് പ്രക്രിയ. കേവലം കണക്കെടുപ്പ് എന്നതിലുപരി രാജ്യത്തെ ജനസംഖ്യയുടെയും ജീവിത സാഹചര്യങ്ങളുടെയും വിശദമായ ഒരു ചിത്രമാണ് സെൻസസ് നൽകുന്നത്. പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെയും കൃത്യമായ കണക്കെടുക്കാനും ഈ വിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും സെൻസസ് വിവരങ്ങൾ വഴിയൊരുക്കും.

സെൻസസ് വഴി ലഭിക്കുന്ന പ്രായത്തിന്റെ കണക്കുകൾ വഴി കുട്ടികൾ, യുവാക്കൾ, മുതിർന്നവർ, വയോജനങ്ങൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ, തൊഴിൽ, ആരോഗ്യ, പെൻഷൻ, സുരക്ഷാ പദ്ധതികൾ സൃഷ്ടിക്കാനും നിലവിലുള്ള പദ്ധതികളിൽ കാലാനുസൃത മാറ്റങ്ങൾ വരുത്താനും കഴിയും. 2021 സെൻസസിനായി 2019 സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും കോവിഡ് മഹാമാരി കാരണം സെൻസസ് പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുകയായിരുന്നു. 2011 സെൻസസ് നടത്തി 15 വർഷത്തിനു ശേഷമാണ് ഇത്തവണത്തെ സെൻസസ് നടക്കുന്നത്. ഈ കാലയളവിൽ ജനസംഖ്യാ വ്യതിയാനങ്ങൾ, കുടിയേറ്റം, നഗരവൽക്കരണം, വിദ്യാഭ്യാസ നിലവാരം, തൊഴിൽ മേഖലയിലെ പ്രവണതകൾ എന്നിവയിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ക്ഷേമ പദ്ധതികളുടെ ആസൂത്രണം, അടിസ്ഥാന സൌകര്യ വികസനത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കൽ, സംവരണം, ജനസംഖ്യാനുപാതികമായ മണ്ഡല പുനർനിർണയം തുടങ്ങിയ നയപരമായ തീരുമാനങ്ങളെടുക്കാൻ സർക്കാരിനെ സഹായിക്കുക പുതിയ സെൻസസ് ഡേറ്റയാകും. അതുകൊണ്ടുതന്നെ സെൻസസ് 2027 കൃത്യമായ വിവരങ്ങൾ നൽകി രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്നതിൽ പങ്കാളിയാവുക എന്നത് നമ്മുടെ കടമയാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. സെൻസസ് 2027 രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടി. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ.

0: வேண்டும்.
1: എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലിൻ വീടും പരിപാടിയിലേക്ക് സ്വാഗതം. സഹായം എന്നത് ആവശ്യത്തിലധികമുള്ള സമ്പത്തിന്റെ വിതരണം മാത്രമല്ല, നമുക്കുള്ളതിന്റെയൊക്കെ പങ്കുവയ്ക്കലാണ്. പണമോ പാരിതോഷികങ്ങളോ മാത്രമല്ല സമ്മാനം, പുഞ്ചിരിയും സ്നേഹവും അഭിനന്ദനവും ആശ്വാസവാക്കും ഒക്കെ സമ്മാനങ്ങളാണ്. അതുമാത്രമാവും ചിലപ്പോൾ ചിലർ പ്രതീക്ഷിക്കുന്നതും. ഈ നല്ല ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വയലിൻ വീടും പരിപാടിയിലേക്ക് പോകാം. ജന്തുജന്യ രോഗങ്ങൾ, കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരഭിമുഖമാണ് ഇന്ന് വയലിൻ വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളർത്തുമൃഗങ്ങൾക്കുണ്ടാവുന്ന പല അസുഖങ്ങളും മനുഷ്യരിലേക്ക് വേഗം പകരാൻ സാധ്യതയുണ്ട്. പല ജന്തുജന്യ രോഗങ്ങളും സൂക്ഷിച്ചില്ലെങ്കിൽ ജീവഹാനിക്ക് വരെ കാരണമാകും. സൂക്ഷ്മ ശ്രദ്ധ വേണ്ടുന്ന ഒരു മേഖലയാണിത്. മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നവർ ഈ രോഗങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് രോഗം വരാം. ക്ഷീരകർഷകർ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ ഇന്നത്തെ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം കേൾക്കാം. ഒരു പശുത്തൊഴുത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എത്ര ദൂരപരിധിയാണ് ആവശ്യമുള്ളത്? ചോദ്യം കേട്ടല്ലോ, ഉത്തരം ഇപ്പോൾ പറയില്ല, ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി ജന്തുജന്യ രോഗങ്ങളുടെ കാര്യത്തിൽ കർഷകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഡിസീസിലെ ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡോക്ടർ സഞ്ജയ് ഡി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കാം. ഷിബു ജോർജാണ് ഡോക്ടർ സഞ്ജയുമായി സംസാരിക്കുന്നത്.
2: ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ ഇന്ന് കർഷകർക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാം ഇതിനെപ്പറ്റി. എന്നാലും ഒന്ന് വിശദീകരിക്കാവോ, ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ എന്തുവാണ്?
3: ജന്തുജന്യ രോഗം എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും പകരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം, അങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് ജന്തുജന്യ രോഗം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഏറ്റവും കാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഗോള താപനിലയുടെ വർധനവ്, കാലാവസ്ഥാ വ്യതിയാനം, ഇപ്പം അമിതമായിട്ടുള്ള മഴയും വേനലും, ഗ്ലോബൽ വാർമിംഗ്, അത് കാരണം ഇപ്പോൾ ഒരുപാട് പ്രാണികൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കൊതുക്, ചെള്ള്, ഇപ്പം ഇതുവഴിയൊക്കെ ഇതൊക്കെ പല അസുഖങ്ങളുടെയും വാഹകരാണ്. അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര യാത്രകൾ, അതുവഴിയും രോഗാണുക്കളുടെ സംക്രമണം നടക്കുന്നുണ്ട്. പിന്നെ വനനശീകരണം, ഇപ്പം ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഒരുപാട് ജന്തുജന്യ രോഗങ്ങൾ കാണുന്നുണ്ട്.
2: പ്രധാനപ്പെട്ട ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ അത് ഏതൊക്കെയാണ്?
3: ഇപ്പോൾ കേരളത്തിലെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കന്നുകാലികളിൽ ബ്രൂസല്ലോസിസ്, ക്ഷയം എന്ന് പറയുന്നത് അഥവാ ട്യൂബക്കുലോസിസ്, പിന്നെ ആന്ത്രാക്സ് ഉണ്ട്, പിന്നെ ലെപ്റ്റോസ്പൈറസിസ് അഥവാ എലിപ്പനി, പിന്നെ ചെറിയ ഈ വട്ടച്ചോറി എന്നൊക്കെ പറഞ്ഞ ഫംഗൽ അസുഖങ്ങളും, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്.
2: അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രൂസല്ലോസിസിനെ കുറിച്ച് സംസാരിച്ചാൽ, ഈ ബ്രൂസല്ലോസിസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്?
3: ബ്രൂസല്ല എന്ന് പറയുന്നത് പല വകഭേദങ്ങളും, ബ്രൂസല്ല അബോർട്ടസ് ഉണ്ട്, ബ്രൂസല്ല മെലിറ്റൻസസ്, ബ്രൂസല്ല സൂയിസിസ്, അങ്ങനെ വരുന്ന പല വകഭേദങ്ങളുള്ള ബ്രൂസല്ല എന്നൊരു ബാക്ടീരിയ കൊണ്ടുണ്ടാവുന്ന അസുഖമാണ്. അത് പശുക്കളെ ബാധിക്കുന്നുണ്ട്, ആടുകളെ ബാധിക്കുന്നുണ്ട്, പന്നുകളെ ബാധിക്കുന്നുണ്ട്.
2: ബാക്ടീരിയൽ രോഗമാണ് ഇത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
3: മനുഷ്യരിൽ കൂടുതലെന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത പനി ആണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം. പിന്നെ വിട്ടുമാറാത്ത പനിയും വിറയലും, അതുപോലെ ഇപ്പോൾ സന്ധിവേദന ഉണ്ടാവാം, ശരീരവേദന. പിന്നെ പുരുഷന്മാരിൽ വൃഷ്ണവീക്കം വരും, സ്ത്രീകളിലാണെങ്കിൽ ഗർഭമലസൽ. ഇതൊക്കെയാണ് മനുഷ്യരിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ. ഇത് തന്നെയാണ് ഏകദേശം മൃഗങ്ങളിലും കാണുന്നത്. വിത്തുകാള, അതുപോലെ ആൺപന്നി, ഇതിലൊക്കെ തന്നെ വൃഷ്ണവീക്കം വന്ന് പശുക്കളിൽ ഗർഭവത്സം അല്ലാതെ തന്നെ ചിലപ്പോൾ കുട്ടി ചത്ത് പുറത്ത് വരിക, സ്റ്റിൽ ബർത്ത് എന്ന് പറയും, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ ഈ മറിവുള്ള പ്ലാസൻ്റ പോവാതിരിക്കുക, ഇത്തരം മതിതാ പ്രശ്നങ്ങളാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. ഇതിനു പുറമെ പശുക്കളിൽ ജോയിൻ്റ് സ്വെല്ലിങ്, അതായത് സന്ധിവീക്കവും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കുതിരയിലാണെങ്കിൽ കഴുത്തിൻ്റെ അവിടെ പൊട്ടി കഴുത്തിൻ്റെ പുറം ഭാഗത്ത് ഇതുപോലെ മുറിവുകളും ഉണ്ടാവാറുണ്ട്.
2: അപ്പോൾ ഈ ബ്രൂസല്ലോസിസ് ബാധിച്ച പശുക്കളിൽ നിന്ന് മനുഷ്യരിലോട്ട് ഈ രോഗം എങ്ങനെയാണ് പകരുന്നത്?
3: പ്രധാനമായിട്ടും പാലിൽ കൂടെ പകരാവുന്ന ഒരു അസുഖമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഫാമുകളിലും മറ്റും, ഞാൻ പറഞ്ഞല്ലോ, ഗർഭമലസൊന്നും മറുപിള്ള പോവാതിരിക്കുക, കയ്യുറയൊന്നും ഇല്ലാതെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് തൊക്കിൽ കൂടെ ശരീരത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള, മുറിവില്ലെങ്കിൽ പോലും തൊക്കിൽ കൂടെ കയറാൻ സാധ്യതയുള്ളൊരു ബാക്ടീരിയയാണ് ബ്രൂസല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫാമിൽ ഒരു പശുവിന് വന്നു എന്നിരിക്കട്ടെ, ഇതിന്റെ വിസർജ്യങ്ങളിൽ കൂടെ ഈ ബാക്ടീരിയ പൊയ്ക്കൊണ്ടിരിക്കും, അതുവഴി മറ്റ്
2: പശുക്കളിലും
3: അത് ബാധിക്കും.
2: അപ്പൊ മനുഷ്യരിൽ വരുന്നത് പ്രധാനമായി
3: മനുഷ്യരിൽ വരുന്ന പാല്. അത് മാത്രമല്ല, ഇപ്പോൾ ഗർഭം അലസിയിരിക്കുമ്പോൾ ഈ ഗർഭപാത്രത്തിൽ നിന്നിങ്ങനെ സ്രവങ്ങൾ വന്നുകൊണ്ടിരിക്കും, അത് വാലിട്ട് ആട്ടുമ്പോഴത്തേക്ക് അത് നേരെ കണ്ണിലേക്ക് തെറിക്കും, അങ്ങനെയും ഒക്കെ
2: പകരാനുള്ള സാധ്യത. മാംസത്തിൽ നിന്ന് ഇത് പകരുവോ?
3: മാംസത്തിൽ നിന്നുള്ള പകരാൻ ചാൻസ് കൂടുതലാണ്. എന്നാലും ഈ ബ്രൂസല്ല വന്ന് പല ആൾക്കാരും പോയി ഇതിനെ അറവുശാലയിൽ കൊണ്ടുപോയി അറക്കാറുണ്ട്. അപ്പൊ അത് നേരെ വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ മാംസത്തിൽ നിന്ന് വരാം. പക്ഷേ മാംസം ശരിയായ രീതിയിൽ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ മാംസം ഭക്ഷിക്കാവുന്നതാണ്.
2: അപ്പൊ ഇതിന്റെ ഒരു പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഈ ബ്രൂസല്ല രോഗത്തിന്റെ?
3: കേരളത്തിലെ ബ്രൂസല്ല രോഗം നോക്കുകയാണെങ്കിൽ പലതും ഈ തമിഴ്നാട് ഭാഗത്തു നിന്നൊക്കെ ചന്തയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരുന്ന മൃഗങ്ങൾക്ക് ബ്രൂസല്ല കാണുന്നുണ്ട്. കഴിവതും നമുക്ക് അറിയാവുന്ന നല്ല പശുക്കളെ വിൽക്കുന്ന ആൾക്കാരുടെ നിന്ന് വാങ്ങിക്കുന്നത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ വേറെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പശുവിനെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നേരെ മറ്റു പശുക്കളുമായിട്ട് കെട്ടിപ്പാർപ്പിക്കാതെ 3 ആഴ്ച എന്തെങ്കിലും അതിനെ നിരീക്ഷിച്ചിട്ട്, ക്വാറന്റൈൻ എന്ന് പറയുന്നത്, നിരീക്ഷിച്ചിട്ട് മാത്രമേ മറ്റു പശുക്കളിലൂടെ പാർപ്പിക്കാറുള്ളൂ. പിന്നെ ഗർഭം അലസി പോവുകയോ കുട്ടി ചത്ത് പുറത്തു വരികയാണ് അങ്ങനെ എന്തെങ്കിലുമുള്ള ലക്ഷണം കാണുകയാണെങ്കിൽ അപ്പം തന്നെ ആ പശുവിനെ അല്ലെങ്കിൽ ആടിന് അല്ലെങ്കിൽ പന്നിയെ ഇതൊക്കെ വരാമെന്നാണ് അതിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. മാറ്റി നിർത്തിയ ശേഷം ഒരു ലബോറട്ടറി പരിശോധന നടത്തി രോഗമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായി ഉള്ള അറവുശാലകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതിന് ദേഹവധം ചെയ്യുന്നതാണ് നല്ലത്. ശാസ്ത്രീയമായ അറവുശാല ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇതിൻ്റെ അകിടും ഇതിൻ്റെ ഗർഭപാത്രമൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് ഇറച്ചിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവെപ്പുണ്ട്. 4 മുതൽ 8 മാസം പ്രായമുള്ള പശുക്കുട്ടികളിൽ ഇതിനെതിരെയുള്ള പ്രതിരോധ കുത്തിവെപ്പ് അത് ഒറ്റ തവണ എടുത്താൽ മതി,
2: ലൈഫ് ലോങ് നമുക്ക് അതിന്റെ പ്രതിരോധം കിട്ടും. അടുത്ത ഒരു രോഗം സാർ സൂചിപ്പിച്ചത് ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗമാണ്. അപ്പം ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ മൃഗങ്ങളിലും മനുഷ്യരിലും എല്ലാം ഇതും സെയിം തന്നെയാണോ?
3: ഏകദേശം ക്ഷയം അഥവാ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് അതൊരു ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. ഇതിനും പല വകഭേദങ്ങളുണ്ട്. ഇപ്പോൾ കന്നുകാലികളിൽ അല്ലെങ്കിൽ പശുക്കളിൽ കൂടുതലും മൈക്രോബാക്ടീരിയം ബോവിസ് ആണ്. മനുഷ്യനിലാണെങ്കിൽ മൈക്രോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ്. പിന്നെ പക്ഷികളിലും മൈക്രോബാക്ടീരിയം ഏവിയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കന്നുകാലികൾക്ക് പുറമെ ആനകളിലും ഇപ്പോൾ കേരളത്തിൽ ട്യൂബർക്ലോസിസ് റിപ്പോർട്ടുകളുണ്ട്. മാനുകളിലൊക്കെ ഒരുപാട് കേസുകൾ ട്യൂബർക്ലോസിസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ എന്നാണെങ്കിൽ ഇത് മനുഷ്യൻ്റെയും മൃഗങ്ങളിലുള്ള ലക്ഷണങ്ങൾ ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷേ മനുഷ്യരിൽ പനിയുണ്ടാവും, മൃഗങ്ങളിൽ പനിയുണ്ടാവില്ല എന്നൊരു വ്യത്യാസം. അപ്പോൾ 1 പനി, പിന്നെ വിട്ടുമാറാത്ത കഫത്തോടു കൂടിയുള്ള ചുമ, പിന്നെ ശരീരത്തൂക്കം കുറഞ്ഞു വരിക, വല്ലാതെ ക്ഷീണിച്ച് നമ്മൾ എത്ര ഭക്ഷണം കൊടുത്താലും തീറ്റ കൊടുത്താലും അത് ആരോഗ്യം വെക്കാതെ എല്ലും തോലുമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥിതി വിശേഷം. പ്രധാനമായിട്ടും ഇത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ ക്ഷയം വരുമ്പോഴത്തേക്ക് നമ്മുടെ ശ്വാസകോശത്തിൽ ഒരു മുഴ പോലെ വരും. മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബാക്ടീരിയയെ ഇതെല്ലാം വന്ന് മൂടി ഒരു അതും സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് മുഴ പോലെ വരുന്നു. അപ്പോൾ ഈ ശ്വാസകോശം വികസിക്കാൻ പറ്റാതെ ചുമ, വിട്ടുമാറാത്ത ചുമ അത് കാരണം വരുന്നുണ്ട്. ഇതിന് പുറമെ ഇത് പൾമണറി ടി ബി എന്ന് പറയും. ശ്വാസകോശത്തെ വരുന്ന പൾമണറി ടി ബി എന്ന് പറയും. അല്ലാതെ ശ്വാസകോശത്തിന് വെളിയിലും കുടലിൽ വരാം. കുടലിൽ വന്നാൽ വയറിളക്കം, അതിൽ രക്തം കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് എക്സ്ട്രാ പൾമണറി ടി ബി എന്ന് പറയും. പിന്നെ നട്ടലിൽ വേണമെങ്കിൽ വരാം. നട്ടലിൽ വന്നു കഴിഞ്ഞാൽ നട്ടലിലുള്ള വേദനയും അങ്ങനെയുള്ള ഇത്. പിന്നെ വളരെ തീവ്രമായിട്ടുള്ളൊരു അസുഖമാണ് തലച്ചോറിനെ ബാധിച്ചിട്ട് മസ്തിഷ്ക ജ്വരം എല്ലാം സംഭവിക്കാവുന്നതാണ്.
2: അപ്പൊ ഈ രോഗം എങ്ങനെയാ പശുക്കളിൽ നിന്ന് മനുഷ്യരിലോട്ട് വരുന്നത്?
3: പ്രധാനമായിട്ടും പാലിൽ കൂടെ തന്നെയാണ്.
2: ഇതും പാലിൽ കൂടെ
3: തന്നെ വരുന്നൊരു അസുഖമാണ്. സാധാരണ ഇത് അറക്കുമ്പോഴത്തേക്ക് ഈ മുഴ വ്യക്തമായിട്ട് കാണുന്നതുകൊണ്ട് ആരും ആ ഇറച്ചി ഉപയോഗിക്കാറില്ല, അതിനെ വെട്ടിമാറ്റും. എന്നാലും അശാസ്ത്രീയമായിട്ട് ഇത് നമ്മുടെ ഭക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ ഇറച്ചി വരികയാണെന്നുണ്ടെങ്കിൽ ഇത് മനുഷ്യനെയും ബാധിക്കാം. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം ഒരു നല്ല ശാസ്ത്രീയമായിട്ടുള്ള അറവുശാലകളിലാണ് ശരിക്കും വേണ്ടത്. അതിലാണ് ഇത്തരം അസുഖങ്ങളെ നമുക്ക് യഥാസമയം മനസ്സിലാക്കുകയും അത്
2: പടരാതിരിക്കാനുള്ള നടപടി എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗം മൃഗങ്ങൾക്ക് വരുമ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ എന്തുവാണ്?
3: ഇത് ചികിത്സിച്ചു മാറ്റാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. കാര്യം മനുഷ്യർക്ക് തന്നെ ഏകദേശം മാസങ്ങളോളം വരെ ഇതിന്റെ മരുന്ന് കൊടുക്കേണ്ടി വരും. മൃഗങ്ങളിൽ ഇത് പ്രായോഗികമല്ല. കാരണം ഇത് മാറാനായിട്ട് മാസങ്ങൾ എടുക്കുകയും ഒന്ന് ചികിത്സാ ചെലവ്, പിന്നെ ഇത് വായുവിൽ കൂടെ പകരുന്നതും കൂടെയാണ്. ഇതേപോലെ തന്നെയാണ് ബ്രൂസെല്ലയും. ബ്രൂസെല്ലയും ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുള്ള, ഈ ക്ഷയവും ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് നാൾ ഇതിന്റെ ചികിത്സ തുടരേണ്ടി വരും എന്നുള്ളത് കൊണ്ട് പ്രായോഗികമല്ല.
2: എക്കണോമിക്കും അല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ജന്തുജന്യ രോഗം എന്ന് പറയുന്നത് ആന്ത്രാക്സ് ആണ്. എന്തൊരു ബയോ വെപ്പൺ ആയിട്ട് വരെ യൂസ് ചെയ്യാറുണ്ട് ആന്ത്രാക്സിനെ, അല്ലേ? അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
3: ആന്ത്രാക്സും ബാസില്ലസ് ആന്ത്രാക്സിസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഇത് കേരളത്തിൽ അങ്ങിങ്ങായിട്ട് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു അസുഖം. എന്നാലും ഉണ്ട് താനും. അപ്പൊ ഇത് മുഖ്യമായിട്ടും വേനൽ സമയത്ത് സസ്യബുക്കുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് പശു, ആട്, പന്നി, ആനകളിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആതിരപ്പള്ളി ഏരിയയിലുള്ള കാട്ടുപന്നികളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ബാധിക്കാവുന്ന ഒരു അസുഖമാണ്.
2: ഇത് മാരകമായ രോഗമാണ്.
3: മരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ രോഗം പശുക്കളിൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇത് ചത്തുകിടക്കുന്നതാണ്. പെട്ടെന്ന് അങ്ങ് വീണ് ചാവുന്ന ഒരു അസുഖമാണ്. ചാവുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പല ദ്വാരങ്ങളിൽ നിന്നും, അത് മൂക്കിൽ നിന്നും, വായിൽ നിന്നും, മലദ്വാരത്ത് നിന്നും, ചെവിയിൽ നിന്നും ഒക്കത്തെ എല്ലാ ദ്വാരത്തിൽ കൂടെയും, ഒരുമിച്ച് വരണമെന്നില്ല, ഏതെങ്കിലും ദ്വാരത്തിൽ കൂടെ അല്ലെങ്കിൽ പല ദ്വാരങ്ങളിലൂടെ കട്ട പിടിക്കാത്ത രക്തം, രക്തസ്രാവം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുപോലെ വയറ് വീർത്തിരിക്കുന്ന, പെട്ടെന്ന് മരണം സംഭവിക്കുന്ന ഇതാണ്. നമുക്ക് ചികിത്സയ്ക്ക് ഒരു അവസരം തന്നെ കിട്ടില്ല. ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇത് പെട്ടെന്ന് വീണ് മരിക്കുന്നു, ദ്വാരങ്ങളിൽ കൂടെ രക്തം വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പറയാറില്ല. അതിൻ്റെ ചെവിയുടെ അറ്റം അല്ലെങ്കിൽ രക്തം എടുത്തിട്ട് സ്മിയറാക്കി ലബോറട്ടറിയിൽ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ സ്രവങ്ങൾ അന്തരീക്ഷമായിട്ട് സമ്പർക്കം വരുമ്പോൾ ഇതിൻ്റെ ഒരു ചുറ്റും ഒരു കവചം ഉണ്ടാവുന്നു. അപ്പം ഈ കവചത്തിനുള്ളിലായിരിക്കും ഈ ബാക്ടീരിയ നിൽക്കുന്നത്. ഇത് എല്ലാ കാലാവസ്ഥയും തരണം ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു ഇതാണ്. വർഷങ്ങളോളം മണ്ണിൽ കിടക്കും. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് പുല്ലിന്റെ കുറവ് വരുമ്പോഴത്തേക്ക് പശുക്കളെല്ലാം മണ്ണിനോട് ചേർന്ന് മേയാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മണ്ണിൽ കിടക്കുന്ന കവചത്തോടു കൂടിയുള്ള ബാക്ടീരിയ മൃഗത്തിന്റെ ഉള്ളിൽ പോവുകയും ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്ക് ബാക്ടീരിയ പുറത്തു
2: വന്നിട്ട്
3: മനുഷ്യന് അസുഖം വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ മനുഷ്യരെ പറഞ്ഞിടത്തോളം മനുഷ്യർക്കും പല രീതിയിലുള്ള ആന്ത്രാക്സ് വരും. ഒന്ന്,
2: ജന്തുവിൽ നിന്ന് മനുഷ്യരിലോട്ട് എങ്ങനെയാ വരുന്നത്? ഇത്
3: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ റിപ്പോർട്ടുള്ളത് ഒഡീസയിലാണ്. ഈ ചത്ത മൃഗത്തിന്റെ ഇറച്ചി കഴിക്കുന്നുണ്ട് വരുന്നതാണ്, അങ്ങനെയാണ് വരുന്നത്. പിന്നെ തോല് കൈകാര്യം ചെയ്യുന്നവർ, ഇപ്പൊ പശു ചത്തി കഴിഞ്ഞാൽ അതിന്റെ തോലിന് 13,000-4,000 രൂപ കിട്ടും. അപ്പൊ അത് തോല് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അറവുശാലയിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ നേരെ അറവുശാലയെ കൊണ്ട് അറക്കുന്ന ആൾക്കാർക്കും ഇത് വരാം. ഇവിടെയും ശാസ്ത്രീയമായ അറവുശാലയുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
2: മാംസം നല്ലപോലെ വെച്ചാൽ പിന്നെ അതിൽ വരത്തില്ല, പാചകം ചെയ്ത് കഴിഞ്ഞാല്
3: പ്രശ്നമില്ല. പിന്നെ മനുഷ്യർക്ക് ഇപ്പൊ ഈ ചെമ്മരിയാടിന്റെ കമ്പിളി പുതുപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ രോമങ്ങൾ വെട്ടുന്നവർക്ക് ശ്വാസകോശത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പിന്നെ തോലൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് കയ്യിലും ഒക്കെ ഉണ്ടാവാം.
2: മനുഷ്യരിലും ഇത് മാരകമാണോ?
3: അത്രത്തോളം മരകമല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇറച്ചി കഴിക്കുന്ന ആൾക്ക് ഒരു 20% ആണ് മരണനിരക്കുള്ളത്. അത്ര തീവ്രമായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ മാത്രമേ മരണം സംഭവിക്കൂ, ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. പക്ഷെ ശ്വാസകോശത്തെ ബാധിക്കുകയാണെങ്കിൽ, അത് ഈ ചെമ്മരിയാടിന്റെ രോമമെടുക്കുന്ന കമ്പിളി പുതപ്പൊക്കെ ഉണ്ടാക്കാൻ, അത് കുറച്ച് മാരകമായിട്ടുള്ള ഇതാണ്. എന്നാലും ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ.
2: ഡോക്ടർ സഞ്ജയ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലെപ്റ്റോസ് വൈറസസിനെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. എലിപ്പനി, ഇതൊരു കോമൺ ഡിസീസ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ഇതൊരു ജന്തുജന്യ രോഗമാണ്.
3: ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി, അതും ഒരു ബാക്ടീരിയയിൽ കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ്. ഈ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ 260 ബാക്ടീരിയ ഉണ്ടെങ്കിലും കുറച്ച് ബാക്ടീരിയ മാത്രമാണ് രോഗം ഉണ്ടാക്കുന്നത്. ഇത് മനുഷ്യരെയും വളർത്തുമൃഗങ്ങളെയും, പ്രത്യേകിച്ച് നായ്ക്കളെയും, വന്യമൃഗങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ അസുഖമാണ്. ഇത് എലികളാണ് ഇതിൻ്റെ നിശബ്ദ വാഹകരാണ്. എലികൾക്ക് അസുഖമൊന്നും വരില്ല, എന്നാൽ അതിൻ്റെ വൃക്കയിൽ ഇത് പെറ്റുപെരുകി മൂത്രത്തിൽ കൂടെ ഇത് വെളിയിൽ പോകുന്നു. അവിടെയാണ് ഈ പ്രശ്നം. ഈ മൂത്രം ചെന്ന് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഭക്ഷണത്തിലോ, അല്ലെങ്കിൽ മൃഗങ്ങളുടെ തീറ്റപാത്രത്തിലോ, അല്ലെങ്കിൽ ഇതിൻ്റെ കുടിവെള്ളത്തിലോ രോഗാണുള്ള എലിയുടെ മൂത്രം വഴി ഉള്ളിൽ പോവുകയാണെങ്കിൽ അസുഖം ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടുകളിലൊക്കെ എലിയുടെ ഒക്കെ മൂത്രമൊക്കെ കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വെള്ളക്കെട്ടിൽ നമ്മൾ മൃഗത്തിനെ ആയാലും മനുഷ്യരായാലും അധികം നേരം നിൽക്കുന്ന സാഹചര്യം വരുമ്പോൾ മൃദുവായ ചർമ്മത്തിൽ കൂടിയും ഈ രോഗം ഉള്ളിലേക്ക് പ്രവേശിക്കാം.
2: റാബീസ് പ്രധാനപ്പെട്ട ഒരു ജന്തുജന്യ രോഗം നമുക്ക് പറയാൻ സാധിക്കും. നായ്ക്കളിൽ ഇത് കണ്ടുവരുന്നുണ്ട്. നമ്മുടെ മറ്റ് ഫാം ആനിമൽസ് അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പശുക്കളിലും ഈ റാബീസിന്റെ പ്രശ്നമുണ്ടോ?
3: റാബീസ് പേവിഷബാധ മനുഷ്യർക്ക് ഉണ്ടാവുന്ന അറിയാമല്ലോ, നായ്ക്കളുടെ കടിയും പൂച്ചയുടെ മാന്തൽ. അതേപോലെ തന്നെ ഇപ്പോ പൂച്ചയുടെ മാന്തൽ ഫാം മൃഗങ്ങൾക്ക് പശുക്കൾക്ക് ഒന്നും വരാൻ, പക്ഷെ നായ്ക്കളുടെ കടി ഏക്കാൻ സെൻസർ. നായ്ക്കളുടെ കടി ഏറ്റാൽ പശുക്കൾക്കായിരിക്കും, ആടുകളിനും പന്നി എല്ലാത്തിനും
2: വരാൻ സാധ്യതയുണ്ട്. കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: ഈ മനുഷ്യനെയും മൃഗങ്ങളെയും അതുപോലെ പ്രകൃതിയെയും, പ്രകൃതിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യമാണ് ജൈവസുരക്ഷ. ഈ ജൈവസുരക്ഷ ശരിയായ രീതിയിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പല അസുഖങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ജൈവസുരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്ന രോഗാണു മൃഗങ്ങൾ വളർത്തുന്ന പരിസരത്തേക്ക് വരാതിരിക്കുക, മൃഗങ്ങൾക്ക് ഒന്നും അത് വെളിയിൽ പോകാതിരിക്കുക, പിന്നെ ഉള്ള കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ പുതുതായിട്ടൊരു മൃഗത്തിനെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ക്വാറന്റൈൻ, ഒരു 3 ആഴ്ച എന്തെങ്കിലും ക്വാറന്റൈൻ. പിന്നെ അസുഖങ്ങളുള്ള ആനിമൽസിനെ മാറ്റി പാർപ്പിക്കുക. പിന്നെ ജലസുരക്ഷ, കുടിവെള്ളം നല്ല രീതിയിലുള്ള ക്ലോറിൻ ടാബ്ലറ്റുകളോ ബ്ലീച്ചിങ് പൗഡറോ ഇട്ടിട്ടുള്ള നല്ല കുടിവെള്ളം കൊടുക്കുക എന്നുള്ള. പിന്നെ തീറ്റ സുരക്ഷ, തീറ്റയിൽ എലിമൂത്രമൊന്നും കലങ്ങാത്ത രീതിയിൽ ഉള്ള തീറ്റ സുരക്ഷ. പിന്നെ കൊതുക് പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക, കൊതുക് നശീകരണം, റിപ്പലൻസ്, മറ്റേ അകറ്റി നിർത്താനുള്ള ഓയിൻമെൻറ്റുകളൊക്കെ പുരട്ടുക എന്നുള്ളതാണ്. പാസ്റ്ററൈസ് ചെയ്ത് തിളപ്പിച്ച് കുടിക്കുക, മുട്ടയും ഇതും വേവിച്ച് കഴിക്കുക എന്നുള്ള. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ശുചിത്വം, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുറകൾ ഉപയോഗിക്കുക.
2: സാധാരണമായിട്ട് നമ്മൾ ഇത് ചെയ്യാറില്ല.
3: പ്രത്യേകിച്ച് ഗർഭവലസിലും അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇപ്പോൾ ചത്തു പുറത്തു വരിക, അപ്പോഴൊക്കെ

0: വെളിയിൽ പശുവിനെയും കൊണ്ട് മേയാൻ പോകുമ്പോൾ അതങ്ങനെയുള്ള കാലുറകള് ഇട്ടുകൊണ്ട് തന്നെ പോകണം, അല്ലെങ്കിൽ വേറെയും ചെള്ളുപനി പോലെയൊക്കെ ഉള്ള അസുഖങ്ങളും ഉണ്ട്. പിന്നെ അസുഖമുള്ള ഒരു മൃഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അവസാനം മാത്രമേ പരിചരിക്കാവുള്ളൂ, കൈയും ഒക്കെ നല്ല വൃത്തിയ സോപ്പ് ഇട്ട് കഴുകേണ്ട. അതുകൊണ്ട്
1: ഡോക്ടർ സഞ്ജയ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചും നല്ലതായിട്ട് തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
2: ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള വിലപ്പെട്ട അറിവുകൾ പങ്കുവച്ചത് ഉള്ളവർക്ക് ജന്തുജന്യങ്ങളുടെ കാര്യത്തിൽ കർഷകർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു തന്നത് പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസിലെ ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ഡോക്ടർ സഞ്ജയുമായി സംസാരിച്ചത്.

கொம்பில் கீழே நாடம்ப குஞ்சி பூளம் பந்துருட்டி.

മിഥുനം ആദ്യം നട്ട നെല്ലിന് രണ്ടാമത്തെ വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. രണ്ടാമത്തെ വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷ്യം ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും രണ്ടാമത്തെ വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം

0: നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ചപ്പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിരി വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിരി വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിഴ് മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടുതുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡൈസിം 1 ഏക്കറിന് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 മില്ലി ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. തെങ്ങിൻ തടങ്ങളിൽ പച്ചില വളച്ചെടിയായ പയർ, ഡേഞ്ച തുടങ്ങിയവയുടെ വിത്തുകൾ വിതയ്ക്കാം. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 ഗ്രാം വിത്തുപാകാം. 2.5-3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെപ് സാഷെ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശെയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, ഒരു പശുത്തൊഴുത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്നും എത്ര ദൂരപരിധിയാണ് ആവശ്യമുള്ളത്? ഉത്തരം, 6 മുതൽ 20 പശുക്കൾ വരെയുള്ള സംരംഭങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് 10 മീറ്റർ ദൂരപരിധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

0: ചിത്തിരപുരം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന ഒപി നടത്തുന്നതിന്റെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക തസ്തികയിലേക്ക് ഡോക്ടറുടെ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ഈ മാസം 8-ാം തീയതി രാവിലെ 11 മണിക്ക് ചിത്തിരപുരം ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കും. MBBSഉം TCMC രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ, പകർപ്പ്, ഒരു ഫോട്ടോ എന്നിവ സഹിതം നേരിട്ട് ഹാജരാകണമെന്ന് ചിത്തിരപുരം CHC മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9605674491. ഈ മാസം 8-ാം തീയതി കോഴഞ്ചേരി പന്നിവേലിച്ചിറയിലുള്ള ഫിഷറീസ് കോംപ്ലക്സിൽ അനബാസ് ഗിഫ്റ്റ് തിലാപ്പിയ, റെഡ് തിലാപ്പിയ, കാർപ്പ് ഇനം മത്സ്യക്കുഞ്ഞുങ്ങളും അലങ്കാര ഇനം മത്സ്യക്കുഞ്ഞുങ്ങളും രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ വിതരണം ചെയ്യും. മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ വില ഈടാക്കും. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അനബാസ് അലങ്കാര ഇനം മത്സ്യങ്ങൾക്ക് വേണ്ടി 9995398627. ഗിഫ്റ്റ് തിലാപ്പിയ ഇനങ്ങൾക്ക് 9526378475 എന്ന നമ്പറിലും, കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങൾക്കായി 9846604473 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ലാൻഡ് ലൈൻ നമ്പർ 04822154589. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 04822154589.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
0: ദേശീയ ആരോഗ്യ ദൗത്യം NHM ഇടുക്കി ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റിയുടെ പ്രതിമാസ കോൺകറന്റ് ഓഡിറ്റിംഗിനായി ഇടുക്കി ജില്ലയിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ടന്റ് സ്ഥാപനങ്ങളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചു. 1 വർഷത്തേക്കാണ് നിയമനം. മികച്ച പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് പരമാവധി 2 വർഷം വരെ നീട്ടി നൽകിയേക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ആരോഗ്യ കേരളം വെബ്സൈറ്റിൽ ലഭ്യമാണ്. www.aarogyakeralam.gov.in. താൽപ്പര്യപത്രം സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 25-ാം തീയതി വൈകുന്നേരം 3 മണി. നിങ്ങൾ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000-ത്തോളം വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്.
1: We will be operating 300 plus special trains during the Rath Yatra of Mahaprabhu Jagannath Ji, and during Onam festival we'll be running about more than 100 special trains. This is a big effort from railways, effort from the central government, effort from Prime Minister Shri Narendra Modi Ji to make sure that our citizens get affordable and safe services. We'll continue to work in that direction.
0: ഓണക്കാലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാരിന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ നന്ദി രേഖപ്പെടുത്തി. പരിഷ്കാരങ്ങൾ, ഡിജിറ്റൈസേഷൻ എന്നിവയിലൂടെ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനം വികാസത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മന്ത്രാലയം സ്ഥാപിതമായതിന്റെ 5-ാമത് വാർഷികാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 5 സഹകരണ സംഘങ്ങളെ കണ്ടെത്തുന്നതിന് റാങ്കിംഗ് ചട്ടക്കൂട് തയ്യാറാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും അദ്ദേഹം കർഷകരോട് അഭ്യർത്ഥിച്ചു.
2: सहकारिता मंत्रालय के इनिशिएटिव से कुल 9 राष्ट्रीय स्तर पर काम करने वाली सहकारी समिति बनाकर देश से लेकर ग्राम तक ये 9 क्षेत्रों में सहकारिता मंत्रालय को एक माला में पिरोने का काम हमने किया है.
0: നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. മൾട്ടിമോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ തുടങ്ങിയവയുടെ പദ്ധതിതല പുരോഗതി മന്ത്രി വിലയിരുത്തി. സംയോജിത ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 6 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരപത്രം സ്വീകരിച്ചു. മൊസാംബിക്, നിക്കരാഗ്വെ, സുരിനാം, ഗാബോൺ, മംഗോളിയ, ബഹാമാസ് എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്നാണ് രാഷ്ട്രപതി അംഗീകാരപത്രം സ്വീകരിച്ചത്. ലീഗൽ മെട്രോളജി നിയമം 2011 ഭേദഗതി വരുത്തി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം. ശാസ്ത്രീയമായ രീതികളിലൂടെ അളവ് തൂക്ക ഉപകരണങ്ങളുടെ പരിശോധന വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് വെയ്റ്റ് പരിധി 50% നിന്നും 20% കുറച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയെ അത് കൂടുതൽ ശക്തിപ്പെടുത്തും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നടന്ന കൂടിയാലോചനകളിൽ അംഗരാജ്യങ്ങൾ പ്രകടിപ്പിച്ച ക്രിയാത്മകമായ സമീപനം അടുത്ത 2 ദിവസത്തെ ചർച്ചകളെയും നയിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. തുടർന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ജൂലൈ 9 സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും.
0: ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. ഇവിടേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലും മുംബൈ ഗോവ ദേശീയപാതയിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പൂനെയിലും തീരദേശ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. ഗുജറാത്തിന്റെ തെക്കൻ മേഖലകളിലും സൌരാഷ്ട്രയിലും കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. 3 ദേശീയപാതകളടക്കം 80 റോഡുകൾ താൽക്കാലികമായി അടച്ചു. 100 ഗ്രാമങ്ങളിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ദുരന്ത സാധ്യതയുള്ള ജില്ലകളിൽ NDRF SDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 യുഎസ്എ ബെൽജിയം മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടറിൽ 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ 1-2 നോർവേ പരാജയപ്പെടുത്തി. ലോകകപ്പിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിലാപയാത്രയ്ക്കായി ടെഹ്റാനിൽ ഇന്ന് അണിനിരുന്നത് വൻ ജനാവലി. ഫെബ്രുവരി 28 ഇസ്രായേൽ അമേരിക്ക വ്യോമാക്രമണത്തിലാണ് ഖമനേയിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. 12 നീളുന്ന വിലാപയാത്രയോടനുബന്ധിച്ച് റോഡുകളും വ്യോമപാതയും അടച്ചിരിക്കുകയാണ്. ഖമനേയിയുടെ ജന്മസ്ഥലമായ മഷ്ഹാദിൽ വ്യാഴാഴ്ചയാണ് ഖബറടക്കം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പാക് അധീന കശ്മീരിലെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തിയതായി സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
5: ആകാശവാണി ദേവികുളം.

0: ജില്ലാതലത്തിൽ മുന്നിലെത്തിയ ഒരു മിടുക്കനാണ് ആദിത്യൻ എം രവീഷ്. നമസ്കാരം ആദിത്യ.
1: നമസ്കാരം.
0: ഈ കീം പരീക്ഷ എന്ന് പറയുന്നത് എല്ലാ കുട്ടികളുടെയും വളരെ എന്താണ് സ്വപ്നമായിട്ടുള്ള ഒരു പരീക്ഷയാണ്. നമ്മുടെ ഒരു പഠനത്തിൻ്റെ ഒരു രീതിയൊക്കെ നോക്കുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്ത് കഠിന പരിശ്രമവും ചെയ്യുമെന്നാണ്. ആദിത്യ അങ്ങനെ പരിശ്രമിക്കുന്ന ഒരു കുട്ടിയായിരുന്നോ?
1: തീർച്ചയായും ഞാൻ പരിശ്രമിച്ചിരുന്നു. പക്ഷേ കീമിലേക്കോ അല്ലെങ്കിൽ ഞാൻ എഴുതിയ മറ്റ് പരീക്ഷകളിലേക്കോ ഞാൻ എത്തിപ്പെട്ടത് വളരെ യാദൃശ്ചികമായിട്ടാണ്. പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന സമയം, അല്ലെ, പത്താം ക്ലാസ് നടന്നുകൊണ്ടിരിക്കും, പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫീസിൽ വെച്ച് എൻ്റെ അച്ഛൻ പത്രത്തിൽ ഒരു പരസ്യം കാണുകയും, യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരസ്യം കാണുകയും, ഞാൻ അങ്ങനെ ഒക്ടോബർ മാസത്തിൽ അവിടുത്തെ എൻട്രൻസ് എഴുതുകയും ചെയ്തു. അങ്ങനെ അവിടെ എനിക്ക് സ്കോളർഷിപ്പ് എക്സാമിൽ ഒന്നാമത് കിട്ടുകയും, ഫുൾ സ്കോളർഷിപ്പിൽ എനിക്ക് 2 കൊല്ലം അവിടെ ഇൻ്റഗ്രേറ്റഡായി എൻട്രൻസ് പഠിക്കാൻ സാധിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെയാണ് ഞാൻ എൻട്രൻസ് മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്. 2 കൊല്ലം അവിടെ ഞാൻ ജെയ്മെയിനാണ് കോച്ചിങ് ചെയ്തത്. അപ്പോൾ ജെയ്മെയിൻ എന്ന് പറയുന്നത് ദേശീയതലത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷ എന്നതിന് വേണ്ടി പഠിച്ചതുകൊണ്ട് കീം സ്വാഭാവികമായിട്ടും അതിനോടൊപ്പം തന്നെ വന്നു എന്ന് പറയാം. അല്ലാതെ കീമിനായിട്ട് പഠിക്കേണ്ടി വന്നിട്ടില്ല.
0: സാധാരണ ഈ നമ്മൾ ഇപ്പോൾ IAS കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ കോച്ചിങ് എടുക്കും, ഇപ്പോൾ പ്രിലിമിനറി ജയിക്കും, അതുപോലെ തന്നെ എക്സാം, സെക്കൻഡ് ഇൻ്റർവ്യൂസൊക്കെ ജയിക്കും. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ സാധാരണ UPSC ഈസി ആയിട്ട് ചവിട്ടിക്കയറും. അതുപോലെയാണ് ആദിത്യം പറഞ്ഞത്. വേറൊന്നിനു വേണ്ടി നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും,
1: കൂടെ കിട്ടും.
0: അപ്പോൾ അത് നോളജ് അക്വയർ ചെയ്യുന്ന നോളജ് തന്നെയാണ്. കൃത്യമായിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് കഴിയും. ഈ ശ്രമം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 10-ാം ക്ലാസ് മുതലേ ശ്രമങ്ങൾ ഉണ്ടായിരുന്നോ?
1: തീർച്ചയായും 10-ാം ക്ലാസ്സിൽ എനിക്ക് 500-ൽ 500 മാർക്ക് നേടുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഞാൻ പഠിച്ചത്.
0: അത്രയും
1: ശ്രമങ്ങളുണ്ട്. ഞാൻ ശരിക്കും ശ്രമിച്ചിരുന്നു. ദിവസം ഞാൻ 7 മുതൽ 8 മണിക്കൂർ പഠിച്ചിരുന്നു. വളരെ നേരത്തെ എഴുന്നേറ്റ് രാത്രി വൈകിയിരുന്നു ഞാൻ പഠിച്ചിരുന്നു. എനിക്ക് 500-494 മാർക്ക് 10-ാം ക്ലാസ് കിട്ടി. ഫുൾ 11 ഞാൻ പാസ്സായതാണ്. അപ്പോൾ അതേ ശ്രമം +1 +2 തുടരാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ വിജയം സാധ്യമായത്.
0: ഈ സാധാരണ ഒരാൾക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ടോ എന്ന്. സാധാരണ ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ കാലം, ഇപ്പോൾ നമ്മുടെ അടുത്ത കാലത്താണ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ, ഡിഗ്രി PG ഇൻ്റഗ്രേറ്റഡ് ഫോർ ഇയേഴ്സ് കോഴ്സുകളൊക്കെ വരുന്നത് തന്നെ. അപ്പോൾ എൻ്റെ ഒരു പഠനകാലത്തൊന്നും ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളൊന്നും ഇല്ല. ഞാൻ PGക്കൊക്കെ പോകുന്ന സമയത്താണ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ വന്നത് തന്നെ, വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ. അപ്പോൾ ഈ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു അറിയപ്പെടാതെ കിടക്കുന്ന ഒരു ജില്ലയാണ്. ഒരു പഠന മികവോ അങ്ങനെയൊക്കെയുള്ള നമുക്ക് മീൻസ് എന്താ പറയുക, അതിൽ നിന്ന് കുറേ കുട്ടികൾ ഉയർന്നു വരിക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ ഇൻ്റഗ്രേറ്റഡ്, നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് പഠിച്ചാലുള്ള ഗുണങ്ങൾ അങ്ങനെയൊക്കെ എങ്ങനെ മനസ്സിലാക്കി?
1: നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടില്ലാത്തൊരു സമ്പ്രദായമാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ്. ഞാൻ പോയ മലപ്പുറത്ത് പക്ഷെ അങ്ങനെയല്ല. അവിടെ കുറച്ചുകൂടി 10-ാം ക്ലാസ്സിന് ശേഷം എല്ലാ രക്ഷിതാക്കളുടെയും ഒരു പ്രാഥമിക ലക്ഷ്യമാണ് കുട്ടികളെ എൻട്രൻസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ പത്രത്തിൽ കണ്ടതുകൊണ്ട് യാദൃശ്ചികമായി എത്തിപ്പെട്ടു എന്നല്ലാതെ ഇങ്ങനെ നമ്മളെന്താ 10-ാം ക്ലാസ്സിന് ശേഷം തന്നെ നമ്മൾ +1 +2 ഒപ്പം എൻട്രൻസ് ക്രാക്ക് ചെയ്യണം എന്നുള്ളതാണ് ഒരു നല്ല സമ്പ്രദായം ഞാൻ മനസ്സിലാക്കും.
0: ആ സ്കൂളിൽ നിന്ന് അത് കിട്ടി എന്നുള്ളതാണ്.
1: തീർച്ചയായും അവിടെ നിന്ന് കിട്ടി.
0: പലർക്കും അത് അറിയില്ല കേട്ടോ.
1: ഞാൻ വിശ്വസിക്കുന്നത് 10-ാം ക്ലാസ്സിൽ തന്നെ സ്കൂളുകളിൽ നമുക്ക് കരിയർ ഗൈഡൻസ് പ്രോഗ്രാംസ് ഒക്കെ വെച്ചിരുന്നാൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് മുന്നേറാൻ സാധിക്കും.
0: ഈ ആദിത്യൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയിൽ തന്നെ ഇതുപോലുള്ള അറിയാത്ത കുറേ കുട്ടികളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകേണ്ടത്, അതിനെക്കുറിച്ചൊന്നും അവർക്ക് അറിയില്ല എന്ന് ആദ്യത്തിന് തോന്നുന്നില്ലേ? അതിനൊക്കെ പ്ലസ് ചെയ്യാൻ വേണ്ടി ആദ്യത്തിന് എങ്ങനെയൊക്കെ അവർക്ക് സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള കാര്യം പറഞ്ഞാൽ മതി.
1: അവരെ നേരിട്ട് സഹായിക്കാൻ എനിക്ക് കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ സ്കൂളുകൾക്ക് തീർച്ചയായും സാധിക്കും. കാരണം അവർ പ്രൈമറി വിദ്യാഭ്യാസം ചെയ്യുന്നത് മുഴുവൻ സ്കൂളിലാണല്ലോ.
0: ഞാൻ പറഞ്ഞത് അതല്ല. ഇപ്പം ആദിത്യൻ അച്ഛൻ പത്രത്തിൽ കണ്ടിട്ടാണ് ആദിത്യനോട് പറഞ്ഞത് ആദിത്യം ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ആദിത്യന് പറയാൻ കഴിയുന്നത് ഇങ്ങനെ കുറേ സ്കൂളുകളുണ്ട്, നമ്മളത് കണ്ടുപിടിക്കണം, നിങ്ങൾ ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? അങ്ങനെ ആദിത്യൻ്റെ മനസ്സിൽ ഇപ്പോൾ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എങ്ങനെ പറയാൻ കഴിയുന്നത്?
1: കേരളത്തിൽ ഒരുപാട് കോച്ചിങ് സെൻ്ററുകളുണ്ട്. ഇടുക്കി ജില്ലയിൽ പൊതുവേ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ നിന്ന് മാറി നിന്നൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഉദാഹരണത്തിന് ബ്രില്യൻ പാല, അതുപോലെ ഞാൻ പഠിച്ച യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ കോഴിക്കോട് റേസ്, സൈലം, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്,
0: ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്.
1: അപ്പോൾ നമ്മൾ അവയെപ്പറ്റി അന്വേഷിച്ച് ഇതിനായിട്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങണം. അതിനെപ്പറ്റി അന്വേഷിച്ച് നമ്മൾ അവിടെ കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുകയാണ് ചെയ്യേണ്ടത്.
0: ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ നമ്മളെ ഒന്ന് മോൾഡ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ വളരുന്ന പരിസരങ്ങൾ

0: അതൊക്കെയാണ് നമ്മളെ മോൾഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും. ഒരു കുട്ടിയെ വരുമ്പോൾ അച്ഛൻ അമ്മ അത് ബാക്കിയുള്ള കാര്യങ്ങളുള്ള പരിസരങ്ങളൊക്കെയാണ് അതിനെ മോൾഡ് ചെയ്യുന്നത്. ആദ്യത്തിന് അങ്ങനത്തെ ഒരു മോൾഡിങ്ങിനുള്ള പരിസരങ്ങൾ കിട്ടിയിരുന്നു സത്യം?
1: തീർച്ചയായും തീർച്ചയായും. ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ വളർന്ന ഒരാളാണ്. നമുക്ക് ചെറുപ്പം മുതലേ തന്നെ പഠിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും, വീട്ടിലുള്ള എല്ലാവരും പഠിക്കാൻ വേണ്ടി എനിക്ക് എന്തെല്ലാം വേണോ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും തന്ന, ഞാൻ വളരെ ഭാഗ്യവാനാണ് ആ കാര്യത്തിൽ. എനിക്ക് വളരെ ഹെൽത്തി ഫാമിലി അറ്റ്മോസ്ഫിയറാണ്. അങ്ങനെ ഇല്ലാത്തവരുണ്ട്, ഉള്ളവരുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടെ സാഹചര്യത്തിൽ നിന്ന് ആഗ്രഹത്തോടെ പഠിക്കാന്നുള്ളതാണ് പറയാനുള്ളത്.
0: നമ്മളൊരു ചുറ്റുപാടിൽ നിന്നല്ലേ കൃത്യമായിട്ട് വളരുകയൊക്കെ ചെയ്യുന്നത്?
1: തീർച്ചയായും ചുറ്റുപാടിന് നല്ല സ്വാധീനമുണ്ട്.
0: ഇതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ആദ്യത്തിന് പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ അടിവരയിട്ടു. കൃത്യമായിട്ടുള്ള ചിട്ടയായിട്ടുള്ളൊരു പഠനം, അത് ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞ് വീട്ടിൽ രക്ഷകർത്താക്കൾ എടാ പഠിക്കടാ പഠിക്കടാ പഠിക്കടാ എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും അത് ഇഷ്ടമുണ്ടാകുന്ന തോന്നില്ല. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ സ്വാഭാവികമായിട്ട് പറയും എടാ പഠിക്കടാ പഠിക്കടാ ഇത് കിട്ടണം അത് കിട്ടണം എന്നൊക്കെ പറയും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ആ ഒരു പഠനത്തിൻ്റെ ചിട്ട ആദ്യത്തിനാണോ അത് ക്രമീകരിച്ചിരുന്നത്? എങ്ങനെയാണ് അത്?
1: ബേസിക്കലി ഞാൻ പഠിക്കുന്നത് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. എനിക്ക് മാത്സിൽ വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ്, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മാത്സ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പഠനത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ കൂടുതലും പഠിച്ചിരുന്നത്. എന്നെ ആരും ഫോഴ്സ് ചെയ്യേണ്ടി വന്നിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് എന്നെ ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല. ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം
0: പഠിച്ചതാണ്. ഇനി അങ്ങോട്ട് സ്വന്തം
1: ഇനി അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്.
0: അതായത് ഇപ്പോൾ കീമിൻ്റെ ജില്ലയിലോ ഒന്നാം സ്ഥാനത്ത് കിട്ടി. അപ്പോൾ ആദ്യത്തിന് തിരഞ്ഞെടുത്തത് IIT ഹൈദരാബാദ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. വിഷയം എന്താ തിരഞ്ഞെടുത്തത്? അത് ഇഷ്ടമുള്ളൊരു വിഷയമാണോ എങ്ങനെയാണത്?
1: എനിക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നിലവിൽ അലോട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് കുറച്ചുകൂടി താല്പര്യമുള്ള ഫിസിക്സും മാത്സും കൂടുതൽ വരുന്ന ബ്രാഞ്ചുകളുണ്ട്. അതിലേക്ക് എനിക്ക് എന്താ ഷിഫ്റ്റ് കിട്ടുമെന്നാണ് ഞാൻ
0: പ്രതീക്ഷിക്കുന്നത്.
1: അലോട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, ഈ കെമിക്കൽ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി കുറച്ച് നല്ല ഇഷ്ടമുള്ള ഒരു വിഷയമാണ്.
1: കെമിസ്ട്രി എനിക്ക് കെമിസ്ട്രി എനിക്ക് അത്ര ഇഷ്ടമുള്ള വിഷയം ആയതുകൊണ്ടല്ല. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് കുറച്ചുകൂടി എന്താ ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ ഉള്ള മോഡലിങ്ങും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എന്തുകൊണ്ടോ എനിക്ക് കുറച്ചുകൂടി താല്പര്യം തോന്നി, അതുകൊണ്ട് അങ്ങനെ പോകാൻ തീരുമാനിച്ചു.
0: വിഷയങ്ങൾ അതെങ്ങനെ സ്വാധീനിക്കുന്നത്? നമ്മുടെ അധ്യാപകരെയൊക്കെ വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിന് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവർ പ്രാഥമികമായി പഠിപ്പിച്ച മാത്സ് അധ്യാപകരൊക്കെ വളരെ മോശമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും സ്വാധീനമായിട്ട് ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ടീച്ചർ?
1: എന്നെ അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു മാഷിൻ്റെ രാജ്കുമാർ സാർ എന്നാണ് പേര്, രാജ്കുമാർ എന്നാണ് സാറിൻ്റെ പേര്. അപ്പോൾ സാറാണ് എനിക്ക് ബേസിക്കലി മാത്സിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് സാർ എനിക്ക് തിരിച്ചറിവ് ഉണ്ടാക്കി തന്നത് സാറാണ്. അതുപോലെ എന്നെ പഠിപ്പിച്ച മറ്റൊരുപാട് ടീച്ചേഴ്സ് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അധ്യാപകർക്ക് നല്ല സ്വാധീനമുണ്ട് നമുക്കൊരു വിഷയത്തിൽ ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുന്നതിൽ. അപ്പോൾ അതിനോട് ഞാൻ അംഗീകരിക്കുന്നു.
0: അതെ, അപ്പോൾ ഈ അധ്യാപകർ അങ്ങനെയുള്ള അധ്യാപകരെ നമ്മൾ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും
1: തീർച്ചയായും ഓർക്കും.
0: ഇതുപോലെ തന്നെ നമ്മൾ കൂട്ടുകാരെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് ഒരു ഒരുമിച്ചിരുന്ന് പഠിക്കാം അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് പുസ്തകങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും.
1: 10-ാം ക്ലാസ് വരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ 10-ന് ശേഷം അവിടെ ചെന്നപ്പോൾ എനിക്ക് എൻ്റെ തരത്തിനൊത്ത് ഒപ്പം ഇരുന്ന് പഠിക്കാൻ ഒരുപാട് ആളുകളെ കിട്ടി എന്നുള്ളതാണ് വാസ്തവം.
0: 10-ാം ക്ലാസ് വരെ എവിടെ?
1: 10-ാം ക്ലാസ് വരെ ഞാൻ ഹോളി ഫാമിലി പബ്ലിക് സ്കൂൾ കുഞ്ചുതണ്ണിയിലുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചത്.
0: കുഞ്ചുതണ്ണിയിൽ
1: CBSE ആയിരുന്നു.
0: CBSE സ്കൂൾ ആ സിലബസിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് മലപ്പുറത്തേക്ക്
1: ഇന്റഗ്രേറ്റഡ്
0: സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചുകൾക്കും അതുപോലെ തന്നെ പല മേഖലകളും ഉണ്ടല്ലോ, അതൊക്കെയാണോ IAS അങ്ങനെയുള്ള ഒരു ജോബ് ഓറിയൻറ്റഡ് സാധനങ്ങൾ? ഇതിനെക്കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? IAS എന്ന് പറഞ്ഞാൽ
1: റിസർച്ചും പ്രൊഫഷണൽ കോഴ്സും രണ്ട് കാറ്റഗറിയാണ്. അപ്പോൾ നമ്മൾ പ്ലസ് ടുവിന് ശേഷം ഓപ്റ്റ് ചെയ്യുന്നത് നമുക്ക് രണ്ട് തരം കോഴ്സുകളാവാം. മോസ്റ്റ്ലി നമുക്ക് കോമൺലി കണ്ടുവരുന്ന ഒരു ട്രെൻഡ് നമ്മൾ ഡിഗ്രി ചെയ്തു PG ചെയ്തു അങ്ങനെ റിസർച്ച് മേഖലയിലേക്ക് പോവാം. പക്ഷെ കുറച്ചുകൂടി മറ്റൊരു കാറ്റഗറി ഓഫ് ജോബ്സ് ആണ് പ്രൊഫഷണൽ കോഴ്സുകളിലത്, മോസ്റ്റ്ലി എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകളുടെ പ്രത്യേകത നമുക്ക് ചെറിയ പ്രായത്തിലെ കോളേജ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്ലേസ്ഡ് ആവാം എന്നുള്ളതാണ്, നല്ല സാലറി പ്ലേസ്ഡ് ആവാം എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും പല താല്പര്യമായിരിക്കും. കുറച്ചുകൂടി സയന്റിഫിക് ടെമ്പറുള്ള കുറച്ചുകൂടി അധികം പഠിക്കാൻ കുറേ കാലം കൂടി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് റിസർച്ച് വളരെ അനുയോജ്യമായ സംഭവമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്ത് സെറ്റിലാവുക എന്നുള്ള ഒരു ലക്ഷ്യം ഉള്ളത് കൊണ്ട് തന്നെ പ്രൊഫഷണൽ കോഴ്സിലേക്ക് എത്തിപ്പെട്ടു എന്നാണ്. അവിടെ എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യം 10-ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നില്ല. 10-ാം ക്ലാസ് വരെ എനിക്ക് സിവിൽ സർവീസിനോടായിരുന്നു താല്പര്യം. അപ്പോൾ ഞാൻ ഞാൻ 6-ാം ക്ലാസ്സിൽ കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിന് അവിടെ എനിക്ക് ഫുൾ സ്കോളർഷിപ്പിൽ കിട്ടിയതാണ്, ഞാൻ ജോയിൻ ചെയ്തിരുന്നു. അത് 4 കൊല്ലത്തോളം ഞാൻ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തു. ബേസിക്കലി 10 വരെ എൻ്റെ താല്പര്യം സിവിൽ സർവീസസ് ആയിരുന്നു. പക്ഷേ 10-ാം ക്ലാസ്സിൽ ഇങ്ങനൊരു വഴിത്തിരിവ് ഉണ്ടായതുകൊണ്ട് അവിടെ ചെല്ലുകയും അവിടെ യൂണിവേഴ്സലിൽ മലപ്പുറത്ത് എൻ്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായ ഡോക്ടർ അബ്ദുൾ ഹമീദ് സാറാണ് ബേസിക്കലി എനിക്ക് പ്രൊഫഷണൽ കോഴ്സിന്റെ ഗുണങ്ങളും പ്രൊഫഷണൽ കോഴ്സിന് പോയാൽ എന്തായാലും നമുക്ക് എത്ര പെട്ടെന്ന് സെറ്റിൽ ആവാന്നുള്ളതിനെ പറ്റി ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ

0: ിലേക്ക് തിരിഞ്ഞതെന്ന് വേണം പറയാം.
1: ഗൈഡ്
0: ഇനി
1: ചെയ്തു.
0: ഗൈഡ് ചെയ്തു, സാറാണ് ബേസിക്കലി എനിക്ക് കരിയർ ഗൈഡൻസ് തന്നെ. ഇനി ഭാവിയിൽ ഞാൻ യു പി എസ് സി എഴുതണമെന്ന് തന്നെയാണ് എന്റെ പ്ലാൻ.
1: പ്ലാൻ ഉണ്ട്, അപ്പോൾ
0: പ്ലാൻ ഉണ്ട്, പ്ലാൻ ഉണ്ട്. സ്വപ്നം വിട്ടിട്ടില്ല, ഭാവിയിൽ യു പി എസ് സി എഴുതണം തീർച്ചയായും.
1: അപ്പോൾ അതിനുവേണ്ടി കുറച്ചുകൂടി പ്രയത്നിക്കേണ്ടിയിരിക്കും.
0: തീർച്ചയായും തീർച്ചയായും, അത് കോളേജിന് ശേഷം ഇനി പ്രയത്നിക്കണം.
1: പല ആൾക്കാരും ഡോക്ടർ പ്രൊഫഷൻ അങ്ങനത്തെ പ്രൊഫഷനിൽ നിന്നൊക്കെ ഐ ഐ ടി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതൊക്കെ കഴിഞ്ഞു വരുന്നവരാണ് ഐ ഐ എസിനൊക്കെ കോച്ച് ചെയ്യുന്നതും.
0: തീർച്ചയായും, മലപ്പുറം സബ് കളക്ടർ ഡോക്ടർ ദിലീപ് കെ കൈനിക്കര ഐ ഐ ടി മദ്രാസ് ആണ്, മദ്രാസിൽ നിന്ന് പഠിച്ചിറങ്ങിയ.
1: അദ്ദേഹം അതിന് ശേഷമാണ്
0: യു പി എസ് സി എഴുതി,
1: യു പി എസ് സി എഴുതി
0: സിവിൽ സർവീസിന്.
1: അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്,
0: ഉണ്ട്, പഠിച്ചതിന് ശേഷം സിവിൽ സർവീസ് ട്രൈ ചെയ്യാൻ പ്ലാൻ ഉണ്ട്.
1: അതിനെക്കുറിച്ചൊരു പഠനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴേ അതിനെക്കുറിച്ച് റേഡിയോയും ഹിന്ദു പത്രമൊക്കെ വായിച്ചു തുടങ്ങണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ വായിച്ചു തുടങ്ങാറുണ്ടോ?
0: കോച്ചിങ് ഞാൻ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തിരുന്ന സമയത്ത് കുറേയൊക്കെ വായിച്ചിരുന്നു എന്നല്ലാതെ, പിന്നീട് എൻട്രൻസിന് പോയതിനു ശേഷം ആ ശീലമൊക്കെ കുറേ നിന്നു.
1: റേഡിയോ കേൾക്കുമോ?
0: അമ്മയുടെ വീട്ടിൽ ഇടയ്ക്ക് കേൾക്കാറുണ്ട്.
1: ഐ എ എസിന് കോച്ച് ചെയ്യുന്ന ഒരാൾ കൃത്യമായിട്ട് രാത്രിയുള്ള 9 മണിക്കുള്ള ന്യൂസ് കേൾക്കണമെന്നൊക്കെ പറയുക. ഹിന്ദു പത്രം മസ്റ്റായിട്ട് വായിക്കണം, ന്യൂസ് കേൾക്കണം. കാരണം ഈ റേഡിയോ വഴി വരുന്ന ഈ യോജനകളുണ്ട്, മീൻസ് പി എം യോജനകൾ പോലുള്ള യോജനകൾ, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് റെഫർ ചെയ്യും. ഇപ്പോൾ എത്ര മണിക്കൂറൊക്കെ വായനയുണ്ട് ശരിക്കും പറഞ്ഞാൽ?
0: ഞാൻ എൻട്രൻസിന് പോയപ്പോൾ അവിടെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളായിരുന്നു. അപ്പോൾ നമ്മൾ എൻട്രൻസിന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനാണ്. അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ വളരെ ടൈറ്റ് ആണ്. അപ്പോൾ രാവിലെ നമുക്ക് എന്നും 5:30 വിളിച്ച് എഴുന്നേപ്പിക്കും, 6 മണി മുതൽ രാവിലെ 7:30 വരെ സ്റ്റഡി ഹോളാണ്. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായി പഠിക്കാൻ കയറണം. അതിനുശേഷം പിന്നെ 8:30 മുതൽ 4 മണി വരെ ക്ലാസ്സുകളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് 5:30 ആകുമ്പോൾ വീണ്ടും ഹോസ്റ്റലിൽ വന്നിട്ട് പഠിക്കാൻ കയറുകയാണ്. നമ്മൾ രാത്രി 11 മണി വരെ പഠിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു. അപ്പോൾ എൻട്രൻസിന് അത്രയും ടൈറ്റായി പഠിച്ചുകൊണ്ട് തന്നെ വായനകളൊക്കെ കുറഞ്ഞു പോയി 2 കൊല്ലം കൊണ്ട്. അല്ലാതെ ഇപ്പോൾ ഞാൻ വായിച്ചിരുന്ന ആളാണ് തീർച്ചയായും.
1: ഫിക്ഷനോ അതാ ഞാൻ അതിലേക്കാ വന്നത്. പുസ്തകത്തെ മലയാള പുസ്തകങ്ങൾ,
0: മലയാള പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു.
1: വായിച്ചെന്ന് എം ഡിയും അതുപോലത്തുള്ള എഴുത്തുകാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആരെയൊക്കെ ഇഷ്ടം കൂടുതൽ?
0: പലപ്പോഴും എനിക്ക് ഒ വി വിജയന്റെ പുസ്തകങ്ങൾ എനിക്ക് വളരെ ആകർഷകമായി തോന്നിയിട്ടുണ്ട്.
1: നോവലുകളും കഥകളും ഒക്കെ ആകർഷകമായി തോന്നിയിട്ടുണ്ട്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്,
0: കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത പ്രായത്തിൽ ഞാൻ എടുത്ത് കുറച്ച് എന്തെങ്കിലും ഞാൻ വായിച്ച് തിരിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു. മുഴുവൻ മനസ്സിലായില്ലെങ്കിൽ പോലും.
1: കാരൂരിന്റെ കഥകളും അതുപോലുള്ള,
0: കാരൂരിന്റെ അധികം കഥകൾ ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും
1: പമ്മന്റെ പട്ടാള കഥകൾ, ബഷീറിന്റെ
0: ബഷീറിനെ പറ്റി കൂടുതൽ കേട്ടിട്ടുണ്ട്, അല്ലാതെ എനിക്ക് അധികം വായിക്കാൻ അവസരം കിട്ടിയിട്ടില്ല.
1: ഈ സി ബി എസ് സി കാരൊക്കെ
0: അല്ലല്ല, മലയാളം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്.
1: തീർച്ചയായും അവരുടെ സിലബസിൽ കുറച്ച്
0: മലയാളത്തിന് പ്രാധാന്യം കുറവാണെങ്കിൽ പോലും മലയാളം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്.
1: പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എ എസ് കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ മലയാളം, ഇപ്പം ഫിസിക്സുകാരന് മലയാളം എടുത്തിട്ടായിരിക്കും എഴുതുക, കാരണം അത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ധാരണയുണ്ട്. ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒക്കെ എഴുതുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ ഇപ്പം മലയാളമോ അങ്ങനെയുള്ള വിഷയങ്ങൾ, സോഷ്യോളജി അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അത് പിന്നെ ഒന്നേന്ന് പഠിച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഐ എ എസിലേക്ക് പോകാനൊക്കെ തിരിയാനൊക്കെ ആണെങ്കിൽ ഏത് വിഷയമായിരിക്കും ചൂസ് ചെയ്യുന്നത്?
0: ഞാൻ സബായി മാത്സ് എടുക്കും. മാത്സ് എടുക്കാനാണ് പ്ലാൻ.
1: മാത്സ് എടുക്കാനാണ് പ്ലാൻ. ഇപ്പോൾ തീരുമാനിച്ച് ഉറച്ചിട്ടുണ്ട് എല്ലാ
0: കാര്യം. ഏകദേശം എനിക്ക് പ്ലാൻ ഉണ്ട് കൃത്യമായിട്ട്.
1: അപ്പോൾ ബാക്കപ്പ് പ്ലാനുകളെല്ലാം ഉണ്ട്.
0: ബാക്കപ്പ് പ്ലാനുകളെല്ലാം ഉണ്ട്.
1: എല്ലാം ഉണ്ട്. നമ്മളൊരു എക്സാമിനിരിക്കുമ്പോൾ ആക്ച്വലി, ഇപ്പം കീം തന്നെ ആയിക്കോട്ടെ എഞ്ചിനീയറിംഗ്, അത് എക്സാം ഇരിക്കുമ്പോൾ കൃത്യമായി നേരത്തെ ഈ പറഞ്ഞ ഡിസിപ്ലിൻ വേണം എന്നുള്ളതാണ് കൃത്യമായിട്ട്. ഇത്ര സമയം കൊണ്ട് ഇത്ര ക്വസ്റ്റ്യൻസ് എഴുതുന്നത്, അപ്പം കീം എഴുതിയപ്പോൾ അതെങ്ങനെയായിരുന്നു? 100 ക്വസ്റ്റ്യൻസ് ആണോ, എങ്ങനെയാണ്? എത്ര ക്വസ്റ്റ്യൻസ്?
0: കീമിന് 150 ക്വസ്റ്റ്യൻ, നമ്മൾ 180 മിനിറ്റ്, 3 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പം നമുക്ക് സമയം കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടത് നമുക്ക് നല്ല സ്പീഡ്, അക്യൂറസി എന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എൻട്രൻസ് ട്രെയിനിങ്ങിന് പോയാൽ നമ്മൾ അതാണ് അവർ പരിശീലിപ്പിക്കുക. അപ്പം എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നില്ല, സമയം മാനേജ് ചെയ്യാൻ കഴിഞ്ഞു. കുസാറ്റിന് കുറച്ചുകൂടി ടൈറ്റ് ആണ്, 3 മണിക്കൂറിൽ 225 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട അവസ്ഥയാണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 40 സെക്കൻഡോളം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ സ്പീഡിൽ ചെയ്തെത്താൻ നമ്മൾ പരിശീലിക്കണം.
1: ക്യുസാറ്റിന്റെ ഈ സാധനം ചെയ്തു കഴിഞ്ഞാൽ മറ്റത് ചെയ്യാം ഈസി ആയിട്ട്.
0: അതിലും ടൈറ്റ് ആണ്, വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
1: ഈ ഈ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ +2 ഗ്വാസിയൻ തിയറോ ഒക്കെ നമ്മൾ ഡെറിവേഷൻസ് അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള പരീക്ഷ എഴുതുമ്പോൾ ഷോർട്ട് കട്ടുകൾ സാധാരണ പറഞ്ഞു കൊടുക്കും, അങ്ങനെ ഷോർട്ട് കട്ടുകളൊക്കെ ആയണോ ഇത് മൊത്തത്തിൽ പഠിച്ച ഫോർമുല?
0: എൻട്രൻസിന് നമുക്ക് ഷോർട്ട് കട്ടുകൾ കുറേ ഉണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും അവസാനം, ഞാൻ അൾട്ടിമേറ്റ്ലി പഠിച്ചുകൊണ്ടിരുന്നത് ജെ അഡ്വാൻസിനാണ്. അങ്ങനെ ഒരു അതൊരു എന്താ പറയുക, അത് വേറൊരു തരം പരീക്ഷയാണ്.
1: അതൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള,
0: ഡിസ്ക്രിപ്റ്റീവ് അല്ല അത്, എന്താ പറയുക, നമ്മൾ ഒരിക്കൽ കണ്ട ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും കാണില്ല. നമ്മൾ അനാലിറ്റിക്കൽ ബ്രെയിൻ, നമ്മൾ ഒരു പുതിയ സിറ്റുവേഷനിൽ നമ്മൾ തന്നെ സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അത്രയും ടഫായിട്ട്, ഐ മീൻ അത് ഏഷ്യയിലെ സെക്കൻഡ് ടഫസ്റ്റ് അണ്ടർ ഗ്രാഡ് എക്സാം ആണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ഡെപ്തിൽ പഠിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു പഠനം നമുക്ക് എല്ലാ എൻട്രൻസുകളും വാരിക്കൂട്ടാൻ അത് മതി. അപ്പം ആഴത്തി പഠിക്കണം, പക്ഷേ സ്പീഡ് അക്യൂറസി ബിൽഡ് ചെയ്യണം. അപ്പം ട്രിക്കുകൾ നമുക്ക് സ്വാഭാവികമായിട്ട് എൻട്രൻസിന് ഒരുപാട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു.
1: തീർച്ചയായിട്ടും അതാണല്ലോ പെട്ടെന്ന് കിട്ടണമല്ലോ.
0: എന്റെ കാൽക്കുലേഷൻ സ്പീഡ് പക്ഷെ ശരിക്കും 10ാം ക്ലാസ്സിന് മുമ്പേ ബിൽഡ് ചെയ്തിരുന്നു. ഞാൻ ഫൗണ്ടേഷൻ കോഴ്സിന് പോയതുകൊണ്ട് 6ാം ക്ലാസ്സിൽ ഫൗണ്ടേഷൻ ചേർന്നുകൊണ്ട് ഗ്രാജുവലി എന്റെ കാൽക്കുലേഷൻ ഒക്കെ നല്ല സ്ട്രോങ് ആയിരുന്നു.
1: 10ാം ക്ലാസ്സിലെ
0: സിവിൽ സർവീസ് അക്കാഡമി എന്റെ സ്കൂളിൽ പഠിപ്പിച്ച ബിന്ദു എന്ന് പറഞ്ഞൊരു ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ അതിലേക്ക് ജോയിൻ ചെയ്യുന്നത്.
1: ഇവിടെ നിന്ന് പോയി പഠിക്കുമോ?
0: ഇല്ല, അത് ഓൺലൈൻ ആയിരുന്നു. അത് ഓൺലൈൻ പ്രോഗ്രാം ആയിരുന്നു.
1: ഓൺലൈൻ പ്രോഗ്രാം ആണ്.
0: ഓ, ഫസ്റ്റ് ചെയ്യുന്ന ഓഫ്ലൈൻ പ്രോഗ്രാം ഇതാണ്. 10ന് ശേഷം എൻട്രൻസിന് പോയതാണ്.
1: സിക്സ് മുതലേ തുടങ്ങിയിരുന്നോ
0: എൻട്രൻസ് പ്രിപ്പറേഷൻ? 10 വരെ എന്റെ പ്ലാനിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമല്ല.
1: അല്ല, ഞാൻ പറഞ്ഞത് അക്കാഡമിയുടെ പ്രോഗ്രാം 6th മുതലേ തുടങ്ങിയോ?
0: ആ, 6th മുതലാണ് കോട്ടയം സിവിൽ സർവീസ്. 6th മുതൽ 10th വരെയുള്ള പ്രോഗ്രാം ആയിരുന്നു. 10ൽ ഇന്റൻസീവായി പഠിക്കേണ്ടതുകൊണ്ട് ഞാൻ 9th ഡ്രോപ്പ് ചെയ്തു.
1: അവിടെ എന്തൊക്കെയാ പഠിച്ചിരുന്നത്? 6th മുതൽ 9th വരെ എന്തൊക്കെയാ അവർ തന്നിരുന്നത്?
0: അവർ നമുക്ക് മെയിൻലി UPSC മോഡൽ SAS എഴുതാനുള്ള ട്രെയിനിങ്. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിൽ അവർ മോസ്റ്റ്ലി ആപ്റ്റിറ്റ്യൂഡ് ആണ് ട്രെയിൻ ചെയ്തത്. മാത്സ്, ലോജിക്കൽ തിങ്കിങ്, അതുപോലെ ലാംഗ്വേജ് ബിൽഡിംഗ് എക്സസൈസസ്.
1: സ്കൂളിലുള്ളതല്ല,
0: മറ്റ് സ്കില്ലുകളാണ് അവര്. പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഒക്കെ ഒരു ക്ലാസ്സിൽ, ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, ഇംഗ്ലീഷ് വർക്ക്ഷോപ്പ്സിലൊക്കെ ഒരു പ്രോംപ്റ്റ്, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് വിത്തിൻ 2 മിനിറ്റ്സ് ഒക്കെ നമ്മൾ കയറി സംസാരിക്കണം. അതിന് നമുക്ക് ബോണസ് പോയിന്റ്സ് ഒക്കെ കിട്ടിയിരുന്നു. അപ്പം നമ്മുടെ പൊട്ടൻഷ്യലിനെ ശരിക്കും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയ, അതുപോലെ മാത്സ് ക്ലാസ്സുകൾ ഇഷ്ടംപോലെ, ആപ്റ്റിറ്റ്യൂഡുകൾ, ട്രിക്കുകൾ
1: എല്ലാം
0: ഓൺലൈൻ വഴിയായിരുന്നു. റെഗുലറായ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അത് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
1: അത് എവിടത്തെയാണ്?
0: കോട്ടയം സിവിൽ സർവീസ് അക്കാഡമി. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതുപോലെ അവിടെ പിന്നെ നമ്മൾ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്നു ഞങ്ങൾ 6-7 പഠിക്കുമ്പോൾ തന്നെ അവർ 8 സോഷ്യൽ സയൻസും 8-9 ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സബ്ജക്ട്സിനൊക്കെ ഒരുപാട് ഡിവിഷൻ ഉണ്ട്. ഹിസ്റ്ററി തന്നെ, മോഡേൺ ഹിസ്റ്ററി വേറെ, ഏൻഷ്യൻ ഹിസ്റ്ററി വേറെ, എല്ലാം സെപ്പറേറ്റ് ആയി അവർ ചെയ്ത് തന്നിരുന്നു. എല്ലാം തന്നിരുന്നു സെപ്പറേറ്റ് ആയി. അവർ UPSC ലെവൽ ട്രെയിനിങ് അവർ തന്നിരുന്നത് SA റൈറ്റിംഗ് മുതലെല്ലാം.
1: അപ്പൊ നമുക്കൊരു പബ്ലിക് സ്പീച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കൂളിലൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു,
0: എനിക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ എക്സ്റ്റംബർ ഇംഗ്ലീഷിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. ഞാൻ 10ൽ 9ലൊക്കെ പഠിക്കും. എനിക്ക് സംസാരിക്കാൻ ഗ്രാജുവലി, എനിക്ക് അവിടെ പഠിച്ചുകൊണ്ടാണോ എനിക്ക് ഗ്രാജുവലി സംസാരിക്കാൻ ഒരു സ്കില്ല് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തിരുന്നു.
1: ഓക്കെ, ശരിക്കും കുട്ടികൾ, ഇപ്പോൾ യുവാണി കേൾക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ആദിത്യം പറയുന്നത് കേൾക്കണം. കാരണം ഇങ്ങനെ ഒരു 1 മണിക്കൂർ എങ്ങോട്ടൊക്കെ അല്ലേ ടൈമുള്ളൂ കൃത്യമായിട്ട്? ഓൺലൈൻ കോച്ചിങ് ഒക്കെ വരുന്നത്
0: 1-1.5 മണിക്കൂറൊക്കെ ക്ലാസ് ആണ് ഉണ്ടായിരുന്നത്. ആഴ്ചയിൽ 2-3 വട്ടം
1: ഉണ്ടായിരുന്നത്. അവരത് കൃത്യമായിട്ട്
0: എടുക്കുമായിരുന്നു.
1: ചെറിയ ഫീസൊക്കെ അല്ലേ അതിന് ഉണ്ടാവുക?
0: എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു എങ്കിലും ഒരു 50,000-60,000 റേഞ്ചിലൊക്കെ കിട്ടുന്ന ഫീസാണ്.
1: ഫീസാണ് അതിനകത്ത്. അത് പതുക്കെ പതുക്കെ
0: അടച്ചു കൊടുത്താലും മതി.
1: ഇത്ര വർഷം
0: കോട്ടയം സിവിൽ സർവീസ് മാത്രമല്ല, നമുക്ക് ഒരുപാട് അക്കാഡമികൾ ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് വരുന്നുണ്ട്. അപ്പൊ കുട്ടികളെ നമ്മൾ ചെറിയ പ്രായത്തിൽ ചേർത്താൽ സ്കൂളിനോടൊപ്പം തന്നെ അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ
1: പറ്റും.
0: നമ്മളെ തേടി അവസരങ്ങൾ വരണമെങ്കിൽ നമ്മൾ ആദ്യ അവസരങ്ങളെ തേടി പിടിക്കണം.
1: അതെ അതെ, തേടി പിടിച്ച് കൃത്യമായിട്ട് അത്
0: ഉപയോഗിക്കണം.
1: ആദ്യത്തിന് ഇതുപോലെ ഇൻസ്പയർ ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ?
0: എന്നെ എപ്പോഴും, ഞാൻ ചെറുപ്പത്തിലൊക്കെ IASനായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞിരുന്നു. എന്നെ എപ്പോഴും ആകർഷിച്ചത് IASന്റെ ഡിഗ്നിറ്റിയാണ്. ആ ജോബിന്റെ ഡിഗ്നിറ്റി, അതിന്റെ റെപ്യൂട്ടേഷൻ, അതെല്ലാം. അപ്പോൾ ഏത് IASകാരനെ കണ്ടാലും അവരെനിക്കൊരു ഇൻസ്പിറേഷൻ ആയി പറയുന്നു. സ്പെസിഫിക് ആയ ഒരാൾ എനിക്ക് പറയാനില്ല.
1: സാഹചര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ അച്ഛനും അമ്മ അവരുടെയൊക്കെ സപ്പോർട്ടുകൾ
0: തീർച്ചയായും.
1: ഒരാളൊരു വീട്ടിൽ പഠിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ സയൻസ് വിഷയം എടുത്ത് പഠിക്കുകയാണോ? അനിയത്തിയും സയൻസ് വിഷയം എടുത്ത് പഠിക്കാനൊക്കെ
0: നമുക്ക് സ്വാഭാവികമായിട്ടും താല്പര്യം
1: ഉണ്ട്.
0: അതിൽ അവളുടെ താല്പര്യങ്ങൾ അവൾ മനസ്സിലാക്കി കഴിഞ്ഞു
1: ഓൾറെഡി ഉണ്ട്.
0: അവള് എൻ്റെ ഏകദേശം ഇതുപോലൊക്കെ തന്നെ,
1: നമ്മുടെ ബാക്കിൽ തന്നെയാണ്,
0: നമ്മുടെ ബാക്കിൽ തന്നെ വളർന്നത്. പക്ഷെ അവൾക്ക് സ്വന്തമായിട്ടൊരു താല്പര്യ ഐഡന്റിറ്റി ഒക്കെ ഉണ്ട്. അവൾ അതിന് അവളുടെ ഇഷ്ടത്തിന് പഠിക്കട്ടെ.
1: നമ്മളെ വീട്ടിൽ അതുപോലെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലല്ലോ.
0: ഇല്ല.
1: ക്രിയേറ്റീവ് പാട്ട് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തിന് ക്രിയേറ്റീവ് ആയിട്ട് പാട്ട് പാടും എന്നൊക്കെയാണ് പറയുന്നത്. പാട്ടൊക്കെ പാടുന്നത് അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട്
0: പാടാറുണ്ടായിരുന്നു.
1: വഴിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തു?
0: ഡ്രോപ്പ് ചെയ്തതല്ല, ഇപ്പോഴും പാടാൻ ഇഷ്ടമൊക്കെ തന്നെയാണ്.
1: ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലുമൊക്കെ വായിക്കും?
0: ഞാൻ പിയാനോ വായിക്കുന്നു.
1: പിയാനോ വായിക്കും. പിയാനോ ഒക്കെ
0: എനിക്ക് സംഗീതത്തോട് സ്വാഭാവികമായിട്ടും നല്ല താല്പര്യമുണ്ട്. എന്റെ അച്ഛൻ നന്നായി പാട്ട് പാടുന്ന ആളാണ്.
1: അച്ഛൻ
0: പാട്ട് പാടുന്നതാണ്. കുടുംബപരമായിട്ട് അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയതാണ്.
1: പാട്ടൊക്കെ ഉണ്ട്. അനിയത്തി പാടും.
0: അനിയത്തിക്ക് അവൾ കുറച്ചുകൂടി വരയ്ക്കുന്ന ആളാണ്.
1: അപ്പോൾ കലാകാരന്മാരൂടെയാണ് എല്ലാവരും. അതെ അതെ. അച്ഛനും അമ്മയൊക്കെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്?
0: എനിക്ക് എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. എന്നെ എപ്പോഴും എനിക്കൊരിക്കലും പ്രഷർ തന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എനിക്ക് എന്താണോ ഇഷ്ടം അത് പഠിക്കാൻ എന്നോട് എപ്പോഴും നീ എന്ത് വേണമെങ്കിലും നീ പഠിക്കൂ, നീ നിനക്ക് ഇഷ്ടമുള്ളത് പഠിക്കുക, എല്ലാത്തിനും ഞങ്ങൾ കൂടേണ്ടതല്ലോ. അപ്പോൾ അത് എപ്പോഴും എനിക്ക് ശരിക്കും ഒരു കുട്ടിക്ക് വേണ്ട ഏറ്റവും വലിയ സപ്പോർട്ടാണത്.
1: പേരൻസിൻ്റെ
0: ഒരിക്കലും പ്രഷർ കൊടുക്കരുത് കുട്ടികൾക്ക്. അവരെന്താണോ അവർ അങ്ങനെയായി തീരട്ടെ, നശിച്ചു പോകാൻ വിടുക എന്നല്ല, അവരെ ഓവറായി പ്രഷർ ചെയ്യരുത്. ഇപ്പോൾ ചില കമ്പാരിസൺ പരമാവധി ഒഴിവാക്കുക മറ്റുള്ള കുട്ടികളായിട്ട്. എനിക്ക് അങ്ങനെയുള്ള പ്രഷറുകളൊന്നും ഉണ്ടായിട്ടില്ല.
1: അടുത്ത വീട്ടിലുള്ള രമേശ് മാർക്ക് വാങ്ങില്ലേ?

0: ഇല്ല ഇല്ല, ഒരിക്കലും അങ്ങനെ എന്നോട് ചോദിച്ചിട്ടില്ല. അപ്പോ കമ്പാരിസൺ പ്രഷർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും
1: ഉണ്ടായിരുന്നില്ല.
0: ഇല്ല ഇല്ല, കമ്പാരിസണും പ്രഷർ ഒന്നും ഒരിക്കലും. ഗുഡ് പാരന്റിങ് അത് നമുക്ക് പഠിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ്
1: ആയിട്ടുള്ള
0: എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് അങ്ങനെ പോകാനാണ് താല്പര്യം. ഷിഫ്റ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ
1: എടുത്തിട്ട് പിന്നെ ഐ എസ് എന്നൊരു ബാക്ക് പ്ലാൻ ഉണ്ടല്ലോ.
0: ബാക്ക് പ്ലാൻ ഉണ്ട്, അത് കോളേജിന് ശേഷം.
1: കോളേജിന് ശേഷം ഈ അല്ലാത്തൊരു വിഷയം നോക്കിക്കഴിഞ്ഞാൽ ഏതായിരിക്കും ഇഷ്ടമുള്ളൊരു വിഷയം? ഇത് അല്ലാതെ സയൻസ്
0: ഈ മേഖലയല്ലാതെ എനിക്ക്,
1: അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന കേട്ടിട്ടില്ലേ, ഇതല്ലെങ്കിൽ ഞാൻ ആരായിത്തീരും എന്ന് എനിക്കൊരു ധാരണ ഉണ്ടെങ്കിൽ ആരായിത്തീരും? ഇതില്ലെങ്കിൽ ഈ അക്കാഡമിക് ആയിട്ടുള്ള സാധനം ഇല്ലെങ്കിൽ,
0: പഠിച്ചില്ലെങ്കിൽ,
1: ആ പഠിച്ചില്ല മീൻസ് ഇപ്പോൾ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോയി, പക്ഷേ എനിക്ക് വേറെ ഒന്നിനോട് കൂടി അഭിരുചി ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയത് ആരായിത്തീരുമായിരുന്നു?
0: ഒന്നെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ പോവുകയെ, അല്ലെങ്കിൽ
1: ടീച്ചറാവും.
0: ടീച്ചർ ഐ മീൻ ഇൻ ദ സെൻസ് ഒരു പ്രൊഫസർ തലത്തിലേക്ക് റിസർച്ച് ചെയ്ത് കോളേജിലേക്ക് പഠിപ്പിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഒരു മ്യൂസിക് പേഴ്സ് ചെയ്യാനും താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐ മീൻ സെക്കൻഡ് പ്ലാൻ ബി എന്നുള്ള നിലയ്ക്ക്,
1: പ്ലാൻ ബി മീൻസ്
0: അതൊരു പ്ലാനായി ഞാൻ വെച്ചിട്ടില്ല. കാരണം നമുക്ക്
1: ഒന്നുകിൽ ഇതുപോലെ പഠിച്ചിട്ട് വേറെ തരത്തിലുള്ള ജോലി നോക്കും, അല്ലെങ്കിൽ ടീച്ചറാവും പ്രൊഫസർ എന്ന രീതിയിൽ അല്ലെ പഠിപ്പിക്കാനുള്ള ഒരു മേഖല.
0: പഠിപ്പിക്കാൻ നല്ല ഇഷ്ടമാണ്.
1: അല്ലെങ്കിൽ അതിന് കഴിഞ്ഞ് മ്യൂസിക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതൊക്കെയാണ് മേഖലകൾ. അല്ലേ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, ഇപ്പോൾ ഉദാഹരണം ആദിത്യൻ 6 മുതലേ പാരലലി ഇങ്ങനെ പഠിച്ചു വന്നു, ഇവർക്ക് ഈ യുവതലമുറയ്ക്ക് കൊടുക്കാനുള്ള സന്ദേശങ്ങളൊന്നും വേണ്ട, ഉപദേശം ആർക്കും ഇഷ്ടമല്ല, എങ്കിലും നമ്മൾ വന്നൊരു രീതി വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും? ഒരു കുട്ടി ആണെങ്കിൽ എന്തൊക്കെ ഒരു പ്ലാനുകളൊക്കെ, അവന് ഇഷ്ടമുള്ളൊരു പ്ലാനൊക്കെ എന്തൊക്കെ ആയിരിക്കും, അവർക്ക് ഇഷ്ടമുള്ള പ്ലാനുകൾ എന്തൊക്കെ?
0: നമുക്ക് ഒരു ഗോൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് തിങ് അപ്പോൾ എൻ്റെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഡോക്ടർ അബ്ദുൾ അമീദ് സാറ് പറഞ്ഞതാണ്, ഒരു കുന്നോളം നിങ്ങൾ ആഗ്രഹിച്ചാൽ ഒരു കുന്നിക്കുരുവോളം നിങ്ങൾക്ക് കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ കുന്നോളം ആഗ്രഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹം, അപ്പോൾ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടത് ചെറുപ്പത്തെ തുടങ്ങും. അപ്പോൾ പരിശ്രമം ഒന്നാമത്തെ കാര്യം, നമുക്ക് ഗോൾ വേണം, രണ്ടാമത്തത് നമ്മൾ പരിശ്രമിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ സാധിക്കുന്നുള്ളതാണ്. ഉദ്ദേശത്ത് തന്നെ കിട്ടണമെന്നൊന്നുമില്ല, പക്ഷേ അതിന് താഴെയുള്ളതായാലും നമുക്ക് എന്തെങ്കിലും കിട്ടും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും അവസാനം.
1: അതിന് പ്രത്യേകിച്ച് കുറുക്കുവഴികളൊന്നും തന്നെ ഇല്ല,
0: കുറുക്കുവഴികളില്ല. പരിശ്രമത്തിനെ കവച്ചേക്കാൻ ഒരു കുറുക്കുവഴിയില്ല. അതുപോലെ തന്നെ പ്രധാനമാണ് ദൈവാധീനം,
1: ദൈവത്തിൽ വിശ്വസിക്കുന്നു.
0: തീർച്ചയായും ഞാൻ എനിക്ക് നമുക്ക് നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാൽ ആ പരീക്ഷ എഴുതുന്ന സമയത്ത് കൈയൊന്ന് പഠിച്ചാൽ കഴിഞ്ഞു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ എല്ലാ സാഹചര്യത്തിലും ദൈവം എന്നെ തുണച്ചിട്ടുണ്ടെന്ന് മാത്രം ഞാൻ, ഈശ്വരൻ എന്നെ തുണച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ദൈവാധീനവും വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞിട്ടും കയ്യിൽ പിഴവ് വരാനും മതിയല്ലോ.
1: ഒരാൾക്കൊരു ഒരു അഡ്വൈസ് എന്ന പോലെ കൊടുക്കുകയാണെങ്കിൽ എന്താ കൊടുക്കാൻ പറയാ?
0: സാറ് പറഞ്ഞ പോലെ ഉപദേശം ആർക്കും ഇഷ്ടമല്ലത്, എങ്കിലും ആരാണോ നമ്മുടെ പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ പേഴ്സീവ് ചെയ്യുന്നുള്ളത്, ഒരിക്കലും അതാണ് എനിക്ക് പറയാനുണ്ടെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ മറ്റുള്ളവർ ആർക്കോ വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുക, നമുക്ക് വേണ്ടി നമ്മൾ പഠിക്കുക എന്നുള്ളതൊക്കെ ഉള്ളൂ. അതന്നെ
1: പ്രിയപ്പെട്ട ആദിത്യത്തിന് എല്ലാ ഭാവങ്ങളും നേരുകയാണ്. മുന്നോട്ടുള്ള പ്രയാണം വളരെ മികവുറ്റതാവട്ടെ. എല്ലാ നന്മകളും.
2: പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ആകാശവാണി ദേവികുളം സ്പൈസ് FM എന്ന ഫേസ്ബുക്ക് പേജിലേക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്.
3: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം: ഹരിപ്രിയ.

നമസ്കാരം. ഞാൻ ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? പച്ച പലക കൊട്ടാരത്തിൽ 10 ഉം 100 ഉം കൊട്ടത്തേങ്ങ. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഞാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. ഇന്നത്തെ ഇതളുകളിൽ നമ്മുടെ കൂടെയുള്ളത് കുറെ പുതിയ കൂട്ടുകാരാണ് കേട്ടോ. കുഞ്ചിത്തണ്ണി ദേശീയ വായനശാലയിലെ നാദരൂപിണി സ്കൂൾ ഓഫ് മ്യൂസിക്സിലെ കൂട്ടുകാരാണേ. അവരുടെ പരിപാടികൾ കേൾക്കാം. ഒരു കീർത്തനം കേട്ടാലോ ആദ്യം? ശിവതയാണേ പാടണേ.

ഇനി ഒരു ഗ്രൂപ്പ് സോങ് കേക്കാട്ടോ. പാടുന്നത് ശ്രീഹരി, എറിക്, അർണവ്, ആയുഷി, ദേവയാനി, ശിവപ്രിയ, ചിന്മയ, ഏഞ്ചലിൻ. ഇതുകൂടി കേട്ടിട്ട് വേഗം തിരിച്ചു വരാട്ടോ.

0: അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? പച്ച പലക കൊട്ടാരത്തിൽ 10 ഉം 100 ഉം കൊട്ടത്തേങ്ങ. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? പപ്പായ. നാദരൂപിണി സ്കൂൾ ഓഫ് മ്യൂസിക്സിലെ പരിപാടികൾ ഇന്നത്തോടെ തീരണില്ല കേട്ടോ. ഇവരുടെ പരിപാടികളുടെ 2-ാം ഭാഗം അടുത്ത ശനിയാഴ്ച വൈകിട്ട് 7:35 കേൾക്കാട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടികളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ.
1: അപ്പോ ഇതിലുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ എഴുതി അറിയിക്കാം. എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പർ എടുത്ത് എഴുതിക്കോട്ടോ. ദി സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടി പറയണോ? ദി സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും വിഷമിക്കണ്ട കേട്ടോ. അച്ഛന്റെയോ അമ്മയുടെയോ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം 101.4 സ്പൈസ് FM-ന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്തോ കേട്ടോ. അപ്പൊ എല്ലാരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരുടെ പ്രിയ നിമിഷങ്ങളിൽ അവർക്കിഷ്ടപ്പെട്ട മധുര ഗാനം കൊണ്ടൊരു സർപ്രൈസ് ആശംസ നേരാൻ നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ? എന്നാൽ ഇതാ നിങ്ങൾക്കൊരവസരം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എമ്മിൻ്റെ സംഗീത വിരുന്ന് ഹൃദയരാഗങ്ങൾ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങളുടെ ഫോൺ എടുക്കൂ. 8281 200 715 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് സന്ദേശം അയയ്ക്കൂ. സന്ദേശത്തിൽ പാട്ടിൻ്റെ ആദ്യ വരി, ചിത്രം, പ്രിയമുള്ളവർക്കായുള്ള ആശംസകൾ, ഒപ്പം ഡെഡിക്കേഷൻ എന്നിവയും അയയ്ക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281 200 715

നാളെ രാത്രി 10 മണിക്ക് ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഈ പരിപാടിയിൽ ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200705 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കുക.

0: ಕಥೆಗಳ ಜನ ನನ್ಮಕ್ಕೆ
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന പദ്ധതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.
2: കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ. 2018 ഈ പദ്ധതി ആരംഭിച്ചത്. 2022 ഈ പദ്ധതി നവീകരിച്ചു. നവീകരിച്ച പദ്ധതിയുടെ കാലാവധി 2020

0: 2022 April 1 മുതൽ 2026 March 31 വരെയാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണശേഷി വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരങ്ങളും പദ്ധതികളും കൈമാറുന്നതിനുള്ള പ്രധാന പോരായ്മയായി സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര വകുപ്പുകളും എടുത്തുകാട്ടുന്നത് പഞ്ചായത്തുകളുടെ ദുർബലമായ കാര്യശേഷിയാണ്. പ്രത്യേകിച്ചും പഞ്ചായത്തുകളുടെ ഭരണപരമായ ദൌർബല്യങ്ങൾ പ്രധാന പോരായ്മയാണ്. ആയതിനാൽ പഞ്ചായത്തുകളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശാക്തീകരണത്തിനും അതുവഴി ജനാധിപത്യ വികേന്ദ്രീകരണവും ജനകീയ പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനും രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണപരമായ കഴിവുകൾ വികസിപ്പിക്കുക, ദേശീയ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലഭ്യമായ വിഭവങ്ങളുടെ വിനിയോഗം, മറ്റു പദ്ധതികളുമായി ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുക, പഞ്ചായത്തുകളുടെ വരുമാനമുയർത്താൻ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളെ പ്രാപ്തമാക്കുക, ജനങ്ങളുടെ പങ്കാളിത്തവും സേവനങ്ങളുടെ സുതാര്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. കൂടാതെ പ്രധാനമായും ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാനവ വിഭവശേഷിയെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ഇ ഗവേണൻസും മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും മികച്ച രീതിയിലുള്ള സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഫലപ്രദമായ പരിശീലനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകൾ നൽകുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുകയും അവയ്ക്ക് സാമ്പത്തിക സഹായം നൽകാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഡിജിറ്റലൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി പഞ്ചായത്തുകൾ വഴിയുള്ള സേവനങ്ങൾ അതിവേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കാനും ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. പ്രധാനമന്ത്രി വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് അഥവാ PM വാണി പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ വഴിയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെല്ലാം ഓൺലൈൻ രൂപത്തിൽ സേവനം നൽകുന്നത് വഴി ഗ്രാമപ്രദേശങ്ങളിലെ ജീവിത നിലവാരം ഉയർത്താനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങളും സംസ്ഥാനങ്ങളും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ പദ്ധതി 9 ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. ദാരിദ്ര്യരഹിത ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, ശിശു സൌഹാർദ്ദമായ ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ഗ്രാമങ്ങൾ സ്ത്രീകൾക്ക് സൌഹൃദപരമായ ഗ്രാമങ്ങളാക്കി മാറ്റുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ശുചിത്വം അഥവാ ഗ്രാമങ്ങളെ മാലിന്യ വിമുക്തമാക്കുക എന്നിവയാണ് ഈ 9 ആശയങ്ങൾ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പരമ്പരയിൽ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണമാണ് നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രമ്പ

0: വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സർക്കാർ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ ആശുപത്രികൾ, ആരോഗ്യവകുപ്പിന് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. അയോധ്യ ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ട്രസ്റ്റ് സ്വീകരിച്ചു. രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവെച്ചത്. സംഭാവനയായി ലഭിച്ച എല്ലാ വസ്തുക്കളും സുരക്ഷിതമാണെന്നും അവ കൃത്യമായി കണക്കാക്കിയിട്ടുണ്ടെന്നും ട്രസ്റ്റ് വ്യക്തമാക്കി. ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ്സെയിൽ ഓഫറിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങൾ വഴി സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. വ്യാജ ഫേസ്ബുക്ക് പേജുകൾ സൃഷ്ടിച്ചാണ് തട്ടിപ്പ്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ അറിയിക്കേണ്ടതാണ്. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാരേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഗാർഹിക താരിഫിലുള്ള ഫ്ളാറ്റുകൾ ഓൺലൈൻ ബുക്കിംഗ് ആപ്പ് വഴി പ്രൈവറ്റ് ലോഡ്ജായി ഉപയോഗിക്കുന്നത് കണ്ടെത്തി KSEB പിഴ ചുമത്തി. കഴക്കൂട്ടം ഇലക്ട്രിക്കൽ സെഷന്റെ പരിധിയിൽ വരുന്ന ഫ്ളാറ്റുകളിൽ നടന്ന മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. 3 കൺസ്യൂമർ നമ്പരുകളിലായി 10,71,000 രൂപ പിഴ ചുമത്തുകയാണ് ചെയ്തത്. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 7 ഉച്ചയ്ക്ക് 12 ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിന് ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 യുഎസ്എ ബെൽജിയം മത്സരം. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് ഓഫ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനം കേൾക്കാം. രാജവാഴ്ച എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: Osaka tomorrow. In a bilingual live phone-in program, Public Speak tonight, we will bring discussion on Digital India, Empowering Citizens Through Technology. President and CEO, National E-Governance Department, Nand Kumaram, and former National Cybersecurity Coordinator, Dr. Gulshan Rai, will be present in our studios to answer the queries of listeners. And you can ask questions on the subject on telephone number 011-2331-0481, 2371-7117, 2371-7106, and 2331-4444 from 9:30 p.m. onwards. And now, before we end the bulletin, here are the headlines once again. Prime Minister Narendra Modi arrives in Jakarta on the first leg of his three-nation tour to Indonesia, Australia and New Zealand. Prime Minister Modi pays tributes to Dr. Shyama Prasad Mukherjee on his 125th birth anniversary, says his vision continues to guide modern India. Ram Janmabhoomi Tirth Trust accepts resignations of General Secretary Champat Rai and Trust Member Dr. Anil Mishra, appointed Krishna Mohan as Interim General Secretary. Heavy downpour affects normal life in Maharashtra, Gujarat and Jharkhand. Red alert issued for heavy rainfall in Kutch, Saurashtra, Madhya Maharashtra and coastal Karnataka tomorrow. And in FIFA World Cup, Portugal to take on Spain in the round of 16 match at Arlington in US tonight. And that is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
2: ജന്തുശാസ്ത്രം ഒരു പഠനശാഖ എന്നതിലുപരി മനുഷ്യൻ തന്റെ അസ്തിത്വത്തെ തിരിച്ചറിയാനും ജൈവലോകത്തെ മനസ്സിലാക്കാനും ഉതകുന്ന ഒരു ശാസ്ത്രമാണ് ജീവലോകത്തെ അത്ഭുതങ്ങൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്രം അധ്യാപിക ഗീത നായർ എസ്.
3: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു പഠനയാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ, ഒരു ലാബിലേക്കോ ലൈബ്രറിയിലേക്കോ വിദൂരമായ ഒരു സ്ഥലത്തേക്കോ അല്ല നമ്മൾ പോകുന്നത്. ഈ ഭൂമിയുടെ ചരിത്രത്തിലേക്കും നിങ്ങളുടെ തന്നെ ശരീരത്തിനുള്ളിലേക്കും ജീവൻ എന്ന മഹാത്ഭുതത്തിന്റെ ലോകത്തേക്കുമാണ് നമ്മുടെ യാത്ര. ജീവശാസ്ത്രം എന്നാൽ ഞാനെന്ന വ്യക്തിയിൽ തുടങ്ങി വംശാവലിയിലേക്ക് നീളുന്ന നിരന്തരമായ അന്വേഷണമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജീവശാസ്ത്ര പഠനത്തിലൂടെ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുകയാണ്. ഒന്നിൽ നിന്ന് തുടങ്ങി പലതിലേക്ക് പടർന്നു പന്തലിച്ച് വീണ്ടും പരസ്പരാശ്രയത്തിലൂടെ ഒന്നായിത്തീരുന്ന വിസ്മയമാണ് ജീവലോകം. ജീവശാസ്ത്ര പഠനത്തിന് അടിസ്ഥാനശില പാകിയത് അരിസ്റ്റോട്ടിൽ എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായ തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. ഉയർന്ന ക്ലാസുകളിൽ ആഴത്തിലും പരപ്പിലുമുള്ള പഠന സൗകര്യാർത്ഥം ജീവശാസ്ത്രത്തെ ജന്തുശാസ്ത്രമെന്നും സസ്യശാസ്ത്രമെന്നും പ്രത്യേകമായി തിരിച്ചിരിക്കുന്നു. പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലെ ജന്തുശാസ്ത്ര പാഠഭാഗങ്ങളിലെ പ്രധാന ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം. പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില സംശയങ്ങളിൽ നിന്ന് തുടങ്ങിയാലോ? അച്ഛന്റെയോ അമ്മയുടെയോ സ്വഭാവ സവിശേഷതകൾ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? വെളുത്ത പൂച്ചയ്ക്ക് കറുത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവികളാണല്ലോ ഉഭയജീവികൾ. പക്ഷേ പാമ്പ്, ആമ, മുതല തുടങ്ങിയവ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു, എന്നിട്ടും അവ ഉഭയജീവികളല്ല എന്ന് പറയുന്നു. ഇതെന്തുകൊണ്ട്? നോക്കൂ, എത്ര എത്ര ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ നിങ്ങൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കാൻ പോകുന്ന ജന്തുശാസ്ത്ര പുസ്തകത്തിന്റെ പേജുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്നതിനുള്ള വെറും സൂത്രവാക്യങ്ങളല്ല. ഇത് നിങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്. നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന ജീവലോകത്തിന്റെ ശാസ്ത്രമാണ്. കൂട്ടുകാരെ, പ്ലസ് വൺ ക്ലാസ്സിൽ ജന്തുശാസ്ത്രം പഠിക്കുമ്പോൾ ജീവന്റെ ഏറ്റവും അടിസ്ഥാന തലങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായൊരു ചിത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ജീവൻ എന്ന ആശയത്തിന്റെ ബ്ലൂ പ്രിന്റാണ് നിങ്ങളുടെ മുന്നിൽ തെളിയുന്നത്. ജീവലോകത്തെ അനന്ത വൈവിധ്യം നമ്മളെ അതിശയിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ ലക്ഷക്കണക്കിന് ജീവിവർഗങ്ങളുണ്ട്. ഒരു കണ്ണാടിച്ചില്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അമീബ മുതൽ കടലാഴങ്ങളിലെ നീലത്തിമിംഗലം വരെ, ഇവയെ എങ്ങനെ തിരിച്ചറിയും? ആരാണ് ഈ ജീവികൾക്ക് മുഴുവൻ പേരിട്ടത്? ഈ ഭൂമുഖത്തെ എല്ലാ ജീവജാലങ്ങളുടെയും പ്രത്യേകമായുള്ള പേരുകൾ പൂർണ്ണമായും നിങ്ങൾക്കറിയാമോ? അറിയില്ല അല്ലേ. ഒരു ജീവിക്കു തന്നെ നമ്മുടെ നാട്ടിലെ പല ഭാഗങ്ങളിൽ പല പേരുകളാണുള്ളത്. നവര, കോര, പുയ്യാപ്പിളക്കോര, കിളിമീൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതെല്ലാം ഒരു മീനിന്റെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വിളിപ്പേരുകളാണ്. എത്ര രസകരമാണല്ലേ. കോളിനേയസ് എന്ന

ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച ദ്വിനാമകരണ രീതി അഥവാ ബൈനോമിയൽ നൊമൻക്ലേച്ചർ ഈ ആശയക്കുഴപ്പത്തിന് ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഇതുപ്രകാരം എല്ലാ ജീവികൾക്കും തനതായ ശാസ്ത്രനാമമുണ്ട്. ഈ ഭൂമുഖത്ത് ഓരോ ജീവിക്കും തന്റേതായ ഒരു മേൽവിലാസവുമുണ്ട്. ജന്തുലോകത്ത് കൃത്യമായ ഇടങ്ങളിൽ അവ നിലനിർത്തപ്പെടുന്നു. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഡിവിഷൻ, കിങ്ഡം എന്നിങ്ങനെ കൃത്യമായൊരു ടാക്സോണമിക് ക്രമീകരണം ജീവലോകത്ത് നിലനിൽക്കുന്നു. ഒന്നും ഒന്നിനോട് സമാനമല്ലാത്ത വൈവിധ്യവും വൈചിത്രവുമുള്ള ജന്തുലോകമാണിത്. പോറിഫറ മുതൽ കോർഡേറ്റ വരെയുള്ള യാത്രയിൽ പരിണാമത്തിന്റെ ഗോവണിപ്പടികൾ നിങ്ങൾക്ക് കാണാം. ജന്തുക്കളിലെ ഘടനാപരമായ സംഘാടനം ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളായ കോശങ്ങളിൽ നിന്ന് അവയവ വ്യവസ്ഥകളിലേക്കുള്ള സങ്കീർണമായ വികാസം, തവളയുടെ പൂർണമായ ബാഹ്യ ആന്തരിക ഘടനയുടെ സചിത്ര വിശദീകരണം നിങ്ങളെ അതിശയിപ്പിക്കും. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജൈവ തന്മാത്രകളുടെ ഘടനയും വിതരണവും അവ നിർവഹിക്കുന്ന ജീവധർമ്മങ്ങളും അടുത്തറിയുന്നത് എല്ലാ ജീവികളും ഒന്നിൽ നിന്ന് പിറവിയെടുത്തതാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇവ ആ സസ്യങ്ങൾക്ക് എന്ത് ഗുണമാണ് നൽകുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രൈമറി മെറ്റബോളൈറ്റുകളും സെക്കൻഡറി മെറ്റബോളൈറ്റുകളും വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള പാഠഭാഗം ശ്രദ്ധിക്കുമല്ലോ. എൻസൈമുകളുടെ വിവിധ ഗ്രൂപ്പുകൾ, അവയുടെ ധർമ്മം, പ്രവർത്തന രീതി എന്നിവയും വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. തുടർന്ന് പല അധ്യായങ്ങളിലായി മനുഷ്യ ശരീരശാസ്ത്രം വിവിധ അവയവ വ്യവസ്ഥകളിലൂടെ പരിചയപ്പെടുത്തുന്നു. നമുക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ. ശ്വാസകോശം എന്ന പമ്പ് എങ്ങനെയാണ് ഓക്സിജൻ വലിച്ചെടുക്കുന്നത്? ഹൃദയം എന്ന അപൂർവ മോട്ടോർ ഒരു ദിവസം 100,000 തവണ മിടിക്കുന്നത് എങ്ങനെയാണ്? വൃക്കകൾ എന്ന ഫിൽറ്റർ ഒരു ദിവസം 180 ലിറ്റർ രക്തം എങ്ങനെ അരിച്ചു മാറ്റുന്നു? നാഡീവ്യൂഹം എന്ന കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സെക്കൻഡിന്റെ ഒരംശത്തിൽ സന്ദേശങ്ങൾ എങ്ങനെയാണ് കൈമാറുന്നത്? പേശികളും അസ്ഥികളും ചേർന്ന് എങ്ങനെ ചലനം സാധ്യമാക്കുന്നു? ഹോർമോണുകൾ എന്ന മെസഞ്ചർമാർ എങ്ങനെയാണ് ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്? ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ അറിയാൻ താല്പര്യം തോന്നുന്നുണ്ടല്ലേ. ഈ ആശയങ്ങൾ വളരെ ആഴത്തിൽ വിവിധ അധ്യായങ്ങളിലായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ജീവന്റെ തുടർച്ചയും അതിജീവനവുമാണ്. ഇതുവരെ നിങ്ങൾ വ്യക്തിയെക്കുറിച്ച് പഠിച്ചെങ്കിൽ ഇനി വംശത്തെക്കുറിച്ച് കൂടി പഠിക്കുന്നു. ജീവൻ എങ്ങനെയാണ് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുന്നത്? എങ്ങനെയാണ് ഈ ജീവൻ നിലനിൽക്കുന്നത്? ഇതാണ് ഇവിടുത്തെ പ്രധാന കഥ. ഒരു ജീവന്റെ തുടക്കത്തിന് നിദാനമായ പ്രത്യുൽപാദന പ്രക്രിയയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പുംബീജമെന്ന അതിസൂക്ഷ്മ കോശം അണ്ഡവുമായി കൂടിച്ചേരുന്ന ബീജസങ്കലനം മുതൽ 9 മാസം നീളുന്ന ഗർഭകാലം, തുടർന്ന് ശിശുവിന്റെ ജനനം, ഈ ആശയങ്ങളൊക്കെ തന്നെ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. സിക്താണ്ഡം എന്ന ഒരൊറ്റ കോശം 100 കണക്കിന് വ്യത്യസ്ത തരം കോശങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കുഞ്ഞായി മാറുന്ന വിസ്മയം, ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ള ഗർഭാശയത്തിൽ എങ്ങനെയാണ് കിലോ കണക്കിന് തൂക്കമുള്ള ഒരു കുഞ്ഞ് വളർന്നു വികസിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും അതിശയിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി പാഠപുസ്തകത്തിൽ ആഴത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൗമാര കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പ്രത്യുൽപാദന ആരോഗ്യം എന്നതിൽ തർക്കമില്ലല്ലോ. വേണ്ടത് ഗുണം വേണ്ട ഗണം എന്ന് കേട്ടിട്ടുണ്ടാകും. ജനസംഖ്യാ വിസ്ഫോടനം ഒരു രാജ്യത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകത എന്ത്? ഗർഭനിരോധന മാർഗങ്ങൾ എന്തൊക്കെ? വന്ധ്യത എന്ന അവസ്ഥ മറികടക്കാൻ IVF, ടെസ്റ്റ് ട്യൂബ് ശിശു തുടങ്ങിയ ആധുനിക ശാസ്ത്ര സാങ്കേതിക രീതികൾ എങ്ങനെ സഹായിക്കുന്നു? ലൈംഗികമായി പകരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം എന്തുകൊണ്ടാണ് അനിവാര്യമാകുന്നത്? ഇത്തരത്തിൽ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ഒരു പാഠഭാഗം കേവലം അറിവ് മാത്രമല്ല പ്രദാനം ചെയ്യുന്നത്, മറിച്ച് നിങ്ങളെ ഉത്തരവാദിത്തമുള്ള, സ്വയം തിരിച്ചറിവുള്ള ഒരു പൌരനാക്കുക കൂടി ചെയ്യുന്നു. തുടർന്നു വരുന്ന അധ്യായങ്ങൾ ജനിതക രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്നു. അനുവംശികത മെന്റലിൽ നിന്ന് DNA വരെയാണ് ചർച്ച ചെയ്യുന്നത്. ഗ്രിഗർ ജോൺ മെന്റൽ എന്ന പാതിരി പയർച്ചെടികളിൽ നടത്തിയ പരീക്ഷണങ്ങളാണ് ആധുനിക ജനിതക ശാസ്ത്രത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം ആവിഷ്കരിച്ച പാരമ്പര്യ നിയമങ്ങൾ, പ്രകട സ്വഭാവ നിയമം, ലിംഗകോശങ്ങളുടെ വിവേചന നിയമം, സ്വതന്ത്ര അപവ്യൂഹന നിയമം എന്നിവ ഉദാഹരണങ്ങൾ സഹിതം ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് ജീൻ എന്ന കോഡുകളാണെന്ന് മനസ്സിലാക്കാം. ഈ ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് ക്രോമസോമുകളിലാണെന്നും തിരിച്ചറിയാം. വ്യത്യസ്ത തരം ക്രോമസോമുകൾ, സരൂപ ക്രോമസോമുകളും ലിംഗനിർണയ ക്രോമസോമുകളും ഒരു ജീവിയുടെ ലിംഗനിർണയമൊഴികെയുള്ള എല്ലാ സ്വഭാവ സവിശേഷതകളെയും നിയന്ത്രിക്കുന്നത് സരൂപ ക്രോമസോമുകളാണ്. ഒരു ജീവി ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കുന്നത് ലിംഗനിർണയ ക്രോമസോമുകളാണ്. സാധാരണയായി മനുഷ്യരിലെ ക്രോമസോം സംഖ്യ 23 ജോഡി അഥവാ 46 എണ്ണം. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി ക്രോമസോം സംഖ്യയിൽ മാറ്റം ഉള്ള മനുഷ്യരുമുണ്ട്. ഇവ ക്രോമസോം വൈകല്യങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു. ഇവർ ക്രോമസോം വൈകല്യമുള്ള വ്യക്തികളായി മാറുന്നു. ക്രോമസോമുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് DNA

എന്ന മഹാത്ഭുത തന്മാത്ര കൊണ്ടാണ് ഡി എൻ എയുടെ ഇരട്ട ഗോവണി ഘടന കണ്ടുപിടിച്ച വാട്സണും ക്രിക്കും ജീവശാസ്ത്രത്തിന്റെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞു. ഡി എൻ എ എങ്ങനെയാണ് സ്വയം പകർത്തുന്നത്? ആർ എൻ എ നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെ? പ്രോട്ടീൻ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു? സെൻട്രൽ ഡോഗ്മ എന്ന ആശയം ജനിതകശാസ്ത്രത്തിൽ ഇതിനുള്ള ഉത്തരം നൽകുന്നു. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലൂടെ മനുഷ്യന്റെ ശരീരത്തിലെ 3 ബില്യൺ അക്ഷരങ്ങളുള്ള ജനിതക പുസ്തകം നമ്മൾ വായിച്ചെടുത്തു. ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് കുറ്റാന്വേഷണത്തിനും പിതൃത്വം തെളിയിക്കുന്നതിനും ഉപയോഗിക്കുന്നതെങ്ങനെ എന്ന് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനി ജീവപരിണാമത്തിന്റെ കഥയിൽ എന്താണ് പറയുന്നത്? അതിജീവിക്കുന്നത് ഏറ്റവും ശക്തനല്ല, മറിച്ച് മാറ്റങ്ങളോട് ഏറ്റവും നന്നായി ഇണങ്ങുന്നവനാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണെന്നറിയാമോ? ചാൾസ് ഡാർവിൻ. 40 ലക്ഷം വർഷം മുമ്പ് ആഫ്രിക്കൻ കാടുകളിൽ നടന്നിരുന്ന ആസ്ട്രലോപിത്തക്കസ് മുതൽ ഇന്നത്തെ ഹോമോസാപ്പിയൻസ് വരെയുള്ള മനുഷ്യന്റെ യാത്ര പരിണാമത്തിന്റെ കഥയെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കുന്നു. ഡാർവിന്റെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, ഹ്യൂഗോ ഡിവ്രീസിന്റെ മ്യൂട്ടേഷൻ സിദ്ധാന്തം എന്നിവയും നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. പരിണാമം ഇന്നും തുടരുകയാണെന്ന തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കുന്നത്. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ നമ്മുടെ ആരോഗ്യവും രോഗങ്ങളും എന്ന വിഷയത്തിനും ഏറെ ഗൌരവമുണ്ട്. നമ്മുടെ ശരീരം ഒരു കോട്ടയാണ്. രോഗാണുക്കൾ എന്ന ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ പ്രതിരോധ വ്യവസ്ഥ എന്ന സൈന്യം പൊരുതാൻ തയ്യാറെടുക്കുന്നു. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന ജന്മനാ ഉള്ള സൈന്യം, അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന പരിശീലനം ലഭിച്ച കമാൻഡോകൾ, ആന്റിബോഡി എന്ന മിസൈലുകൾ, വാക്സിൻ എന്ന മോക്ഡ്രിൽ, എത്ര സുസജ്ജമായ സംവിധാനങ്ങളാണല്ലേ! എന്തിനാണ് ഇത്ര വലിയ പടയൊരുക്കം? അതിന് കാരണമുണ്ട്. രോഗകാരികളായ ധാരാളം സൂക്ഷ്മജീവികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, പ്രോട്ടോസോവനുകൾ, അങ്ങനെ. രോഗങ്ങളെ ഫലപ്രദമായി ചെറുക്കണമെങ്കിൽ ഓരോ രോഗവും ഉണ്ടാകാനുള്ള കാരണവും സാഹചര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗകാരിയെക്കുറിച്ചും രോഗം വന്നാൽ അനുവർത്തിക്കേണ്ട ചികിത്സാരീതികളെക്കുറിച്ചും ധാരണയുണ്ടാകണം. രോഗാണുക്കൾ ശരീരത്തിന്റെ പല അവയവ വ്യൂഹങ്ങളെയും പലതരത്തിലാണ് ബാധിക്കുന്നത്. എയ്ഡ്സ് വൈറസുകൾ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സേനയെ തന്നെ ആക്രമിച്ച് കീഴടക്കുകയാണ് ചെയ്യുന്നത്. അനിയന്ത്രിതമായി വളർന്നു പെരുകുന്ന ക്യാൻസർ കോശങ്ങൾ മനുഷ്യനെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നു. ക്യാൻസർ കോശങ്ങളുടെ പ്രത്യേകതകൾ, പലതരം ക്യാൻസറുകൾ, രോഗനിർണയം, ചികിത്സ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് ഈ ഭീതിയെ ഫലപ്രദമായി മറികടക്കാൻ അനിവാര്യമാണ്. രോഗകാരികൾ മാത്രമാണോ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്? അല്ല. ലഹരി മരുന്നുകൾ തലച്ചോറിലെ ഹാപ്പി ഹോർമോണുകളെ ഹൈജാക്ക് ചെയ്യുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുരുപയോഗം എങ്ങനെ നമ്മുടെ ശരീരത്തെ, ആരോഗ്യത്തെ, ജീവിതത്തെ, സമൂഹത്തെ പ്രതികൂലമായി സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും കൌമാര കാലഘട്ടത്തിൽ തന്നെ കൃത്യമായ ധാരണ കൈവരിക്കേണ്ടതാണ്. ഈ അറിവുകൾ തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാവൽക്കാരാകും. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ യഥാർത്ഥത്തിൽ വില്ലന്മാർ മാത്രമാണോ? അല്ലേ, അല്ല. സൂക്ഷ്മജീവികൾ മനുഷ്യക്ഷേമത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. രാവിലെ നിങ്ങൾ കഴിച്ച ഇഡലി, ബ്രെഡ്, ചീസ്, തൈര് ഇവയെല്ലാം തന്നെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്താൽ രുചികരമായ ഭക്ഷണമായി മാറിയതാണ്. പല ബാക്ടീരിയകളും ഫംഗസുകളും പ്രകൃതിദത്തമായ ആസിഡുകളെയും രാസാഗ്നികളെയും ഉൽപ്പാദിപ്പിക്കുന്നു. സൂക്ഷ്മജീവിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത പെൻസിലിൻ ലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ച ആന്റിബയോട്ടിക്കാണ്. സീവേജ് പ്ലാന്റിൽ മാലിന്യം തിന്ന് വെള്ളം ശുദ്ധീകരിക്കുന്നതും ബാക്ടീരിയ തന്നെയാണ്. ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് മെഥനോജൻ ബാക്ടീരിയ. വാസ്തവത്തിൽ ഇവ നമ്മുടെ അദൃശ്യരായ സുഹൃത്തുക്കളാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനും അവയവമാറ്റം നടത്തുമ്പോൾ പ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന ജൈവ സക്രിയ തന്മാത്രകളെ സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവ നമ്മുടെ ശത്രുപക്ഷത്തുള്ളവരല്ല എന്നും നമ്മൾ തിരിച്ചറിയണം. ഭൂമിയിലെ ജൈവ വൈവിധ്യത്തിന്റെ സമ്പന്നത നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. ഒരു കാലിഡോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുന്ന വർണ്ണക്കാഴ്ചകൾ പോലെ, വിചിത്രമായ പാറ്റേണുകൾ പോലെ നമ്മെ ഭ്രമിപ്പിക്കുന്ന ഒരു ജീവലോകം. ജൈവ വൈവിധ്യവും അതിന്റെ സംരക്ഷണവും എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതാകുന്നത്? ഒരു ജീവിയും ഒറ്റപ്പെട്ട തുരുത്തല്ല, എല്ലാം എല്ലാത്തിനോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ജൈവ വൈവിധ്യം എന്നാൽ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇന്ത്യ ഒരു മെഗാ ഡൈവേഴ്സിറ്റി രാജ്യമാണ്. എന്നാൽ ഇന്ന് ഓരോ മണിക്കൂറിലും ഒരു ജീവിവർഗം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആവാസ വ്യവസ്ഥയുടെ നാശം, അമിത ചൂഷണം, അധിനിവേശ ജീവജാതികളുടെ കടന്നുകയറ്റം, മലിനീകരണം എന്നിവയൊക്കെ തന്നെ ജൈവ വൈവിധ്യ നാശത്തിന് കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കാം. ജീവജാതികളുടെ ചൂഷണം ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്നത് എങ്ങനെയെന്ന് പോൾ എർലിക് എന്ന ശാസ്ത്രജ്ഞൻ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തയിൽ എന്താണ് ജൈവ വൈവിധ്യ ശോഷണത്തിന് പരിഹാര മാർഗങ്ങൾ? ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയ ഇൻസിറ്റു അഥവാ തൽസ്ഥല സംരക്ഷണ മാർഗങ്ങൾ, ജീൻ ബാങ്കുകൾ, മൃഗശാലകൾ തുടങ്ങിയ എക്സിറ്റു

0: സംരക്ഷണ മാർഗങ്ങൾ എന്നിവയൊക്കെ പരിഹാരമാർഗങ്ങളാണ്. ഈ ഭൂമി നമുക്ക് പൈതൃകമായി കിട്ടിയതല്ല, കടം വാങ്ങിയതാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ അധ്യായം. അതുകൊണ്ടുതന്നെ വരും തലമുറയ്ക്കായി വളരെ കരുതലോടെ വിവേകത്തോടെ ഈ ഭൂമിയെ നമ്മുടെ പ്രകൃതിയെ പരിപാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മളൊരു ചെറിയ യാത്ര നടത്തി. ഒരു കോശത്തിൽ തുടങ്ങി ആവാസ വ്യവസ്ഥ വരെ, മത്സര പരീക്ഷകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ പാഠങ്ങൾ. നാളത്തെ ഡോക്ടർക്കും ജനിതക എഞ്ചിനീയർക്കും പരിസ്ഥിതി പ്രവർത്തകനും ഫോറൻസിക് വിദഗ്ധനും ടീച്ചർക്കും ഗവേഷകനുമുള്ള അടിത്തറയാണിത്. എന്നാൽ ഏറ്റവും പ്രധാനമായി ഇത് നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കും. സ്വന്തം ശരീരത്തെ സ്നേഹിക്കാനും മറ്റു ജീവികളോട് കരുണ കാണിക്കാനും ഈ ഭൂമിയെ സംരക്ഷിക്കാനും ജന്തുശാസ്ത്രം നിങ്ങളെ പഠിപ്പിക്കും. അപ്പോ പുസ്തകം തുറക്കൂ, ചിത്രങ്ങൾ വെറുതെ കാണരുത്, അവയോട് സംസാരിക്കൂ, സംശയങ്ങൾ ചോദിക്കൂ. നിങ്ങളുടെ പഠനം വിജയകരമാകട്ടെ. നിങ്ങളിൽ ഒരാൾ നാളെ ഒരു രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കട്ടെ, മറ്റൊരാൾ വംശനാശം സംഭവിച്ചുപോയ ഒരു പക്ഷിയെ തിരികെ കൊണ്ടുവരട്ടെ.
1: ജീവലോകത്തെ അത്ഭുതങ്ങൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്രം അധ്യാപിക ഗീത നായർ എസ്.

ആകാശവാണി ഇപ്പോൾ എസ് കെ മഹതിയുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കൊടുന്തിരിപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തിരിപ്പുള്ളി പരമേശ്വരൻ, മുഖർശങ്ക കലാമണ്ഡലം കെ ഷൈജു. ഗം ഗണപതിയും എന്ന കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. രചന ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ. രാഗം ഗണപതി, ആദിതാളം.

എസ് കെ മഹതിയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ കൊടുന്തിരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തിരപ്പുള്ളി പരമേശ്വരൻ, മുഖർശങ്ക് കലാമണ്ഡലം കെ ഷൈജു. തല്ലി നിന്നു എന്ന ശ്യാമശാസ്ത്രി കൃതി, കല്യാണി രാഗം, മിശ്രചാപ്പ് താളം.

എസ് കെ മഹദി അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ കൊടുന്തരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തരപ്പുള്ളി പരമേശ്വരൻ, മുഖർശങ്ക് കലാമണ്ഡലം കെ ഷൈജു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

0: സൃഷ്ടികളിൽ ഏറ്റവും മനോഹരമാണ് പൂക്കൾ. പല വർണ്ണങ്ങളിലും രൂപങ്ങളിലുമുള്ള പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവുകയില്ല. പൂക്കളുടെ സൗരഭ്യമുള്ള ചില പാട്ടുകളാണ് ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇപ്പോൾ. പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ. 2006 പുറത്തിറങ്ങിയ രസതന്ത്രം എന്ന സൂപ്പർഹിറ്റ് മലയാള സിനിമയിലെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ തൂലികയിൽ പിറന്ന് ഇളയരാജയുടെ സംഗീത സംവിധാനത്തിലുള്ള ഗാനമാണ് ഇത്. യേശുദാസിൻ്റെ ശബ്ദമാധുര്യം ഈ പാട്ടിനെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. ഒരച്ഛനും മകളും തമ്മിലുള്ള വാത്സല്യവും സ്നേഹവുമാണ് ഈ ഗാനത്തിൻ്റെ ഇതിവൃത്തം. ഗാനം കേൾക്കാം.
1: പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ.

പാളങ്ങൾ എന്ന ചിത്രത്തിലെ പ്രശസ്തമായ ഗാനമാണ് പോകൊണ്ടു പൂമോടി തേൻ തെന്നൽ നീരാടും പൂക്കാലം. മനോഹരമായ ഈ പ്രണയ ഗാനം മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട മെലഡികളിൽ ഒന്നാണ്. പൂവച്ചൽ ഖാദറിൻ്റെ തൂലികയിൽ വിരിഞ്ഞ ഈ പൂപ്പാട്ടിന് സംഗീതം നൽകിയത് ജോൺസൺ. യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടി.

1986 പുറത്തിറങ്ങിയ ദേശാടന കിളികരയാറില്ല എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനമാണ് പൂവേണോ പൂവേണോ. ഈ ഗാനമാണ് ഇനി. ഒരു പെൺകുട്ടിയുടെ പ്രണയാതുരമായ മനസ്സും അവളുടെ പ്രതീക്ഷകളും ഈ പാട്ടിൽ ONV കുറുപ്പ് എഴുതിയിരിക്കുന്നു. ചിത്രയുടെ സ്വരമാധുരിയും രവീന്ദ്രൻ്റെ സംഗീതവും ഈ ഗാനത്തെ ഒരു മാന്ത്രിക അനുഭൂതിയാക്കി മാറ്റുന്നു.

കണ്ണകി എന്ന ചിത്രത്തിലെ പ്രശസ്തമായ ഒരു പ്രണയഗാനമാണ് പൂ പറിക്കാൻ പോരുമോ പോരുമോ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച്, കൈതപ്രം വിശ്വനാഥൻ സംഗീത സംവിധാനം നിർവഹിച്ച്, യേശുദാസ് ആലപിച്ച ഗാനമാണ് ഇനി

ഹൃദയത്തിൻ്റെ നിറങ്ങൾ എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി രചിച്ച് ആർ സുദർശനം സംഗീതം നൽകി ജയചന്ദ്രനും മാധുരിയും ചേർന്ന് പാടിയ ഗാനം. കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയും മാതാപിതാക്കളുടെ സ്നേഹവും വിവരിക്കുന്ന മനോഹരമായ ഗാനമാണ് ഇത്. പൂ പോലെ ചിരിക്കും,

2023 പുറത്തിറങ്ങിയ ക്വീൻ എലിസബത്ത് എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു പ്രണയഗാനമാണ് ഇനി പൂക്കളെ വാനിലെ പനിനീർ പൂക്കളെ. ഗായകൻ കെ എസ് ഹരിശങ്കർ, സംഗീതം രഞ്ജിൻ രാജ്, വരികൾ ഷിബു ചക്രവർത്തിയുടേത്.

എതിർപ്പുകൾ എന്ന ചിത്രത്തിലെ പ്രശസ്തമായ ഗാനമാണ് പൂന്തുള്ളും കാറ്റ്. ഉണ്ണിയാറൻമുളയുടെ വരികൾക്ക് ടി എസ് രാധാകൃഷ്ണൻ ഇണം നൽകിയ ഈ ഗാനം പ്രശസ്ത ഗായിക വാണി ജയറാമാണ് ആലപിച്ചിരിക്കുന്നത്. വിരഹവേദന അനുഭവിക്കുന്ന ഒരു കാമുകിയുടെ കാത്തിരിപ്പാണ് ഈ ഗാനത്തിൻ്റെ ഇതിവൃത്തം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ചലച്ചിത്ര ഗാന പരിപാടി സമാപിച്ചു. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: फॉर सोशल जस्टिस एंड एम्पावरमेंट वीरेंद्र कुमार, फॉर्मर लोकसभा स्पीकर मीरा कुमार, मिनिस्टर ऑफ स्टेट बीएल वर्मा, मेंबर्स ऑफ पार्लियामेंट, सीनियर ऑफिशियल्स एंड अदर डिग्निटरीज पेड फ्लोरल ट्रिब्यूट्स. In Jharkhand, continuous rainfall has disrupted normal life across several districts. My department has issued a yellow alert for heavy rain, strong winds, and lightning over the next 2 days. Widespread heavy rainfall has lashed Gujarat over the past 24 hours, disrupting normal life in the Saurashtra and South Gujarat regions. In FIFA World Cup, Portugal will take on Spain in a round of 16 match at Arlington in US tonight. In another round of 16 match, co-host US will face Belgium in Seattle tomorrow morning. England, Norway, Morocco, and France have already entered the quarterfinals. And that is the end of this news bulletin.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 10 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.

ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 10 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.